ആകാശവാണി കുച്ചിഎഫ്എം 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ഭാദ്രം 13, കൊല്ലവർഷം 1202 ചിങ്ങം 19, 2026 സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:42. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: മാസത്തിലെ അഷ്ടമി ദിവസവും രോഹിണി നാളും ചേരുന്ന ദിവസമാണ് ശ്രീകൃഷ്ണന്റെ ജനനം. അതിനാൽ അഷ്ടമി രോഹിണി എന്നും ഈ ദിനം അറിയപ്പെടുന്നു. ജന്മാഷ്ടമി, ഗോകുലാഷ്ടമി എന്നിങ്ങനെയും ഈ ദിനത്തെ പരാമർശിക്കാറുണ്ട്. മഹാവിഷ്ണുവിന്റെ 9-ാമത്തെ അവതാരമാണ് ശ്യാമകളേബരനായ കൃഷ്ണൻ എന്നാണ് വിശ്വാസം. ഭക്തരുടെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനം നേടിയ ആളാണ് കൃഷ്ണൻ. അത് എങ്ങനെയെന്നു പറയാം. മധുരയിലെ ദുഷ്ടരാജാവായിരുന്ന കംസന്റെ സഹോദരി ദേവകിയുടെയും വസുദേവന്റെയും പുത്രനായിട്ടാണ് കൃഷ്ണന്റെ പിറവി. അധികാരപ്രമത്തതയും അഹങ്കാരവും മുറ്റിയ രാജാവായിരുന്നു കംസൻ. സ്വന്തം അച്ഛനായ ഉഗ്രസേനനെ തടവിലാക്കിയാണ് അയാൾ സിംഹാസനമേറിയത്. തന്റെ ആസുരമായ ആഗ്രഹങ്ങൾക്കും ആജ്ഞകൾക്കും എതിരെ നിന്നവരെ കംസൻ നിഷ്കരുണം ഹിംസിച്ചു. എന്നിരുന്നാലും സ്വസഹോദരിയായ ദേവികയോട് അതിരറ്റ വാത്സല്യമായിരുന്നു അയാൾക്ക്. വളരെ ആർഭാടമായി ദേവികയുടെയും വസുദേവന്റെയും വിവാഹം അയാൾ നടത്തി. വിവാഹാനന്തരം വരന്റെ വീട്ടിലേക്ക് വധുവരന്മാരെ തേരിലേറ്റി കൊണ്ടുപോകാനും അയാൾ തയ്യാറായി. അയാളുടെ ആഹ്ലാദം പൊടുന്നനെ തല്ലുകെടുത്തുമാറ് യാത്രാമധ്യേ ഒരു അശരീരി അവിടെ മുഴങ്ങി. ഇവരുടെ 8-ാമത്തെ പുത്രൻ നിന്നെ വധിക്കും എന്നായിരുന്നു അശരീരി. കോപാക്രാന്തനായ അയാൾ ദമ്പതികളുടെ ഗളച്ഛേദം നടത്താൻ വാൾ ഊരി. എന്നാൽ ദമ്പതികൾ കൈകൂപ്പി കേണപേക്ഷിച്ചു പറഞ്ഞു, ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ സന്താനങ്ങളെയും അങ്ങേക്കു നൽകാം. അത് കേട്ട കംസന്റെ രോഷം അടങ്ങി. എങ്കിലും ഭയം ഉള്ളിൽ നിറഞ്ഞു നിന്നതിനാൽ അയാൾ ഇരുവരെയും കാരാഗൃഹത്തിൽ അടയ്ക്കാൻ കൽപ്പിച്ചു. കാലാന്തരത്തിൽ ദമ്പതികൾക്ക് 7 പുത്രന്മാർ ജനിച്ചു. ആ ഓമന കുഞ്ഞുങ്ങളെയെല്ലാം കാലിൽ തൂക്കി കല്ലിലടിച്ചു കൊന്നുകളയുകയാണ് മാതുലനായ ആ കസ്മലൻ ചെയ്തത്. ദേവികി 8-ാമതും ഗർഭം ധരിച്ചു. കാരാഗൃഹത്തിന് കൂടുതൽ കാവൽ ഏർപ്പെടുത്തി കംസൻ കാത്തിരുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തി, സുഖപ്രസവം. പക്ഷേ വാസുദേവനെ അമ്പരപ്പിച്ചുകൊണ്ട് നവജാത ശിശു വ്യക്തമായി സംസാരിച്ചു, എന്നെ ഗോകുലത്തിൽ നന്ദഗോപന്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോകൂ. ആ വീട്ടിൽ ഒരു പെൺകുഞ്ഞു പിറന്നിട്ടുണ്ട്. എന്നെ അവിടെ കിടത്തിയിട്ട് ആ പെൺകുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. വസുദേവൻ അപ്പോൾ തന്നെ നവജാത ശിശുവിനെ ഒരു കുട്ടയിൽ കിടത്തി ശക്തമായ പേമാരിയെ വകവയ്ക്കാതെ കൂലം കുത്തിയൊഴുകുന്ന യമുനാ നദി മുറിച്ചു കിടന്ന് ഗോകുലത്തിലെത്തി പറഞ്ഞതുപോലെ ചെയ്തു. കുഞ്ഞു പിറന്നതറിഞ്ഞ് കംസൻ പാഞ്ഞെത്തി. പക്ഷേ പ്രവചനത്തിന് വിരുദ്ധമായി ഇത്തവണ പെൺകുഞ്ഞ്. എന്തായാലും വകവരുത്തുക തന്നെ. കുഞ്ഞിനെ കയ്യിലെടുത്ത് കല്ലിൽ ആഞ്ഞടിക്കാൻ തുനിഞ്ഞപ്പോഴേക്കും കുഞ്ഞ് പറന്നുയർന്നു. കൂടെ ഒരു മുന്നറിയിപ്പും, നിന്റെ ഘാതകൻ ഗോകുലത്തിൽ പിറന്നിരിക്കുന്നു. പിന്നീട് കംസൻ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ സുവിദിതമാണല്ലോ. വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണൻ തന്നെ കംസവധവും നടത്തി. കാളിനെ കീഴടക്കിയതും മറ്റാരുമായിരുന്നില്ല. ഗോകുലത്തിൽ കുസൃതി കുടുക്കിയായി കണ്ണൻ എല്ലാവരുടെയും മനം കവർന്നു. കണ്ണൻ അമ്പാടിക്കണ്ണനായി വിലസിയപ്പോൾ എല്ലാവരിലും ആനന്ദം അലതല്ലി. കൃഷ്ണൻ ഒരിക്കലും കരഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. എല്ലാവർക്കും സന്തോഷവും ഉത്സാഹവും പകർന്നു. ഗോപികമാർക്ക് ഗോപാലനായി, മാന്യനായ സുഹൃത്തായി, കോലക്കുഴലൂതി സംഗീതധാര സൃഷ്ടിച്ച് തോഴിമാരെയും പശുക്കളെയും പുളകമണി ചൊല്ലസിച്ചു. എത്ര പേരുകളാണ് ശ്രീകൃഷ്ണന്! മാധവൻ, മുരളീധരൻ, ഗോവിന്ദൻ, ദാമോദരൻ, ജനാർദ്ദനൻ, പത്മനാഭൻ എന്നിങ്ങനെ. ശ്രീകൃഷ്ണ ജയന്തിദിനത്തിൽ പ്രാർത്ഥനാനിരതരായി ഉപവാസമനുഷ്ഠിച്ച് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് ഭക്തർ പാതിര വരെ കഴിച്ചുകൂട്ടുന്നു. കൃഷ്ണ ജനന സമയമായ പാതിരയ്ക്ക് ശേഷം ഭക്ഷണം പങ്കുവെച്ച് കഴിക്കുന്നു. മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു. പകൽ കുട്ടികൾ രാധയായും കൃഷ്ണനായും ഗോപികമാരായും കുചേലനായും വേഷമിട്ട് ഘോഷയാത്ര നടത്തുന്നു. വിവിധ കളികളിൽ ഉറിയടി ഏറെ ജനപ്രീതി നേടിയ ഇനമാണ്. പാവപ്പെട്ട കുചേലനെ സുഹൃത്തായി കൊണ്ടു നടക്കുകയും എല്ലാ സൗഭാഗ്യങ്ങളും അരുളുകയും ചെയ്തവനാണ് കൃഷ്ണൻ. കൃഷ്ണഗാഥ രചിച്ച ചെറുശ്ശേരി കൃഷ്ണന്റെ അപദാനങ്ങൾ വാഴ്ത്തിയ കവിയാണ്. ശ്രീകൃഷ്ണൻ അർജുനന് പകർന്നു നൽകിയ ഉപദേശം ഭഗവത്ഗീത. ഹിന്ദു ഭവനങ്ങളിൽ നിത്യേന പാരായണം ചെയ്യപ്പെടുന്നു. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് N.K. വിജയൻ കിഴക്കമ്പലം.
3: ആകാശവാണി FM വാർത്തകൾ.
4: ഇന്ത്യയുടെ അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. പരിസ്ഥിതി സൗഹൃദ കപ്പൽ ഗതാഗതം സാധ്യമാക്കുന്നതിൽ ഇന്ത്യ മുൻനിരയിലുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഗുരുഗ്രാമിലെ ദി എനർജി ആൻഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗ്വാൽപ

0: ഹാരി ക്യാമ്പസിൽ നടപ്പാക്കുന്ന ഹരിത ഷിപ്പിംഗ് പദ്ധതികൾ വിലയിരുത്തുകയായിരുന്നു മന്ത്രി. രാജ്ഘട്ട് സ്മാരകത്തിന്റെ പ്രവർത്തനം, പരിപാലനം, ശുചിത്വം, നടത്തിപ്പ് എന്നിവ വിലയിരുത്തുന്നതിന് ന്യൂഡൽഹിയിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നു. കേരളത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് ഇന്ന് കോഴിക്കോട് IIMS ക്യാമ്പസിൽ തുടക്കം. ഇന്ന് അഷ്ടമി രോഹിണി. ലോകരക്ഷാർത്ഥം മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതാരം ചെയ്ത പുണ്യദിനമായാണ് ഭക്തർ അഷ്ടമി രോഹിണി ആഘോഷിക്കുന്നത്. തിരുവനന്തപുരം മെട്രോ പദ്ധതി പാപ്പനംകോട് നിന്ന് നേമം വരെ നീട്ടണമെന്നാവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ MLA മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകി. അഞ്ചാം പനിക്കെതിരായി എല്ലാവരും കുത്തിവയ്പ് എടുക്കണമെന്ന് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ. എല്ലാ പ്രായക്കാർക്കും മീസിൽസ് വൈറസ് ബാധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും കുട്ടികളെയാണ് കൂടുതലായി ബാധിക്കുന്നതെന്നും DMO അറിയിച്ചു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. 6:30 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡെലിറിലെ 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി 6:32 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൂൺ സ്പൈസസ് കാവ്യധാര, ONV കുറുപ്പിന്റെ മഴത്തുള്ളികൾ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ FM ഡയറി, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, മഹിത മലയാളം, ഗ്രീൻ മൂൺ സ്പൈസസ്, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. ഇതിൽ ഗാന്ധി ദർശനം, രാഗലയം, നോവൽ പാരായണത്തിൽ UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, RCR കായം എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ആസ്റ്റർ മെഡിസിറ്റി FM ഹെൽത്ത് ലൈൻ. 8:30 സ്പോൺസർഡ് പരിപാടി ഹെലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്. 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 12:05 ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ. ഒരു മണിക്ക് ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. തേനീച്ച കൃഷിയിലും തേൻ വ്യാപാരത്തിലും മികവ് തെളിയിച്ച യുവ കർഷകനും സംരംഭകനുമായ റോബിൻ ജോർജ് പടവിൽ സംസാരിക്കുന്നു. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 വാർത്തകൾ. 7:35 FM ഈവനിംഗ്, ഇതിൽ നിലവറ. 7:55 ഒരിടത്തൊരിടത്ത് അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡെലിറിലെ.
4: This is Akashvani, the news read by Neena Arakel. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇസ്രോ ഹാസ് സക്സസ്ഫുള്ളി ലോഞ്ച്ഡ് ഇറ്റ്സ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് EOS-05 ഓൺ ബോർഡ് GSLV-F17 റോക്കറ്റ് ഫ്രം ശ്രീഹരിക്കോട്ട ഇൻ ആന്ധ്രപ്രദേശ് ഏർലി ദിസ് മോർണിംഗ്. ആഫ്റ്റർ എ 27-hour countdown, GSLV-F17 റോക്കറ്റ് വിത്ത് സാറ്റലൈറ്റ് EOS-05

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പ്രഭാതഗീതത്തിലെടുത്ത ഗാനം ചിത്രപാടിയത്.

0: എല്ലാ ദിവസവും രാവിലെ 7:55 ആർ സി ആർ കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജകർ ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
4: പ്രഭാതഗീതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ബോംബെ ജയശ്രീ പാടിയത്.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ പ്രഭാതഗീതം സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി എഫ് 102.3. ഇപ്പോൾ കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കോളേജ് ഓഫ് കോർപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റിൽ നടത്തിവരുന്ന MBA പ്രോഗ്രാമിലെ 2026-27 അധ്യയന വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ മാസം 9-ാം തീയതി സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് കേരള കാർഷിക സർവകലാശാലയുടെ www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 0487-243-8139. 0487-243-8139. ആലുവ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ദ്വിദിന പരിശീലന പരിപാടി ഈ മാസം 8-9 തീയതികളിൽ ആലുവ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ നടത്തുന്നു. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കർഷകർ 9495026103 എന്ന നമ്പറിൽ വിളിച്ച് പേരുകൾ രജിസ്റ്റർ ചെയ്യുക. 9495026103. അവസാന തീയതി നാളെയാണ്. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി നാളെയാണ് അവസാനിക്കുന്നത്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും AMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. അവസാന തീയതി നാളെയാണ്. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കഴക്കൂട്ടം ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്റർ നടത്തുന്ന 6 മാസ ദൈർഘ്യമുള്ള പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഗ്രികൾച്ചർ, ബയോളജി, ബോട്ടണി വിഷയങ്ങളിൽ ഏതെങ്കിലും പഠിച്ച് +2 VHSC വിജയിച്ച 2026 ഏപ്രിൽ 1 35 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralaagriculture.gov.in ൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. www.keralaagriculture.gov.in. അവസാന തീയതി ഈ മാസം 9. വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 93 83 47 0.

0: രണ്ട് 92 9383 4702 92 ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലുള്ള ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ ഈ മാസം 10 മുതൽ 11 വരെ 2 ദിവസങ്ങളിലായി തീറ്റപ്പുൽ കൃഷി പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു. താൽപര്യമുള്ള ക്ഷീരകർഷകർ ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രം മുഖേന നേരിട്ടോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുഖാന്തരമോ അതത് ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ മുഖാന്തരമോ ഈ മാസം 9 വൈകുന്നേരം 5 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്യണം. ഇനി വിപണിയിലേക്ക്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 25,700, കൊപ്ര 16,600, കുരുമുളക് ഗാർബിൾഡ് 72,200, അൺഗാർബിൾഡ് 70,200, റബ്ബർ RS4 27,300, RS5 26,900. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: ആകാശവാണി കുച്ചേഫം 102.3, സമയം 6 മണി കഴിഞ്ഞ് 32:03.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഇന്ത്യ ബെൽജിയം വ്യാപാരം ഇരട്ടിയാക്കാനും പ്രതിരോധ രംഗത്തടക്കം സഹകരണം ശക്തമാക്കാനും ധാരണ. ഇന്ത്യ സന്ദർശിക്കുന്ന ബെൽജിയം പ്രധാനമന്ത്രിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണയായത്. എറണാകുളം ജില്ലയിൽ 4 തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളിലേക്ക് 28 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനമിറക്കി. കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടെ 4 തദ്ദേശ സ്ഥാപനങ്ങളിലെ ഓരോ വാർഡുകളിൽ വീതമാണ് തെരഞ്ഞെടുപ്പ്. സവാള വില നിയന്ത്രിക്കുന്നതിനായി 100 ടൺ സവാള വിപണിയിലെത്തിക്കുമെന്നും കിലോയ്ക്ക് 35 രൂപ നിരക്കിൽ ഹോർട്ടികോർപ്പ്, സപ്ലൈകോ എന്നിവ വഴി വിതരണം ചെയ്യുമെന്നും മന്ത്രി ടി സിദ്ദിഖ്. KCL സീസൺ 3 മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസിനെ 7 റൺസിന് പരാജയപ്പെടുത്തി കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് സെമിയിൽ കടന്നു. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഹോങ്കോങ്ങിനെതിരായ മത്സരത്തിൽ സ്മൃതി മന്ധാനയ്ക്ക് സെഞ്ചുറി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
6: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്, മൈജി പ്രൈസ് ചാലഞ്ച്.
5: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
6: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
5: ജിഎൻസി അപ്ലൈ.
7: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: സമയം 6 മണി കഴിഞ്ഞ് 34:15.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
8: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
9: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
10: കാവ്യധാര.
11: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
12: കാവ്യധാരയിൽ ഇന്ന് ഒ എൻ വി കുറുപ്പിന്റെ മഴത്തുള്ളികൾ എന്ന കവിത കേൾക്കാം.
13: മഴ

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഒ എൻ വി കുറുപ്പിന്റെ മഴത്തുള്ളികൾ എന്ന കവിത. ആലപിച്ചത് ശരത് ആർ നായർ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
3: സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
4: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ.
3: ഓരോ പർച്ചേസിലും 25 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ നേടാനും അവസരം.
4: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.
3: ഈ ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: എല്ലാ ദിവസവും രാവിലെ 7:55 ആർ സി ആർ കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നർമ്മണം.

0: ഇന്ന് ചൊവ്വയാണോ?
1: ആണെങ്കിൽ.
0: ഇന്ന് വ്യാഴമാണോ?
1: ആണെങ്കിൽ.
0: ഇന്ന് വെള്ളിയാണോ ഞായറാണോ?
1: ആണെങ്കിൽ. ആണെങ്കിൽ.
0: ആണെങ്കിൽ.
1: ആണെങ്കിൽ.
0: ആണെങ്കിൽ.
1: ഒന്ന് പറയുന്നുണ്ടോ വർക്കിച്ചായ? ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താതെ.
0: ആണെങ്കിലും ഒന്നുമില്ല തങ്കമ്മേ, കൊച്ചി FM 102.3 വെച്ചാ കേക്കാം. ദീപസ്തംഭം മഹാശ്ചര്യം
1: രാവിലെ 7:20 ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: ആരെ കാണാനാണ്? അതോ അപ്പോയിൻമെന്റ് ഉണ്ടോ? അയാൾ ഉദ്ദേശം അറിയിച്ചു. ഒറ്റയ്ക്കാണോ വന്നത്? അതെ. അയാൾ അവളുടെ കണ്ണുകളിലേക്ക് ഊളിയിട്ടു.
0: കെ രതീഷിന്റെ കഥ സമ്മോഹനം.
2: കാണുമ്പോൾ ഓലയുരിഞ്ഞ, തുമ്പുകൾ കെട്ടി ദൃശ്യഭംഗിയുള്ള വളയം കോർത്തെടുത്ത രണ്ടീർക്കിൽ.
0: വിനോദ് കുമാർ കടമക്കുടിയുടെ കവിതകൾ.
3: പ്രധാനമായും ചെറുകഥാകൃത്തും നാടകകൃത്തുമായ ചെക്കോവ് ചില ലഘു നോവലുകളും രചിച്ചിരിക്കുന്നു. ലോക ചെറുകഥയുടെ രാജകുമാരൻ എന്ന് ചെക്കോവ് വിശേഷിപ്പിക്കും.

0: വരുന്നു.
1: ചെക്കോ, ആധുനിക ചെറുകഥയുടെ രാജകുമാരൻ, വേണുവി ദേശം നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

0: ഈ റേഡിയോയുടെ ചാർജ് തീർന്നു എന്നാ തോന്നുന്നേ. പോയി വരുമ്പോ രണ്ട് ബാറ്ററിയും കൂടെ വാങ്ങിയിട്ട് വരണേ.
1: ഇനി ബാറ്ററി ഒന്നും വേണ്ടെന്നേ, നിനക്ക് സുഖമായിട്ട് മൊബൈലിൽ കേൾക്കാലോ. പ്രസാർ ഭാരതിയുടെ പുതിയ വേവ്സ് ആപ്പ് ഇല്ലേ?
0: വേവ്സ് ആപ്പോ?
1: അതെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ പോയി വേവ്സ് എന്ന് സെർച്ച് ചെയ്യ്. WAVES. ഈ വേവ്സ് ആപ്പിൽ രാജ്യത്തെ എല്ലാ ആകാശവാണി നിലയങ്ങളും ഇന്റർനെറ്റ് വഴി നല്ല HD ക്ലാരിറ്റിയിൽ കേൾക്കാന്നേ.
0: ആണോ? എന്നാ ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ.
1: മാത്രമല്ല, നമ്മൾ പണ്ട് കണ്ടിരുന്ന ദൂരദർശൻ സീരിയലുകളില്ലേ, ഹം ലോഗ്, സർക്കസ്, ഫൗജി, അലിഫ് ലൈല, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ മൊബൈലിൽ ഇനി ആകാശവാണിയും കേട്ടു തുടങ്ങൂ. വേവ്സ് ആപ്പ് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ. ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.

ഇന്ന് രാത്രി 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പുച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 ആസ്റ്റർ മെഡിസിറ്റി FM ഹെൽത്ത് ലൈൻ. സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രാജീവുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. 9:00 ന്യൂസ് അറ്റ് 9:00. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സാഹിത്യ സുരഭി. 10:00 പണ്ഡിറ്റ് സി ആർ വ്യാസന്റെ ഹിന്ദുസ്ഥാനി സംഗീതം.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 6 മണി കഴിഞ്ഞ് 43:35. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ കേൾക്കാം എഫ് എം ഡയറി. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, മഹിത മലയാളം, ഗ്രീൻ മൂൺ സ്പൈസസ്, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. റീ ഇമാജിനിങ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാല

0: ശാലയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് IIM ക്യാമ്പസിൽ തുടക്കമാകും. വനാതിർത്തി നിർണയത്തിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് അഷ്ടമി രോഹിണി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹം EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യ ഇമേജിംഗ് ഉപഗ്രഹമാണ് EOS-05. വിക്ഷേപിച്ച് 18 മിനിറ്റിന് ശേഷം അത്യാധുനിക ഭൗമനിരീക്ഷണ പേടകം ഭ്രമണപഥത്തിലെത്തിയതായി ISRO അറിയിച്ചു. 27 മണിക്കൂർ നീണ്ട കൌണ്ട് ഡൌൺ പൂർത്തിയാക്കിയതിനു ശേഷമാണ് 2367 കിലോ പേലോഡ് പിണ്ഡത്തോടുകൂടി GSLV-F17 റോക്കറ്റ് പുലർച്ചെ ബഹിരാകാശ കേന്ദ്രത്തിലെ 2-ാമത്തെ വിക്ഷേപണത്തുറയിൽ നിന്ന് കുതിച്ചുയർന്നത്. ഉപഗ്രഹം തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനൊപ്പം കൃഷി, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ രാജ്യത്തിന് സഹായകരമാകും. ദൌത്യം ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും സേവനങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് ISRO ചെയർമാൻ V. നാരായണൻ അറിയിച്ചു. കേരളത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിങ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് IIM ക്യാമ്പസിൽ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശനും മുഴുവൻ മന്ത്രിസഭാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുത്തുന്ന സംവാദവേദിയായാണ് പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത്. IIM അധ്യാപകർ, രാജ്യാന്തര വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ സംസ്ഥാനത്തിന്റെ വികസനപാതയെ സ്വാധീനിക്കുന്ന വിവിധ വിഷയങ്ങൾ ആഴത്തിൽ പരിശോധിക്കും. നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ നേതൃത്വം, നയങ്ങൾ, ജനജീവിതത്തിൽ സുസ്ഥിരമായ മാറ്റങ്ങളാക്കി മാറ്റുന്ന സമീപനങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധം, സമൂഹാധിഷ്ഠിത ദുരന്ത നിവാരണം, പൊതുജനാരോഗ്യ വയോജന സമൂഹം, സിൽവർ ഇക്കണോമി, കേരളത്തിന്റെ സാമ്പത്തിക ധനകാര്യ അടിത്തറ, തൊഴിൽ സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസത്തിലെ മികവ്, കേരളത്തെ ആഗോള ബ്രാൻഡായി ഉയർത്തുന്നതിന് സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക. സംസ്ഥാന മന്ത്രിസഭയ്ക്കായി IIM സമർപ്പിത നേതൃത്വ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇത് 2-ാം തവണയാണ്. 2011 മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയ്ക്കായി IIM ഏകദിന നേതൃത്വ മാനേജ്മെന്റ് പരിപാടി സംഘടിപ്പിച്ചിരുന്നു.
0: വനാതിർത്തി നിർണയത്തിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കി 98 വില്ലേജുകളിലായി 8,590 ചതുരശ്ര കിലോമീറ്ററായി അതിർത്തി പരിമിതപ്പെടുത്തണമെന്നാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ശക്തമായ നിലപാടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇക്കാര്യത്തിൽ വിദഗ്ധ സമിതിയുമായി മന്ത്രി സണ്ണി ജോസഫിനൊപ്പം ചർച്ച നടത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രളയബാധിത കർഷകർക്ക് സഹായം ഉറപ്പാക്കുന്ന നടപടി ഊർജിതമായി മുന്നോട്ടു കൊണ്ടുപോകുകയാണെന്ന് മന്ത്രി T. സിദ്ദിഖ് പറഞ്ഞു. പ്രളയബാധയുടെ സ്വഭാവവും വ്യാപ്തിയും സംബന്ധിച്ച KSDMA നോട്ടിഫിക്കേഷൻ പുറത്തുവന്ന ശേഷം തുടർ സാമ്പത്തിക സഹായ നടപടികളിലേക്ക് കടക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ അറിയിച്ചു. തെരുവുനായ വിഷയത്തിൽ ഗ്രാമപഞ്ചായത്തുകളിൽ അതീവ ജാഗ്രത അനിവാര്യമാണെന്ന് മന്ത്രി KM ഷാജി പറഞ്ഞു. വയനാട് പടിഞ്ഞാറത്തറ ആനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രം നാടിന് സമർപ്പിക്കുകയായിരുന്നു മന്ത്രി. തെരുവുനായ ശല്യ പരിഹാരം തദ്ദേശ ഭരണ വകുപ്പിന് മുന്നിലെ പ്രതിസന്ധിയാണെന്നും നായകളെ തെരുവിൽ ഉപേക്ഷിക്കുന്ന പ്രവണത വ്യാപകമാകുന്നത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലുണ്ടെന്നും KM ഷാജി അറിയിച്ചു. വിദ്യാർത്ഥികളെ ഉയരങ്ങളിലെത്തിച്ച് കുടുംബത്തിനും സ്കൂളിനും സമൂഹത്തിനും മുതൽക്കൂട്ടാവുന്ന രീതിയിലാണ് ഉയരെ വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തതെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. കല്ലാച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. KM അഭിജിത്ത് MLA നേതൃത്വത്തിൽ MLA കെയർ വഴിയാണ് വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നത്. തിരുവനന്തപുരം മെട്രോ പദ്ധതി പാപ്പനംകോട് നിന്ന് നേമം വരെ നീട്ടണമെന്നാവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ MLA മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകി. പാപ്പനംകോട് മുതൽ ഇഞ്ചക്കൽ വരെയാണ് പദ്ധതി ആരംഭിക്കാൻ ഗവൺമെന്റ് തീരുമാനമെടുത്തത്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പാരിസ്ഥിതിക പദ്ധതിയിലൂടെ വൃക്ഷവൽക്കരണത്തിന് ഇന്ന് കോഴിക്കോട്ട് തുടക്കമാകും. അൻസാരി പാർക്കിൽ 70 ഫല ഔഷധ വൃക്ഷങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നട്ടുപിടിപ്പിക്കുക. മേയർ O. സദാശിവൻ രാവിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. EPF പിഴ സംബന്ധിച്ച് ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ വിശ്വാസ് പദ്ധതി വഴി കുറഞ്ഞ നിരക്കിൽ തീർപ്പാക്കാൻ സ്ഥാപനങ്ങളോട് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു. തൊഴിലുടമകൾക്ക് കുറഞ്ഞ പിഴത്തുക അടച്ച ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ അവസരമൊരുക്കുന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയാണ് വിശ്വാസ്. നശാമുക്ത ഭാരത് അഭിയാന്റെ 6-ാം വാർഷികത്തോടനുബന്ധിച്ച് ലഹരി ദുരുപയോഗത്തിനെതിരെ ദേശീയ പ്രതിജ്ഞ ഈ മാസം നടത്തും. നേരിട്ടും ഓൺലൈനായും 10 കോടിയിലധികം ആളുകളെ ഇതിൽ അണിനിരത്താനാണ് ലക്ഷ്യമിടുന്നത്. ലോക സാക്ഷരതാ ദിനത്തിന്റെ ഭാഗമായി

0: മായി ഉല്ലാസ് സാക്ഷരതാ പക്ഷാചരണത്തിന് കാസർഗോഡ് ജില്ലയിൽ തുടക്കമായി. രാജ്യത്തെ നിരക്ഷരത നീക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഉല്ലാസ്. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: സാക്ഷരതയുടെയും തുടർ വിദ്യാഭ്യാസത്തിന്റെയും പ്രാധാന്യം പൊതുജനങ്ങളിൽ എത്തിക്കുകയാണ് പക്ഷാചരണത്തിന്റെ ലക്ഷ്യം. ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിലെ ചെറലടുക്ക മുളിപ്പറമ്പ് ഉന്നതിയിൽ ഭവന സന്ദർശനം നടത്തിയാണ് ജില്ലയിലെ സാക്ഷരതാ പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥികളാണ് ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി ഭവന സന്ദർശനം നടത്തിയത്. സാക്ഷരതാ മിഷന്റെ വിവിധ കോഴ്സുകളെ പരിചയപ്പെടുത്തുകയും താൽപര്യം അറിയിച്ചവരുടെ രജിസ്ട്രേഷന്റെ പ്രാഥമിക നടപടികൾ പൂർത്തീകരിക്കുകയുമാണ് ഭവന സന്ദർശനത്തിലൂടെ ചെയ്തത്. സെപ്റ്റംബർ 6 ജില്ലയിലെ തുല്യതാ പഠന കേന്ദ്രങ്ങളിൽ പഠിതാക്കളുടെ സംഗമം നടക്കും. തുടർ വിദ്യാഭ്യാസത്തിന്റെ അനന്ത സാധ്യതകൾ എന്ന വിഷയം അവതരിപ്പിക്കും. പഠിതാക്കൾ അനുഭവ സാക്ഷ്യം പങ്കുവെക്കും. മുതിർന്ന പഠിതാക്കളെ ആദരിക്കുകയും ചെയ്യും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അഷ്ടമി രോഹിണി. ലോകരക്ഷാർത്ഥം മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതാരം ചെയ്ത പുണ്യദിനമായാണ് ഭക്തർ അഷ്ടമി രോഹിണി ആഘോഷിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും വഴിപാടുകളും ഉണ്ടാകും. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമി രോഹിണി വള്ളസദ്യ ഇന്ന് നടത്തും. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. പ്രത്യേക ദർശനങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക് ഏറി. അഷ്ടമി രോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് കണ്ണനെ തൊഴുതു വണങ്ങാൻ 10,000 ഭക്തരാണ് പുലർച്ചെ മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്നത്. പുലർച്ചെ 3 നിർമാല്യ ദർശനത്തോടെയാണ് ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. ജന്മാഷ്ടമി ദിനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ജനങ്ങൾക്ക് ആശംസ നേർന്നു. ഇന്ത്യയിലും ലോകമെമ്പാടും അസംഖ്യം ഭക്തർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഭക്തിയും സ്നേഹവും അതിരുകളും ഇല്ലാത്തതാണെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. ജന്മാഷ്ടമി ദിനമായ ഇന്ന് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ 1,000 ശോഭായാത്രകൾ സംഘടിപ്പിക്കും. മായവിട്ടുണരൂ, മാനവനായി വളരൂ എന്നതാണ് ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിലെത്തി. ദുബായിലെ 2 മത്സരത്തിൽ ഹോങ്കോങ്ങിനെ 137 തകർത്താണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. ഇന്ത്യ ഉയർത്തിയ 194 പിന്തുടർന്ന ഹോങ്കോങ് 16.2 ഓവറിൽ 56 പുറത്തായി. കേരള ക്രിക്കറ്റ് ലീഗിലെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്മിതി എം പള്ളുരുത്തി.
2: KCL ലീഗ് റൗണ്ട് മത്സരങ്ങൾ ഇന്നലെ രാത്രി പൂർത്തിയാക്കിയിരുന്നു. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കുന്ന ആദ്യ സെമി ഫൈനലിൽ ട്രിവാൻഡ്രം റോയൽസ് തൃശൂർ ടൈറ്റൻസുമായാണ് ഏറ്റുമുട്ടുന്നത്. രണ്ടാം സെമിയിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റുമായി മത്സരിക്കും. ഫൈനൽ മത്സരം നാളെ വൈകിട്ട് നടക്കും. ഇന്നലെ നടന്ന അവസാന ലീഗ് മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസിനെ ആലപ്പി റിപ്പിൾസ് 3 തോൽപ്പിച്ചിരുന്നു.
0: കേരള സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റിനെതിരെ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് സർവകലാശാല മുന്നറിയിപ്പ് നൽകി. വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകളിലേക്ക് വ്യാജ പ്രവേശന വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് രജിസ്ട്രേഷനും ഓൺലൈൻ പേയ്മെന്റും സ്വീകരിക്കുന്നുണ്ട്. ഇത് വ്യക്തിഗത വിവരങ്ങൾ ചോർത്തുന്നതിനും സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതിനും സാധ്യത ഉയർത്തുമെന്ന് സർവകലാശാല അറിയിച്ചു. പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നതിനോ പണം അടയ്ക്കുന്നതിനോ മുമ്പ് സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണമെന്നും വൈസ് ചാൻസലർ അഭ്യർത്ഥിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹം EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. റീ ഇമാജിനിങ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് IIM ക്യാമ്പസിൽ തുടക്കമാകും. വനാതിർത്തി നിർണയത്തിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് അഷ്ടമി രോഹിണി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി കൊച്ചി FM 102.3.

ചിന്താശകലം: ഭീകരവാദത്തിന് മതമില്ല, ദേശീയതയില്ല, മാനുഷിക ഭാവമില്ല. ഈ തിന്മയ്ക്കെതിരെ ഒത്തൊരുമയോടെയുള്ള പോരാട്ടമാണ് ആവശ്യം. ഭീകരവാദത്തിന് മതമില്ല, ദേശീയതയില്ല, മാനുഷിക ഭാവമില്ല. ഈ തിന്മയ്ക്കെതിരെ ഒത്തൊരുമയോടെയുള്ള പോരാട്ടമാണ് ആവശ്യം. ഡോക്ടർ മൻമോഹൻ സിംഗ്. ഈ ചിന്തയോടെ നമുക്കാരംഭിക്കാം ഇന്നത്തെ FM ഡയറി.

ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്, 1972 മ്യൂണിക് ഒളിമ്പിക്സിന്റെ നിറം കെടുത്തിയ ഒളിമ്പിക്സ് എന്ന കായിക സംസ്കാരത്തിന് തന്നെ മങ്ങലേൽപ്പിച്ച ദിവസമായിരുന്നു സെപ്റ്റംബർ 5. അന്ന് എന്താണ് നടന്നത്? ചോദ്യം ഒരിക്കൽ കൂടി, 1972 മ്യൂണിക് ഒളിമ്പിക്സിന്റെ നിറം കെടുത്തിയ ഒളിമ്പിക്സ് എന്ന കായിക സംസ്കാരത്തിന് തന്നെ മങ്ങലേൽപ്പിച്ച ദിവസമായിരുന്നു സെപ്റ്റംബർ 5. അന്ന് എന്താണ് നടന്നത്? ഉത്തരം പറയാം പതിവ് പോലെ FM ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടു മുൻപ്.

നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ രാവിലെ 10 മണിക്ക് ലീഡേഴ്സ് അക്കാദമി ഓണാഘോഷം. വൈകിട്ട് 6:30 ടെസ് പ്രദീപിന്റെ ഭരതനാട്യ കച്ചേരി. തെക്കൻ പറവൂർ ശ്രീ യോഗേശ്വര മഹാദേവ ക്ഷേത്രത്തിലും കാക്കനാട് തുതിയൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ശ്രീകൃഷ്ണ ജയന്തി ഉത്സവം.

സേവന വാർത്ത. കളമശ്ശേരി ഗവൺമെന്റ് വനിതാ ഐ ടി ഐയിൽ റെഗുലർ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 7-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിൽ ഹാജരായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9496282057 എന്ന നമ്പറിൽ വിളിക്കുക. 9496282057.

മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തിലെ 1970 മുൻപുള്ള ജനന മരണ വിവാഹ രജിസ്റ്ററുകളുടെ ഡിജിറ്റൽ വൽക്കരണത്തിന് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നു. ബയോഡേറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതമുള്ള അപേക്ഷകൾ മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിക്കണം. അവസാന തീയതി നാളെയാണ്.

0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. ഇപ്പോൾ സമയം 7 മണി.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
3: കുളം മലയാളിയുടെ സാമൂഹിക സാംസ്കാരിക ജീവിതവുമായി ഇഴചേർന്നിരിക്കുന്ന ഒരു ഭാഷാരൂപകമാണ് കുളം. കുളങ്ങൾക്ക് വലിയ പാരിസ്ഥിതിക പ്രാധാന്യമാണ് ഉള്ളതെങ്കിലും കുളം ചേർന്ന ശൈലികൾ പലതും അഭികാമ്യമല്ലാത്ത സ്ഥിതിവിശേഷത്തെ ദ്യോതിപ്പിക്കുന്നതിനാണ് ഉപയോഗിക്കാറുള്ളത്. ഏതെങ്കിലും ഉദ്യമം തകരാറിലാകുമ്പോൾ സാധാരണയായി ഉണ്ടാകുന്ന ഒരു പ്രതികരണമാണ് കാര്യങ്ങളെല്ലാം കുളമായി എന്ന്. കാര്യങ്ങൾ ക്രമീകൃത

0: രീതിയിൽ നടക്കാത്തപ്പോഴും ഈ ശൈലി പ്രയോഗിക്കപ്പെടാറുണ്ട്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പെരുമാറ്റം കാരണം നാട്ടുകുളങ്ങൾ പലപ്പോഴും കലങ്ങിയ അവസ്ഥയിലാകാം. അതായിരിക്കണം ഇത്തരമൊരു അർത്ഥരൂപീകരണത്തിന് പിന്നിലുള്ള സാഹചര്യം. കുളം തോണ്ടുക ഇത്തിരി കൂടി കടന്ന പ്രയോഗമാണ്. അടിത്തറ ഇളക്കുന്നതുപോലെയുള്ള പൂർണ്ണ നാശത്തെയാണ് വക്താവ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാർത്ഥ ലാഭത്തോടെയുള്ള തന്ത്രങ്ങൾ പയറ്റുന്നതിനെ പരാമർശിക്കാനാണ് കുളം കലക്കൽ എന്ന ശൈലി പ്രയോഗിക്കുന്നത്. കുളം സാഹിത്യത്തിലും സിനിമയിലുമെല്ലാം സ്മൃതി പ്രതീകമായി ആവിഷ്കരിക്കപ്പെടാറുണ്ട്. പത്മരാജന്റെ പെരുവഴി അമ്പലത്തിലെ രാമൻ കുളത്തിലേക്ക് ഉരുളൻ കല്ലുകളിട്ട് സ്മൃതിയാനം നടത്തുന്നതായി അവതരിപ്പിച്ചിട്ടുണ്ട്. സേതുവിന്റെ പൊട്ടക്കുളം എന്ന കഥയിൽ കുളം ഓർമ്മകൾ ഉണർത്തുന്ന ജലപ്രതിനിധാനമാണ്. പൊട്ടക്കുളത്തിന്റെ ആകർഷണ വലയത്തിൽ നിന്ന് മോചിതനാകാൻ വിസമ്മതിക്കുന്ന കുട്ടിയാണ് ആ കഥയിലെ കേന്ദ്രം. കുളവുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ രൂപപ്പെട്ട ഭാഷാസഞ്ചയം ശ്രദ്ധേയമാണ്. ആമ്പൽക്കുളം, താമരക്കുളം, പാറക്കുളം, മീൻകുളം, അമ്പലക്കുളം, ചേറ്റുകുളം, വറ്റാക്കുളം തുടങ്ങി വിശേഷണ വിശേഷീയ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ സാധാരണമാണ്. പാടശേഖരങ്ങളോട് ചേർന്ന് ഏറ്റവും ഉയർന്ന സ്ഥലത്ത് നിർമ്മിച്ചിരുന്ന കുളങ്ങളെയാണ് തലക്കുളങ്ങളെന്ന് വിശേഷിപ്പിച്ചിരുന്നത്. അതേസമയം പാടശേഖരങ്ങളുടെ താഴ്ന്ന സ്ഥലത്ത് നിർമ്മിച്ചവയ്ക്ക് വാൽക്കുളങ്ങൾ എന്നാണ് പറഞ്ഞിരുന്നത്. തിരുവനന്തപുരത്തെ കളിപ്പാൻകുളവും കൊടുങ്ങല്ലൂരിലെയും വൈക്കത്തെയും ദളവാക്കുളവും ഒക്കെ ചരിത്ര പ്രാധാന്യത്തോടെ പരാമർശിക്കപ്പെടുന്നവയാണ്. നിഴൽ വീഴാത്ത നിർമ്മിതി എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട കുളമാണ് കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കുട്ടംകുളം. കേരളത്തിലെ സ്ഥലനാമങ്ങളിൽ വലിയൊരു വിഭാഗം കുളം ചേർന്നവയാണ്. പ്രാചീനകാലത്ത് കുളങ്ങളും ചിറകളും കേന്ദ്രീകരിച്ചാണ് ജനവാസ കേന്ദ്രങ്ങളും കച്ചവട പാതകളും വികസിച്ചു വന്നത്. പിന്നീട് അവിടം നഗരങ്ങളായി മാറിയിട്ടുമുണ്ട്. എറണാകുളം, കായംകുളം, കുന്നംകുളം, ചമ്പക്കുളം, തിരുവാങ്കുളം, മാരാരിക്കുളം, പുതുക്കുളം, തളിക്കുളം, ഇളംകുളം, മാങ്കുളം, ആനക്കുളം തുടങ്ങിയ സ്ഥലനാമങ്ങളൊക്കെ കേരളത്തിന്റെ പാരിസ്ഥിതിക സ്വത്വത്തെ കൂടി വെളിപ്പെടുത്തുന്നുണ്ട്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

0: കട്ടപ്പന ഗവൺമെന്റ് ITIയിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തും. അവസാന തീയതി ഈ മാസം 7. വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 04-868-27-2216. 04-868-27-2216. തൊടുപുഴ വെങ്ങലൂരിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഓഫീസിൽ അസിസ്റ്റന്റ് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തും. യോഗ്യത പ്ലസ് ടു തത്തുല്യം, കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിൽ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, മലയാളം ടൈപ്പിംഗ് അറിയണം, പ്രായം 50 വയസ്സിൽ കവിയരുത്. ഈ മാസം 8-ാം തീയതി രാവിലെ 10 മണിക്ക് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിലാണ് വർക്ക് ഇൻ ഇന്റർവ്യൂ. വിളിക്കാനുള്ള നമ്പർ 9061-97-438. 9061-97-438.
1: അങ്ങനെ ഓണം വെക്കേഷനും കഴിഞ്ഞു, പക്ഷെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ കുന്നുകൂടി ഇരിക്കുകയല്ലേ. വിഷമിക്കണ്ട, ഈ ശനിയാഴ്ച ഫിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് ഉഗ്രൻ ഓഫർ ഉണ്ട്. പിന്നെ എല്ലാ വാഷിംഗ് മെഷീൻ പെർച്ചേസിനും ലോണ്ടറി ബാസ്കറ്റ് ഫ്രീ, കൂടാതെ 80,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്. പിന്നെ ഫിട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫറിൽ 5,000-ൽ അധികം പേർക്ക് ഉഗ്രൻ സമ്മാനങ്ങളും.
2: ഫിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
0: കഞ്ഞിക്കുഴി ഗവൺമെന്റ് ITIയിൽ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ ഈ ട്രേഡിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ മാസം 7 വരെ സ്പോട്ട് അഡ്മിഷൻ നടത്തും. താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പുകളും ഒറിജിനൽ TC, ആധാർ കാർഡിന്റെ പകർപ്പ്, നിശ്ചിത ഫീസ് എന്നിവ സഹിതം നേരിട്ട് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഇതാണ്:

0: 9895904350. 9895904350.
1: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.

0: കോട്ടയം കങ്ങഴ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ പത്തനാട് അംഗനവാടി കം ക്രഷിലേക്ക് ക്രഷ് വർക്കർ, ക്രഷ് ഹെൽപ്പർ തസ്തികകളിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കങ്ങഴ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായ 18-നും 35-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. ഈ മാസം 15-ന് വൈകുന്നേരം 5 മണി വരെ അപേക്ഷകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 7907-2091-61 7907-2091-61.
1: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
2: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
2: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.

കോട്ടയം പിരവ ഗവൺമെന്റ് ഐടിയിൽ ഡി സിവിൽ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡുകളിൽ ഒഴിവുള്ള സീറ്റുകളിൽ പ്രവേശനത്തിന് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. ഈ മാസം 7-ാം തീയതിക്ക് മുൻപ് ഐടിഐയിൽ നേരിട്ടെത്തി പ്രവേശനം നേടാം. ഫോൺ നമ്പർ 6282841410, 6282841410.

0: വെറും 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ കിട്ടും?
1: മൈജിയിൽ കിട്ടും.
2: മൈജി പ്രൈസ് ചലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോൾ തുടരുന്നു.
2: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. FM ഡയറിയിൽ ഇനി കേൾക്കൂ.
1: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറിമസാലകൾ.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കെ.ടി. മുഹമ്മദിന്റെ കഥയ്ക്ക് ഹരിഹരൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് 1974 പുറത്തിറങ്ങിയ ചിത്രമാണ് സുജാത. പ്രേം നസീർ, അടുർ ഫാസി, ജയഭാരതി, സുകുമാരി, നന്ദിത ബോസ് തുടങ്ങി നിരവധി താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രവീന്ദ്ര ജെയിൻ, പാടിയത് ഹേമലത.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
1: ഫോൺ 8129110087.
2: നമുക്ക് സാധാരണഗതിയിൽ നമ്മളൊരു 40-50 വയസ്സ് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ നമ്മൾ പറയും എസൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാമിലി ഹിസ്റ്ററി കാണും ആ രീതിയിൽ ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷൻ. പക്ഷേ കുട്ടികൾ

0: ിൽ ഹൈപ്പർ ടെൻഷൻ വരുമ്പോൾ അത് സാധാരണ റയറാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ നമ്മൾ എപ്പോഴും വൃക്കരോഗം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യും. കാരണം വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് പീഡിയാട്രിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളിലെ ഈ വൃക്കരോഗമാണ്. പ്രത്യേകിച്ച് കിഡ്നിയിലെ അരിപ്പയിൽ ഉണ്ടാകുന്ന ഗ്ലോമറുലർ ഡിസീസസിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാറുണ്ട്. നമ്മൾ ഈ ജനറ്റിക് ഡിസീസസിന് നമ്മളിപ്പം ജീൻസ് ഐഡന്റിഫൈ ചെയ്താലും പലപ്പോഴും അപ്പനോ അമ്മയ്ക്കോ പ്രകടമായിട്ടുള്ള കിഡ്നി ഡിസീസുകൾ കാണാറില്ല. അപ്പൊ അത് മിക്കവാറും കുട്ടിക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് തിരികെ ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും അപ്പനും അമ്മയ്ക്കും അറിയാൻ പറ്റുക. പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അമിതമായിട്ടുള്ള വണ്ണം, അതെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിലെ ഉണ്ട്, എസ്പെഷ്യലി മാസാന്ത്യത്തെ കുട്ടികളിൽ. അതുപോലെ തന്നെ കുട്ടികളിൽ അമിത വണ്ണം വന്നാൽ അത് ഭാവിയിൽ അത് ഫോക്കൽ സെഗ്മെന്റൽ ഗ്ലോമറുലോസ് സ്ക്ലീറോസിസ് എന്ന് പറയുന്ന അസുഖത്തിലേക്ക് നയിക്കാം. അപ്പൊ അതുകൊണ്ട് അമിത വണ്ണം വരാതെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ഹാബിറ്റ്സ് മുന്നോട്ട് പോകേണ്ടത് നല്ലതാണ്. പിന്നെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു കിഡ്നി ഡിസീസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് അത് റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, അത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മരുന്നുകൾ കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരിക. പിന്നെ അതോടൊപ്പം തന്നെ കിഡ്നി അസുഖം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബി പി നിയന്ത്രണം, അങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ജീന ജയസത്യൻ.
2: നല്ല കാഴ്ചയുടെ യാത്ര തുടരട്ടെ. ആര്യ ഐ കെയറിന്റെ ആനിവേഴ്സറി ഓഫർ പ്രമാണിച്ച് 50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ നേത്ര പരിശോധന, സർജറികൾക്കും കണ്ണടകൾക്കും പ്രത്യേകം ആനുകൂല്യങ്ങൾ. ആര്യ ഐ കെയർ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കോൺടാക്ട് 9946322288.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: ആരോഗ്യ കുറിപ്പുകൾ, പ്രായോജികർ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.

0: കളമശ്ശേരി ഗവൺമെന്റ് ITI ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് അഡ്വാൻസ്ഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് സിസ്റ്റത്തിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ്, അഡ്വാൻസ്ഡ് വെൽഡിംഗ് എന്നീ വിഭാഗങ്ങളിൽ ഇൻസ്ട്രക്ടർമാരുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 8-ാം തീയതി രാവിലെ 11 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി പ്രിൻസിപ്പൽ മുമ്പാകെ ഹാജരാകണം. വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 8089789828. 8089789828.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV കൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: കൊച്ചി ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി മികച്ച ജനപ്രതിനിധികൾക്ക് നൽകുന്ന മഹാത്മജി പുരസ്കാർ 2026 പൊതുജനങ്ങളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. പുരസ്കാരത്തിനുള്ള നാമനിർദ്ദേശങ്ങൾ ഈ മാസം 10-ന് സമർപ്പിക്കണം. ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി @gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 9605302715 എന്ന വാട്സപ്പ് നമ്പറിലോ അയയ്ക്കാം. 9605302715.
3: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
4: എവിടുന്ന് വാങ്ങിക്കണം?
3: ഓഫർ കണ്ടിട്ട് മൈജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
4: പക്ഷേ കിട്ടാ സമയം എടുക്കൂലേ?
3: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: എന്നാ മൈജി തന്നെ പോവാം.
3: മൈജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: ഇനി ആർക്കും പഠിക്കാം, എപ്പോഴും പഠിക്കാം, എവിടെ ഇരുന്ന് പഠിക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ മലയാളത്തിൽ പരീക്ഷയും എഴുതാം. കേരള സർക്കാരിന്റെ പ്രഥമ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അഡ്മിഷൻ തുടരുന്നു. www.stou.ac.in സന്ദർശിക്കും. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ചേരൂ. ഡിഗ്രി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ.
0: പള്ളിപ്പാട് ഗവൺമെന്റ് ITIയിലെ സർവേയർ ട്രേഡിലെ ഒഴിവുള്ള സീറ്റിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. അടിസ്ഥാന യോഗ്യത SSLC.

0: ഉയർന്ന പ്രായപരിധിയില്ല. ഈ മാസം 7 ഉച്ചയ്ക്ക് 12 ITIയിൽ നേരിട്ട് ഹാജരായി അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0479240672. 0479240672.
1: മൊബൈൽ മുതൽ ഹോം പ്ലാൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
2: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച് മൈജി പ്രൈസ് ചാലഞ്ച്.
1: 30 രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
2: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: ടിഎൻസി അപ്ലൈ.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: നാണമുണ്ടോ മനുഷ്യ നിങ്ങൾക്ക്?
2: നാണമില്ല എന്ന് ഞാൻ പറഞ്ഞു.
1: അയ്യോ, കേട്ടിട്ട് എന്റെ തൊലി ഒഴിഞ്ഞു പോകുന്നു.
2: ഉരിയാൻ കുറച്ച് പാടുപെട്ട് കാണുമല്ലോ, അത്രയ്ക്ക് കട്ടിയല്ലേ.
1: എന്തായാലും ഓ അയ്യോ, തൻ്റെ ഒരു കാര്യം.
2: പിന്നെ ഞാൻ സാറ്റ് കളിച്ചാൽ എന്താ ഇവിടെ പ്രളയം ഉണ്ടാവുമോ?
1: എന്നും പ്രളയം ഉണ്ടാകാൻ, ഇത് കൊളംബിയ അല്ലല്ലോ.
2: കൊളംബിയയിൽ എന്നും പ്രളയമാണോ?
1: അറിയത്തില്ല.
2: ഇല്ല.
1: ആ എന്നാ കേട്ടോ, ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന രാജ്യമാണ് കൊളംബിയ.
2: വർഷം മുഴുവൻ മഴയാണോ?
1: പിന്നെ അല്ലാതെ മൊത്തം മഴ. ഓഹ്, ഏകദേശം ഒരു 11,000 മില്ലിമീറ്റർ കൂടുതൽ വരും അളവ്.
2: തങ്കമ്മയ്ക്ക് അറിയൂ, പണ്ട് നമ്മുടെ നെതർലാൻഡ്സിനും ഇതുപോലെ പ്രളയഭീഷണി ഉണ്ടായിരുന്നു.
1: എന്നിട്ട് അവരെന്നാ ചെയ്ത്?
2: അവര് മുങ്ങി താഴാത്ത പൊങ്ങിക്കിടക്കുന്ന കടൽ ഭിത്തികൾ നിർമ്മിച്ചാണ് ഇതിനെ അതിജീവിച്ചത്.
1: അതാണ് സാങ്കേതിക കരുത്ത്. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ?
2: ചോദിക്കൂ.
1: ഈ പ്രായത്തിൽ സാറ്റ് കളിക്കാൻ നിങ്ങൾക്ക് ഒരു ഉളുപ്പില്ലേ മനുഷ്യ?
2: ഞാൻ സാറ്റ് കളിക്കാൻ പോയതല്ല,
1: പിന്നെ
2: അതിലേ നടന്നു പോയപ്പോ നമ്മുടെ സജിത്തും ശരത്തും എന്നെ വിളിച്ചു.
1: എന്നിട്ട്?
2: അവർക്ക് നൊസ്റ്റു വേണം പോലും, പഴയ കാലത്തേക്ക് മടങ്ങി പോകണമെന്ന്.
1: സജിത്ത് പഴയ പട്ടാളക്കാരനാ, പോട്ടെ. ആ ശരത്തിന് ഇതെന്നാത്തിന്റെ കേടാ?
2: ഇപ്പൊ കുറെ കൊച്ചു ചെറുക്കന്മാർക്കാണ് കൂടുതൽ നൊസ്റ്റു. 30 വയസ്സ് കഴിയുമ്പോഴേ ഞാൻ തന്തവൈപ്പായി, ചാവാൻ പോവുക എന്നൊക്കെ പറഞ്ഞങ്ങ് ഇറങ്ങും.
1: എന്നിട്ട് സാറ്റ് കളിച്ചോ?
2: സജിത്തല്ലേ,
1: ഓ
2: ശരത്തല്ലേ,
1: ആ
2: നൊസ്റ്റു അല്ലേ,
1: ആ
2: കളിച്ചു. പക്ഷെ ഇനി മേല സാറ്റ് കളിക്ക് ഞാൻ ഇല്ല.
1: എന്നാ പറ്റി?
2: സജിത്ത് എണ്ണി ആദ്യം എന്നെ പിടിക്കും,
1: ഓ
2: ശരത്ത് എണ്ണിയാലും ആദ്യം എന്നെ പോക്കും.
1: അതെന്നെ അങ്ങനെ, നിങ്ങൾക്ക് ഒളിക്കാൻ അറിയത്തില്ലായിരുന്നോ?
2: എനിക്ക് നന്നായിട്ട് ഒളിക്കാൻ അറിയാം തങ്കമ്മേ.
1: ആ അത് ശരിയാണല്ലോ, പറ്റുകാരെ മൊത്തം ഒളിച്ച് ഇത് എത്ര കാലമായി അല്ലേ.
2: അതല്ല, എനിക്ക് ഒളിക്കാൻ അറിയാം, പക്ഷെ എന്റെ വയറിനറിയത്തില്ല.
1: അങ്ങനെ പറ, അപ്പൊ നിങ്ങളല്ല, നിങ്ങളെ കൂടെ വയറാണ് പ്രശ്നം.
0: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമു.

ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 7 മണി കഴിഞ്ഞ് 24:35. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ എഫ് എം ഡയറി തുടർന്ന് കേൾക്കാം 7:35.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിക്ഷേപണം വിജയകരം. ദൌത്യം ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് ISRO. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാല സന്ദർശിക്കും. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31 സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് ജന്മാഷ്ടമി. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ കൂടുതൽ സഹായമെത്തിച്ച് ഇന്ത്യ. വനിതാ

0: ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ സെമി ഫൈനലിൽ കടന്ന ഇന്ത്യ ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തിയത് 137 റൺസിന്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് GSLV റോക്കറ്റ് ഉപയോഗിച്ച് ഇന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. വിക്ഷേപണ തറയിൽ നിന്ന് കുതിച്ചുയർന്ന് ഏകദേശം 18 മിനിറ്റിനുള്ളിൽ ഉപഗ്രഹം EOS-5 ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ചതായി ISRO അറിയിച്ചു. ഈ ദൌത്യം ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഭൌമനിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു.
1: I am very happy to announce that GSLV F-17 vehicle has successfully and precisely injected the Advanced Earth Observation Satellite 05, the geo-imaging star satellite, in the intended and required orbit. This is the 107th launch from Sriharikota and the 19th mission of the GSLV. Once the Earth Observation Satellite 05 is operationalized in the orbit, it will become the India's first dedicated imaging satellite from the geo orbit, providing important strategic data for our country.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാല സന്ദർശിക്കും. പഞ്ചാബ് സർവകലാശാലയുടെ എക്സ് ഓഫീഷ്യോ ചാൻസലർ കൂടെയാണ് അദ്ദേഹം. സർവകലാശാലയുടെ ഗവേഷണം, നവീകരണം, സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിലെ നിർണായക ചുവടുവയ്പായ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെക് ഇന്നോവേഷൻ ഫോറം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31-അംഗ സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. FCRA ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സംയുക്ത പാനലിന് ലോക്സഭാ MP സഞ്ജയ് ജയ്സ്വാൾ നേതൃത്വം നൽകും. ലോക്സഭയിൽ നിന്ന് ഭർതൃഹരി മഹ്താബ്, തേജസ്വി സൂര്യ, നിഷികാന്ത് ദുബെ, എ രാജ, സുപ്രിയ സുലെ എന്നിവരും ഉൾപ്പെടുന്നു. രാജ്യസഭയിൽ നിന്ന് ഹർഷവർദ്ധൻ ശൃംഗ്ല, സഞ്ജയ് കുമാർ ഝ, പ്രഫുൽ പട്ടേൽ, മേനക ഗുരുസ്വാമി എന്നിവരെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റെയിൽവേ സിഗ്നലിംഗ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും ഓട്ടോമാറ്റിക് ഡോർ സൌകര്യമുള്ള പുതിയ തലമുറ സബർബൻ ട്രെയിനുകൾ അവതരിപ്പിക്കുന്നതിനുമുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. മുംബൈ മുതൽ സിന്ധുദുർഗ് വരെയുള്ള എക്സ്പ്രസ് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് കേന്ദ്രമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. സുപ്രീംകോടതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാരും പ്രതിനിധികളും പങ്കെടുക്കും. നീതിന്യായ വിതരണം, അന്താരാഷ്ട്ര തർക്ക പരിഹാരം, സാങ്കേതികവിദ്യ, സുസ്ഥിര വികസനം എന്നീ വിഷയങ്ങളിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ചർച്ചകൾ നടത്താനും ഈ ഫോറം വേദിയാകും. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ ന്യൂഡൽഹിയിൽ ക്വാഡ് ഷെർപാസ് യോഗം സംഘടിപ്പിച്ചു. സമുദ്ര, അന്തർദേശീയ സുരക്ഷ, സാമ്പത്തിക അഭിവൃദ്ധി, സാങ്കേതിക വിദ്യകൾ, മാനുഷിക സഹായം, അടിയന്തര പ്രതികരണം എന്നിവയുൾപ്പെടെ ക്വാഡ് സഹകരണത്തിന്റെ പ്രധാന മേഖലകൾ ചർച്ചയിൽ ഉൾപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ ദുരിതാശ്വാസ രക്ഷാ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനായി ഇന്ത്യ 2 വിമാനങ്ങളിൽ കൂടി സഹായ സാമഗ്രികൾ അയച്ചു. 21.5 ടൺ മാനുഷിക സഹായ സാമഗ്രികളുമായി 2 വിമാനങ്ങൾ കാഠ്മണ്ഡുവിൽ ഇറങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം മിന്നർ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1259 ഉയർന്നു. 5000-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. നേപ്പാൾ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള സംയുക്ത സംഘം രക്ഷാപ്രവർത്തനം തുടർന്നു വരികയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ടണൽ റെസ്ക്യൂ ടീമും സംഘത്തോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അതിനിടെ പ്രളയത്തിൽ കാണാതായ ഇന്ത്യൻ പൌരന്മാരെ തിരിച്ചറിയുന്നതിനായുള്ള DNA സാമ്പിൾ പരിശോധനയ്ക്ക് കേന്ദ്ര സംസ്ഥാന ഫോറൻസിക് സയൻസ് ലബോറട്ടറികളുടെ സേവനം ലഭ്യമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കാണാതായവരുടെ അടുത്ത ബന്ധുക്കൾക്ക് ഇന്ത്യയിലെ നിർദ്ദിഷ്ട കേന്ദ്രങ്ങളിലെത്തി രക്തസാമ്പിളുകൾ നൽകി DNA പ്രൊഫൈലിംഗ് പൂർത്തിയാക്കാം. ഇന്ന് ജന്മാഷ്ടമി. ശ്രീകൃഷ്ണ ജയന്തിയുടെ അവസരത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പൌരന്മാർക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ കൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും ഭാരതത്തിന്റെ സാംസ്കാരിക ദർശനങ്ങൾക്ക് പുതുജീവൻ നൽകുന്നതാണെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും ജന്മാഷ്ടമി ആശംസകൾ പങ്കുവച്ചു. ഉത്തർപ്രദേശിലെ മധുരയിലും വൃന്ദാവനത്തിലും ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് വ്യാപകമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ദർശനത്തിനെത്തുന്നത്.

0: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ ഇന്ന് നടക്കും. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശോഭായാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക്. അഷ്ടമിരോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് കണ്ണനെ തൊഴുതുവണങ്ങാൻ 10,000-ക്കണക്കിന് തീർത്ഥാടകരാണ് പുലർച്ചെ മുതൽ ഗുരുവായൂർ സന്നിധിയിലേക്ക് എത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: ഇന്ന് പുലർച്ചെ 3 മണിക്ക് നടന്ന നിർമാല്യ ദർശനത്തോടെയാണ് ഭഗവാന്റെ ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ദേവസ്വം ബോർഡും പോലീസും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. VIP ദർശനങ്ങൾക്കും പ്രത്യേക പാസുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണക്കാരായ ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കാനാണ് മുൻഗണന നൽകുന്നത്. ശയന പ്രദക്ഷിണം ഉൾപ്പെടെയുള്ള ചില വഴിപാടുകൾക്ക് ഇന്ന് നിയന്ത്രണമുണ്ട്. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്കും കാഴ്ചശീവേലിക്കും പുറമെ ഉച്ചയ്ക്ക് 40,000-ത്തോളം ഭക്തർക്കായി വിപുലമായ അഷ്ടമിരോഹിണി പ്രസാദകൂട്ടും ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ടോടെ ക്ഷേത്രനഗരിയെ അമ്പാടിയാക്കി മാറ്റുന്ന ശോഭായാത്രകളും അരങ്ങേറും.
0: കേരള സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റിനെതിരെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സർവകലാശാല മുന്നറിയിപ്പ് നൽകി. വിവിധ വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകളിലേക്കുള്ള വ്യാജ പ്രവേശന വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് രജിസ്ട്രേഷനും ഓൺലൈൻ പേയ്മെന്റും സ്വീകരിക്കുന്നുണ്ട്. പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ കൈമാറുന്നതിനോ പണം അടയ്ക്കുന്നതിനോ മുമ്പ് സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു. തിരുവനന്തപുരം മെട്രോ പദ്ധതി പാപ്പനംകോട് നിന്നും നേമം വരെ നീട്ടണമെന്നാവശ്യവുമായി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി രാജീവ് ചന്ദ്രശേഖർ MLA. മെട്രോ റെയിൽ നേമം വരെ നീട്ടുന്നത് തെക്കൻ തിരുവനന്തപുരത്തെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഗുണകരമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കത്ത് നൽകിയത്. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ഹോങ്കോങ്ങിനെ 137 റൺസിന് തകർത്ത് ഇന്ത്യ സെമിഫൈനലിൽ കടന്നു. ഗ്രൂപ്പ് എയിലെ 2 മത്സരത്തിൽ 194 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഹോങ്കോങ് 16.2 ഓവറിൽ 56 റൺസിന് പുറത്തായി. 64 പന്തിൽ 124 റൺസ് അടിച്ച സ്മൃതി മന്ധാനയുടെ മിന്നും പ്രകടനമാണ് ഇന്ത്യയ്ക്ക് കരുത്തായത്. ഈ ഇന്നിംഗ്സോടെ വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന മിതാലി രാജിന്റെ റെക്കോർഡ് മന്ധാന മറികടന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന വനിതാ ബാറ്റർ എന്ന നേട്ടവും സ്മൃതി സ്വന്തമാക്കി. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് ഇന്ന് ഹോങ്കോങ്ങിന്റെ ലീ ചെക് യുവിനെ നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ കാനഡയുടെ ലോക 9-ാം നമ്പർ താരം വിക്ടർ ലായെ നേരിട്ടുള്ള സെറ്റുകൾക്ക് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയിരുന്നു. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായി രാജ് റംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. EPF നഷ്ടപരിഹാര തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി തൊഴിലുടമകൾക്കായി വിശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. പദ്ധതിയിലൂടെ വൻതോതിൽ കുറച്ച പിഴത്തുക മാത്രമടച്ച് പഴയ തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ EPF രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങൾക്ക് അവസരമുണ്ട്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിക്ഷേപണം വിജയകരം. ദൌത്യം ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് ISRO. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാല സന്ദർശിക്കും. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31-അംഗ സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് ജന്മാഷ്ടമി, ആശംസകൾ നേർന്ന രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ കൂടുതൽ സഹായമെത്തിച്ച് ഇന്ത്യ. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ സെമിഫൈനലിൽ കടന്ന ഇന്ത്യ. ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തിയത് 137 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 10 സെക്കൻഡ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാന്ധി ദർശനത്തിലേക്ക് സ്വാഗതം. മഹാത്മജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുടരുന്നു.
1: ഭാഗം 5, അധ്യായം 35, പഞ്ചാബിൽ തുടർച്ച. പഞ്ചാബിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ജയിലിൽ ആയിരുന്നതിനാൽ പഞ്ചാബികളല്ലാത്ത പണ്ഡിറ്റ് മാളവിയജിയും പണ്ഡിറ്റ് മോത്തിലാൽജിയും പരേതനായ സ്വാമി സദ്ധാനന്ദജിയും അവരുടെ സ്ഥാനം ഉചിതമായി ഏറ്റെടുത്തിരുന്നത് ഞാൻ കണ്ടു. മാളവിയജിയെയും സിദ്ധാനന്ദജിയെയും എനിക്ക് മുൻപേ അടുത്തറിയാമായിരുന്നു. എന്നാൽ മോത്തിലാൽജിയുമായി ഞാൻ അടുത്ത് പരിചയമാകുന്നത് ഇപ്പോൾ ആദ്യമായിട്ടായിരുന്നു. ഈ നേതാക്കന്മാരും ജയിലിൽ പോകാൻ ഭാഗ്യം ലഭിക്കാതെ പോയ പ്രാദേശിക നേതാക്കളും പെട്ടെന്ന് സ്വന്തം വീട്ടിലെന്ന പോലത്തെ അനുഭവം എനിക്കുണ്ടാക്കിത്തന്നു. അവരുടെ ഇടയ്ക്ക് ഒരന്യനാണെന്ന വിചാരം എനിക്കൊരിക്കലും ഉണ്ടായില്ല. ഖണ്ഡർ കമ്മിറ്റി മുമ്പാകെ തെളിവ് കൊടുക്കാൻ പോകേണ്ടതില്ലെന്ന് ഞങ്ങൾ ഐകകണ്ഠ്യേന തീരുമാനിച്ചതെങ്ങനെയെന്നത് ഇപ്പോൾ ചരിത്രവിഷയമാണ്. ആ തീരുമാനത്തിനുള്ള കാരണങ്ങൾ അന്ന് പ്രസിദ്ധപ്പെടുത്തിയിരുന്നതിനാൽ ഇപ്പോൾ ആവർത്തിക്കേണ്ടതില്ല. ഇത്രയും കാലത്തിന് ശേഷം ആ സംഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഖണ്ഡർ കമ്മിറ്റിയെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് തികച്ചും ശരിയും ഉചിതവുമായി ഇപ്പോഴും എനിക്ക് തോന്നുന്നു എന്ന് പറയുകയേ ഇവിടെ വേണ്ടു. ഖണ്ഡർ കമ്മിറ്റിയെ ബഹിഷ്കരിച്ചതിൻ്റെ സ്വാഭാവിക പരിണാമമെന്ന പോലെ ഒരു സമാന്തര അന്വേഷണം നടത്താൻ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു അനൌദ്യോഗിക കമ്മിറ്റിയെ നിയമിക്കുന്നതിന് തീരുമാനിച്ചു. പണ്ഡിറ്റ് മോത്തിലാൽ നെഹ്റു, പരേതനായ ദേശബന്ധു സി ആർ ദാസ്, ശ്രീ അബ്ബാസ് തയബ്ജി, ശ്രീ എം ആർ ജയകർ എന്നിവരെയും എന്നെയുമാണ് ഈ കമ്മിറ്റിയിൽ അംഗങ്ങളാക്കിയത്. മാളവിയജിയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്തത്. അന്വേഷണത്തിനായി ഞങ്ങൾ ഓരോരുത്തരും വിവിധ സ്ഥലങ്ങൾ പങ്കിട്ടെടുത്തു. കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ചുമതല എനിക്കായിരുന്നു. ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ അന്വേഷണം നടത്താനുള്ള ഭാഗ്യം എനിക്ക് കൈവന്നതിനാൽ പഞ്ചാബിലെ ജനങ്ങളെയും ഗ്രാമങ്ങളെയും അടുത്തറിയാനുള്ള അസുലഭാവസരവും എനിക്ക് ലഭിച്ചു. എന്റെ ഈ അന്വേഷണത്തിനിടയ്ക്ക് പഞ്ചാബിലെ സ്ത്രീകളുമായും ഞാൻ പരിചയപ്പെട്ടു. യുഗങ്ങളായി ഞങ്ങൾ പരസ്പരം അറിയുന്നവരാണെന്ന് തോന്നിപ്പോയി. ഞാൻ പോയിടത്തൊക്കെ അവർ കൂട്ടമായി വന്ന് തങ്ങൾ നൂറ്റുണ്ടാക്കിയ നൂൽക്കൂമ്പാരം എന്റെ മുമ്പിൽ കൂട്ടിയിട്ടു. അങ്ങനെ പഞ്ചാബിനെ ഖാദി പ്രവർത്തനത്തിന്റെ വലിയൊരു മേഖലയാക്കാമെന്ന് ഈ അന്വേഷണ ജോലി എനിക്ക് ബോധ്യമാക്കിത്തന്നു. പട്ടാള നിയമത്തിന് കീഴിൽ ജനങ്ങളുടെ മേൽ നടന്ന അതിക്രമങ്ങളെക്കുറിച്ചുള്ള എന്റെ അന്വേഷണം മുന്നോട്ടു നീങ്ങിയപ്പോൾ സർക്കാരിന്റെ മർദ്ദനത്തെയും ഉദ്യോഗസ്ഥന്മാരുടെ സ്വേച്ഛാധിപത്യത്തെയും കുറിച്ചുള്ള അപ്രതീക്ഷിതമായ ഭീകര കഥകൾ എനിക്കറിവായി. അവ എന്നിൽ തീവ്ര ദുഃഖം നിറച്ചു. യുദ്ധകാലത്ത് ബ്രിട്ടീഷ് സർക്കാരിന് ഏറ്റവുമധികം പട്ടാളക്കാരെ സംഭാവന ചെയ്ത ഒരു പ്രോവിൻസ് ഇത്തരം മൃഗീയ അതിക്രമങ്ങൾ നിസ്സഹായതയോടെ സഹിച്ചു എന്ന വസ്തുത അന്ന് എന്നെ വിസ്മയിപ്പിച്ചതും ഇന്നും എന്നിൽ വിസ്മയം നിറയ്ക്കുന്നതുമാണ്. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എഴുതിയുണ്ടാക്കുന്ന ജോലിയും എന്നെയാണ് ഏൽപ്പിച്ചത്. പഞ്ചാബിലെ ജനങ്ങളോട് ചെയ്ത അതിക്രമങ്ങളെപ്പറ്റി ഒരു രൂപം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ റിപ്പോർട്ട് നോക്കാൻ ശുപാർശ ചെയ്യുന്നു. അതേപ്പറ്റി എനിക്കാകെ കൂടി പറയാനുള്ളത് അതിലൊരിടത്തും മനഃപൂർവ്വം അതിശയോക്തി പ്രയോഗിച്ചിട്ടില്ലെന്നാണ്. അതിലെ ഓരോ പ്രസ്താവനയും തെളിവിനെ ആധാരമാക്കി ചെയ്തിട്ടുള്ളതാണ് എന്നു മാത്രമല്ല, പ്രസിദ്ധീകരിച്ച തെളിവുകൾ കമ്മിറ്റിയുടെ കയ്യിലുള്ളതിൻ്റെ ചെറിയൊരംശം മാത്രമാണ് താനും. അല്പമെങ്കിലും സംശയത്തിനു വകയുള്ള യാതൊരു പ്രസ്താവനയും റിപ്പോർട്ടിൽ കടന്നുകൂടാൻ അനുവദിച്ചിട്ടില്ല. സത്യം, സത്യം മാത്രം പുറത്തു കൊണ്ടുവരിക എന്ന ഏകോദ്ദേശത്തോടെ തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് ബ്രിട്ടീഷ് സർക്കാർ എത്രത്തോളം ദുർമാർഗത്തിൽ ചരിക്കും, അധികാരം നിലനിർത്താനായി അതിനെന്തെല്ലാം മൃഗീയ ഹീനകൃത്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ വായനക്കാരെ പ്രാപ്തരാക്കും. എനിക്കറിയാവുന്നിടത്തോളം ആ റിപ്പോർട്ടിലെ ഒറ്റ പ്രസ്താവനയും ഇതുവരെ തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല.

0: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
1: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വസമേഘാൻ, ഹോമിയോപ്പതി.
0: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
2: ഇത്രയും കുറഞ്ഞ വിലയിൽ ഇതെങ്ങനെ കിട്ടുന്നു?
3: അതാണ് മൈ ജി പ്രൈസ് ചലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചലഞ്ചിംഗ് വില.
4: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്, മൈ ജി പ്രൈസ് ചലഞ്ച്.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
4: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
3: ടി എൻ സി അപ്ലൈ.
5: രാഗലയം

രാഗം പൂർവി കല്യാണി. കർണാടക സംഗീത പദ്ധതിയിലെ 53-ാമത്തെ മേളകർത്തരാഗമായ ഗമനശ്രമയുടെ ജന്യമാണ് ഈ രാഗം. ഗമകക്രിയ എന്നും ഇതിനു പേരുണ്ട്. സവിശേഷമായ ഗമകപ്രയോഗങ്ങളുടെ സൗന്ദര്യം കൊണ്ടാണ് ഈ രാഗം.

ഈ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ശുദ്ധഋഷഭം, അന്തരഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കാകളി നിഷാദം എന്നിവയാണ്. ഇതൊരു വക്രരാഗമാണ്. പഥപസ ഇതിൻ്റെ വിശേഷ പ്രയോഗങ്ങളിൽ ഒന്നാണ്. വൈദ്യശാസ്ത്രത്തിൽ മനസ്സിനെ ശാന്തമാക്കാനും ടെൻഷനും സ്ട്രെസ്സും കുറയ്ക്കാനും ഈ രാഗം ഉപയോഗിച്ചു വരുന്നു. മീനാക്ഷി മേമുദം എന്ന് തുടങ്ങുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതിയും ജ്ഞാനമോ സഗരാദ എന്ന് തുടങ്ങുന്ന ത്യാഗരാജ കൃതിയും ഈ രാഗത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഹിന്ദുസ്ഥാനിയിൽ ഈ രാഗം പുരിയ കല്യാൺ എന്നാണ് അറിയപ്പെടുന്നത്. 1973 പുറത്തിറങ്ങിയ പി എൻ മേനോൻ സംവിധാനം ചെയ്ത ഗായത്രി എന്ന ചിത്രത്തിലെ ഗാനമാണിത്. വയലാർ രാമവർമ്മയുടെ രചനയ്ക്ക് ജി ദേവരാജൻ സംഗീത സംവിധാനം ചെയ്ത് യേശുദാസ് ആലപിച്ച ഈ ഗാനം

0: രാഗലയം അവതരിപ്പിച്ചത് കമനി എസ് വർമ്മ. രാഗലയം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയത്ത്. രാഗലയം.
1: സെപ്റ്റംബർ 5 പിട്ടാപ്പിള്ളി ഏജൻസീസിന്റെ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. വാഷിംഗ് മെഷീൻ ഒരു അപ്ഗ്രേഡ് കൊടുത്താലോ? വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഒരു ലോണ്ടറി ബാസ്കറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത്. 9,000 വരെ ക്യാഷ് ബാക്ക്, SBI കാർഡിന് 10,000 വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, 888 രൂപ മുതൽ EMI 000 ഫിനാൻസ്. അത് മാത്രമല്ല, 5,000-ലധികം വിജയികൾക്ക് കൊമ്പൻ സമ്മാനങ്ങളാണ് പിട്ടാപ്പിള്ളി ഏജൻസീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ ഈ സാറ്റർഡേ നേരെ വിട്ടോ പിട്ടാപ്പിള്ളി ഏജൻസീസിലേക്ക്.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: നാലാമത്തെ ദിവസം കാലത്ത് മൈനർ ബാലൻ തിടുക്കപ്പെട്ട് വീട്ടിൽ വന്നു കയറിയപ്പോൾ രാമർക്ക് അസാധാരണമായി ഒന്നും തോന്നിയില്ല. അതേസമയം ഇന്ന് അയാൾ വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കുകയും ചെയ്തു. രണ്ടാഴ്ച കഴിഞ്ഞാലേ ഇനി തെങ്ങ് കയറാനുള്ളൂ. ബാലൻ ഏതോ ഒരിടത്ത് തെങ്ങ് കയറിയിട്ടുള്ള വരവാണ്. ദേഹത്താകെ വിയർപ്പ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അടിച്ചാര പറ്റിപ്പിടിച്ചിരിക്കുന്നു. കൊടുവാളും തളയും കൈകളിലുണ്ടായിരുന്നു. വന്നപാടെ അയാൾ ചോദിച്ചു, എന്തിനാ നിങ്ങളെ ചേക്കു എന്റെ മെക്കിട്ട് കയറുന്നത്? തേങ്ങ വിറ്റവർക്ക് കൊടുക്കാനുള്ള പണം കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു.

0: രാമർ കണക്കുകൾ മാറ്റിവെച്ച് ചോദിച്ചു, എന്താ ഉണ്ടായത് ബാല? ഞാൻ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് അയാൾ എന്റെ മെക്കിട്ട് കയറുക.
1: നീ എന്താ പറഞ്ഞത്?
0: ചേക്കു ഇനി ഇവിടെ തന്നെ നിൽക്കുക എന്ന് കേട്ടപ്പോ ഞാൻ ആരോടോ എന്തോ പറഞ്ഞോയി, അത് പറഞ്ഞാണ് അയാൾ എന്റെ നേരെ ചാടിയത്.
1: സാരമില്ല, ഇനി പോയിക്കോ, ഞാൻ അന്വേഷിച്ച് മാണ്ടത് ചെയ്തോളാം.
0: എല്ലാം കേട്ടുകൊണ്ട് കല്യാണി തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ബാലൻ പോയപ്പോൾ കല്യാണി പറഞ്ഞു,
1: ചേക്കുവിന് കുട്ടിയാളെ സ്വഭാവ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ എടുത്തു ചാടും.
0: അതും കുഴപ്പമല്ലേ? അപ്പോ? രാമർ പറഞ്ഞു, ചേക്കു ചരക്കും കൊണ്ട് കോഴിക്കോട്ട് പോയതായിരുന്നു. തിരികെ വരുമ്പോൾ ലോറിയിൽ നിറയെ ലോഡുണ്ടാവും. അവ കൊയിലാണ്ടിയിലും തിക്കോടിയിലും പയ്യോളിയിലും ഇറക്കിയ ശേഷം തക്ഷൻകുന്നിലെത്താൻ രാത്രിയാവും. എത്ര വൈകിയാലും കണക്കുകൾ ഏൽപ്പിച്ച് ലോറിയുടെ താക്കോൽ തന്ന ശേഷമേ ചേക്കു വീട്ടിലേക്ക് പോവുകയുള്ളൂ. അന്ന് ചേക്കു മടങ്ങാനൊരുങ്ങുമ്പോൾ രാമർ ചോദിച്ചു,
1: എന്താ ഉണ്ടായത് മൈനറുമായിട്ട്?
0: ചേക്കു പരിങ്ങി. ഒന്നുമില്ല എന്നാദ്യം പറഞ്ഞുവെങ്കിലും തെല്ലിട കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്താണെന്ന് അയാൾ വ്യക്തമാക്കി.
1: ഞാൻ നാട്ടിൽ തന്നെ നിൽക്കാനാണെന്ന് കേട്ടപ്പോൾ മൈനർ ആരോടോ പറഞ്ഞുത്രേ, കോഴിക്കോട്ടങ്ങാടിയിൽ പണിയൊന്നും കിട്ടാത്തതുകൊണ്ടാണ് നാട്ടിലേക്ക് പോന്നതെന്ന്.
0: അക്കാര്യം ചോദിച്ചു എന്ന് മാത്രം.
1: ചേക്കു, നിന്റെ നാവിലൊരു ഗുളികനുണ്ട്, ഇഞ്ഞി വല്ലാണ്ട് ശ്രദ്ധിക്കണോ? പിന്നെ മുന്നും പിന്നും നോക്കാതെ നിന്റെ എടുത്തുചാട്ടവും ഇഞ്ഞി മാണ്ടാന്ന് വെക്കണോ? അത് നിന്നെ വല്ലാത്ത എടങ്ങാറിലാക്കും.
0: കല്യാണിയും ഇത് തന്നെ പറയുന്നത്. ഇഞ്ഞും ഞാനും ഒരേ പ്രായക്കാരാ, ഇതിൽ കൂടുതൽ ഞാൻ എന്താ നിന്നോട് പറയേണ്ടത്?
1: ചേക്കു തലയാട്ടിപ്പോയിട്ടും രാമർ ഉറച്ചു വിശ്വസിച്ചിരുന്നു, ഇനിയും ഇതിനേക്കാൾ വലിയ എടുത്തുചാട്ടം ചേക്കുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന്.
0: പത്രത്തിൽ വരുന്ന വാർത്തകളും ആളുകളിൽ നിന്ന് കേൾക്കുന്ന വിവരങ്ങളുമെല്ലാം ഏറെ ആശ്വാസം തരുന്നവയായിരുന്നു. ഇന്ത്യയ്ക്ക് ഉടൻ സ്വാതന്ത്ര്യം കിട്ടും. ചേക്കു കോഴിക്കോട്ട് പോയി വരുമ്പോഴാണ് വിശദമായ വിവരങ്ങൾ ലഭിക്കാറുള്ളത്. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം തരുന്നതിന്റെ മുന്നോടിയായി ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്നും കേട്ടിരുന്നു. എന്നാൽ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയത് ഇന്ത്യ വിഭജിക്കപ്പെടുമെന്ന വാർത്തയായിരുന്നു. അതൊഴിവാക്കാൻ കഴിയില്ല. ചേക്കുവാണ് അതിലേറെ അസ്വസ്ഥനായിരുന്നത്. മുസ്ലിം ലീഗിന്റെ നിലപാടിനെതിരായി മുഹമ്മദ് അബ്ദുറഹിമാൻ പലപ്പോഴും പറഞ്ഞിരുന്ന കാര്യങ്ങൾ ചേക്കു ആവർത്തിക്കുമായിരുന്നു. അബ്ദുറഹിമാന്റെ പ്രസംഗത്തിലെ പല വരികളും ചേക്കുവിന് കാണാപാഠമാണ്. ഹിന്ദു ഭൂരിപക്ഷം നമ്മെ വിഴുങ്ങിക്കളയും എന്ന വിശ്വാസമാണ് പാകിസ്ഥാൻ വാദത്തിന് കാരണമെങ്കിൽ അത് വിശ്വസിക്കുവാൻ കഴിയുന്ന കാര്യമല്ല. ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് 850 കൊല്ലത്തോളം നാം ഹിന്ദു രാജാക്കന്മാരുടെ ഭരണത്തിൽ കഴിച്ചു. ആ കാലത്ത് നാം ഇന്നുള്ളതിന്റെ പകുതിയോ പകുതിയുടെ പകുതിയോ ഉണ്ടായിരുന്നുവോ? മലബാറിലാണെങ്കിൽ 13-4 എന്നത് 13 ലക്ഷമായതാണോ ഭയത്തിന് കാരണം? ഇന്ത്യക്കാരുടെ മുഖ്യ ശത്രു ബ്രിട്ടീഷുകാരാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒത്തൊരുമിച്ച് നിന്ന് അവരെ ഓടിച്ചാൽ മുസ്ലിങ്ങൾക്ക് യാതൊരു ഭയത്തിനും അവകാശമില്ല. മുഹമ്മദ് അബ്ദുറഹിമാന്റെ പ്രസംഗം മനപ്പാഠമെന്ന പോലെ പറഞ്ഞുകൊണ്ട് ചേക്കു പറഞ്ഞു,
1: സായിബ് പറഞ്ഞ കാര്യം ആരും മറക്കാതിരുന്നാൽ നന്ന്.
0: ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ഉറപ്പായതോടെ അത് ഗംഭീരമായി ആഘോഷിക്കണമെന്നും ആലോചനകൾ നടന്നു. രാമുണ്ണി കിടാവായിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രായവും പലതവണ ജയിലിൽ പോയിട്ടുണ്ടെന്ന പരിഗണനയും വെച്ചാണ് രാമുണ്ണി കിടാവിനെ തന്നെ മുൻപന്തിയിൽ നിർത്തിയത്. രാമറും ചേക്കുവും കുഞ്ഞിക്കേളവും പിന്നിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു. ചൊവ്വാ വയലിൽ എല്ലാ കൊല്ലവും നാടകം കളിക്കാറുണ്ട്. ഇപ്രാവശ്യം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നാടകം അരങ്ങേറാനാണ് നിശ്ചയിച്ചത്. സ്വാതന്ത്ര്യസമരം പ്രമേയമാക്കി ചാത്തിക്കുട്ടി എഴുതിയ നാടകം അവതരിപ്പിക്കുവാനും തീരുമാനിച്ചു. ആഗസ്റ്റ് 14 അർദ്ധരാത്രി വരെ നാടകം തുടരും. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയരുന്നതോടെ നാടകം അവസാനിക്കും. സ്വാതന്ത്ര്യത്തിന്റെ പുതുപ്പിറവിയിലേക്ക് കാലെടുത്ത് വെക്കുന്നു എന്ന സന്ദേശം തന്നുകൊണ്ടാണ് നാടകത്തിന് തിരശീല വീഴുന്നത്. 15 കാലത്ത് എല്ലാവർക്കും പായസദാനം. അങ്ങാടി മുഴുവൻ ത്രിവർണ പതാകകൾ കൊണ്ടലങ്കരിക്കും. ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ചുമതലക്കാരെ വെച്ചു. കൊടി മുഴുവൻ തുന്നിക്കൊടുക്കുന്ന ജോലി കുഞ്ഞിക്കേളു ഏറ്റെടുത്തു. നാടകത്തിന്റെ നടത്തിപ്പ് രാമർക്കും പായസ വിതരണം ചേക്കുവിനും പകുത്തുകൊടുത്തു. എന്തു ഭാരം ഏറ്റെടുക്കുന്നതിനും ആർക്കും ഒരു വിമുഖതയുമില്ലായിരുന്നു. നാടിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്ന അറിവാണ് അവരിൽ തളരാത്ത ആവേശമുണ്ടാക്കിയത്.
2: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷേ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്ഫർ.

ബിഗ് ബസാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി സീനിയർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഈ മാസം 8-ാം തീയതി രാവിലെ 10 മണിക്ക് അഭിമുഖം നടത്തും. യോഗ്യരായവർക്ക് സർട്ടിഫിക്കറ്റുകൾ സഹിതം പങ്കെടുക്കാം. വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 8075072857. 8075072857. അഭിമുഖം ഈ മാസം 8-ാം തീയതി രാവിലെ 10 മണിക്ക്.

0: ആർ സി ആർ കായം എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജക ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
1: ആർ സി ആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
2: ഹലോ,
3: എന്റെ പേര് ഷെറി എന്നാണ്. ഞാൻ ഫോർട്ട് കൊച്ചിന്ന് വിളിക്കുന്നുണ്ടേ.
2: ചോദിച്ചോളാം
3: സാർ. എന്റെ മകന് വേണ്ടിയാണ്. അവൻ ഇപ്പൊ പ്ലസ് ടുവിലോട്ടാകും. കോമേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്.
2: ഓക്കെ.
3: അപ്പൊ അവന് IRS എടുക്കാൻ വേണ്ടിയാണ് സാർ. അപ്പൊ അതിനെന്താ വഴി
2: ചെയ്യേണ്ടത് എന്താന്ന് പറയാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. മാത്സ് ഉണ്ടോ കൂടെ?
3: മാത്സ് ഇല്ല.
2: പത്താം ക്ലാസ് മാത്സിന് എത്രയുണ്ട് മാർക്ക്?
3: 88 ഉണ്ട്.
2: CBSE ആണോ സ്റ്റേറ്റ് ആണോ?
3: സ്റ്റേറ്റ്
2: ആണ്. മാത്സ് കൂടെ കൊണ്ടുപോകണം. ഏത് പരീക്ഷ, സിവിൽ സർവീസിന്റെ പരീക്ഷ ആയാലും എല്ലാ പരീക്ഷയിലും കണക്ക് ഒരു ഘടകമാണ്. സിവിൽ സർവീസിന്റെ പ്രിലിംസിന് കണക്ക് ഒരു എന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും അനാലിറ്റിക്കൽ ആബിലിറ്റിയും നോക്കുന്ന ഒരു പേപ്പർ ഉണ്ട്, 150 ക്വസ്റ്റ്യൻ. അപ്പൊ അത് കാരണം മോനെ ഇപ്പൊ തന്നെ പ്രൈവറ്റ് ആയിട്ട് കണക്കിന് ചേർക്കുക. പ്രൈവറ്റ് ആയിട്ട് കണക്കിന് ചേർക്കാൻ NIOS എന്ന് പറഞ്ഞ സൈറ്റ്, കൊമേഴ്സിന്റെ മാത്സ് കൂടെ മാത്സ് പഠിക്കാൻ നോക്കുക. ബാക്കി സബ്ജക്ട്സ് ഇതേമാതിരി പഠിക്കുക. IRS എന്ന് പറയുമ്പോൾ നമ്മളുടെ IRS പ്രിപ്പറേഷന്, UPSC പ്രിപ്പറേഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് പഠിക്കുന്ന സ്ഥാപനമാണ്. അപ്പൊ ഈ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ CUC എന്ന് പറഞ്ഞ പരീക്ഷയുണ്ട്, സെക്കൻഡ് ഇയറിൽ. CUC സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് എക്സാം എന്ന് പറയും. ആ പരീക്ഷ എഴുതിയിട്ട് സിവിൽ സർവീസ് കിട്ടാവുന്ന കുറച്ച് കോളേജുകളുണ്ട് കേരളത്തിൽ. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സിഫൽ എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്, സിഫൽ അല്ലെങ്കിൽ FLU എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് ഹൈദരാബാദിൽ. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ ഒരു 28 സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. അവിടത്തേക്ക് എത്തിച്ചേരാൻ നോക്കുക. അവിടെ പോയിട്ട് എന്തെങ്കിലും ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ UPSC ക്ലിയർ ചെയ്യാനുള്ള ചാൻസ് കൂടും. കൂടെ മാത്സും പഠിക്കുക. ഓക്കെ.
1: എല്ലാവരും പറയും എന്റെ സാമ്പാർ അടിപൊളിയാണെന്ന്. എന്താ ഇതിന്റെ സീക്രട്ട് എന്നറിയോ? മായമില്ലാത്ത കായമായ RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
4: അപ്പൊ നിങ്ങളും RCR കായം തന്നെ ചോദിച്ചു വാങ്ങില്ലേ?
5: RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
0: RCR കായം എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നറുമണം.
1: RCR കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
6: സമയം 8 മണി.
7: ആകാശവാണി FM വാർത്തകൾ.
6: ഓട്ടോമൊബൈൽ മേഖലയിൽ ഉൽപ്പാദനത്തിന്റെ പ്രാദേശികവൽക്കരണം ശക്തിപ്പെടുത്തി കയറ്റുമതി വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് സൊസൈറ്റി വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നശാമുക്ത് ഭാരത് അഭിയാന്റെ 6th വാർഷികത്തോടനുബന്ധിച്ച് ലഹരി ദുരുപയോഗത്തിനെതിരെ ദേശീയ പ്രതിജ്ഞ ഈ മാസം നടത്തും. നേരിട്ടും ഓൺലൈനായും 10 കോടിയിലധികം ആളുകളെ അണിനിരത്താനാണ് ലക്ഷ്യമിടുന്നത്. ജന്മാഷ്ടമി ദിനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ജനങ്ങൾക്ക് ആശംസ നേർന്നു. ഇന്ത്യയിലും ലോകമെമ്പാടും അസംഖ്യം ഭക്തർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഭക്തിയും സ്നേഹവും അതിരുകളില്ലാത്തതാണെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭക്തജനതിരക്ക്. അഷ്ടമിരോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് കണ്ണനെ തൊഴുതു വണങ്ങാൻ 10,000 ഭക്തരാണ് പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ എത്തുന്നത്. ജന്മാഷ്ടമി ദിനമായ ഇന്ന് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ 1000 ശോഭായാത്രകൾ സംഘടിപ്പിക്കും. മായവിട്ടുണരൂ, മാനവനായി വളരൂ എന്നതാണ് ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം. വിദ്യാർത്ഥികളെ ഉയരങ്ങളിലെത്തിച്ച് കുടുംബത്തിനും സ്കൂളിനും സമൂഹത്തിനും മുതൽക്കൂട്ടാവുന്ന രീതിയിലാണ് ഉയരെ വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തതെന്ന് മന്ത്രി KA തുളസി. കാർഷിക സർവകലാശാലയുടെ ജനറൽ കൌൺസിലിലേക്ക് ഗവർണർ നടത്തിയ നാമനിർദ്ദേശത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി മന്ത്രി T. സിദ്ദിഖ്. ലോക സാക്ഷരതാ ദിനത്തിന്റെ ഭാഗമായി ഉല്ലാസ് സാക്ഷരതാ പക്ഷ

0: ചരണത്തിന് കാസർഗോഡ് ജില്ലയിൽ തുടക്കം. രാജ്യത്തെ നിരക്ഷരത നീക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഉല്ലാസ്.
1: ആകാശവാണി FM വാർത്തകൾ.

0: ശാസ്ത്രദീപ്തി.
1: ദേഷ്യം വരുമ്പോൾ, ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണ്? ദേഷ്യം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാമാണ് സംഭവിക്കുന്നത്? ദേഷ്യം നിയന്ത്രിക്കാനുള്ള കഴിവ് ലഭിക്കാൻ നാം പലപ്പോഴും ധ്യാനിക്കാറുണ്ട്. സന്തോഷം, ഭയം, വിഷമം എന്നിവയൊക്കെ പോലെ തന്നെയുള്ള ഒരു വികാരമാണ് ദേഷ്യം. ദേഷ്യം വരുമ്പോൾ നാം വഴക്കിടുകയും കയ്യിൽ കിട്ടുന്നത് എടുത്തെറിയുമൊക്കെ ചെയ്യുകയാണ് പുറമേ കാണുന്ന പ്രവർത്തനങ്ങൾ. അതേസമയം നമ്മുടെ ശരീരത്തിലും ചില പ്രവർത്തനങ്ങളും മാറ്റങ്ങളും നടക്കുന്നുണ്ട്. അവ നമുക്ക് കാണാൻ കഴിയുന്നില്ലെന്ന് മാത്രം. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ ബീച്ചിൽ സുന്ദരമായ ഒരു മൺ കൊട്ടാരം നിർമ്മിക്കുന്നുവെന്ന് കരുതുക. മറ്റൊരാൾ ഓടി വന്ന് അത് തകർക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ വികാരം? ആ വികാരം തുടങ്ങുന്നത് നമ്മുടെ തലച്ചോറിലെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമായ അമിഗ്ഡാലയിൽ നിന്നാണ്. അമിഗ്ഡാല ഉത്തേജിക്കപ്പെടുകയും കാറ്റക്കോളാമിൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിനെ ഫലമായി നാം ദേഷ്യം പല വിധത്തിൽ പ്രകടിപ്പിക്കുന്നു. കൂടാതെ മറ്റു ചില ഹോർമോണുകളായ എപ്പിനെഫ്രിൻ, അഡ്രിനാലിൻ, നോർ എപ്പിനെഫ്രിൻ എന്നിവയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇവയാണ് നമ്മുടെ ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും ഉയർത്തുന്നത്. ഇതൊക്കെയാണെങ്കിലും തലച്ചോറിന് തന്നെ ചില ഭാവങ്ങൾ നമ്മുടെ ദേഷ്യം ശമിപ്പിക്കുവാനും ശ്രമം തുടങ്ങും. കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന തലച്ചോറിൻ്റെ ഭാഗമായ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഉത്തേജിക്കപ്പെടുന്നു. ഇതിൻ്റെ ഭാഗമായി മെല്ലെ നമ്മുടെ ദേഷ്യം ശമിക്കുന്നു. ഇനിയൊരു ചോദ്യം, ദേഷ്യം വന്നാൽ കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. തുടർച്ചയായി ദേഷ്യം വരുന്നത് ഹാർട്ട് അറ്റാക്കിനും രക്തസമ്മർദ്ദത്തിനും സ്ട്രോക്കിനും കാരണമാകാം. കൂടാതെ ദേഷ്യം വരുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസവസ്തുക്കൾ നമ്മുടെ തലച്ചോറിലെ ഹിപ്പോ ക്യാമ്പസിലെ ന്യൂറോണുകളെ നശിപ്പിക്കുകയും പുതിയ ന്യൂറോണുകൾ ഉണ്ടാകുന്നത് തടയുകയും ചെയ്യുന്നു. ഇതുവഴി ഓർമ്മശക്തി കുറയുകയാണ് ചെയ്യുന്നത്. ധ്യാനം, വ്യായാമം എന്നിവ കൊണ്ട് ദേഷ്യം കുറേയൊക്കെ നമുക്ക് നിയന്ത്രിക്കാനാവും. കൂടാതെ ദേഷ്യം വരുന്ന അവസരങ്ങളെക്കുറിച്ച് മുതിർന്നവരോട് സംസാരിക്കുന്നതും ഉപദേശം തേടുന്നതും ദേഷ്യം വരുന്ന സ്വഭാവം മാറ്റാൻ സഹായിക്കും.
0: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. ഇപ്പോൾ സമയം 8:05.
1: FM ഹെൽത്ത് ലൈൻ.

0: ആസ്റ്റർ മെഡ്സിറ്റി എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ ആസ്റ്റർ മെഡ്സിറ്റി എറണാകുളം. ആസ്റ്റർ മെഡ്സിറ്റിയിലെ സേവനങ്ങൾക്കും ഡോക്ടർ അപ്പോയിന്റ്മെന്റിനുമായി വിളിക്കുക 8111998098.
2: ഇന്ന് ഈ പരിപാടിയിൽ ആൻജിയോപ്ലാസ്റ്റി, ഇതേക്കുറിച്ച് എറണാകുളം ആസ്റ്റർ മെഡ്സിറ്റിയിലെ സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രാജീവ് സിയുമായി അഭിമുഖം.
3: സെപ്റ്റംബർ മാസം എന്ന് പറയുമ്പോൾ ഹൃദയാരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട മാസമാണ്. ലോക ഹൃദയ ദിനം വരുന്നത് ഈ മാസമാണ്. ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് ആൻജിയോപ്ലാസ്റ്റിയെ കുറിച്ചാണ്. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ ശരിക്ക് എന്താണ് ആൻജിയോപ്ലാസ്റ്റി, അത് ഹൃദ്രോഗങ്ങളെ എങ്ങനെയാണ് നിയന്ത്രിക്കാൻ അതല്ലെങ്കിൽ ഇല്ലാതാക്കാൻ സഹായിക്കുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം.
4: ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് ഹൃദ്രോഗം? സാധാരണ നമ്മൾ ഹൃദയത്തിൻ്റെ മസിലുകൾക്ക് രക്തം കൊടുക്കുന്ന രക്തക്കുഴലുകളുണ്ട്, അതിനാണ് കൊറോണറി ആർട്ടീസ് എന്ന് പറയുന്നത്. ഹൃദയത്തിനകത്ത് നിറച്ച് ബ്ലഡാണ്, പക്ഷെ അത് മസിലിന് കിട്ടില്ല. നമ്മളൊരു ഓയിൽ ടാങ്കറിൽ നിറച്ച് ഓയിൽ ഉണ്ടെങ്കിലും അതിന് സെപ്പറേറ്റ് ടാങ്കർ വേണമല്ലോ. അതേപോലെ ഹാർട്ടിൻ്റെ മസിൽ ബ്ലഡ് കിട്ടാനായിട്ട് പ്രത്യേകിച്ച് ബ്ലഡ് വെസൽസ് ഉണ്ട്, ഹാർട്ടിൻ്റെ പുറത്തൂടെ പോകുന്ന കൊറോണറി ആർട്ടറീസ്. അത് റൈറ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്. അതിൽ തടസ്സം വരുമ്പോഴാണ് ഈ ബ്ലോക്ക് വരിക. നമുക്ക് അഞ്ചേന നടക്കുമ്പോൾ നെഞ്ചുവേന വരിക, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ബ്ലോക്ക് കാരണം ഉണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക്,

0: ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയുള്ള ബ്ലോക്കുകളെ കണ്ടുപിടിക്കുകയും പ്രാധാന്യമുള്ള ബ്ലോക്കുകളെ ഓപ്പറേഷൻ കൂടാതെ മാറ്റുന്ന ചികിത്സാ രീതിയാണ് ആൻജിയോപ്ലാസ്റ്റി
1: എന്ന് പറഞ്ഞാൽ. ഒരു സർജറി കൊണ്ട് നീക്കം ചെയ്യേണ്ട ബ്ലോക്ക് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി വഴി നീക്കം ചെയ്യുകയാണ് അല്ലേ?
0: അതെ, സർജറി വേണം നിർബന്ധമില്ല. പണ്ട് ചെയ്യാൻ പറ്റാതിരുന്ന ഒരുപാട് ബ്ലോക്കുകൾ ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് തന്നെ മാറ്റാൻ പറ്റും. ഇത് ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയത് 1977 അതിന്റെ ഐഡിയ തന്നെ തുടങ്ങിയത്. പിന്നീട് ഒരുപാട് പ്രോഗ്രസ് ഓവർ ദി ഇയേഴ്സ് വന്നിട്ട് ഇപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. പണ്ട് ബൈപ്പാസ് മാത്രം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്ന ഒരു 80% കേസുകൾ ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് തന്നെ ചികിത്സിക്കാൻ സാധിക്കും.
1: ഈ ആൻജിയോപ്ലാസ്റ്റി പലപ്പോഴും ഒരു എമർജൻസിയിൽ ജീവൻ രക്ഷാ പ്രവർത്തനമായിട്ട് നമുക്ക് പറയാൻ കഴിയുമോ?
0: പറയാൻ കഴിയും. ബിക്കോസ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് വരികയാണെങ്കിൽ, ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ കൊറോണറി ആർട്ടറി പെട്ടെന്ന് അടയുമ്പോഴാണ് ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നത്. സ്ലോ ആയിട്ട് അടഞ്ഞാൽ അങ്ങനെ വരില്ല. ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ പെട്ടെന്ന് ബ്ലഡ് വെസൽ അടയുന്നു, മസിൽ ഡാമേജ് ഉണ്ടാവും. ഒരു 6 മണിക്കൂറിനുള്ളിൽ ആ ബ്ലോക്ക് തുറക്കുകയാണെങ്കിൽ ആ മസിൽ ഡാമേജ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഒരു 12 മണിക്കൂർ കഴിഞ്ഞൊക്കെ തുറന്നാൽ പലപ്പോഴും മസിൽ ഡാമേജ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന എമർജൻസി ആയിട്ട്, നമ്മളിപ്പോൾ നൈറ്റിലാണെങ്കിൽ പോലും ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യന്റ് വന്നു എന്ന് വെച്ചാൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി നമ്മൾ റഷ് ചെയ്ത് ഏറ്റവും സ്പീഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡോർ ടു ബലൂൺ എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് എത്തുന്നു, ഏറ്റവും പെട്ടെന്ന് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക, ആ സമയം കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഇമ്പോർട്ടൻറ്റ് ഗോൾ. കാര്യം സമയം പോകും തോറും മസിൽ ഡാമേജ് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ മസിൽ ഡാമേജ് ആകുന്നതിന് മുമ്പേ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ബ്ലോക്ക് മാറ്റി ആ മസിൽ സേവ് ചെയ്യാൻ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം.
1: ഇത് ശരിക്കും നമുക്ക് ഈ ഗോൾഡൻ അവർ എന്ന് പറയുന്ന പോലെ ഒരു മണിക്കൂറിനുള്ളിലൊക്കെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ
0: എത്ര നേരത്തെ അത്ര നല്ലത്.
1: അപ്പൊ ഹൃദയപൂർവ്വ സ്ഥിതിയിലേക്ക് എത്താം.
0: വളരെ നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും മസിൽ ഡാമേജേ കാണത്തില്ല.
1: സാധാരണ പലപ്പോഴും പറയാറുണ്ട് ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടി പോയതാണ്, പക്ഷെ ആൻജിയോപ്ലാസ്റ്റി കൂടി ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരു അവസ്ഥ എപ്പോഴാണ് വരുന്നത്?
0: ആൻജിയോഗ്രാം സാധാരണ ചെയ്യുന്നത് നമുക്കൊരു ബ്ലോക്ക് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നപ്പോഴാണ്. ഒരാൾക്ക് നെഞ്ചുവേദന വരുന്നു, നടക്കുമ്പോൾ നെഞ്ചുവേദന വരുന്നു, അല്ലെ സ്റ്റെപ്പ് കയറുമ്പോൾ മാത്രം നെഞ്ചുവേദന വരുന്നു, അത് ബ്ലോക്കാണെന്നുള്ള ഏതാണ്ട് തീർച്ചയാണ്. പിന്നെ വേറെ നമുക്ക് നെഞ്ചുവേദന വന്നപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റ് ട്രോപ്പോണിൻ പോലെയുള്ള ബ്ലഡ് ടെസ്റ്റിൽ പോസിറ്റീവ് ആവുന്നു, അപ്പോഴും ബ്ലോക്കാണെന്ന് ഏതാണ്ട് ഉറപ്പാണ്. പിന്നെ ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴും ബ്ലോക്കാണെന്ന് ഉറപ്പാണ്. അപ്പോൾ ആൻജിയോഗ്രാം ചെയ്യുന്നത് ബ്ലോക്ക് എങ്ങനെയുണ്ട്, എത്രമാത്രമുണ്ട്, ഏത് രീതിയിലാണ് അതിൻ്റെ ചികിത്സ, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചികിത്സ ഏതാണെന്നുള്ളത്. ചില ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മരുന്ന് മതിയായിരിക്കും, പക്ഷെ ചിലതിന് ആൻജിയോപ്ലാസ്റ്റി അത്യാവശ്യമാണ്. ചെറുക്കം ചില കേസിൽ ബൈപ്പാസ് തന്നെ വേണ്ടി വരും. അതപ്പോൾ ആ ബ്ലോക്കിൻ്റെ രീതിയും എല്ലാം നോക്കിയിട്ടാണ് നമ്മളത് തീരുമാനമെടുക്കുന്നത്. ആൻജിയോഗ്രാം കഴിയുമ്പോഴാണ് നമുക്ക് ഒരു ക്ലിയർ ആകുന്നത് ഞാൻ പറഞ്ഞ ഈ മൂന്ന് ചികിത്സാ രീതിയിൽ ഏതായിരിക്കും ഈ പറഞ്ഞ രോഗിക്ക് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്.
1: അതോടൊപ്പം തന്നെ പലപ്പോഴും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്തതായി കേൾക്കാറുണ്ടല്ലോ, അങ്ങനെ ചെയ്യാറുണ്ടോ?
0: അങ്ങനെ ചെയ്യാറുണ്ട്. പലപ്പോഴും നമുക്ക് അറിയാം ഇവർക്ക് ബ്ലോക്ക് ഉണ്ട്, പക്ഷെ അതിന്റെ രീതി നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ ആൻജിയോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ലാരിറ്റി ആകും, ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി നന്നാകും. അപ്പോൾ നമ്മൾ രോഗിയോടും രോഗിയുടെ ബന്ധുക്കളോടും സംസാരിച്ചിട്ട് അവരും വില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ, ഇത് ആൻജിയോപ്ലാസ്റ്റി നമുക്ക് പ്രയോജനം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അത് അന്നേരം തന്നെ ചെയ്യാറുണ്ട്.
1: ശരിക്കും ബൈപ്പാസ് സർജറിയിൽ നിന്ന് ഇത് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? രണ്ടും ബ്ലോക്ക് നീക്കുന്ന ഒരു ചികിത്സ തന്നെയാണ്.
0: രണ്ടും ബ്ലോക്ക് നീക്കുന്നതല്ല ശരിക്കും. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് മാറ്റുകയാണ്. ഉദാഹരണത്തിന് നമുക്ക് റോഡ് മോശമായി കിടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ റോഡ് ശരിയാക്കിയിട്ട് മുന്നോട്ട് പോകുക. പക്ഷെ ബൈപ്പാസ് അങ്ങനെയല്ല,
1: പുതിയൊരു വഴി ഉണ്ടാക്കുക,
0: വേറെ വഴി. ആ ബ്ലോക്കിനെ ഒന്നും ചെയ്യുന്നില്ല, വേറെ വഴി വന്ന് നമ്മൾ കണക്ഷൻ കൊടുക്കുക. അപ്പൊ രണ്ട് രീതിയാണ്. പക്ഷെ പ്രധാന ഉദ്ദേശം താഴോട്ടുള്ള രക്തയോട്ടം നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ്.
1: പലപ്പോഴും ഈ ആൻജിയോപ്ലാസ്റ്റിയുടെ കൂടെ കേൾക്കുന്ന പദമാണ് സ്റ്റെന്റ് എന്ന് പറഞ്ഞാൽ, ഈ സ്റ്റെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് പറയാമോ? വ്യത്യസ്ത രീതിയിലുള്ള സ്റ്റെന്റുകൾ ഉണ്ടെന്നും പറയാറുണ്ട്, ഏതെല്ലാമാണ് അതിന്റെ?
0: നമ്മൾ ഇത് ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയ സമയത്ത് വെറും ബലൂൺ ആൻജിയോപ്ലാസ്റ്റി ബലൂൺ കൊണ്ട് തുറക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബലൂൺ എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അത് വീണ്ടും കൊളാപ്സ് ചെയ്യാം, സ്പാസം വരാം, ചിലപ്പോൾ അതിന്റെ ഭിത്തിയിൽ വിള്ളൽ വന്നിട്ട് അത് അടഞ്ഞു പോകാം. ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് പിന്നീട് ഈ സ്റ്റെൻഡ് എന്ന് പറഞ്ഞത്. അതൊരു മെറ്റൽ മെഷ് എന്ന് വേണം പറയാം, സ്ലോട്ട് ട്യൂബ്, അതുപോലത്തെ ഒരു വളരെ തിന്നായിട്ട് 81 microns അത്ര സൈസുള്ള വളരെ തിന്നായിട്ടുള്ള മെറ്റൽ സ്ലോട്ടഡ് ട്യൂബ്സാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീണ്ടും അത് കൊളാപ്സ് ചെയ്യാതിരിക്കാനും അകത്ത് ഭിത്തിയിൽ വന്ന വിള്ളൽ വന്ന് കാരണം വീണ്ടും അടയാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ രക്തക്കളിൽ തുറന്നു വെക്കും, ഒരു മെറ്റൽ സപ്പോർട്ടാണ്. പക്ഷെ കണ്ടിന്യൂസ് മെറ്റൽ അല്ല, മിനിമം മെറ്റലാക്കുക, പക്ഷെ എന്നാൽ സപ്പോർട്ട് വേണം. അതുകൊണ്ടാണ് അതിൻ്റെ നടുക്കെല്ലാം സ്ലോട്ടഡ് ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം അതൊരു നമ്മളൊരു ബെയർ മെറ്റൽ സ്റ്റെൻഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കണ്ടത് ഒരു 30-40% ആൾക്കാർക്ക് വീണ്ടും അവിടെ ബ്ലോക്ക് വരുന്നു. കാര്യം ബോഡിയിൽ ഒരു ഫോറിൻ ബോഡി വെക്കുന്നു, ഇപ്പം ബോഡി റിയാക്ട് ചെയ്യും, റിയാക്ട് ചെയ്തിട്ട് ഭയങ്കര എക്സ്യൂബറൻ ഹീലിംഗ്, ഭയങ്കര ഹീലിംഗ് വരുമ്പോൾ അതിൻ്റെ നാരോയിങ് വീണ്ടും ഉണ്ടാവും. അതൊരു 30-40% നാരോയിങ് റീസ്റ്റിനോസിസ് പറഞ്ഞു, അത് വലിയ പ്രശ്നമായിരുന്നു. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് പിന്നീട് ഡ്രഗ് എല്യൂട്ടിംഗ് സ്റ്റെൻസ്, ഈ സ്റ്റെന്റിന്റെ അകത്ത് തന്നെ ഒരു തരം ഡ്രഗ് ഭയങ്കരമായിട്ടുള്ള ഹീലിംഗ് കുറയ്ക്കാൻ വേണ്ടി ഉള്ള മരുന്നാണ് ഈ സ്റ്റെന്റിന്റെ അകത്ത്. അതാണ് ഡ്രഗ് എല്യൂട്ടിംഗ്
1: സ്റ്റെന്റ്.
0: അത് ഭയങ്കര ഒരു അഡ്വാൻസ്മെന്റ് ആയി. അപ്പോൾ പണ്ട് 30-40% റീസ്റ്റിനോസ് ഉണ്ടായിരുന്ന വീണ്ടും വരുന്നത് ഇപ്പോൾ ഒരു 3-4% അത്രയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ഡ്രഗ് എല്യൂട്ടിംഗ് സ്റ്റെൻസ്. അതിൻ്റെ തന്നെ ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് വന്നിട്ടുണ്ട്, തിന്നർ സ്ട്രട്സ് ആയിട്ടുണ്ട്, ഒരുപാട് ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ്സ് സ്റ്റെന്റിൽ തന്നെ ഉണ്ട്. ഇതല്ലാതെ ഡ്രഗ് എല്യൂട്ടിംഗ് ബലൂൺ ഉണ്ട്, ഇപ്പോൾ സ്റ്റെൻഡ് ഇല്ല. ചില കേസിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ബലൂൺ ഡയലേറ്റ് ചെയ്യുമ്പോൾ നല്ല ക്ലീൻ റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഡ്രഗ് ബലൂൺ മാത്രം, അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് വന്നാണ് ഒരു ബയോ അബ്സോർബബിൾ സ്റ്റെൻറ്റ്. ഈ മെറ്റൽ സ്റ്റെൻറ്റിൻ്റെ പ്രശ്നം എന്നാൽ അത് അവിടെ കിടക്കില്ല,

0: ലൈഫ് ലോങ് അവിടെ കിടക്കും. പക്ഷെ ബയോ അബ്സോർബിൾ സ്റ്റെൻ്റ് ആണെങ്കിൽ ഒന്ന് രണ്ട് വർഷം കൊണ്ട് അത് കംപ്ലീറ്റ് അബ്സോർബ് ആയി പോകും. പക്ഷേ അത് അതിൻ്റെ ആദ്യത്തെ ഒരു ഇറ്ററേഷൻ വന്നിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അത് ഡ്രഗ് റെക്കോർഡ് സെൻറ്റിനേക്കാൾ ബെറ്റർ അല്ല എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത്. ഇപ്പോഴും അതുണ്ട്, പക്ഷെ എന്നാലും ഇപ്പോഴും ഡ്രഗ് എലൂട്ടിംഗ് സെൻറ്റ് തന്നെയാണ് ഇപ്പോഴും
1: ഉപയോഗിക്കുന്നത്. അല്ലേ, ശരിക്കും അബ്സോർബിൾ സ്റ്റെൻറ്റ് എന്ന് പറയുമ്പോൾ അത് അലിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്?
0: ഇത് ഈ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആവശ്യം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. വീണ്ടും സ്റ്റെൻറ്റ് കൊളാപ്സ് ചെയ്യുക, ആ പ്രശ്നം വരുന്നത് ഇനിഷ്യൽ ഡേയ്സിലാണ്. ഇനിഷ്യൽ ഡേയ്സിലാണ് ഇതിന്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബയോ അബ്സോർബിൾ വളരെ നല്ല കോൺസെപ്റ്റാണ്. പക്ഷെ അതിന് എക്സലന്റ് റിസൾട്ട്, മറ്റേക്കാൾ സ്റ്റെൻറ്റിനേക്കാൾ ഉപരിയായിട്ട് നല്ല റിസൾട്ട് ഇവരെ വന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ കോൺസെപ്റ്റ് വൈസ് വളരെ നല്ലതാണ്.
1: ഒരു ആൻജിയോപ്ലാസ്റ്റി ഒരു രോഗിക്ക് ചെയ്യാൻ വേണ്ടി ഏകദേശം എത്ര സമയം എടുക്കും? ശരിക്കും
0: അത് അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം ചിലത് 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്നതുണ്ട്, 5 മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്നതുണ്ട്. അതിൻ്റെ ബ്ലോക്കിൻ്റെയും ഡിഫിക്കൽറ്റി ഡിഫറെൻ്റ് ആണ്. കോംപ്ലക്സ് പ്രൊസീജിയേഴ്സിന് വളരെ നീണ്ടു പോകാം. പക്ഷെ ചിലത് വളരെ ഈസിയാണ്, 5 മിനിറ്റ്സ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന ആൻജിയോപ്ലാസ്റ്റി ഉണ്ട്.
1: സാധാരണ ചിലത് പറയാറുണ്ട് റേഡിയൽ റൂട്ടാണ്, അല്ലെങ്കിൽ ചിലത് കാലിലൂടെയാണ്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
0: റേഡിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയുടെ തള്ളവരലിന് മുകളിലുള്ള ആർട്ടറി ഉണ്ട്, റേഡിയൽ ആർട്ടറി. ഫിമറൽ ആർട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിലെ ഗ്രോയിൻ അവിടെയുള്ളതാണ്. പക്ഷേ ഈ രണ്ട് ആർട്ടറിയുടെ വ്യത്യാസം പറഞ്ഞാൽ റേഡിയൽ ആർട്ടറി ഒരു 3 മില്ലിമീറ്റർ അങ്ങനെ സൈസേ കാണത്തുള്ളൂ. പക്ഷേ ഫിമറൽ ആർട്ടറി വളരെ വലുതാണ്, ചിലപ്പോൾ 6 മില്ലിമീറ്റർ 7 മില്ലിമീറ്റർ അങ്ങനെ ഉണ്ടാകും. അപ്പോൾ റേഡിയൽ ആർട്ടറിയിൽ ചെയ്താലോ പേഷ്യന്റിന് കുറച്ച് കംഫർട്ടുണ്ട്, കാര്യം നമുക്ക് നടക്കുന്നതിനൊന്നും പ്രയാസമില്ല. പക്ഷേ ചിലപ്പോൾ നമ്മൾ കോംപ്ലക്സ് പ്രൊസീജിയറിന് പോകുമ്പോൾ ചിലപ്പോൾ ആ റേഡിയൽ ആർട്ടറി ചെറിയ രക്തക്കുഴലിൻ്റെ സ്പാസം വരാം, അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. ഞാൻ ജനറലി ചെയ്യുന്നത് എല്ലാം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി എല്ലാം ആൻജിയോഗ്രാം റേഡിയൽ കൂടി ചെയ്യും, പിന്നെ ഫെയർലി സിമ്പിൾ ആയിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റി എല്ലാം റേഡിയൽ കൂടി ചെയ്യും. പക്ഷേ വളരെ കോംപ്ലക്സ് പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ ഞാൻ ഫിമറൽ ആർട്ടറിയിലേക്ക് പോകാറുണ്ട്. ബിക്കോസ് അവിടെ വലിയ ഷീത്തിടാം, അവിടെ പിന്നെ റേഡിയൽ സ്പാസം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. പക്ഷേ അതിന് കാലിലും അവിടെ കുറച്ച് ലോക്കൽ കോംപ്ലിക്കേഷൻസും ബ്ലീഡിംഗ് ചാൻസ് ഒക്കെ റേഡിയലിനേക്കാൾ കൂടുതലാണ്. പക്ഷേ ഇപ്പം അതും നമുക്ക് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് അടയ്ക്കാവുന്ന ടെക്നിക്കുകളുണ്ട്.
1: സാധാരണ എത്ര ദിവസത്തെ ഈ ഹോസ്പിറ്റലൈസേഷൻ, ആശുപത്രി വാസം വേണ്ടി വരും? ഈ
0: ജനറലി ഒരു ദിവസം മതി, ഇന്ന് ചെയ്യാൻ നാളെ വിടാം. പക്ഷെ പലപ്പോഴും കോംപ്ലക്സ് പ്രൊസീജിയേഴ്സ് ആണ്, അവർക്ക് ഒരു ദിവസം കൂടെ ഹോസ്പിറ്റലിൽ വെക്കും അവരുടെ ഒരു കോൺഫിഡൻസ് കൂടെ. നമ്മളിപ്പം നെക്സ്റ്റ് ഡേ ഐസിന് വീട്ടിൽ പോകുമെന്ന് പറയുമ്പോൾ പലരും കോൺഫിഡൻ്റ് ആയിരിക്കത്തില്ല. അപ്പം അവരെ റൂമിലോട്ട് വിട്ടു, അവിടെ ഒക്കെ നടന്ന് കംഫർട്ടബിൾ ആയിട്ട് വിടാം. ജനറലി ഒരു ദിവസം മതി.
1: ശരിക്കും രോഗിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ സാധാരണ നോർമൽ ലൈഫിലേക്ക് ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയുമോ?
0: ഡിപ്പെൻസ്, വേറെ ഒരുപാട് കോംപ്ലിക്കേഷൻ ആൾക്കാരുണ്ട്. ഇപ്പം ഹാർട്ട് പമ്പിംഗ് തീരെ കുറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പം ആൻജിയോപ്ലാസ്റ്റിൻ്റെ അകത്ത് ട്രീറ്റ്മെൻ്റ് ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ അവർക്ക് വേറെ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ കുറേ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവും. നല്ല പമ്പിംഗ് ഉള്ളവർക്ക് നല്ല എക്സലന്റ് റിസൾട്ട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മീഡിൽ തന്നെ ഇനി നോർമൽ ലൈഫിലേക്ക് പോകാം. ഇപ്പൊ നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയിൽ ഇപ്പം വളരെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഇമേജിംഗ് യൂസ് ചെയ്യും. ഇമേജിംഗ് ആണ് അപ്പോൾ ഹാർട്ടിന്റെ ഈ ബ്ലഡ് വെസലിന്റെ അകത്തെ പിക്ചേഴ്സ് എടുക്കുന്ന ഒരു ക്യാമറ പോലെ ഉള്ളതുണ്ട്, ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ OCT എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആ സ്റ്റെൻറ് പ്ലേസ് ചെയ്ത് പെർഫെക്റ്റ് ആയോ, അതിന്റെ എക്സ്പാൻഷൻ പെർഫെക്റ്റ് ആയോ, അതിന്റെ സൈഡിൽ എന്തെങ്കിലും മിഡിൽ വന്നിട്ടുണ്ട് എല്ലാം നമുക്ക് അകത്തുനിന്ന് കാണാം.
1: പലപ്പോഴും ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ ഒരു സ്റ്റെൻറ്റേ ഇട്ടുള്ളൂ, ഒരു ബ്ലോക്കേ കളഞ്ഞുള്ളൂ, അടുത്ത ബ്ലോക്ക് പിന്നെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കാറുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ശരിക്കും അങ്ങനെ ഒരു ബ്ലോക്ക്?
0: അങ്ങനെ വരുന്നത് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, അതായത് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ നമ്മൾ ആ കൾപ്രീറ്റ് വെസൽ എന്ന് പറയും, ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ രക്തക്കുഴൽ മാത്രമേ പൊതുവെ ചെയ്യാറുള്ളൂ. കാര്യം ഓൾറെഡി ഭയങ്കര അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്, പേഷ്യന്റ് സിക്ക് ആണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൻ വെസൽ മാത്രം തുറന്നിട്ട് ബാക്കിയുള്ള ബ്ലോക്ക്സ് ഒരു ഫ്യൂ ഡേയ്സ് ലേറ്റർ ചെയ്യുന്നതാണ് ഓപ്ഷൻ.
1: ഒരിക്കലും ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് ബ്ലോക്ക് ഉണ്ടാവില്ല
0: എന്ന് പറയാൻ പറ്റില്ല. ആൻജിയോപ്ലാസ്റ്റിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പം രക്തത്തോട്ട് തടസ്സമുള്ള ഒരു രക്തക്കുഴൽ നമ്മൾ തുറന്ന് കൊടുക്കുന്നുള്ളേ ഉള്ളൂ, ഫ്ലോ റീഗെയിൻ ചെയ്യാം. പക്ഷേ ആൻജിയോപ്ലാസ്റ്റി ബേസിക് ഡിസീസിനെ ഒന്നും തന്നെ ചെയ്യുന്നില്ല, ബൈപ്പാസും അത് തന്നെ. ബേസിക് ഡിസീസ് അതായത് അതറോസ്ക്ലോറസ് എന്ന് പറഞ്ഞാൽ അതിനെല്ലാം മെഡിക്കൽ മാനേജ്മെന്റ് ആണ്. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാത്ത വേറെ സ്ഥലത്ത് വേറെ ബ്ലോക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ റീസ്റ്റോസിസ് ഇപ്പം കുറവാണെങ്കിൽ തന്നെ ചിലപ്പോൾ സ്റ്റെൻറ്റിനകത്ത് തന്നെ വരാം, 3-5% അങ്ങനെ വരാം.
1: ഈ ആൻജിയോപ്ലാസ്റ്റി 100% സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ?
0: 100% അതൊരു വളരെ എക്സലന്റ് ട്രീറ്റ്മെന്റ് ആണ്. ഒന്നും 100% ബിക്കോസ് എല്ലാം നമ്മൾ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പലരും വളരെ സിക്ക് ആയിരിക്കും. ഹാർട്ട് മാത്രമല്ല, ഹാർട്ട് പമ്പിംഗ് കുറവായിരിക്കും, അറിത്മിയാസ് ഉണ്ടാകും, വേറെ കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ടാകും. സോ അത് വളരെ നല്ല എക്സലന്റ് റിസൾട്ട്സ് ആണ്. സോ 100% സേഫ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കോംപ്ലിക്കേഷൻസ് വരാം, ഈവൻ എൻ്റെ അടുത്ത് തന്നെ വരാം. പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് നിറച്ച് ബ്ലഡ് ക്ലോട്ട് ഒക്കെ ഉള്ളപ്പം ബസ്സിൽ തുറന്നാലും ചിലപ്പം ഫ്ലോ റീഗെയിൻ ചെയ്യാൻ നിർബന്ധമില്ല, ക്ലോട്ടെല്ലാം കൂടെ പോയി അടഞ്ഞിട്ട്.
1: പക്ഷേ പഴയ കാലത്ത് ആൻജിയോപ്ലാസ്റ്റിയും ഇപ്പോഴത്തെ ആധുനിക ആൻജിയോപ്ലാസ്റ്റിയും തമ്മിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടല്ലോ, എന്താണ് പ്രധാന വ്യത്യാസമായിട്ട് പറയാൻ കഴിയുക? ഈ സ്റ്റെൻറ്റിന്റെ അല്ലാതെ
0: നമുക്ക് പണ്ട് ഉദാഹരണത്തിന് ഒരുപാട് ബ്ലഡ് ക്ലോട്ടുള്ള രക്തക്കുഴൽ, അത് ബ്ലഡ് ക്ലോട്ട് എപ്പോഴും ഒരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ക്ലോട്ട് വലിച്ചെടുക്കുന്ന ഡിവൈസുകളുണ്ട്, ഈ സ്റ്റെൻറ്റിൽ ക്ലോട്ടിംഗ് വരാതിരിക്കാനുള്ള ഒരുപാട് മെഡിക്കേഷൻസ് ഉണ്ട്. അതിൽ തന്നെ ഒരുപാട് നല്ല മെഡിസിൻസ് ആണ്, വളരെ എക്സലന്റ് ഇഫക്ട്സ് ഉള്ള മെഡിസിൻസ് ആണ് ഇപ്പോൾ ഉള്ള. ആന്റി പ്ലേറ്റ്ലെറ്റ് എന്ന് പറയും, പണ്ടുള്ള ആസ്പിരിൻ ആണ്, ഇപ്പം ടിക്കാഗ്ലോർ അങ്ങനെ പ്രസുഖൽ അങ്ങനെയുള്ള മരുന്നുകളുണ്ട്. അത് ആ ക്ലോട്ടിംഗ് പ്രിവെൻഷൻ വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഇപ്പം ലേസർ ഉണ്ട്, ഒരുപാട് ക്ലോട്ടുകളെടുത്ത് നമുക്ക് ലേസർ ഉപയോഗിച്ച് ആ ക്ലോട്ടിനെ അബ്ലേറ്റ് ചെയ്യാം. പിന്നെ ഉള്ള ഒരു മേജർ പ്രോബ്ലം എന്നാൽ കാൽഷ്യം, ഈ ബ്ലഡ് വെസലെല്ലാം കാൽഷ്യം വരും. കാൽഷ്യം ഡെപ്പോസിഷൻ വരുമ്പോഴത്തേക്ക് പണ്ട് അത് ഡിഫിക്കൽട്ടാണ് ട്രീറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ആ കാൽഷ്യം മാനേജ്മെന്റ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഈ റോട്ടാബ്ലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹൈ സ്പീഡ് റൊട്ടേറ്റിംഗ് ബർ, അത് 2 lakh times per minute റൊട്ടേറ്റ് ചെയ്യുന്ന ഡയമണ്ട് സ്റ്റഡഡ് ബോറാണ്. അപ്പോൾ ഈ കാൽഷ്യത്തെ പൊടിച്ചത് അഡ്വാൻസ് ചെയ്യാം. പിന്നെ വേറെ

0: ഉണ്ട്, അതുപോലെ ഓർബിറ്റ് ലാതറക്ടമി കുറച്ച് സിമിലാരിറ്റി ഉണ്ട് റോട്ടബ്ലേഷനെ പോലെ. പിന്നെ ലിത്തോട്രിപ്സി ബലൂൺ, ബലൂൺ തന്നെ ഹൈ പ്രഷർ സോണിക് വേവ്സ് വെച്ചിട്ട് ഈ കാൽഷ്യത്തെ എല്ലാം ക്രാക്ക് ചെയ്യാം. ലേസറും കാൽഷ്യത്തിന് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഈ കാൽഷ്യത്തെ മാനേജ് ചെയ്യാൻ പഠിച്ചുകൊണ്ട് പണ്ട് പറ്റാത്ത ഒരുപാട് കേസിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം. പണ്ട് ഒരുപാട് നീളമുള്ള ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പൊ നീളമുള്ള ബ്ലോക്ക്സും ചെയ്യാം, കാൽഷ്യമുള്ള ബ്ലോക്ക്സും ചെയ്യാം, ഒരുപാട് ജംഗ്ഷനിലുള്ള ഒരുപാട് ബ്ലോക്ക്സ് അതെല്ലാം ഇപ്പൊ ചെയ്യാം.
1: സാധാരണ ഈ ഹൃദയത്തിന്റെ പ്രവർത്തനം കുറഞ്ഞവർക്ക്, ഇപ്പൊ പമ്പിംഗ് കുറഞ്ഞവർക്ക്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മസിലിന് ഡാമേജ് പറ്റിയവർക്ക്, അവർക്കൊക്കെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ കഴിയുമോ?
0: അത് ബ്ലോക്ക് കാരണമാണ് പമ്പിംഗ് കുറഞ്ഞതെങ്കിൽ അവർക്ക് പ്രയോജനമുണ്ട്. പമ്പിംഗ് കുറഞ്ഞതിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്, അങ്ങനെയുള്ളവർക്ക് ആൻജിയോപ്ലാസ്റ്റി ഒന്നും പ്രയോജനമില്ല. പക്ഷേ ബ്ലോക്കായ വെസൽസിൽ ലൈവായിട്ട് മസിലിനാണ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുറന്ന പ്രയോജനം ചെയ്യും. ഓൾറെഡി നമ്മുടെ ഹാർട്ട് ടേക്ക് കംപ്ലീറ്റ്ലി ഡാമേജ് മസിലാണ്, അത് തുറന്നിട്ട് പ്രയോജനമൊന്നുമില്ല.
1: ഇപ്പൊ ആൻജിയോപ്ലാസ്റ്റി നമുക്ക് അപ്പോഴത്തെ ഒരു അവസ്ഥ രോഗിയുടെ മാറ്റിക്കൊടുക്കുകയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോ അതിനുശേഷവും നമ്മൾ അതുവരെ കഴിച്ചിരുന്ന മരുന്നുകളെല്ലാം പലപ്പോഴും തുടർച്ചയായി കഴിക്കേണ്ടി വരും.
0: ബേസിക് ഡിസീസ് പ്രോസസ്സിനെ നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ്, കൊളസ്ട്രോൾ റിഡക്ഷനും പമ്പിംഗ് കുറവുള്ളവർക്ക് അതിന്റെ പ്രത്യേക മരുന്നുകൾ അതെല്ലാം കറക്റ്റായിട്ട് വേണം. ഈ ആൻജിയോപ്ലാസ്റ്റിയും ഒപ്റ്റിമൽ മെഡിക്കൽ മാനേജ്മെന്റും എല്ലാം കൂടെ ചേർന്നാണ് അതിന്റെ ചികിത്സ.
1: ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ രോഗികൾക്കും അപ്പോൾ നമുക്ക് സാധാരണ പറയുന്ന കഴിക്കുന്ന മരുന്നുകൾ ആജീവനാന്തം കഴിക്കേണ്ടി വരും. ഇപ്പോൾ ആസ്പിരിൻ ടാബ്ലറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം
0: മരുന്നുകൾ മിക്കവാറും ലൈഫ് ലോങ് ആണ്, പ്രത്യേകിച്ച് കൊളസ്ട്രോൾ മരുന്നുകളൊക്കെ ലൈഫ് ലോങ് ആണ്.
1: സ്റ്റാറ്റിൻ ടാബ്ലറ്റ്സ്,
0: സ്റ്റാറ്റിൻ ഇപ്പോൾ വേൻ അഡ്വാൻസ്, ഒരുപാട് സ്റ്റാറ്റിൻ കൺട്രോൾ ആകാത്തവർക്ക് ഇഞ്ചക്ഷൻസ് വരെ ഉണ്ട്, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻസ് ഉണ്ട്. ഹൈ റിസ്ക് ആയ ആൾക്കാർ, ഒരുപാട് തവണ പ്രോബ്ലംസ് വരുന്ന യങ് ആൾക്കാർ, മൾട്ടിപ്പിൾ വെസൽസിന്, കാര്യം ഹാർട്ടിന് മാത്രമല്ല ബ്രെയിനിലൂടെ ബ്ലഡ് വെസൽസ്, കിഡ്നിയുടെ ബ്ലഡ് വെസൽ, കാലിലെ ബ്ലഡ് വെസൽ, അങ്ങനെയൊക്കെ ബ്ലോക്ക് ആകുന്നവർക്കൊക്കെ നമ്മൾ അഗ്രസീവ് കൊളസ്ട്രോൾ റിഡക്ഷൻ, അതിന് അങ്ങനെയുള്ളവർ പലർക്കും നമ്മൾ ഇഞ്ചക്ഷൻസ് വരെ ഉണ്ട്.
1: ഇഞ്ചക്ഷൻസ് വൺസ് ഡെയിലി അങ്ങനെയാണോ അതോ ലോങ് ആക്ടിംഗ്?
0: രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് വൺസ് ഇൻ സിക്സ് മന്ത്സ് ഉള്ള ഇൻക്ലിസറാൻ പറയുന്നുണ്ട്, പിന്നെ വൺസ് ഇൻ ടു വീക്സ് ഉള്ള ഇതുണ്ട് ഇവിടെയൊക്കെ മാപ്പ് പറഞ്ഞ. പക്ഷെ ടു വീക്സ് ഉള്ളതൊക്കെ നമ്മൾ ഒരു ഹാർട്ട് അറ്റാക്കിന് ശേഷം ഒരു ഫ്യൂ മന്ത്സേ കൊടുക്കത്തുള്ളൂ. ഇൻക്ലിസറാൻ എന്ന് പറഞ്ഞാൽ സിക്സ് മന്ത്ലി ഇഞ്ചക്ഷൻ ആണ്, നല്ലപോലെ നമുക്ക് ലോങ് ടേം കൊടുക്കാം.
1: ഈ ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം നമ്മൾ ഈ നമ്മുടെ ആഹാര രീതിയിലുള്ള അതല്ലെങ്കിൽ ജീവിതശൈലിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ?
0: ആഹാരത്തിൽ കൺട്രോൾ വേണം, പിന്നെ കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുക, കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, പക്ഷെ എന്നാലും പ്രോട്ടീൻ വേണം. ഇപ്പം നമുക്ക് ചിക്കൻ്റെ തൊലി കളഞ്ഞ് കഴിക്കാം, ബീഫ് മട്ടൺ അങ്ങനെയുള്ള അവോയ്ഡ് ചെയ്യാം, എഗ് വൈറ്റ് കഴിക്കാം, എഗ് വോക്ക് വല്ലപ്പോഴും കഴിക്കാം. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറഞ്ഞു ഒരു 4 egg yolks per week വരെ കഴിക്കാം എന്നുള്ളതാണ് ഡിസീസ് ഉള്ളവർക്ക്. പിന്നെ കൂടുതൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫിഷ് നല്ല ഷെൽ ഫിഷ് അല്ലാത്ത ഫിഷ് വളരെ നല്ലതാണ്. പിന്നെ ഓഫ്കോഴ്സ് റെഗുലർ എക്സസൈസ്.
1: ഒരിക്കലും ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ നമുക്ക് വെരി നെക്സ്റ്റ് ഡേ പിറ്റേ ദിവസം തന്നെ എക്സസൈസ് ചെയ്യാൻ കഴിയുമോ?
0: അത് ആ പേഷ്യന്റിന്റെ അനുസരിച്ചിരിക്കും. നമ്മുടെ ഒന്ന് റിസൾട്ടിന്റെ ഇത്, അവരുടെ ഹാർട്ടിന് പമ്പിംഗ്, നെക്സ്റ്റ് തന്നെ നടക്കാം. റിഗ്രസ് എക്സസൈസ് എത്ര ദിവസം കഴിഞ്ഞ് വേണമെന്നുള്ളത് ആ ഓരോ പേഷ്യന്റിന്റെ അനുസരിച്ചിരിക്കും. ഉദാഹരണത്തിന് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ഒരാൾക്ക് നമ്മൾ അത്ര പെട്ടെന്ന് ചെയ്യില്ല, ഹാർട്ട് അറ്റാക്ക് ഇല്ലാത്ത ഒരാൾക്ക് ബ്ലോക്ക് മാറ്റുമ്പോൾ നേരത്തെ തന്നെ എക്സസൈസ് തുടങ്ങാൻ പറ്റും.
1: നമുക്കിപ്പോൾ ഒരു ഹൃദ്രോഗ സാധ്യതയുള്ള കുടുംബത്തിൽ നിന്ന് വരുന്നൊരു വ്യക്തിയാണ്, അവർക്ക് ഈ ആൻജിയോപ്ലാസ്റ്റിയിലേക്കോ ഒക്കെ എത്താതിരിക്കാൻ എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും?
0: അത് ഒന്ന് നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് അസസ് ചെയ്യണം. ഈ പറഞ്ഞ ഫാമിലി ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഹാർട്ട് ഡിസീസ് റിസ്ക് 4 times, സ്മോക്കിംഗ് ഉണ്ടെ 4 times, സ്മോക്കിംഗ് പ്ലസ് ഡയബറ്റീസ് ഉണ്ടെ 10 times, സ്മോക്കിംഗ് പ്ലസ് ഡയബറ്റീസ് പ്ലസ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെ ഇവൻ മോർ. അപ്പോൾ അവിടെ റിസ്ക് ഒന്ന് നമ്മൾ അസസ് ചെയ്യണം. അങ്ങനെ റിസ്ക് ഉള്ളവർ നമ്മൾ ഒന്ന് സ്മോക്കിംഗ് തൊടാൻ പാടില്ല. പിന്നെ ഈ കൊളസ്ട്രോളിന്റെ ട്രീറ്റ്മെന്റ് വളരെ നേരത്തെ എടുക്കാൻ തുടങ്ങണം, സ്റ്റാറ്റിൻസ് ഒക്കെ നേരത്തെ തന്നെ എടുക്കാൻ തുടങ്ങണം.
1: ശരിക്കും ഏത് പ്രായത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു അസസ്മെന്റ് നമ്മുടെ ഹൃദയാരോഗ്യത്തെ കുറിച്ച് ശ്രദ്ധിക്കണം?
0: വളരെ റിസ്ക് ഉള്ള ഫാമിലീസ് ആണെങ്കിൽ ഇവൻ ചെറുപ്പ കുട്ടികൾക്ക് തന്നെ നോക്കി വെക്കാം. പക്ഷെ അല്ല, പിന്നെ വലിയ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തവർക്ക് ഒരു മേ ബി 30 years തൊട്ട് വൺസ് ഇൻ 5 years കൊളസ്ട്രോൾ നോക്കുക, അങ്ങനെ ചെയ്യാം. റിസ്ക് ഫാക്ടേഴ്സ് കുറവുള്ളവർക്ക്, റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്ക് കുറച്ചുകൂടെ ഫ്രീക്വന്റ് ആയിട്ട് നോക്കുകയും സ്റ്റാറ്റിൻസ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം.
1: പ്രമേഹ രോഗമുള്ളവർക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇപ്പോൾ പ്രമേഹം തുടങ്ങി ഏത് വർഷം മുതൽക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ?
0: അല്ല, പ്രമേഹം എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ് വന്നാൽ തന്നെ 4 times റിസ്ക് ആയി. പ്രമേഹം ഉണ്ടെങ്കിൽ സ്റ്റാറ്റിൻ തുടങ്ങണം, കൂടുതൽ അല്ലെങ്കിൽ പോലും സ്റ്റാറ്റിൻ തുടങ്ങണം. ബിക്കോസ് 4 times റിസ്ക് ഉള്ളത് നമുക്ക് അറ്റ്ലീസ്റ്റ് 40% എങ്കിലും റിസ്ക് കുറയ്ക്കാം ഈ മരുന്നുകൾ കൊണ്ട്.
1: ഈ സ്റ്റാറ്റിൻ തുടർച്ചയായി കഴിക്കേണ്ട ഒരു മരുന്നാണല്ലോ, അപ്പോൾ ഇത് തുടർച്ചയായി കഴിക്കുമ്പോൾ പാർശ്വഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത
0: ഉണ്ട്? പാർശ്വ ഫലങ്ങളുണ്ട്, വരാവുന്ന മസിലിന് ചിലപ്പോൾ നീര് വരാം, നമുക്ക് ചെറുക്ക് മസിൽ പെയിൻ വരാം. ബ്ലഡ് നോക്കുമ്പോൾ CPK എന്ന് പറഞ്ഞ മസിൽസേയും കൂടാം. വളരെ റെയറായിട്ട് വളരെ സിവിയർ പെയിൻ ഉള്ളവർക്ക് ഇവൻ കിഡ്നി പ്രോബ്ലം വരെ വരാം, പക്ഷെ അത് വളരെ റെയറാണ്. അത് കാരണം നമ്മൾ സ്റ്റാറ്റിൻ കൊടുക്കുന്ന എല്ലാവർക്കും നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. പിന്നെ റെയറായിട്ട് ലിവറിൻ്റെ എൻസൈം SGPT അത് കൂടാം. നമ്മൾ സ്റ്റാറ്റിൻ കൊടുക്കുന്ന ആൾക്കാർക്ക് കൊളസ്ട്രോൾ നോക്കുന്നതിന് പുറമെ ടോട്ടൽ CPK SGPT മോണിറ്റർ ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ സേഫാണ്.
1: സാധാരണ സ്ത്രീകളിൽ ആർത്തവവിരാമത്തിന് ശേഷം ഹൃദ്രോഗ സാധ്യത കൂടുതലാണെന്ന് പറയാറുണ്ട്, അപ്പോൾ അവരെല്ലാം എന്തെല്ലാമാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്?
0: ആ പ്രായത്തിലുള്ള മേലിനേക്കാൾ കൂടുതലൊന്നുമില്ല, സെയിം ഇതാവും, ആ പ്രൊട്ടക്ഷൻ മാറും. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഫീമെയിൽസ് പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ വളരെ അവരുടെ റിസ്ക് കൂടുതലാണ്, ട്രീറ്റ്മെന്റ് നേരത്തെ എടുക്കണം.
1: ഈ ആൻജിയോഗ്രാം എന്ന് പറയുമ്പോൾ ശരിക്ക് ആൻജിയോപ്ലാസ്റ്റിയിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത് എങ്ങനെയാണ്? കാരണം ആൻജിയോഗ്രാം ഒരു ഡൈ ആണ് ഇഞ്ചെക്ട് ചെയ്യാന്ന് പറയുന്നത്.
0: ആൻജിയോഗ്രാം ഒരു ടെസ്റ്റ് മാത്രമാണ്. ആൻജിയോഗ്രാം തന്നെ രണ്ട് രീതിയിലുണ്ട്. നമുക്ക് സി ടി ആൻജിയോഗ്രാം, അത് വെയിനിലെ ഇഞ്ചക്ഷൻ എടുക്കുന്നതാണ്. പിന്നെ നമ്മൾ സാധാരണ

0: പ്രോപ്പർ കൊറോണിയാഞ്ചുഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റീഡിൽ ആർട്ടറിയിലോ ഫെമിൽ ആർട്ടറി കൂടെ പോയി ബ്ലഡ് വെസ്സിൽ ഡയറക്റ്റ് അവിടെ പോയി മരുന്ന് ഇഞ്ചെക്ട് ആണ്,
1: ഒരു ഡൈ ഇഞ്ചെക്ട്
0: അത് ആഞ്ചിയോപ്ലാസ്റ്റി അത് വേണം. അതേ റൂട്ടിൽ കൂടാണ് ആഞ്ചിയോപ്ലാസ്റ്റി ചെയ്യുക.
1: അപ്പോൾ ആഞ്ചിയോപ്ലാസ്റ്റിക്ക് മുമ്പേ എന്തായാലും ഒരു ആഞ്ചിയോഗ്രാം ചെയ്യേണ്ടി വരും. ഇതിന്റെ ബ്ലോക്ക് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ആഞ്ചിയോഗ്രാം ആവശ്യമാണ്.
0: ടെക്നിക്ക് ഉപയോഗിക്കണമെല്ലാം ആഞ്ചിയോഗ്രാം വെച്ചേ പറ്റുള്ളൂ.
1: സാധാരണ ഏത് പ്രായക്കാർക്ക് നമ്മളിങ്ങനെ ഈ ആഞ്ചിയോപ്ലാസ്റ്റിയും ആഞ്ചിയോഗ്രാം ഒക്കെ നിർദ്ദേശിക്കാറുണ്ടോ?
0: അതെല്ലാം റിസ്ക് അനുസരിച്ചിട്ട്. ചിലപ്പോൾ ഇപ്പോൾ വളരെ ചെറുപ്പക്കാർക്ക് വരെ വരുന്നുണ്ട്, ഹാർട്ട് അറ്റാക്ക് വന്ന് 19 വയസ്സൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ അത് റയറാണ്. ജനറലി ജനറലി ഒരു 45 to 75 ഏജിലാണ്. പ്രായം കൂടുതോറും വരാം.
1: പ്രായം കൂടിയവർക്ക് സുരക്ഷിതമായി ചെയ്യാൻ കഴിയുമോ ഈ ആഞ്ചിയോപ്ലാസ്റ്റി ആഞ്ചിയോഗ്രാം ഒക്കെ?
0: ഇപ്പം ചെയ്യാറുണ്ട്. ഇപ്പം ഈവൻ 90 ഇയേഴ്സ് വരെ നമ്മൾ ചെയ്യും. നമ്മൾ നോക്കുന്ന വെച്ചാൽ ഇവർക്ക് മരുന്നിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് പ്രയോജനം കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ചെയ്യുന്നത്. സപ്പോസ് വലിയ സിംറ്റം ഒന്നും ഇല്ലാത്തൊരു 85 ഇയർ ഓൾഡ് നമുക്ക് ഒന്നും വെറുതെ വിടും മരുന്ന് നോക്കാം. പക്ഷെ അവർക്ക് ജീവിതം ഒരു ദുസ്സഹമായി വരുന്ന ഒരു അടി നടക്കാൻ വയ്യ പെയിനൊക്കെ വരുമ്പോൾ നമ്മൾ പ്രൊസീജിയറിന് കുറച്ച് റിസ്ക് കൂടുതലുണ്ടെങ്കിലും ആ ബെനിഫിറ്റ് കൊടുത്ത് അവരുടെ ലൈഫ് ബെറ്റർ ആക്കാൻ നോക്കും. അത് ഓരോരുത്തർ അത് ഇൻഡിവിജ്വലൈസ്ഡ് നോക്കേണ്ടി വരും.
1: ഈ ആഞ്ചിയോപ്ലാസ്റ്റി നമുക്ക് ചെയ്യാൻ കഴിയാത്ത രോഗികൾ അങ്ങനെ പറയാൻ കഴിയുമോ?
0: അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്. കാര്യം ഈ ബ്ലോക്ക് നിറച്ച് ഡിഫ്യൂസ് ബ്ലോക്ക്സ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു വെസ്സിൽ തുറന്നാൽ താഴ്ത്ത് ബ്ലഡ് ഫ്ലോ വീണ്ടും ഇമ്പ്രൂവ് ആയത്തില്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. പലർക്കും നമ്മൾ ബൈപ്പാസ് ഇപ്പോഴും വിടുന്ന കേസ് അങ്ങനെയാണ്. ഒരുപാട് മൾട്ടിപ്പിൾ നീണ്ട ബ്ലോക്ക്സ്, ഹെവി കാൽഷ്യം അങ്ങനെയുള്ളവർക്ക്, പക്ഷെ താഴെയുള്ള രക്തക്കൊഴിൽ വലിയ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വിടും. ചിലർക്ക് ബൈപ്പാസും ഗുണമില്ല, ആഞ്ചിയോപ്ലാസ്റ്റിയും ഗുണമില്ല.
1: അപ്പോൾ അവർക്ക്
0: അങ്ങനെയുള്ളവർക്ക് മാക്സിമൈസ് മെഡിക്കൽ മാനേജ്മെന്റ് മാക്സിമൈസ്. ഇപ്പം മെഡിക്കൽ മാനേജ് വളരെ നല്ലതാണ്, മാക്സിമം മെഡിക്കൽ മാനേജ്മെന്റ്.
1: വളരെ ചെറിയ രക്തക്കുഴലുകളിലാണ്, മൈക്രോ വെസൽസിലാണ് ബ്ലോക്കെങ്കിൽ നമുക്ക് അവിടെ ആഞ്ചിയോപ്ലാസ്റ്റി ചെയ്യാൻ കഴിയുമോ?
0: ഇല്ല, ആഞ്ചിയോപ്ലാസ്റ്റി നമ്മൾ ചെയ്യണം അറ്റ്ലീസ്റ്റ് ഒരു 2 മില്ലിമീറ്റർ എങ്കിലും ഉള്ള വെസൽസിന് ആഞ്ചിയോപ്ലാസ്റ്റി ചെയ്തോളൂ.
1: അത്തരം ചെറിയ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് വന്നാൽ എന്താണ് ചെയ്യാൻ കഴിയുക? മെഡിക്കേഷൻ മാത്രമേ പറ്റൂ?
0: അപ്പോൾ നമ്മൾ മേജർ ബ്ലോക്ക്സ് എല്ലാം മാറ്റും. അപ്പോൾ താഴ്ത്തുള്ള ഡൗൺ സ്ട്രീം ബ്ലഡ് ഫ്ലോ ബെറ്റർ ആവും. പക്ഷേ തീരെ കുഞ്ഞു വെസൽസിലൊക്കെയാണ് മെഡിക്കൽ മാനേജ് എടുത്തുള്ളൂ.
1: ഡോക്ടർ പറഞ്ഞു തരുന്നത് ആഞ്ചിയോപ്ലാസ്റ്റി വളരെ സേഫായി ഏത് പ്രായക്കാർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ചികിത്സ രീതിയാണ്. അതൊരു എമർജൻസി ചികിത്സയാണ് യഥാർത്ഥത്തിൽ.
0: സേവ് ചെയ്യാന്നുള്ള
1: സുരക്ഷിതമായി ചെയ്യാനും കഴിയും.
0: വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 30 ഇയേഴ്സ് ആയിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്.
1: ഇതിന്റെ ചെലവ് എങ്ങനെയാണ്?
0: ഇപ്പോൾ സ്റ്റെന്റിന് ഗവൺമെന്റ് ക്യാപ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് സ്റ്റെന്റിന് പോലും അറൌണ്ട് 41,300 അതിക്കുള്ളിൽ എടുക്കാൻ പറ്റില്ല. പണ്ട് ഇത് 1.3 ലാക്സിന് കൊടുത്തിരുന്ന ആ സ്റ്റെന്റുകളെല്ലാം അതിനേക്കാൾ ബെറ്റർ സ്റ്റെന്റ് ആണ്. പക്ഷെ ഗവൺമെന്റ് ക്യാപ് ചെയ്തിട്ടുണ്ട്, 41.3
1: പരമാവധി വില നിശ്ചയിച്ചു.
0: അതിക്കുള്ളിൽ അവർക്ക് എത്ര നല്ല സെന്റ് വന്നാലും അതിക്കുള്ളിൽ വിൽക്കാൻ പറ്റില്ല ഇന്ത്യയിൽ. അപ്പോൾ അത് നല്ലൊരു കാര്യമായി.
1: ആഞ്ചിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് ഒരു ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല, സുരക്ഷിതമായി നമുക്ക് ചെയ്യാൻ കഴിയും. ആഞ്ചിയോപ്ലാസ്റ്റിയെ കുറിച്ചും ഹൃദ്രോഗ സാധ്യതകളെ കുറിച്ചും ഇത്രയും കാര്യങ്ങൾ വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
2: ആഞ്ചിയോപ്ലാസ്റ്റി, ഇതേക്കുറിച്ച് എറണാകുളം ആസ്റ്റർ മെഡ്സിറ്റിയിലെ സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രാജീവ് സിയുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.
3: ഈ പരിപാടിയുടെ പ്രായോജകർ ആസ്റ്റർ മെഡ്സിറ്റി, എറണാകുളം. ആസ്റ്റർ മെഡ്സിറ്റിയിലെ സേവനങ്ങൾക്കും ഡോക്ടർ അപ്പോയിന്റ്മെന്റിനുമായി വിളിക്കുക 8111998098.
2: FM ഹെൽത്ത് ലൈൻ.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: ആരെ കാണാനാണ്? അതോ അപ്പോയിൻമെന്റ് ഉണ്ടോ? അയാൾ ഉദ്ദേശം അറിയിച്ചു. ഒറ്റയ്ക്കാണോ വന്നത്? അതെ. അയാൾ അവളുടെ കണ്ണുകളിലേക്ക് ഊളിയിട്ടു.
0: കെ രതീഷിന്റെ കഥ സമ്മോഹനം.
2: കാണുമ്പോൾ ഓലയുരിഞ്ഞ, തുമ്പുകൾ കെട്ടി ദൃശ്യഭംഗിയുള്ള വളയം കോർത്തെടുത്ത രണ്ടീർക്കിൽ.
0: വിനോദ് കുമാർ കടമക്കുടിയുടെ കവിതകൾ.
3: പ്രധാനമായും ചെറുകഥാകൃത്തും നാടകകൃത്തുമായ ചെക്കോവ് ചില ലഘു നോവലുകളും രചിച്ചിരിക്കുന്നു. ലോക ചെറുകഥയുടെ രാജകുമാരൻ എന്ന് ചെക്കോവ് വിശേഷിപ്പിക്കപ്പെട്ടു വരുന്നു.
0: ചെക്കോവ് ആധുനിക ചെറുകഥയുടെ രാജകുമാരൻ. വേണുവി ദേശം നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

കൺസെപ്റ്റ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12:05 ലളിതഗാനങ്ങൾ, 1:00 ഗാനോത്സവം, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര. 3:00 ആകാശവാണി FM വാർത്തകൾ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4:00 പൂക്കൾ. വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ തേനീച്ച കൃഷിയിലും തേൻ വ്യാപാരത്തിലും മികവ് തെളിയിച്ച യുവ കർഷകനും സംരംഭകനുമായ റോബിൻ ജോർജ് പടവിൽ സംസാരിക്കുന്നു. വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ.

പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, 1972 മ്യൂണിക് ഒളിമ്പിക്സിന്റെ നിറം കെടുത്തിയ, ഒളിമ്പിക്സ് എന്ന കായിക സംസ്കാരത്തിന് തന്നെ മങ്ങലേൽപ്പിച്ച ദിവസമായിരുന്നു സെപ്റ്റംബർ 5, അന്ന് എന്താണ് നടന്നത്? 1972 മ്യൂണിക് ഒളിമ്പിക്സിന്റെ നിറം കെടുത്തിയ, ഒളിമ്പിക്സ് എന്ന കായിക സംസ്കാരത്തിന് തന്നെ മങ്ങലേൽപ്പിച്ച ദിവസമായിരുന്നു സെപ്റ്റംബർ 5, അന്ന് എന്താണ് നടന്നത്? ഉത്തരം, ബ്ലാക്ക് സെപ്റ്റംബർ എന്ന പാലസ്തീൻ ഭീകരവാദ സംഘടനയിലെ 8 അംഗങ്ങൾ ഒളിമ്പിക്സ് ഗ്രാമത്തിൽ പ്രവേശിച്ച് 2 ഇസ്രയേലി കായിക താരങ്ങളെ വെടിവെച്ച് കൊല്ലുകയും 9 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. തുടർന്ന് പശ്ചിമ ജർമ്മൻ പോലീസ് നടത്തിയ മോചന ശ്രമത്തിനിടയിൽ കായിക താരങ്ങളും ഭീകരവാദികളും കൊല്ലപ്പെട്ടു. ഇസ്രയേൽ തടവിലാക്കിയ പാലസ്തീൻകാരുടെ മോചനം ആവശ്യപ്പെട്ടായിരുന്നു ഈ ആക്രമണം. ചിന്താശകലം, ഭീകരവാദത്തിന് മതമില്ല, ദേശീയതയില്ല, മാനുഷിക ഭാവമില്ല. ഈ തിന്മയ്ക്കെതിരെ ഒത്തൊരുമയോടെയുള്ള പോരാട്ടമാണ് ആവശ്യം. ഡോക്ടർ മൻമോഹൻ സിംഗ്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 മറക്കാതെ കേൾക്കും. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

ഹലോ വി പി എസ് ലേക് ഷോർ. ഹായ് പ്രിയരെ, നമസ്കാരമുണ്ട്. ഒരു വ്യക്തിയുടെ ചിന്ത എത്തിച്ചേരുന്ന ഇടത്തിന് പരിധികളുണ്ട് എന്ന് തോന്നുന്നു. ഉദാഹരണത്തിന്, വൈരക്കല്ലുകളുള്ള വില കൂടിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഒരു രാജകുമാരി അരികിലൂടെ നടന്നു പോവുകയാണെങ്കിൽ വലിയ അസൂയയും ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഒരു സ്ത്രീ അത് കണ്ടു നിൽക്കും. മറിച്ച് തൊട്ടടുത്ത വീട്ടിലെ ഒരു യുവതി ഇത്രയും ആഡംബരത്തിൽ പോകുന്നത് കാണുമ്പോ ചെറിയൊരു അസൂയ പിടിപെടും കേട്ടോ. കാരണം അടുത്ത

0: നമ്മുടെ പരിധിക്കുള്ളിലാണ്. മനുഷ്യരുടെ അസൂയയും അത്യാഗ്രഹങ്ങളും എല്ലാം സ്ഥിരമായി പ്രവർത്തിക്കുന്നത് പരിമിതമായ ഒരു പരിധിക്കുള്ളിലാണ്. നിങ്ങൾക്ക് പേരും പെരുമയും കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം ആളുകളുടെയും പരിചയക്കാരുടെയും മുന്നിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾ അത് ആസ്വദിക്കുകയുള്ളൂ. കാരണം അഹന്ത അപരിചിതരുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നതിൽ വലിയ രസമൊന്നുമില്ല. സ്വന്തം ആളുകളെ അതിശയിപ്പിക്കുന്നതിലാണ് രസം. നിങ്ങൾക്ക് നേടാൻ കഴിയാത്തത് ഞാൻ നേടിയില്ലേ എന്ന് സ്വന്തക്കാരെ കാണിക്കുന്നതിലാണ് ഒരു നേരും പോക്ക്. അപ്പം മത്സരം ശത്രുവിനോട് മാത്രമല്ല നമ്മുടെ സുഹൃത്തുക്കളോട് പോലുമുണ്ട്. യഥാർത്ഥ മത്സരം നമ്മെ ശരിക്കും അടുത്തറിയുന്നവരോടാണുള്ളത്. അതുകൊണ്ടായിരിക്കാം സ്വന്തക്കാരോട് ശത്രുതയുള്ളത് പോലെ അപരിചിതരായ വേണ്ടപ്പെട്ടവരോട് ഇല്ലാതിരിക്കുന്നതും. എന്തായാലും മനുഷ്യൻ ഒരപാര സൃഷ്ടി തന്നെയാണ്. എന്റെ അപ്പോ എല്ലാം ഉണ്ടെന്ന് തോന്നും, എന്നാലോ ഒന്നും ഇല്ലാതാനും. നമ്മൾ തുടങ്ങിയല്ലേ. ഹലോ, VPS ലേക്ഷ്യർ, സ്പോൺസേർഡ് ബൈ VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ നാനി ജെയിംസ്.
1: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ, കൊച്ചി.
0: ഹലോ, ഗീത ഉണ്ടോ? ഗീത, ഇത് ഹലോ VPS ലേക്ഷ്യറിൽ നിന്ന് മാഷലതയാണ്. ആരാന്നൊക്കെ ചോദിച്ച് പേടിപ്പിച്ചപ്പോ ഞാൻ വിചാരിച്ചു എനിക്ക് അടി കിട്ടുമെന്ന്.
2: നമ്മളെ പണ്ട് വിളിച്ചിട്ടുണ്ട്.
0: ആണോ? ഗീത എവിടെയാ താമസിക്കുന്നേ?
2: ഞങ്ങള് മുപ്പത്തടുത്ത്.
0: ജോലി ചെയ്യുന്ന ആളാണോ?
2: ഇല്ല, വീട്ടമ്മയാണ്. ഞങ്ങക്കേ പശു ആണ്. അന്ന് എനിക്ക് എന്നിട്ട് അമ്പാടി പൈതലിന്റെ പാട്ടൊക്കെ വെച്ചിരുന്നു തോന്നുന്നു.
0: ഓക്കേ ഓക്കേ. ഒരുപാട് പശുക്കൾ ഉണ്ടോ?
2: ഉണ്ടായിരുന്നു, 10-18 എണ്ണം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ 4 എണ്ണേ ഉള്ളു. ഞങ്ങളെ കൊണ്ട് പറ്റാണ്ടായി തുടങ്ങിയപ്പോ.
0: എന്താ പറ്റാണ്ടായത്? പറ്റാണ്ടായി എന്ന് നമ്മൾ വിചാരിച്ചാ പറ്റാണ്ടാവും. എനിക്ക് പറ്റുന്ന വിചാരിച്ചാൽ ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും.
2: അതല്ല, പ്രായമായി
0: വരുന്നോറേം. എന്റെ ചേച്ചി, നിങ്ങൾ എന്നെ കേൾക്കാൻ തുടങ്ങിയിട്ട് 10-22 വർഷമായില്ലേ? അന്ന് തൊട്ട് ഇതുവരെ എനിക്ക് പ്രായം കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടേയുള്ളു. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുന്നത്.
2: 63-71 ആയി. അപ്പൊ പിന്നെ പ്രായമായില്ലേ?
0: എന്റെ ഭഗവാനെ, 63 എന്നുള്ള തിരിച്ചിട, 36, 71 എന്നുള്ള തിരിച്ചിട, 17. അടിപൊളി. അങ്ങനെ വേണം ചിന്തിക്കാൻ. ഞാനൊക്കെ തിരിച്ചിട്ട് എനിക്കിപ്പോ വയസ്സേ ഇല്ലാണ്ടായി. അങ്ങനെയൊക്കെ ചിന്തിക്കണം എന്റെ ഗീത, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂല.
2: എന്നാലും വിളിച്ചില്ല.
0: അതെ, ഹസ്ബൻഡിന്റെ പേരെന്താ?
2: സുഗതൻ.
0: മക്കള്?
2: മക്കള് രണ്ടുപേര്. മോളുടെ കല്യാണം കഴിഞ്ഞു, മോനും ഇവിടെ ഉണ്ട്, വീട്ടിലുണ്ട്.
0: മോളുടെ കല്യാണം കഴിഞ്ഞ് എവിടെ പോയി?
2: മോളുടെ കല്യാണം കഴിഞ്ഞ അവരുടെ വീട്ടില് 30 തന്നെയാണ് കല്യാണം കഴിച്ചേക്കുന്നത്.
0: മോള് ജോലി ചെയ്യുന്നുണ്ടോ?
2: ഉണ്ട്, ജോലിക്കുണ്ട്.
0: ഓക്കെ.
2: മോക്കൊരു കുട്ടിയുണ്ട്, 2.5 വയസ്സായി, ദക്ഷ്.
0: മോൻ കല്യാണം കഴിഞ്ഞോ?
2: ഇല്ല.
0: എന്താ ജോലി ചെയ്യുന്ന മോന്?
2: മോനൊരു ഗോഡൌണില് ജോലിക്ക് പോണേന്ന്. മോളൊരു കമ്പനിയില് പോണുണ്ട് ഇവിടെ.
0: അപ്പൊ എല്ലാരടുത്തും ഞങ്ങളുടെ അന്വേഷണം പറയാ. പശുക്കളെടുത്ത് പ്രത്യേകിച്ച് ഞങ്ങൾ വിളിച്ചു എന്ന് പറയാ. എന്നിട്ട് ഇപ്പൊ ഏത് പാട്ടാ വെച്ച് തരേണ്ടത്?
2: ബാലേട്ടനും ഡാനി.
0: ബാലേട്ടനും ഡാനി ഒക്കെ സൂപ്പർ ആയിട്ടിരിക്കുന്നു. അവരിങ്ങനെ പ്രായം തിരിച്ചിട്ടോണ്ടിരിക്കയാണ്. ഞങ്ങൾ ഈ ടീം അങ്ങനെയാ. ഞങ്ങള് പ്രായമായി എന്ന് ജീവിതത്തിൽ പറയൂല. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത.
2: അതല്ല, ദിവസവും നമ്മുടെ അടുക്കളയിൽ വരുന്നുണ്ടല്ലോ.
0: അപ്പൊ ഒരു ഇഷ്ടപ്പെട്ട പാട്ട് പറ.
2: പാട്ട് ആശയ്ക്ക് ഇഷ്ടമുള്ളത് വെച്ചോ.
0: ശരി, നല്ലൊരു പാട്ട് വെച്ചു തരാട്ടോ. ശരി ജേശി, ബൈ.
2: താങ്ക് യു.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകം എന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ.
2: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
3: ഗുഡ് മോർണിംഗ് ആശചി.
4: ഗുഡ് മോർണിംഗ് ബാലേട്ട.
3: ഹലോ VPS ലേക്ഷ്യൂർ.
4: എന്തോ
3: പ്രിയപ്പെട്ട ആശചി, ബാലേട്ട ജാനി, ഞാൻ MA പാസ്സായി ജോലിയില്ലാതെ തേരാപാര നടക്കുന്ന കാലം.
4: അയ്യോ,
3: ആശചിക്ക് അങ്ങനത്തെ ഒരു നിർഭാഗ്യം ഉണ്ടായിട്ടില്ലേ?
4: ഇല്ല,
3: MA പഠിച്ചില്ല. ഏതോ ഒരു സിനിമയിലെ
4: MA പഠിച്ചില്ലെങ്കിലും ഞാൻ തേരാപാര എന്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല.
3: അതെ, ഏതോ ഒരു സിനിമയിലെ മോഹൻലാൽ ഡയലോഗ് പോലെ, വേണ്ടിയിടത്തും വേണ്ടാത്തിടത്തും ഞാനൊരു MA കാരന എന്നൊരു ചിന്ത എന്റെ അടുപ്പിൽ നടപ്പിലുണ്ട്. ഒരിക്കൽ തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന ഒരു പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു ഞാൻ. ജനലരികിലെ സീറ്റ് കിട്ടിയ സന്തോഷത്തിൽ അങ്ങനെ പുറത്തെ കാഴ്ചകളും കണ്ടിരിക്കുമ്പോഴാണ് അടുത്ത സ്റ്റോപ്പിൽ നിന്നും ആ വിദേശി ബസ്സിലേക്ക് കയറുന്നത്. അമേരിക്കക്കാരനോ ഇംഗ്ലണ്ടുകാരനോ ആവാം, വെളുത്ത് തൊടുത്ത ചർമ്മം, നീലക്കണ്ണുകൾ, സ്വർണ്ണ നിറമുള്ള മുടി, പാൻസും ഷർട്ടും വേഷം, ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ലണ്ടനിൽ നിന്നോ ന്യൂയോർക്കിൽ നിന്നോ ടൂറിസ്റ്റായി വന്ന് ബസ്സിൽ കയറിപ്പറ്റിയ ഒരു സാക്ഷാൽ സായിപ്പ്. അയാൾ നേരെ വന്ന് എന്റെ അടുത്തുള്ള ഒഴിവുള്ള സീറ്റിലേക്ക് അങ്ങിരുന്നു. നമ്മൾ മലയാളികൾക്ക് അന്ന് ഇന്നും സായിപ്പിനെയോ മദാമയെയോ കണ്ടാൽ കൗതുകാണല്ലോ, തൊറിച്ചു നോക്കും, പിന്നെ അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ പലതും ചെയ്യും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വിദേശിയെ ഇത്ര അടുത്ത് നിന്നും കാണുന്നത്. എനിക്ക് സായിപ്പിനോട് മിണ്ടണം, ഞാൻ MA കാരനാണല്ലോ. പഠിച്ച ഇംഗ്ലീഷും ഹോളിവുഡ് സിനിമകളിൽ നിന്ന് കേട്ടുപഠിച്ച കുറച്ച് വാക്കുകളും മനസ്സിന്റെ സ്റ്റോക്ക് റൂമിൽ നിന്ന് തപ്പിയെടുക്കാൻ തുടങ്ങി. എങ്ങനെയും ഇയാളോട് ഇംഗ്ലീഷിൽ സംസാരിച്ച് ചുറ്റുമുള്ള യാത്രക്കാരുടെ മുന്നിൽ ഒരു വലിയ ഇന്റർനാഷണൽ ഫിഗർ ആകണം എന്നാണ് ലക്ഷ്യം. ഞാൻ ഒന്ന് തൊണ്ടയനക്കി, ഷർട്ടിന്റെ കോളറൊക്കെ ശരിയാക്കി.
4: ആ കൂട്ടത്തിൽ വാലേട്ടൻ തൊണ്ടയൊന്ന് ശരിയാക്കി കേട്ടോ.
3: ലോകത്തിലെ ഏറ്റവും മികച്ച ഹോളിവുഡ് ആക്സെന്റിൽ അയാളെ

0: നോക്കി ചോദിച്ചു,
1: ഹായ്,
0: വാട്ട് എ പ്ലെസന്റ് സർപ്രൈസ്.
1: ഓ, കൈ ഇങ്ങനെ വായിൽ വെക്ക്.
0: വെയർ ആർ യു
1: ഫ്രം?
0: യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓർ ലണ്ടൻ എന്ന് ചോദിച്ചു. എന്റെ ചോദ്യം കേട്ട ഉടനെ ആ സായിപ്പ് എന്റെ നേരെ നോക്കി. ആ മുഖത്ത് അത്ഭുതമോ ആശ്ചര്യമോ എന്തൊക്കെയോ വികാരങ്ങൾ. ഒരു നിമിഷം ഞാൻ വിചാരിച്ചു, ആ എന്റെ ഇംഗ്ലീഷ് കേട്ട് കക്ഷി ഇംപ്രസ്ഡ് ആയി പോയതായിരിക്കും. ഞാൻ ഗമയോടെ ചുറ്റുമുള്ള യാത്രക്കാരെ നോക്കി. സായിപ്പിനോട് സംസാരിക്കുന്ന ഇംഗ്ലീഷ് അറിയാവുന്ന മലയാളി എന്ന ഗമ എന്റെ മുഖത്തുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ഇംഗ്ലീഷിൽ സായിപ്പിനോട് സംസാരിച്ചു. പെട്ടെന്ന് സായിപ്പ് പച്ച മലയാളത്തിൽ പറഞ്ഞു, മോൻ എന്താ ചോദിച്ചത്? എനിക്ക് മനസ്സിലായില്ല. മോൻ ഈ നാട്ടുകാരനല്ലേ? ഒരു നിമിഷം ബസ്സിലെ സകല ശബ്ദങ്ങളും നിലച്ചതുപോലെ എനിക്ക് തോന്നി. ചുറ്റുമിരുന്ന യാത്രക്കാരെല്ലാം ഞങ്ങളെ തന്നെ നോക്കുന്നു. തൊട്ടടുത്ത സീറ്റിൽ നിന്ന് ഒരു കാരണവർ ചിരി അടക്കാൻ പാടുപെടുന്നത് ഞാൻ കണ്ടു. എന്റെ സകല ആത്മവിശ്വാസവും സായിപ്പിന്റെ മുന്നിൽ കാട്ടാൻ വെച്ചിരുന്ന ഇംഗ്ലീഷ് അട്ടത്ത് വെച്ച് അരിവാൾ പോലെയായി. ഒടുവിൽ ഒരു വിധം തൊണ്ട വരണ്ടേ ഞാൻ പറഞ്ഞു, അല്ല കണ്ടപ്പോൾ ഒരു വിദേശിയാണെന്ന് കരുതിയതാണെന്ന്. മലയാളിയാ? അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊരു തനി മലയാളിയാ, തൃശ്ശൂരുകാരൻ. എന്റെ മുത്തശ്ശി ആംഗ്ലോ ഇന്ത്യൻ വംശജയായത് കൊണ്ടാണ് അനിയാ ഈ നിറം. തലമുറകളായി ഞങ്ങൾ വടക്കാഞ്ചേരിക്കാരാ. അതുകൂടി കേട്ടതോടെ എന്റെ മാസ് ആകെ മെസ്സായി മാറി. ഞാൻ വേഗം ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ച് ആരോ വിളിക്കുന്നത് പോലെ ഫോണിലൂടെ ആരോടോ സംസാരിക്കാൻ
1: ഫോണും കൂടെ റിംഗ് ചെയ്താ മതി. കഴിഞ്ഞു.
0: ചമ്മല് മറക്കണല്ലോ. ജോഷ്വ ജേക്കബ് ആണ് കത്ത് അയച്ചത്.
1: എന്തിനാ ജോഷ്വ ഇങ്ങനെയൊക്കെ വലിയ ആളാവാൻ ശ്രമിക്കുന്നത്? ആരെങ്കിലും വന്ന് ഇരുന്നിട്ട് പോട്ടെ. ഇനി അയാള് മലയാളിയാന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ചമ്മന്ന്? ഓ, ഞാൻ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ അയാളോട് സംസാരിച്ചേ പോരെ.
0: അതന്നെ അതന്നെ.
1: വെറുതെ ഇങ്ങനെ നമ്മള് ഇല്ലാത്ത ഈഗോ ഒക്കെ
0: തലേഷ് പറയാന്ന് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഒരു
1: പഠിച്ചുള്ള ബുദ്ധിമുട്ട്.
0: ഞാനിപ്പോ ഇങ്ങനെ ഓർമ്മിക്കലുണ്ട്, നമ്മുടെ എന്റെ നേരെ മൂത്ത ഏട്ടൻ ഗോപി രാജേട്ടന്റെ കൂടെ ഒരാള് മുംബൈയിൽ നിന്ന് വന്നിരുന്നു. അന്ന് പ്രശാന്ത് തന്നിട്ടൊരാളാണ്, നല്ല മനുഷ്യനാണ്. അപ്പൊ പുള്ളി ഒരാഴ്ച നിൽക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ പുള്ളിയുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണം, അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് പുള്ളിക്ക് മോര് കൊടുത്തു. മോര് കൊടുത്തപ്പോ പുള്ളിക്ക് അറിയാം. അപ്പൊ ഗോപി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് അറിയാം. അപ്പൊ എസ്റ്റർഡേസ് മിൽക്ക്, ടുഡേ ഈസ് പുളി പുളി.
1: അങ്ങനെയൊക്കെ ജോഷിക്ക് പറ്റിയ ആളാ ഗോവിയേട്ടൻ.

0: വയറിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി VPS ലേക്ഷർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷർ ഹോസ്പിറ്റൽ, കൊച്ചി.
1: അടുത്തൊക്കെ തയ്ച്ചിരിക്കുന്നത് എബിൻ മാത്യു ആണ്. എനിക്ക് പുളി പുളി ഭയങ്കര ഇഷ്ടമായിട്ടോ. ആശിശി ബാലേട്ടാ, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം എന്ന സുന്ദരമായ കവിത കേട്ടിട്ടില്ലേ? മങ്ങിയ കാഴ്ച മൂലം വളരെ ചെറുപ്പത്തിലെ കണ്ണട വെച്ച ആളാണ് ഞാൻ. സ്ഥിരം വെക്കുന്നത് കൊണ്ടാകാം എന്റെ ശരീരത്തിൽ മറ്റൊരു അവയവം പോലെയാണ് കണ്ണടയും. അത് അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പലപ്പോഴും ഓർമ്മയുണ്ടാവില്ല. കണ്ണട വെച്ചില്ലെങ്കിൽ ചുറ്റുമുള്ളതൊക്കെ മങ്ങി മങ്ങി നിൽക്കും. ഭിത്തിയിലിരിക്കുന്ന കലണ്ടർ കണ്ടാൽ ആരെങ്കിലും ഒരു വെളുത്ത കടലാസ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നു എന്നേ പറയൂ. ഒരവധി ദിവസം ഞായറാഴ്ച, അവധി ദിവസത്തിന്റെ ആലസ്യത്തിൽ ഉച്ചമയക്കം കഴിഞ്ഞ് എഴുന്നേറ്റ ഞാൻ ശീലമനുസരിച്ച് കിടക്കയ്ക്ക് സമീപമുള്ള ചെറിയ തീപ്പോയിലേക്ക് കൈനീട്ടി. സാധാരണ അവിടെ കൃത്യമായി ഇരിക്കാറുള്ള എന്റെ കണ്ണട അവിടെ കാണുന്നില്ല. ഞാൻ ഒന്നുകൂടി നോക്കി, ഇല്ല. എഴുന്നേറ്റ് വാഷ് ബേസിന്റെ അരികിൽ ചെന്ന് നോക്കി. സാധാരണ മുഖം കഴുകുമ്പോൾ അവിടെ വെക്കാറുള്ളതാണ്, അവിടെയില്ല. ഞാൻ എല്ലായിടത്തും കണ്ണുകൾ കൂർപ്പിച്ചു നോക്കി. അമ്മേ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചു, ഒന്നും കാണാണ്ടായാല് അമ്മേനെയാണല്ലോ വിളിക്കുക. അമ്മയുടെ മറുപടിയും വന്നു, എന്താട അലറുന്നത്, ചായ ആയില്ല, ആകുമ്പോ വിളിക്ക. അതല്ല അമ്മേ, എന്റെ കണ്ണട കാണാനില്ല, ഇവിടെ ടീപ്പോയിൽ വെച്ചതാ. നീ അവിടെ എവിടെയെങ്കിലും നന്നായി തിരയി, അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ തിരച്ചിൽ ആരംഭിച്ചു. ആദ്യം കിടക്ക് വിരി ഒന്നടങ്കം കുടഞ്ഞു, തലയിണകൾക്കിടയിൽ കൈയിട്ട് നോക്കി, കട്ടിലിനടിയിലേക്ക് ഇഴഞ്ഞു ചെന്ന് ഇരുട്ടിൽ തടവി. കട്ടിലിനിടയിൽ വർഷങ്ങളായി വിശ്രമിക്കുന്ന കുറച്ച് പഴയ പെട്ടികളും പൊടിയും അല്ലാതെ കണ്ണടയുടെ ഒരു ലക്ഷണവും അവിടെ കണ്ടില്ല. സോഫയുടെ ഗ്യാപ്പുകളിൽ വിരലുകൾ കയറ്റി നോക്കി. ടിവിയുടെ മുന്നിൽ, പേപ്പർ സ്റ്റാൻഡിൽ, എന്തിന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന ഫ്രൂട്ട്സ് ബൗളിൽ വരെ ഞാൻ കൈയിട്ട് നോക്കി, ഒരിടത്തും കണ്ണടയില്ല. എന്റെ സകല ക്ഷമയും നശിക്കാൻ തുടങ്ങിയിരുന്നു. വീട്ടിലെ അംഗങ്ങളെ എല്ലാം എനിക്ക് സംശയമായി. അനിയൻ ആൽബിൻ മുറിയിൽ ഇരുന്ന് ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുകയാണ്. ഞാൻ അവന്റെ മുറിയിലേക്ക് ഇരച്ചു കയറി. നീ എന്റെ കണ്ണട എടുത്തോ. അവൻ എന്നെ ഒരു നിമിഷം നോക്കി, പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ പൊട്ടൻ കണ്ണട എടുത്തിട്ട് എനിക്കെന്ത് ചെയ്യാനാ, പോയി വെച്ചിടത്ത് നോക്കടേ. കള്ളം പറയരുത് കേട്ടോ, എന്നെ പറ്റിക്കാൻ നീ എടുത്ത് ഒളിപ്പിച്ചതായിരിക്കും. കണ്ണട താടാ, ഒന്ന് പോടേ എന്ന് പറഞ്ഞ പരിഹാസ ചിരിയോടെ അവൻ ലാപ്ടോപ്പിലേക്ക് തല പൂഴ്ത്തി. അവന്റെ ചിരി കണ്ടപ്പോൾ ഒറ്റ ഇടി വെച്ച് കൊടുക്കാൻ തോന്നിയെങ്കിലും അമ്മയുടെ ചട്ടുകത്തിന്റെ ചൂടോർത്ത് ഞാൻ ക്ഷമിച്ചു. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് വെച്ചു പിടിച്ചു. സകല പാത്രങ്ങളും തട്ടിമറിച്ച് തിരച്ചിൽ തുടർന്നു. ഫ്രിഡ്ജ് തുറന്ന് അതിനുള്ളിൽ വെജിറ്റബിൾ ട്രെയിൽ വരെ നോക്കി. എന്റെ ക്ഷമയുടെ അവസാനത്തെ നെല്ലിപ്പലയും ഉരുണ്ടുപോയി. ഞാൻ വേർത്ത് കുളിച്ചിരിക്കുന്നു. ആരോടൊന്നില്ലാതെ ഞാൻ ഒച്ച വെച്ചു, ഈ വീട്ടിൽ ഒരു സാധനം വെച്ചാലും കാണില്ല. എന്റെ കണ്ണട എടുത്തത് ആരായാലും തിരിച്ചു തരുന്നതാ നല്ലത്, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറോട്ടോ. എന്റെ ഒച്ചപ്പാട് കേട്ട് പുറത്ത് വർക്കേരിയയിൽ ചക്ക വെട്ടിക്കൊണ്ടിരുന്ന അമ്മ കയ്യിൽ കത്തിയുമായി അടുക്കളയിലേക്ക് വന്നു. എന്നിട്ട് എന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അമ്മ എന്താ തുറച്ചു നോക്കുന്നത്? എന്റെ കണ്ണട എടുത്താ. താ, മണിക്കൂർ ഒന്നായി ഞാൻ തപ്പാൻ തുടങ്ങിയിട്ട്. ഒന്നുകിൽ അമ്മയുടെ ഇളയ മോൻ, അല്ലെങ്കിൽ അമ്മയുടെ പൂച്ചയും പട്ടി, ഇവരല്ലാതെ വേറെ ആരും എന്റെ കണ്ണട എടുക്കില്ല. ഇത് പറഞ്ഞു തീർന്നതും എന്റെ അടുത്തേക്ക്

0: വന്ന് ചക്കപ്പശിയുള്ള കൈവീശി അമ്മ എനിക്കിട്ടൊരു ഒറ്റയടി തന്നു. അപ്പൊ നിന്റെ മൂക്കിന് മുകളിൽ ഇരിക്കുന്നത് എന്തോ നാടാ പോത്തെ. അറിയാതെ എന്റെ കൈകൾ എന്റെ മൂക്കിന്റെ പാലത്തിലേക്ക് നീണ്ടു. അതെ, അത്രയും നേരം ഞാൻ തിരിഞ്ഞു നടന്ന എന്റെ സ്വന്തം കറുത്ത ഫ്രെയിമുള്ള കണ്ണട് എന്റെ മൂക്കിന് മുകളിൽ ഭദ്രമായി ഇരിക്കുന്നു. മൊബൈലിൽ നോക്കി ഉച്ചമയക്കത്തിലേക്ക് പോയ ഞാൻ കണ്ണട അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പവറുള്ള കണ്ണട സ്ഥിരമായി വെക്കുന്നത് കൊണ്ട് അത് മൂക്കിലുണ്ടെന്ന കാര്യം എന്റെ തലച്ചോർ മറന്നു പോയതായിരുന്നു. ഞാൻ ചമ്മലോടെ അമ്മയെ നോക്കി. ഒരു ലിപ്യ ചിരിയും ചിരിച്ചു. പോത്തുപോലെ വളർന്നു, എന്നിട്ടും ബോധം പോത്തിന്റെ തന്നെ എന്ന് പറഞ്ഞ അമ്മ വീണ്ടും ചക്കാരിയാൻ പോയി. അശിജി ബാലേട്ട, ഈ കണ്ണട എന്നോട് ചെയ്തത് വലിയ ചതിയല്ലേ? അത്രയും നേരം ഞാൻ അതിനെ അന്വേഷിച്ചപ്പോ ചേട്ടാ ഞാൻ ഇവിടെ മൂക്കിൽ തുമ്പിലുണ്ട് എന്നൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? സ്നേഹത്തോടെ എബിൻ മാത്യു.
1: എബിൻ മാത്യു, കണ്ണട എല്ലാവരെ സംബന്ധിച്ചിട്ടും ഒരുപാട് പറ്റിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. തലയിൽ കണ്ണട വെച്ച് നടക്കുന്നവർക്ക് കണ്ണട അന്വേഷിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. കണ്ണിൽ കണ്ണട വെച്ചിട്ട് തന്നെ അന്വേഷിച്ചു പോകുന്ന എത്രയോ ആളുകളുണ്ട്. കണ്ണട എപ്പോഴും നമ്മളെ സ്ഥിരമായിട്ട് പരീക്ഷിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അല്ലെ? എന്നെ സംബന്ധിച്ചിട്ട് കണ്ണട ഒരു വലിയ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ഒരു 10-20 കണ്ണട എങ്കിലും എന്റെ കണ്ണട
0: ആയിട്ടുണ്ടാവും. കണ്ണട വാങ്ങാൻ
1: കണ്ണട വാങ്ങിക്കുക, അതായത് എനിക്ക് കിട്ടുന്ന ശമ്പളത്തെക്കാളും കൂടുതൽ കണ്ണട വാങ്ങിച്ച് തീർത്ത മാസങ്ങളുണ്ട്. പിന്നീടാണ് ഞാൻ വീണ്ടും കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോ എനിക്ക് ആശേച്ചിയുടെ കണ്ണ് റേറ്റിട്ടുണ്ടെന്ന് മനസ്സിലായത്. രണ്ട് കാഴ്ച ഓർമ്മ. ലോങ് ടേം എന്താണ്? ലോങ്
0: സൈറ്റും ഷോർട്ട് സൈറ്റും
1: രണ്ട്
0: സൈറ്റും.
1: ലോങ് ടേമിലേക്ക് ലോങ് സൈറ്റും ഷോർട്ട് ടേം.
0: ബാലേട്ടൻ എന്തുകൊണ്ട് അറിയോ ഈ കണ്ണട എങ്ങനെ വാങ്ങുന്ന പ്രിയരെ? അതായത് മര്യാദയ്ക്ക് ഒരു ഡോക്ടറെ കാണിച്ച് കണ്ണ് ടെസ്റ്റ് ചെയ്ത് നല്ല ഫ്രെയിമും നല്ല ഗ്ലാസ്സും ഒന്നും
1: വാങ്ങില്ല.
0: അതാ ഞാൻ പറഞ്ഞത്, പൈസ കൊടുത്ത് സാധനം വാങ്ങാൻ സൂക്ഷിക്കാനും നമ്മള് പഠിക്കും.
1: അതാണ്
0: ആ ഇത് 500-300 കണ്ണട വാങ്ങിയാൽ എങ്ങനെയാ ഡെയിലി പോകും? ഇനി എന്റെ കാര്യം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വർണ്ണക്കടയിൽ പോയപ്പോഴേ
1: പുരാവസ്തു നിങ്ങൾ അന്വേഷിക്കുന്ന
0: പുരാവസ്തുല്ല കേക്ക്. ഞാൻ ചോദിച്ചു, ചിലപ്പോ നിങ്ങൾ ഇത്രയും സ്റ്റോൺ ഇട്ടിട്ടുണ്ടല്ലോ, അതില് പല പല സ്റ്റോണിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അതെങ്ങനെ മനസ്സിലാക്കുക? ഡാനി ഉണ്ട് കേട്ടാ. അപ്പൊ ഒരു സാധനം ഗ്ലാസ് തന്നു, നമ്മുടെ മൈക്രോസ്കോപ്പ് പോലുള്ള ഒരു കുഞ്ഞി ഗ്ലാസ്. ഇതിലൂടെ നോക്കിയാല് ആ രണ്ട് കല്ല് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഞാൻ കണ്ണട കോരി വെച്ച് ആ സാധനത്തിൽ കൂടി ഇങ്ങനെ നോക്കുക, ഒന്നും കാണുന്നില്ല മൊത്തത്തിൽ. അപ്പൊ അയാള് പറഞ്ഞു, അമ്മയുടെ കണ്ണട വെച്ചിട്ട് നോക്കുന്നു. കണ്ണട വെച്ച് നോക്കും, നല്ല വൃത്തിയിൽ കാണുന്നത്. പിന്നെ ഒരു ഗ്ലാസ് കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്നെ ഗ്ലാസും കൂടി വേണ്ട വെച്ചിട്ടാ ഞാൻ അങ്ങനെ നോക്കിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോണ്ട് വേറൊരാള് കണ്ണടയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പരുത്തുക, മറ്റേ സാധനത്തിൽ നോക്കി സയന്റിസ്റ്റ്. ഞാൻ പറയുന്ന എന്താ വെച്ചാൽ, ഞാന് ഫോണ് കണ്ണട എപ്പോഴും എവിടെയെങ്കിലും വെച്ചിട്ട് പോകുന്ന ആളാ. ഫോണ് ഞാനിപ്പം കഴുത്തിൽ തൂക്കിയിടാൻ തുടങ്ങി, കണ്ണട ഇപ്പൊ ഞാൻ മറക്കാറില്ല. എപ്പോഴും കണ്ണട എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. പക്ഷെ ബാലട്ടൻ പറയുന്നത് പോലെ എനിക്ക് ഡ്രൈവ് ചെയ്യാനോ ദൂരേക്ക് നോക്കാനോ കണ്ണട വേണ്ട. പക്ഷെ കത്തുകൾ വായിക്കുമ്പോൾ കണ്ണട ആവശ്യം വരും.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: അശചി, ഈ ആഴ്ചയിലെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി. ജീവിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള ജീവിതഗന്ധിയായിട്ടുള്ള ഒരുപാട് കത്തുകളാണ് നമ്മൾ ഈ ആഴ്ച വായിച്ചത്. വളരെ മനോഹരമായിട്ടുള്ള കത്തുകൾ. ചിരിക്കാനുള്ളത്, ചിന്തിപ്പിക്കാനുള്ളത്, ആശ്വസിപ്പിക്കാനുള്ളത്, ഹൃദയത്തിൽ എല്ലാ കാലത്തും സൂക്ഷിച്ചു വെക്കാനുള്ള നിധി പോലുള്ള ഓർമ്മകൾ പങ്കുവച്ചതെല്ലാം നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ വായിച്ചു. ഹലോ VPS ലേക് ഷോർ, ഈ അക്ഷരങ്ങളിലൂടെ നിങ്ങളോടൊപ്പമാണ് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഈ യാത്രയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം നിങ്ങളുടെ കത്തുകൾ അയക്കാം. തീർച്ചയായിട്ടും ഞങ്ങളത് വായിക്കും. വിലാസം ഹലോ VPS ലേക് ഷോ, സൗണ്ട് പാർക്ക് അക്കാഡമി, തൃക്കാക്കര PO.
1: മെയിൽ ID hellovpslakeshore@gmail.com. നമ്മുടെ നമ്പർ 8157000888.
2: വീക്കെൻഡിന് ശേഷം തിങ്കളാഴ്ച വീണ്ടും എത്തിച്ചേരുന്നതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, നല്ല വീക്കെൻഡ് ആശംസിക്കുന്നു. വീണ്ടും തിങ്കളാഴ്ച. നന്ദി,
1: നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ എഫ് എം മോർണിംഗ് സെലക്ഷൻസിലേക്ക്. ആദ്യഗാനം ചിത്രപാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. ചിത്രം നന്ദനം.

യൂസഫ് അലി കേശേരി രചിച്ച വിദ്യാസാഗർ ഈണമിട്ട ഗാനം, പാടിയത് യേശുദാസും സുജാതയും. ചിത്രം മധുര നൊമ്പരക്കാറ്റ്.

0: ഈ പാതിരാത്രിയിൽ SMS KYC അപ്ഡേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ അക്കൗണ്ട് ലോക്കാകും. ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, ബ്ലോക്കായി പോയാലോ?
1: നിൽക്കൂ, ചെക്ക് ചെയ്തോ ലിങ്ക് സുരക്ഷിതമാണോ? അയച്ചത് നിങ്ങളുടെ ബാങ്ക് തന്നെയല്ലേ? KYC അപ്ഡേറ്റ് ചെയ്യാൻ പരിചിതമല്ലാത്ത ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് അപരിചിതർക്കായി നിങ്ങളുടെ അക്കൗണ്ടിന്റെ വാതിൽ തുറക്കുന്നത് പോലെയാണ്. അനാവശ്യമായ തിടുക്കത്തിൽ കബളിക്കപ്പെടരുത്. വ്യാജ KYC അപ്ഡേറ്റ് ലിങ്കുകൾ സൂക്ഷിക്കുക. RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: AC വിലയിൽ മൈജിയുടെ പ്രൈസ് ചലഞ്ച് മിസ് ചെയ്യല്ലേ.
4: 1.5 210 എയർ കണ്ടീഷണറുകൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
3: ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് AC ബ്രാൻഡും സ്വന്തമാക്കാം.
4: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
3: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 6 വരെ. TNC apply.
5: FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. MG ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം മീനത്തിൽ താലികെട്ട്. ഗാനമൊരുക്കിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഔസേപ്പച്ചൻ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ചിത്രം ദുബായ്. പാടിയത് ശ്രീനിവാസ്, നിഖിൽ, സുജാത.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി
3: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ
2: ഓരോ പർച്ചേസിലും 25,000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ നേടാനും അവസരം.
3: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.
2: ഈ ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
4: FM മോർണിംഗ് സെലക്ഷൻസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മനു മഞ്ജിത് രചിച്ച ജാസി ഗിഫ്റ്റ് ഈണമിട്ട ഗാനം, ചിത്രം സ്റ്റൈൽ, പാടിയത് ഹരിചരൺ, ശ്വേതാ മോഹൻ.

കൈതപ്രത്തിൻ്റെ വരികൾക്ക് ദീപക് ദേവിൻ്റെ സംഗീതം. ചിത്രം ക്രോണിക് ബാച്ചിലർ. പാടിയത് ഫഹദ് മുഹമ്മദ്, സുജാത മോഹൻ.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കും. ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-24-26-387, 0484-24-26-397, അല്ലെങ്കിൽ 9446-45-58-88. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0484-24-26-387, 0484-24-26-397, അല്ലെങ്കിൽ 9446-45-58-88. സമയം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. FM മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം പി ജയചന്ദ്രനും സുജാതയും പാടിയത്, ചിത്രം മേൽവിലാസം ശരിയാണ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം KL ശ്രീറാം.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് 10:15 കേൾക്കാം. ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.

0: സ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കി 98 വില്ലേജുകളിലായി 8,590 ചതുരശ്ര കിലോമീറ്ററായി അതിർത്തി പരിമിതപ്പെടുത്തണമെന്നാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. ഐഐഎമ്മിലെ റീഇമാജിനിങ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാല കേരളത്തിന് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. രണ്ടാം തവണയാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നതെന്നും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് ഉപകാരപ്പെടുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. തെരുവുനായ വിഷയത്തിൽ ഗ്രാമപഞ്ചായത്തുകളിൽ അതീവ ജാഗ്രത അനിവാര്യമാണെന്ന് മന്ത്രി കെ എം ഷാജി. വയനാട് പടിഞ്ഞാറത്തറ ആനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തിന്റെ തദ്ദേശീയ യുദ്ധവിമാന പദ്ധതി തേജസ് MK1A കരുത്ത് പകരാൻ ജിഇ എയ്റോസ്പേസ് 3 എഞ്ചിനുകൾ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന് കൈമാറി. 99 എഞ്ചിനുകൾ ലഭ്യമാക്കാൻ 2021 ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സും ജിഇ എയ്റോസ്പേസും കരാറുണ്ടാക്കിയിരുന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് അന്തരിച്ച മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഭീമപ്പള്ളി റഷീദിന്റെ കബറടക്കം ഉച്ചകഴിഞ്ഞ് നടത്തും. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് ഇന്ന് ഹോങ്കോങ്ങിന്റെ ലീ ചെക് യുവിനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. ഇനി 10 മണിക്ക് സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരമായി നാം ആചരിക്കുകയാണ്. പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ ശരിയായ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വാരാചരണം നടത്തി വരുന്നത്. ഇന്നത്തെ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ നമുക്ക് പാരമ്പര്യമായി ലഭിച്ച ഭക്ഷണശീലങ്ങൾ നാം മറന്നു പോവുകയാണോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തവിട് കളയാത്ത അരിയും ഇലക്കറികളും പയർവർഗ്ഗങ്ങളും നാടൻ പഴങ്ങളുമൊക്കെ മാറ്റി നിർത്തി നാം കൃത്രിമ നിറങ്ങളും കൊഴുപ്പുകളും അടങ്ങിയ ഭക്ഷണങ്ങൾക്ക് പുറകെ പോകുമ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ആരോഗ്യകരമായ നല്ലൊരു ജീവിതത്തിന് പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണത്തിന് ഏറെ പ്രാധാന്യമാണുള്ളത്. പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡയറ്റീഷ്യനായ ഐഷ നിഷിത. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. സെപ്റ്റംബർ 1 മുതൽ 7 വരെ നാം ദേശീയ പോഷകാഹാര വാരമായി ആചരിക്കുകയാണല്ലോ, എന്താണ് ഇത്തരത്തിൽ ഒരു വാരാചരണത്തിന്റെ പ്രസക്തി?
2: ദേശീയ പോഷകാഹാര വാരാചരണം ജനങ്ങളിൽ സമീകൃതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള അവബോധനം സൃഷ്ടിക്കുന്നതിനാണ് ആചരിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു. അതുപോലെ പോഷക കുറവ് തടയുന്നതിനുള്ള മാർഗങ്ങൾ പരിചയപ്പെടുത്തുന്നു. പിന്നെ കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, മുതിർന്നവർ എന്നിവരുടെ പോഷക ആവശ്യങ്ങളെ കുറിച്ച് അവബോധനം നൽകുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രമേഹം, അമിതവണ്ണം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ തടയാൻ സഹായിക്കുന്ന ഭക്ഷണ രീതികളെ കുറിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. പിന്നെ പ്രാദേശികമായി ലഭിക്കുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ശരിയായ ഭക്ഷണം, നല്ല ആരോഗ്യം, ആരോഗ്യകരമായ ജീവിതം എന്ന സന്ദേശം സമൂഹത്തിൽ എത്തിക്കുന്നതാണ് നമ്മൾ ഈ പോഷകാഹാര വീക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
1: മാഡം, ഇന്ന് നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ ആരോഗ്യകരമായ ഭക്ഷണ രീതി പിന്തുടരാൻ ഓരോ വ്യക്തിയും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
2: അതായത്,

0: തിരക്കേറിയ ജീവിതത്തിലും നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. കൃത്യസമയം മാത്രമല്ല അളവ്, നമ്മൾ ഒറ്റ നമ്മളിപ്പം എന്താ 10 മണിക്ക് ലേറ്റ് ആയിട്ട് കഴിക്കുക, 10 മണിക്ക് കഴിച്ച് ഒരു 4 എണ്ണം കഴിക്കുക, അങ്ങനെ അല്ലാതെ നമ്മൾ സമയത്ത് കഴിക്കുന്നതിലൂടെ തന്നെ നമ്മൾ അതിന്റെ അളവ്, ഭക്ഷണത്തിന്റെ അളവും വളരെ പ്രാധാന്യമാണ്. അതുപോലെ തന്നെ പച്ചക്കറികൾ, പഴങ്ങൾ, മുഴുധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, മുട്ട തുടങ്ങിയ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ തന്നെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അമിതമായ എണ്ണ, ഉപ്പ്, പഞ്ചസാര, ഈ പാക്കറ്റ് ഭക്ഷണങ്ങൾ എന്നിവ കുറയ്ക്കുന്നതും വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല വെള്ളം കുടിക്കുകയും നമ്മൾ വേണം. ഇത് മാത്രമല്ല, കുടുംബത്തിലെ എല്ലാവരും ആരോഗ്യകരമായ ഭക്ഷണശീലം ഉറപ്പാക്കുന്നതിനോട് തന്നെ ഒരു വ്യായാമം, അത് വളരെ അനിവാര്യമാണ്. ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ്, അത് സമീകൃത ആഹാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മാത്രമല്ല നമ്മൾ ഒരു സമീകൃത ആഹാരത്തിലോട്ട് എങ്ങനെ എത്താം, ഈ ധാന്യങ്ങൾ എല്ലാം നമ്മൾ അളവിൽ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മളൊരു ഈ മോഡൽ പ്ലേറ്റ്, അതായത് ഒരു പ്ലേറ്റ്, അതിൽ നമ്മൾ കാൽ ഭാഗം നമ്മുടെ എന്താണ് അന്നജം, കാൽ ഭാഗം മാംസ്യവും അര ഭാഗവും നമുക്ക് പച്ചക്കറികൾ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന്, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ഭക്ഷണ രീതി അതൊരു പൂർണ്ണമാകുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
1: മാഡം, ഈ ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ പലരും ഭക്ഷണം കുറയ്ക്കുക എന്നതാണ് കരുതുന്നത്. യഥാർത്ഥത്തിൽ ആരോഗ്യകരമായ ഡയറ്റ് എന്താണ്?
0: അതായത് ഡയറ്റ് എന്നത് ഭക്ഷണം കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ എന്ന് അത് അങ്ങനെയല്ല, അത് ചെയ്യുന്നതല്ല ഡയറ്റ് എന്ന് പറയുന്നത്. ശരീരത്തിന് ആവശ്യമായ ഊർജവും പ്രോട്ടീൻ, കൊഴുപ്പ്, ഈ വൈറ്റമിനുകൾ, ധാതുക്കൾ, നാരുകൾ എന്നിവ ശരിയായ അളവിൽ, അതായത് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞത് സമീകൃത ഭക്ഷണ രീതി എന്നാണ് ആരോഗ്യകരമായ ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിപ്പം ഞാൻ പറഞ്ഞതുപോലെ ടെയിലേർഡാണ്, ഒരാളുടെ ഷർട്ട് അടുത്ത ആൾക്ക് സ്യൂട്ട് ചെയ്യാത്തത് പോലെയും നമ്മൾ ഈ ആരോഗ്യകരമായ ഡയറ്റ് ഓരോരുത്തരുടെ പ്രായം, ആരോഗ്യം, പ്രവർത്തന നില എന്നിവ അനുസരിച്ച് ഭക്ഷണക്രമം നമുക്ക് വ്യത്യാസപ്പെടുത്താം. ഇപ്പം ഈ പറഞ്ഞത് കണക്ക് കോമോർബിഡിറ്റീസ്, ഈ അസുഖങ്ങൾ, ജീവിതശൈലി രോഗമുള്ളവർ, ഷുഗർ, BP, ഓരോരുത്തരുടെയും ഭക്ഷണ രീതി വ്യത്യാസമാണ്. എല്ലാവർക്കും ഒരുപോലെ അല്ല. നമ്മൾ യൂറിക് ആസിഡ് കൂടിയവരുണ്ട്, ഈ പറഞ്ഞ കണക്ക് ഷുഗർ കൂടിയവർ, BP കൂടിയവർ, കൊളസ്ട്രോൾ, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഭക്ഷണമാണ്. അതാണ് ഈ ഡയറ്റ് എന്നുകൊണ്ട് ഉൾപ്പെടുന്നത്. നമ്മൾ കുറയ്ക്കാൻ ഒരിക്കലും പട്ടിണി കിടന്ന് നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് സമീകൃതമായി ഭക്ഷണം, ലോ കാലറി ഉള്ള ഭക്ഷണങ്ങൾ പ്ലാൻ ചെയ്ത് മാത്രമേ നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ അവരുടെ ഒരു ശരിക്കും ഒരു പേഷ്യന്റ് അടുത്ത് വരുമ്പോൾ നമ്മൾ അവരുടെ 24-hour റീകോൾ ചോദിക്കുകയാണ്. ഒരു ദിവസം 24-hour റീകോൾ എന്ന് പറയുമ്പോൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. അതിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ ഭയങ്കര എന്താ ഈ പറഞ്ഞ കണക്ക് വലിയ എക്സോട്ടിക് ഫുഡ്സ് നമ്മൾ അവരുടെ അടുത്ത് കഴിക്കാനോ അങ്ങനെയൊന്നുമല്ല ആവശ്യപ്പെടുന്നത്. നമ്മൾ അവര് വരികയും അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ഡേറ്റ വാങ്ങി അതിൽ തന്നെയാണ് നമ്മളൊരു അറേഞ്ച്മെന്റ് കൊടുക്കുന്നത്. അതാണ് ഈ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായും അവരെ ഓരോരുത്തരുടെയും രോഗ അനുസരിച്ചും പ്ലാൻ ചെയ്യുന്നതാണ് ഈ ഡയറ്റ് എന്നും ഈ മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി എന്ന് പറയുന്നത്.
1: മാഡം, ഈ പ്രമേഹം, അമിതവണ്ണം, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത്?
0: അതായത് ഈ ഒരു കാലഘട്ടത്തിൽ നോക്കിയാൽ നമ്മൾ പച്ചക്കറിയുടെ ഉപയോഗം എല്ലാവരും കുറയ്ക്കുന്നത് പറഞ്ഞാൽ ഒഴിവാക്കുകയല്ല, അവർ ശരിക്കും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ചോറിന്റെ അളവ് കൂടുന്നതും പച്ചക്കറികളുടെ അളവ് കുറഞ്ഞു വരുന്നതും പിള്ളേരുടെ അടുക്കലായാലും അവർ ഈ പച്ചക്കറി കഴിക്കാൻ വളരെ ഒരു ഭയങ്കര ഒരു വിട്ടുവീഴ്ച കാണിക്കുന്നു. അപ്പം അതിൽ നിന്ന് മാറി നമ്മൾ ഈ പച്ചക്കറികൾ, പഴങ്ങൾ, പയറ് വർഗ്ഗങ്ങൾ, മുഴുധാന്യങ്ങൾ, മില്ലറ്റ്സ് പോലവ ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കൂടുതലായി ഉൾപ്പെടുത്തുക എന്ന് നമുക്ക് ഒരു പരിധിവരെ പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് എല്ലാത്തിനും ഈ പറഞ്ഞത് കണക്ക് ഒരു അളവുണ്ട്. അപ്പൊ ആ അളവനുസരിച്ച് നമ്മൾ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തുക. വറുത്തതും അമിതമായ എണ്ണയും ഉപ്പും പഞ്ചസാരയും അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കാം. അതുപോലെ തന്നെ ഈ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് എന്നുണ്ട്, പാക്കറ്റ് ഫുഡ്, അപ്പൊ അത് അങ്ങനത്തെ പാക്കറ്റ് ഭക്ഷണങ്ങൾ, മധുരപാനീയങ്ങൾ അവ നിയന്ത്രിക്കുക. പിന്നെ മാത്രമല്ല ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക. ഒരു മനുഷ്യന് അയാളുടെ ജോലി അനുസരിച്ചും എല്ലാം നമുക്കൊരു 2-2.5 ലിറ്ററോളം വെള്ളം കുടിക്കുക. അതിൽ ഏറ്റവും ഉത്തമം അറിയാൻ വേണ്ടി നമ്മൾ പോകുന്ന ഈ മൂത്രത്തിന്റെ അളവാണ്. നമ്മൾ മൂത്രത്തിന്റെ അളവ് മഞ്ഞ നിറത്തിലാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ബോഡി

0: ഈ തരുന്ന ഒരു അലാർം ആണത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ വെള്ളത്തിന്റെ അളവ് കൂട്ടുക, അതനുസരിച്ച് നമുക്ക് നിയന്ത്രിക്കാമല്ലോ, ഒരു സംശയം വരാതെ. അപ്പൊ അങ്ങനെയും കൃത്യമായ ഭക്ഷണ സമയവും ഈ നമ്മുടെ ഈ ശാരീരിക പ്രവർത്തനവും പാലിക്കുകയും നമ്മൾ ചെയ്യുക.
1: മാഡം, ഇന്ന് നാം ജീവിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോ ഈ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന പലതരത്തിലുള്ള ഭക്ഷണ രീതികൾ നാം പിന്തുടരുന്നത് ഒരു ശരിയായ പ്രവണതയാണോ?
0: അതായത് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ ഡയറ്റുകളും എല്ലാവർക്കും അനുയോജ്യമാകണം എന്നില്ല. അതായത് ഓരോ എന്നുവെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു പ്രൊഫഷണലിന്റെ അടുത്ത് പോയി തന്നെ, നമ്മൾ സാധാരണ നമ്മൾ നമുക്കൊരു അസുഖം നമ്മൾ ഡോക്ടറിനെ കാണുന്നു, അതുപോലെ ഒരു ഡയറ്റ് ചോദിക്കാൻ എപ്പോഴും നമ്മളൊരു ഡയറ്റീഷ്യന്റെ അടുത്ത് തന്നെ പോവുക. അപ്പൊ ഒരു പ്രൊഫഷണൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് നമ്മുടെ അതായത് ഓരോ വ്യക്തിയുടെ നമ്മുടെ റിസൾട്ട് നോക്കുന്നു, നമ്മുടെ എല്ലാം എന്താണ് അവരൊരു സബ്ജക്റ്റീവ് ഡേറ്റ എടുക്കുകയാണ്, നമ്മുടെ ജോലി അനുസരിച്ച് നമ്മളൊരു സെഡൻറി ആണോ മോഡറേറ്റ് ആണോ ഹെവി വർക്കർ ആണോ ആ ഒരു ഡേറ്റ എല്ലാം അവർ കളക്ട് ചെയ്യാണ്. നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ വിശപ്പ് എങ്ങനെയാണ് മോഷൻ പോകുന്നുണ്ടോ, അപ്പൊ ഇങ്ങനെ ഒരു ഡേറ്റ കളക്ട് ചെയ്ത് നമുക്ക് അനുയോജ്യം നമ്മുടെ ഫുഡ് അലർജി എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ നോക്കി നമുക്ക് അനുയോജ്യമായ ഒരു ഡയറ്റാണ് നമുക്ക് ഡയറ്റീഷ്യൻസ് പ്ലാൻ ചെയ്ത് തരുന്നത്. അതുപോലെ ഓരോ വ്യക്തിയുടെയും പ്രായം, അതായത് കുറച്ചൊരു ഏജ് അഡ്വാൻസ്ഡ് ആവുംതോറും അവരുടെ കാലറിയുടെ കൺസംഷൻ കുറയും. അതായത് അവരുടെ പ്രായം അതുപോലെ അവരുടെ പോഷക ആവശ്യങ്ങൾ എന്നിവ വ്യത്യസ്തമാണ് ഓരോരുത്തർക്കും. അപ്പൊ അതനുസരിച്ച് അവർക്ക് ഡയറ്റ് പ്ലാൻ ചെയ്യാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതായത് സോഷ്യൽ മീഡിയയിലെ ഭക്ഷണ രീതികൾ അനുകരിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് നല്ല യോഗ്യയായ ഒരു ഡയറ്റീഷ്യനോ ഡോക്ടറോടോ നിർദ്ദേശപ്രകാരം മാത്രം ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതായിരിക്കും നമുക്ക് എപ്പോഴും ഉചിതം. ഈ പറയുന്ന കണക്ക് നമ്മൾ ആദ്യം തന്നെ അവർ നമ്മളെ BMI കാൽക്കുലേറ്റ് ചെയ്യും, നമ്മുടെ ഹൈറ്റ് എത്രയാണ് വെയിറ്റ് എത്രയാണ് എന്ന് നോക്കി ആദ്യം നമ്മുടെ BMI കാൽക്കുലേറ്റ് ചെയ്താണ് അവർക്ക് മനസ്സിലാവും എത്രത്തോളം വെയിറ്റ് നമ്മൾ കുറയ്ക്കണം എന്ന്. അപ്പൊ ഒരു വെയിറ്റ് റിഡക്ഷന് പോവാണെങ്കിലും ഒരു വെയിറ്റ് കൂട്ടാൻ നമ്മൾ ഡയറ്റീഷ്യനെ സമീപിക്കാം. അതുപോലെ ബാക്കി ഈ ബുദ്ധിമുട്ടുകൾ തെറാപ്യൂട്ടിക് ഡയറ്റ്സ്, അതായത് ഈ ഷുഗർ BP കൊളസ്ട്രോള് പിന്നെന്താണ് ഈ പറയുന്ന കണക്ക് യൂറിക് ആസിഡ് കൂടിയൊരു അവസ്ഥ, അയൺ കുറയുന്നവർക്ക് അയൺ കൂട്ടാനുള്ള ഒരു ഡയറ്റ്, ഇതെല്ലാം ഡയറ്റീഷ്യൻ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പൊ നമ്മളെപ്പോഴും ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസിൽ പോകാതെ എപ്പോഴും നമ്മൾ ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. അത് നമുക്ക് പല തെറ്റുകളും സംഭവിക്കും അങ്ങനെ ഒരു കാര്യം, അങ്ങനെ നമ്മളൊരു അബദ്ധങ്ങളിലോട്ട് ചാടാതിരിക്കുക എപ്പോഴും, അങ്ങനെ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്.
1: മാഡം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നാം ഒരു ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിന്റെ പുറകിലാണല്ലോ, അതിനാൽ തന്നെ ആവശ്യത്തിന് പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ നാം കഴിക്കുന്നുണ്ട് താനും. എന്നാൽ ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അധികം പേരും ചിന്തിക്കാറില്ല. ഇതിനോട് മാഡത്തിന് എന്താണ് പ്രതികരിക്കാനുള്ളത്?
0: ഇപ്പോഴത്തെ അഡോളസന്റ് ഗേൾസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എപ്പോഴും അവർക്കൊരു അയൺ ഡെഫിഷ്യൻസി നമ്മൾ കാണുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ കണക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പോലെ ഒരു ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു അവസരത്തിൽ ഈ എന്താണ് ഒരു ബർഗർ നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണമെന്ന് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ അവർ ഈ ബർഗറിന്റെ കാര്യം പറയുന്നു. എന്താ അതെന്താ മാഡം, അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതിൽ ചിക്കൻ ഉണ്ട്, വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്, അപ്പൊ അതെന്താ അത് ബാലൻസ് ആവാതെ ഞങ്ങൾ അതല്ലേ കഴിക്കുന്നത് നല്ലതല്ലേ. പക്ഷെ അത് നമ്മൾ ശരിക്കും പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതെന്ന് പറയുമ്പോൾ ഈ ബർഗറിലെ ബണ്ണ് അവരാണ് അതാണ് ഈ കാർബോഹൈഡ്രേറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവർ അത് എന്ന് പറഞ്ഞാൽ മൈദയിലാണ് ഉണ്ടാക്കുന്നത്. മൈദ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ളത് നമുക്ക് വേണ്ട എന്ന് നമ്മൾ എല്ലാവരെയും പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ മൈദ. അതുപോലെ അതിന്റെ ആ ഒരു എന്താ ഫ്രൈഡ് ചെയ്യുന്ന ഇടയ്ക്ക് വെച്ചേക്കുന്ന ആ ചിക്കൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രൈഡ് പോലത്തെ ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ് ഒരു ചീസ് ഉണ്ട്, അപ്പൊ അതും അളവിൽ കൂടുതൽ ഫാറ്റ് ആണ്. അതിൽ പച്ചക്കറികൾ എന്ന് പറയാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്തേക്കുന്നല്ല വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിനെ ബാലൻസ് എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഇത് ഈ പറയുന്ന കണക്ക് ഷവർമയുടെ ശീലവും റോഡിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ പിള്ളേരുടെ കയ്യിൽ എല്ലാം ഒരു ചെറിയൊരു മധുരപാനീയത്തിന്റെ പാക്കറ്റ് കോമൺ ആണ് അവർ പുറത്തിറങ്ങുമ്പോൾ. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ഏതൊരു പാക്കറ്റ് ഫുഡിനകത്തും നമുക്ക് പുറകെ തിരിച്ചു നോക്കിയാൽ അതിനകത്ത് ഈ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ ഇപ്പോഴേ അത് പഠിപ്പിക്കുക, അത് ശീലമാക്കിയാൽ നമുക്ക് ഒരു പരിധി വരെ പിള്ളേർക്കത് പിള്ളേരത് നോക്കും. നമ്മളിപ്പോ എന്തായിരുന്നാലും അതായത് ഈ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ആയിരുന്നാലും ഈ പറഞ്ഞ നമ്മുടെ പാക്കറ്റ് ഫുഡ് ആയിരുന്നാലും പുറകെ തിരിക്കുമ്പോൾ 5% എന്ന് പറയുന്നത് കുറവാണ്. പക്ഷെ എന്താണോ അതിൽ സോഡിയം ആണെങ്കിലും ഷുഗർ ആണെങ്കിലും 20% എന്ന് പറയുന്നത് അതിൽ കൂടുതലാണ്. അത് മാത്രമല്ല ആ പഞ്ചസാരയുടെ അളവും നമുക്കറിയാൻ പറ്റും, ഇത്ര ഗ്രാം പെർ സെർവിങ് എന്ന് പറയുമ്പോൾ. അപ്പൊ നമുക്കൊരു കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിൽ എത്ര കുറച്ചൊന്ന് ഇരുന്ന് പിള്ളേരെ മനസ്സിലാക്കി കൊടുത്താൽ ഒരു ഒരു ഇത്ര ഗ്രാം എന്ന് പറയാം, അതായത് ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 5 ഗ്രാം ആണ്. അപ്പൊ നമുക്ക് അതിന്റെ സെർവിങ് സൈസ് വെച്ച് നോക്കുമ്പോൾ

0: ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 60 ഗ്രാം ഒക്കെ വരും അതിന്റെ ആ പാക്കറ്റിലെ സെർവിങ് സൈസ്. അപ്പൊ 60 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂൺ 5 ഗ്രാം ആണെങ്കിൽ അപ്പോൾ എത്ര പഞ്ചസാര ആഡ് ചെയ്തേക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ നമ്മൾ പിള്ളേർക്ക് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇത് ഇങ്ങനെയാണ്, ഇത് കൂടുതലാണ്, അപ്പൊ ഇതുപോലെ അപ്പൊ പിള്ളേരെ അപ്പൊ നമുക്ക് കഴിച്ചുകൂടേ എന്ന് ചോദിക്കും. അങ്ങനെ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു അവസരം വരുമ്പോഴും പിള്ളേർക്ക് ഒരു ചീറ്റ് ഡേ എന്നാവാം, നമ്മളിപ്പോ മാസത്തിൽ ഒരിക്കലോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞ് അവർക്ക് സമാധാനിപ്പിക്കുക. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആ ബർത്ത്ഡേ വരുമ്പോ, അല്ല ഒരു ഫെസ്റ്റിവൽ വരുമ്പോ, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഒരു ചീറ്റ് ഡേ ആവാം എന്ന് പറഞ്ഞ് നമ്മൾ സ്ഥിരമായിട്ട് വീട്ടില് ഒരു സ്ഥിരമാക്കാതിരിക്കുക. എന്നും ചായയുടെ കൂടെ പിള്ളേർക്ക് വട കൊടുക്കുന്നത് അങ്ങനെയല്ല. അതായത് സ്നാക്സ് എടുക്കുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് ഉണ്ട്. അതായത് കടല വേവിക്കുന്നത് പോലെ, അവല് നനയ്ക്കുന്നത് പോലെ, അതുപോലെ പൊരി കടല, പുട്ടുകടല, അങ്ങനത്തെ അതൊക്കെ ആകുമ്പോൾ ഒരു പിടി കൊണ്ട് പിള്ളേർക്ക് കുഴപ്പമില്ല, നല്ലതായിരിക്കും, ഹെൽത്തി ആയിരിക്കും. കപ്പലണ്ടി കൊടുക്കാം, പിന്നെ എന്താ അവല്, ഈ പറഞ്ഞ കണക്ക് അവല്, പൊരി, ഇതൊക്കെ ഹെൽത്തി സ്നാക്സ് ആണ്, അയണും കാൽഷ്യം ഒക്കെ ഉള്ളത്. അപ്പം ഇത് പിള്ളേർക്ക് സാലഡ്സ് പോലെ, പിന്നെ ഈ കടല ഉണ്ടാക്കുമ്പോഴും അതിനകത്ത് കുറച്ച് പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ മോര് വെള്ളം കുടിക്കുന്നത് ശീലമാക്കാം. ഈ സോഡ ഉള്ള അടങ്ങിയിരിക്കുന്ന കാർബണേറ്റഡ് അത് ഒഴിവാക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പിള്ളേരെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു പരിധി വരയ്ക്കും ഈ ഫാസ്റ്റ് ഫുഡ് മാറ്റി. പിന്നെ പിള്ളേരതിൽ പ്രോണാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ ചുറ്റും സ്കൂളിന്റെ അടുത്തെല്ലാം ബേക്കറിയുടെ ഒരു സാന്നിധ്യം നമ്മൾ അറിയുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അവരെ മിക്ക ഒരു ഒരു പരിധി വരെ നമുക്ക് അവരെ ചൂസ് ചെയ്യുമ്പോഴും അവർക്ക് കുറച്ച് സാലഡ് ഡ്രസ്സിംഗ് ഉള്ള കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഒരു ഗ്രിൽഡ് പോലെ വറുത്തതല്ലാതെ ഗ്രിൽഡ് പോലെ, അങ്ങനെയൊക്കെ നമ്മൾ തന്നെ അതിൽ രക്ഷകർത്താക്കൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കൊച്ചി FM 102.3, സമയം 10:15:35. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചിത്രപാടി ഗാനം ചിത്രം ഇഷ്ടമാണ് 100 വട്ടം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം S. ബാലകൃഷ്ണൻ.

0: ഈ ഗാനത്തോടെ FM മോർണിംഗ് സെലക്ഷൻ സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വിവിധ ബിരുദ കോഴ്സുകളിൽ ഒഴിവുള്ള സംവരണ സീറ്റുകളിലേക്ക് പ്രവേശനം നടത്തുന്നു. സ്പോർട്സ്, PWD, ലക്ഷദ്വീപ് വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ. സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം നാളെ ഉച്ചയ്ക്ക് 1 മണിക്കകം കോളേജിൽ നേരിട്ടോ പ്രതിനിധി മുഖേനയോ റിപ്പോർട്ട് ചെയ്യണം. വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 0466221223, 0466221223.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: വെറും 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ കിട്ടും?
4: മൈജിയിൽ കിട്ടും.
5: മൈജി പ്രൈസ് ചലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
6: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
5: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 6 വരെ.
0: പെരുമ്പാവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയുടെ ഭാഗമായി 100% സൌജന്യ നൈപുണ്യ വികസന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പെരുമ്പാവൂർ കുറുപ്പമ്പടി ഡയറ്റ് ക്യാമ്പസിലുള്ള അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് പരിശീലനം. താൽപ്പര്യമുള്ളവർ ഈ മാസം 10 അപേക്ഷ സമർപ്പിക്കണം. വിളിക്കാനുള്ള നമ്പർ 9495999729. 9495999729.
7: അങ്ങനെ ഓണം വെക്കേഷനും കഴിഞ്ഞു, പക്ഷെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ കുന്നുകൂടി ഇരിക്കല്ലേ. വിഷമിക്കണ്ട, ഈ ശനിയാഴ്ച പിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് ഉഗ്രൻ ഓഫർ ഉണ്ട്. പിന്നെ എല്ലാ വാഷിംഗ് മെഷീൻ പെർച്ചേസിനും ലോണ്ടറി ബാസ്കറ്റ് ഫ്രീ, കൂടാതെ 80,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്. പിന്നെ പിട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫറിൽ 5,000-ലധികം പേർക്ക് ഉഗ്രൻ സമ്മാനങ്ങളും.
8: പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
9: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
10: എവിടുന്ന് വാങ്ങിക്കണം?
9: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
10: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
9: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
10: എന്നാ മൈ ജി തന്നെ പോവാം.
9: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
1: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
3: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
2: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
3: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
4: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പ്രൊഡക്ഷൻ ആൻഡ് കമ്മീഷനിംഗ് അസിസ്റ്റന്റ്, പ്രൊഡക്ഷൻ ആൻഡ് കമ്മീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി മുൻ ഇന്ത്യൻ നേവി കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചു. ഓൺലൈൻ വഴി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇന്നാണ്. കോട്ടയം LBSന്റെ പാമ്പാടി ഉപകേന്ദ്രത്തിൽ DCA, PGDCA കോഴ്സുകളിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. SC/ST, OEC വിഭാഗങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9495858098. 9495858898. ബിഗ് ബസാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദി സീനിയർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഈ മാസം 8-ാം തീയതി രാവിലെ 10 മണിക്ക് ഇന്റർവ്യൂ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 8075072857 എന്ന നമ്പറിൽ വിളിക്കുക. 8075072857. ഈ മാസം 8-ാം തീയതി രാവിലെ 10 മണിക്കാണ് ഇന്റർവ്യൂ. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:30.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
7: പ്രായോജികർ
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 120 രൂപ കൂടി 14,360 രൂപ നിരക്കിലും പവന് 114,880 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
7: പ്രായോജികർ
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 31:35. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചിത്രമഞ്ജരി, ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. റാസ് എന്ന ചിത്രത്തിൽ അൽക്ക യാഗ്നിക് പാടിയ ഗാനം. ഗാനരചന സമീർ, സംഗീതം നദീം ശ്രാവൺ.

ഗംഗയമരൻ രചിച്ച് ഇളയരാജ സംഗീതം നൽകി. എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകി എന്നിവർ പാടിയ ഗാനം. ചിത്രം കരകാട്ടക്കാരൻ.

0: ചിത്രമഞ്ജരി തുടരും. നാട്ടുവിശേഷത്തിനും ആകാശവാണി FM വാർത്തകൾക്കും ശേഷം ഇത് ആകാശവാണി കൊച്ചി FM 102.3 നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ടെസ് പ്രദീപിന്റെ ഭരതനാട്യ കച്ചേരി വൈകിട്ട് 6:30. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
1: പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TVകൾ ഫ്രണ്ട് ലോഡ് വാഷ്

0: മെഷീനുകൾ, ജർമ്മൻകാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പിള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പിള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
2: ഇത്രയും കുറഞ്ഞ

0: ബിസ്ക്കറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത്. 9000 വരെ ക്യാഷ് ബാക്ക്, എസ് ബി ഐ കാർഡിന് 10000 വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, 888 രൂപ മുതൽ EMI, 000 ഫിനാൻസ്. അത് മാത്രമല്ല, 5000+ വിജയികൾക്ക് കൊമ്പൻ സമ്മാനങ്ങളാണ് പിട്ടാപ്പിള്ളി ഏജൻസീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ ഈ സാറ്റർഡേ നേരെ വിട്ടോ പിട്ടാപ്പിള്ളി ഏജൻസീസിലേക്ക്.
1: അർത്തുങ്ങൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ HST ഇംഗ്ലീഷ് തസ്തിയിൽ താൽക്കാലിക നിയമനത്തിന് ഈ മാസം 8 ഉച്ച കഴിഞ്ഞ് 2 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. യോഗ്യത ഇംഗ്ലീഷ് ബിരുദം, BEd, KTET, ബയോഡാറ്റയും യോഗ്യതകളുടെ അസൽ രേഖകളുമായി ആലപ്പുഴ തത്തമ്പള്ളി മിനി സിവിൽ സ്റ്റേഷനിലെ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ എത്തണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0477251 3.
0: ഇനി ആർക്കും പഠിക്കാം, എപ്പോഴും പഠിക്കാം, എവിടെ ഇരുന്ന് പഠിക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ മലയാളത്തിൽ പരീക്ഷയും എഴുതാം. കേരള സർക്കാരിന്റെ പ്രഥമ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അഡ്മിഷൻ തുടരുന്നു. www.stou.ac.in സന്ദർശിക്കൂ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ചേരൂ. ഡിഗ്രി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ.
2: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
3: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
3: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 100,000 വീതം, എല്ലാം 45 നൽകുന്നു.
2: അപ്പോ കാത്തിരിപ്പില്ലേ?
3: ഇല്ല.
4: മൈജിയോണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
7: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
8: 20
7: 25 സ്കൂട്ടറുകൾ,
8: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
7: 100,000 വീതം 100
8: ബമ്പർ സമ്മാനമായി BMW കാർ,
7: അങ്ങനെ 30 കോടി രൂപയുടെ
8: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: ആകാശവാണി FM വാർത്തകൾ.
1: ലഹരിമരുന്നുമായി ബന്ധപ്പെട്ട വിവിധ കേസുകളിൽ തെക്കൻ സംസ്ഥാനങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലായി 30 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ തുടങ്ങിയ വ്യാപകമായ പരിശോധന ഇന്നും തുടരുന്നു. നശാമുക്ത് ഭാരത് പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധനകളെന്ന് ED അറിയിച്ചു. ഇന്ന് അഷ്ടമി രോഹിണി. ലോകരക്ഷാർത്ഥം മഹാവിഷ്ണു ശ്രീകൃഷ്ണനായി അവതരണം ചെയ്ത പുണ്യദിനമായാണ് അഷ്ടമി രോഹിണി ഭക്തർ ആഘോഷിക്കുന്നത്. ജന്മാഷ്ടമി ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജനങ്ങൾക്ക് ആശംസ നേർന്നു. കൃഷ്ണഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ കൃഷ്ണന്റെ ഗീതോപദേശം എല്ലാവർക്കും ക്ഷേമത്തിന് പ്രചോദനം നൽകുന്നതായി അദ്ദേഹം ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. പിണറായി വിജയൻ കണ്ണൂരിൽ നടത്തിയ പ്രസംഗത്തിൽ അസ്വാഭാവികതയില്ലെന്നും പ്രത്യേക മണ്ഡലത്തെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം പറഞ്ഞതെന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബി. ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുകയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം എല്ലാവരും പങ്കിട്ടെടുക്കട്ടെയെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A.V.J. നേതാക്കൾ പറയുന്നത് പാർട്ടിയുടെ വിലയിരുത്തലാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. പാരിസ്ഥിതികം പദ്ധതിയിലൂടെ വൃക്ഷവത്കരണത്തിന് നാളെ കോഴിക്കോട് തുടക്കമാകും. അൻസാരി പാർക്കിൽ 70 ഫല ഔഷധ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതി മേയർ O.Sadashivan രാവിലെ ഉദ്ഘാടനം ചെയ്യും. കേരള ക്രിക്കറ്റ് ലീഗിലെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസ് തൃശൂർ ടൈറ്റൻസുമായാണ് ഏറ്റുമുട്ടുന്നത്.
0: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 കഴിഞ്ഞ് 3 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ചിത്രമഞ്ജരി തുടരുന്നു. കണ്ണുക്കുൾ നിലവ് എന്ന ചിത്രത്തിൽ P. ഉണ്ണികൃഷ്ണൻ, അനുരാധ ശ്രീറാം എന്നിവർ പാടിയ ഗാനം. ഗാനരചന പളനി ഭാരതി, സംഗീതം ഇളയരാജ.

കലൈകുമാർ, വിജയ് ആന്റണി കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ഗാനം. പ്രസന്ന, ജാനകി അയ്യർ എന്നിവർ പാടിയത്. ചിത്രം നിനൈത്താലേ ഇനിക്കും.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ ചിത്രമഞ്ജരി സമാപിക്കുന്നു.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭിയിൽ
2: ആരെ കാണാനാണ്? അതോ അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? അയാൾ ഉദ്ദേശം അറിയിച്ചു. ഒറ്റയ്ക്കാണോ വന്നത്?

0: അതെ, അയാൾ അവളുടെ കണ്ണുകളിലേക്ക് ഊളിയിട്ടു.
1: കെ രതീഷിന്റെ കഥാസമ്മോഹനം
2: കാണുമ്പോൾ ഓലയുരിഞ്ഞ, തുമ്പുകൾ കെട്ടി ദൃശ്യഭംഗിയുള്ള വളയം കോർത്തെടുത്ത രണ്ടീർക്കിൽ.
1: വിനോദ് കുമാർ കടമക്കുടിയുടെ കവിതകൾ
3: പ്രധാനമായും ചെറുകഥാകൃത്തും നാടകകൃത്തുമായ ചെക്കോവ് ചില ലഘു നോവലുകളും രചിച്ചിരിക്കുന്നു. ലോക ചെറുകഥയുടെ രാജകുമാരൻ എന്ന് ചെക്കോവ് വിശേഷിപ്പിക്കപ്പെട്ടു വരുന്നു.
1: ചെക്കോവ് ആധുനിക ചെറുകഥയുടെ രാജകുമാരൻ. വേണുവി ദേശം നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: കൊച്ചി FM-ൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ റേഡിയോ കാർട്ടൂൺ പരമ്പര.
5: പാട്ടുകൾ കേൾക്കാൻ മാത്രമല്ല, പ്രിയപ്പെട്ടവർക്കായി സമർപ്പിക്കാനും ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.
6: അവൻ സമയം കിട്ടുമ്പോഴൊക്കെ അമ്മ ഇപ്പോഴും വിളിക്കാറുണ്ട്. അവൻ എന്നെ ഇതിൽ ഓർത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
5: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഫോൺ ഔട്ട് ഗാനോത്സവം. മെസ്സേജ് അയക്കേണ്ട ഫോൺ നമ്പർ 9447562212. മറക്കാതെ കേൾക്കുക എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം.
7: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11:00 കഴിഞ്ഞ് 30:24. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: मिठाई के बाद हम तो मिठाई खाते हैं।
1: हाँ, कहिए 60 किलोग्राम मिठाई खत्म ना हो जाए।
2: श्रोताओ, अभी आपने सुना कार्यक्रम कुंजम्मा का जन्मदिन, और इसी के साथ हमारा आज का उमंग कार्यक्रम यही समाप्त होता है। तो अब अपने मित्र अजीत को
3: और विमलेश को उमंग कार्यक्रम की तकनीकी टीम यानी चेतना, जगबंधु और कुसुमलता के साथ अगले सप्ताह तक के लिए आज्ञा दीजिए।
2: नमस्कार।
4: उमंग उमंग उमंग उमंग।
5: നിങ്ങൾ കേട്ടത് NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.
6: ആകാശവാണി FM വാർത്തകൾ.
5: രാജ്യത്തെ ആദ്യ ഇമേജിംഗ് ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ച ISROയെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്താനും ബഹിരാകാശ വളർച്ചയെ പ്രതിഫലിപ്പിക്കാനും വിക്ഷേപണം സഹായിക്കുമെന്ന് രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഭരണരംഗത്ത് പ്രൊഫഷണലിസവും കാര്യക്ഷമതയും ഉറപ്പുവരുത്തുകയാണ് IIMൽ ആരംഭിച്ച 2 ദിവസത്തെ പ്രത്യേക പരിശീലനത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി VD സതീശൻ. റീ ഇമാജിനിംഗ് കേരളം എന്ന പരിശീലനത്തിൽ വലിയ പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയുമാണ് പങ്കെടുക്കുന്നതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കോഴിക്കോട് IIMൽ ആരംഭിച്ച 2 ദിവസത്തെ പ്രത്യേക പരിശീലനം സംസ്ഥാനത്തിന് ഗുണം ചെയ്യുമെന്ന് മന്ത്രി M. ലിജു. എല്ലാ മേഖലയിലെയും വികസന സാധ്യത ഇതിൽ ചർച്ചയാകുമെന്നും മന്ത്രി പറഞ്ഞു. കേൾവി പരിമിതരായ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ദേശീയ ടെക് ഫെസ്റ്റ് സൈനപ്പ് 2026 പ്രചരണാർത്ഥം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു. കേരള ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഖരമാലിന്യ പരിപാലന ചട്ടത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ പങ്കും ഉത്തരവാദിത്വവും സംബന്ധിച്ച കോഴിക്കോട് ജില്ലയിലെ ഏകദിന പരിശീലന പരിപാടി തുടങ്ങി. തദ്ദേശ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ NK ഹരീഷ് ഉദ്ഘാടനം ചെയ്തു. ജന്മാഷ്ടമി ദിനത്തിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയത് ആയിരങ്ങൾ. പുലർച്ചെ മുതൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തരാണ് കൃഷ്ണസന്നിധിയിലെത്തിയത്. ലോക സാക്ഷരതാ ദിനത്തിന്റെ ഭാഗമായി ഉല്ലാസ് സാക്ഷരതാ പക്ഷാചരണത്തിന് കാസർഗോഡ് ജില്ലയിൽ തുടക്കമായി. രാജ്യത്തെ നിരക്ഷരത നീക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഉല്ലാസ്. പോലീസ് അത്ലറ്റിക് ആൻഡ് സ്പോർട്സ് മീറ്റിന്റെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് ടീമും IPM അക്കാദമി വോളിബോൾ ടീമും സൌഹൃദ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് ടീം വിജയികളായി.
6: ആകാശവാണി FM വാർത്തകൾ.
5: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, ശരീരം കാണിക്കുന്ന ക്യാൻസർ ലക്ഷണങ്ങൾ, ഡോക്ടർ ജയകൃഷ്ണൻ R സംസാരിക്കുന്നു, 12:50 വാർത്തകൾ, 1 മണിക്ക് ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ.
7: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
8: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TVകൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
10: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
11: ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ചുമായി മൈജേ.
12: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ.
11: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജേ ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
12: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
11: ജിഎൻസി അപ്ലൈ.
5: അറിയിപ്പുകൾ തുടരുന്നു. വൈകിട്ട് 5 മണിക്ക് ആകാശവാണി

0: എഫ് എം വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. രാഷ്ട്രീയ വയോശ്രീ യോജന തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. തേനീച്ച കൃഷിയിലും തേൻ വ്യാപാരത്തിലും മികവ് തെളിയിച്ച യുവ കർഷകനും സംരംഭകനുമായ റോബിൻ ജോർജ് പടവിൽ സംസാരിക്കുന്നു. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണിവരെ എഫ് എം ഈവനിംഗ്, ഇതിൽ നിലവറ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ആസ്റ്റർ മെഡ്സിറ്റി എഫ് എം ഹെൽത്ത് ലൈൻ, സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രാജീവ് സിയുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ.
1: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
2: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
2: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
3: നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കാൻ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിവിധ UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഓൺലൈനായി. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in സന്ദർശിക്കുക.
4: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
5: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ, ഒപ്പം സമ്മാനങ്ങളും.
6: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
5: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
6: വേഗമാകട്ടെ, ഓഫർ September 6 വരെ മാത്രം.
5: TNC apply.
0: ഇന്ന് രാത്രി 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സാഹിത്യ സുരഭി. കെ രതീഷ് അവതരിപ്പിക്കുന്ന കഥ സമ്മോഹനം. ചെഖോവ്, ആധുനിക ചെറുകഥയുടെ രാജകുമാരൻ. വി വേണുഗോപാലിന്റെ പ്രഭാഷണം. പി പി വിനോദ് കുമാറിന്റെ കവിതകൾ. 10:00 പണ്ഡിറ്റ് സി ആർ വ്യാസന്റെ സംഗീത കച്ചേരി. പി വാലവാൽക്കർ ഹാർമോണിയം, നാനാമൂല്യെ തബല. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
8: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
9: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
10: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
11: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
11: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം സുജാത മോഹൻ പാടിയത്. ഗാനരചന മഹാദേവൻ തമ്പി, സംഗീതം MG രാധാകൃഷ്ണൻ.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, NGO സ്ഥാപനങ്ങൾ, സർക്കാർ, സർക്കാരിതര സ്ഥാപനങ്ങളിൽ നിന്നും വിവിധ കലാകായിക സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ച മുതിർന്ന പൌരന്മാർക്കായുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ വയോസേവന പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ഈ മാസം 14 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.swd.kerala.gov.in.
1: വാഷിംഗ് മെഷീൻ വാങ്ങണം, വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
2: 6,499 രൂപയിൽ വാങ്ങാം വാഷിംഗ് മെഷീൻ.
1: ടോപ്പ് ലോഡ് 15,490 രൂപ മാത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
2: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
1: ടീം സപ്ലൈ.
3: നോവില്ലാ ചികിത്സ എന്നിന്റെ യാഥാർത്ഥ്യം.
4: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വാസമേകാൻ, ഹോമിയോപ്പതി.
3: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
1: ആക്സസറീസ് വാങ്ങാൻ ഇറങ്ങും മുമ്പ് മൈജിയുടെ പ്രൈസ് ചലഞ്ച് ഒന്ന് നോക്കിയാലോ.
2: സെംബ്രോണിക് സൗണ്ട് ബാറിന് 76% ഓഫ്.
1: നോയ്സ് സ്മാർട്ട് വാച്ചിന് 79% ഓഫ്.
2: ബോട്ട് പാർട്ടി സ്പീക്കർ 72% ഓഫ്.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
2: മൈജി പ്രൈസ് ചലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്.
0: കേരള ഹൈക്കോടതിയിൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പ്രത്യേക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ഭിന്നശേഷിക്കാർക്കാണ് നിയമനം. ഒഴിവ് 1. ഓട്ടിസം, പ്രത്യേക പഠന വൈകല്യം, 40 മുതൽ 70% വരെ മാനസിക വൈകല്യം, വിവിധ വിഭാഗങ്ങളിലുള്ള ബഹുവൈകല്യം എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.hckrecruitment.kerala.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.hckrecruitment.kerala.co.in.
2: ഈ സെപ്റ്റംബർ 5 പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. വാഷിംഗ് മെഷീൻ ഒരു അപ്ഗ്രേഡ് കൊടുത്താലോ? വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഒരു ലോണ്ടറി ബാസ്കറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത്. 9,000 വരെ ക്യാഷ് ബാക്ക്, SBI കാർഡിന് 10,000 വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, 888 രൂപ മുതൽ EMI, 000 ഫിനാൻസ്. അത് മാത്രമല്ല, 5,000-ലധികം വിജയികൾക്ക് കൊമ്പൻ സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളി ഏജൻസീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ ഈ സാറ്റർഡേ നേരെ വിട്ടോ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക്.
5: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
6: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
5: ആഘോഷം തുടങ്ങിയല്ലേ.
6: യെസ്, 1,000-ക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
8: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
9: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
0: മാരാരികുളം വടക്ക് ഗ്രാമപഞ്ചായത്തിലെ 1970 മുൻപുള്ള ജനന മരണ വിവാഹ രജിസ്റ്ററുകളുടെ ഡിജിറ്റൽ വൽക്കരണത്തിന് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ നിയമിക്കുന്നു. ബയോഡേറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതമുള്ള അപേക്ഷകൾ നാളേക്ക് മുൻപ് മാരാരികുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിക്കണം.

0: സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡർ എന്നിവർക്കായി നടപ്പാക്കുന്ന വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 0491250571. 0491250571. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര, തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിജയകരമായി വിക്ഷേപിച്ച് ISRO. ബഹിരാകാശ മേഖലയിലെ രാജ്യത്തിന്റെ കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുപ്രീംകോടതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാന മന്ത്രിസഭയ്ക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ എമാജിംഗ് കേരളം ശില്പശാല മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. അഷ്ടമി രോഹിണി ദിനത്തിൽ ആശംസകൾ നേർന്ന രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്തും വിപുലമായ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകണമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരള ക്രിക്കറ്റ് ലീഗ് 3rd സീസണിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വഹിച്ചുകൊണ്ടുള്ള GSLV-F-17 റോക്കറ്റ് ISRO വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു വിക്ഷേപണം. വിക്ഷേപണം നടന്ന് 18 മിനിറ്റിനുള്ളിൽ 2367 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ ലക്ഷ്യമിട്ട സബ് ജിയോ സിങ്ക്രണൈസ്ഡ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ വിജയകരമായി എത്തിച്ചതായി ISRO അറിയിച്ചു. അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയുള്ള ഈ ഉപഗ്രഹം ജിയോ സിങ്ക്രണൈസ്ഡ് ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയുടെ ആദ്യ ഇമേജിംഗ് ഉപഗ്രഹമാണ്. ഭൌമനിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം, ദുരന്ത നിവാരണം എന്നിവയ്ക്ക് ഏറെ സഹായകരമാകും. ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിജയകരമായ വിക്ഷേപണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഭാരതത്തിന്റെ ബഹിരാകാശ മേഖലയുടെ മികവിന്റെയും നവീകരണത്തിന്റെയും വളരുന്ന ശേഷിയുടെയും പ്രതിഫലനമെന്ന് ഈ വിജയമെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ISROയും ഇന്ത്യൻ വ്യവസായ മേഖലയും തമ്മിൽ വളർന്നുവരുന്ന പങ്കാളിത്തം രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾക്ക് പുതിയ കരുത്തും വ്യാപ്തിയും നൽകുന്നുണ്ടെന്നും ബഹിരാകാശ മേഖലയിലാകെ ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സുപ്രീംകോടതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാരും പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. നീതിന്യായ വിതരണം, അന്താരാഷ്ട്ര തർക്ക പരിഹാരം, സാങ്കേതികവിദ്യ, സുസ്ഥിര വികസനം എന്നീ വിഷയങ്ങളിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ചർച്ചകൾ നടത്താനും ഈ ഫോറം വേദിയാകും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുത്തുന്നതിനുള്ള സംവാദവേദിയായ റീ ഇമാജിനിംഗ് കേരളം കോഴിക്കോട് IIM ക്യാമ്പസിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: കേരളത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന ദ്വിദിന നേതൃത്വ ശില്പശാലയ റീ ഇമാജിനിംഗ് കേരളം കോഴിക്കോട് IIM ക്യാമ്പസിൽ ആരംഭിച്ചു. മുഖ്യമന്ത്രി VD സതീശനും സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിസഭാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുന്നതിനുള്ള സംവാദ പദ്ധതിയാണ് പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത്. IIM കെ അധ്യാപകർ, രാജ്യാന്തര വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ സംസ്ഥാനത്തിന്റെ വികസന പാതയെ സ്വാധീനിക്കുന്ന വിവിധ വിഷയങ്ങൾ ആഴത്തിൽ പരിശോധിക്കും. കാലാവസ്ഥാ പ്രതിരോധം, സാമൂഹ്യാധിഷ്ഠിത ദുരന്ത നിവാരണം, പൊതുജനാരോഗ്യ മേഖല, ഉന്നത വിദ്യാഭ്യാസ മികവ്, കേരളത്തെ ആഗോള ബ്രാൻഡായി ഉയർത്തുന്ന സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും.
1: ഭരണരംഗത്ത് പ്രൊഫഷണലിസവും കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പുവരുത്തുകയാണ് കോഴിക്കോട് IIMൽ ആരംഭിച്ച 2 ദിവസത്തെ പ്രത്യേക പരിശീലനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിർമ്മിത ബുദ്ധിയുഗത്തിലെ ഭരണ നേതൃത്വം, കാലാവസ്ഥാ പ്രതിരോധം, ദുരന്ത നിവാരണം, ധനകാര്യ നവീകരണം, പൊതുജനാരോഗ്യ രംഗത്തെ വെല്ലുവിളികളും സാധ്യതകളും തുടങ്ങി വിവിധ സെഷനുകളുണ്ടാകുമെന്നും മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ജന്മാഷ്ടമി ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും സന്ദേശങ്ങളും ഭാരതീയ സംസ്കാരത്തിനും തത്വചിന്തയ്ക്കും പുതുജീവൻ പകരുന്നതാണെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സത്യം, ധർമ്മം, കർത്തവ്യബോധം എന്നിവയുടെ പാതയിൽ സഞ്ചരിക്കാൻ ഭഗവാൻ കൃഷ്ണന്റെ ജീവിതവും സന്ദേശങ്ങളും മാനവരാശിയെ പ്രചോദിപ്പിക്കുന്നതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സന്ദേശങ്ങൾ മാനവരാശിയെ നിരന്തരം നയിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും സത്യത്തിന്റെയും കരുണയുടെയും പാതയിലൂടെ മനുഷ്യരാശിയെ നയിക്കുന്നത് തുടരുന്നതായി ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു. സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങൾ ഉറപ്പുവരുത്താൻ ഈ ആഘോഷം പ്രേരണയാകട്ടെയെന്നും ഗവർണർ ആശംസിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനും ജന്മാഷ്ടമി ആശംസകൾ നേർന്നു. അഷ്ടമി രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടന്നു. പുലർച്ചെ ആരംഭിച്ച ദർശനം ഉച്ചയ്ക്ക് 12:30 വരെ തുടർന്നു. ഇന്ന് വൈകുന്നേരവും പ്രത്യേക ദർശന സമയം ക്രമീകരിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ദർശനത്തിനായി നിരവധി പേരാണ് എത്തുന്നത്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശോഭായാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യയുടെ ഉദ്ഘാടനം നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയ ശ്രീധർ.
2: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കണ്ണന്റെ പിറന്നാൾ ദിനമായ ഇന്ന് 52 പള്ളിയോടക്കരക്കാർക്കും ഭക്തജനങ്ങൾക്കും ഉൾപ്പെടെ 500,000-ൽ പേർക്കുള്ള സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത്. 52 കരക്കാർക്കും ക്ഷേത്രമുറ്റത്താണ് സദ്യ വിളമ്പുന്നത്. 501 പറ അരിയുടെ സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത്. വള്ളസദ്യയുടേതിന് തുല്യമായ വിഭവങ്ങൾ ഇതിനുണ്ടാവില്ല. മറ്റുള്ള ദിനങ്ങളിൽ ഭക്തർ വഴിപാടായി വള്ളസദ്യ നടത്തുമ്പോൾ ആറന്മുളയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ജന്മാഷ്ടമി നാളിൽ ഭക്തർക്കായി സദ്യ നൽകുന്നു എന്നതാണ് അഷ്ടമിരോഹിണി സമൂഹ സദ്യയുടെ പ്രത്യേകത.
1: ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ 3 നടന്ന നിർമാല്യ ദർശനത്തോടെയാണ് ഭഗവാന്റെ ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ദേവസ്വം ബോർഡും പോലീസും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വൈകിട്ട് വർണ്ണാഭമായ ഘോഷയാത്രയും അരങ്ങേറും. ഹരിത ഷിപ്പിംഗ് എന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് അനിവാര്യതയാണെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഗുരുഗ്രാമിലെ ദ എനർജി ആന്റ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസ് സന്ദർശിച്ച് ഹരിത ഷിപ്പിംഗ് സംരംഭങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുറമുഖങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തത്തിലൂടെ രാജ്യത്തെ ഹരിത ഷിപ്പിംഗിൽ ആഗോളതലത്തിൽ മുൻനിരയിലെത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
3: കഴിഞ്ഞ മാസം 20 തുടങ്ങിയ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3 സീസണിന്റെ സെമിഫൈനൽ പോരാട്ടങ്ങൾക്കാണ് ഇന്ന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുന്നത്. ആദ്യ സെമിഫൈനലിൽ ട്രിവാൻഡ്രം റോയൽസ് തൃശൂർ ടൈറ്റൻസിനെ നേരിടും. ഉച്ചയ്ക്ക് 2:30 ആദ്യ സെമി. രാത്രി 7 നടക്കുന്ന 2 സെമിയിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെയാണ് നേരിടുന്നത്. നാളെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് കലാശ പോരാട്ടം. സെമി മത്സരങ്ങളിൽ വിജയിക്കുന്ന ടീമുകൾ ഫൈനലിൽ ഏറ്റുമുട്ടും.
1: കേരള സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റിനെതിരെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സർവകലാശാല മുന്നറിയിപ്പ് നൽകി. വിവിധ വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമുകളിലേക്കുള്ള വ്യാജ പ്രവേശന വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് രജിസ്ട്രേഷനും ഓൺലൈൻ പേയ്മെന്റും സ്വീകരിക്കുന്നുണ്ട്. പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ കൈമാറുന്നതിനോ പണം അടയ്ക്കുന്നതിനോ മുമ്പ് സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കൊച്ചി മട്ടാഞ്ചേരിയിൽ 2.5 kg MDMA-യുമായി 2 പിടിയിൽ. മട്ടാഞ്ചേരി സ്വദേശി നൌഫലും സുഹൃത്തുമാണ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായത്. ഡൽഹിയിൽ നിന്ന് പാഴ്സലായിട്ടാണ് MDMA എത്തിച്ചത്. വസ്ത്രങ്ങളുടെ റീസൈക്ലിംഗ് വർദ്ധിപ്പിക്കുന്നതിന് ജമ്പും ടെക്സ്റ്റൈൽസ് കമ്മിറ്റിയും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. മുംബൈയിൽ നടന്ന ടെക്സ്റ്റൈൽസ് കമ്മിറ്റിയുടെ 62 സ്ഥാപക ദിനാഘോഷ വേളയിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിലൂടെയാണ് കരാർ യാഥാർത്ഥ്യമായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-5 വിജയകരമായി വിക്ഷേപിച്ച് ISRO. ബഹിരാകാശ മേഖലയിലെ രാജ്യത്തിന്റെ കരുത്തിന്റെ പ്രതിഫലനമെന്ന്

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുപ്രീംകോടതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാന മന്ത്രിസഭയ്ക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ശില്പശാല മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. അഷ്ടമി രോഹിണി ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്തും വിപുലമായ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകണമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. കേരള ക്രിക്കറ്റ് ലീഗ് 3ാം സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. ശരീരം കാണിക്കുന്ന ക്യാൻസർ ലക്ഷണങ്ങൾ. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുന്നു.
2: ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന പല പ്രധാനപ്പെട്ട ക്യാൻസറുകളും തടയാവുന്നവയോ അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ സുഖമാക്കാവുന്നവയോ ആണ്. അതിനാൽ ക്യാൻസറിനെ സംബന്ധിച്ചും അതിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങളെ കുറിച്ചും അറിവ് നേടുവാനാണ് നാം മുൻതൂക്കം നൽകേണ്ടത്. ഇന്ന് ക്യാൻസർ ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 15 ലക്ഷത്തിൽ പരം ആളുകൾക്ക് ഓരോ വർഷവും പുതിയതായി ക്യാൻസർ ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്താണ് ക്യാൻസർ? ഒരു പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ ഏകദേശം 37 ലക്ഷം കോടി കോശങ്ങളുണ്ട് എന്നാണ് അനുമാനിക്കുന്നത്. ഓരോ കോശത്തിനും പ്രത്യേക ഘടനയും പ്രവർത്തനങ്ങളുമുണ്ട്. ഈ കോശങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചാണ് ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രവർത്തനങ്ങളും സാധ്യമാകുന്നത്. ഈ കോശങ്ങൾ ശരീരത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് വളരുകയും വിഭജിക്കുകയും പഴകുമ്പോൾ നശിക്കുകയും ചെയ്യുന്നു. ഇവയെല്ലാം നാം പോലും അറിയാതെ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ, നിയന്ത്രണ വിധേയമായ രീതിയിൽ ഈ പ്രക്രിയ തുടരുന്നതുകൊണ്ടാണ് നാം ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. എന്നാൽ മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ അനിയന്ത്രിതമായി വളരുകയും വിഭജിക്കുകയും ചെയ്യുമ്പോഴാണ് പലതരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തിലെ സാധാരണ കോശങ്ങൾ കൃത്യമായ നിയമങ്ങൾക്ക് വിധേയമായാണ് വളരുന്നതും നശിക്കുന്നതും. എന്നാൽ ക്യാൻസർ കോശങ്ങൾ ഈ സിഗ്നലുകളെ അവഗണിക്കുകയും നിരന്തരമായി പെരുകി ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. ക്യാൻസർ കോശങ്ങൾ അവ ഉത്ഭവിച്ച സ്ഥലത്തു നിന്നും രക്തത്തിലൂടെയോ ലിംഫ് വ്യവസ്ഥയിലൂടെയോ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന പ്രക്രിയയെ ക്യാൻസർ വ്യാപനം അഥവാ ക്യാൻസർ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നു. ക്യാൻസർ ഉണ്ടാകുവാനുള്ള കാരണം കോശങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ജീനുകളിൽ ചില പ്രത്യേക കാരണങ്ങളാൽ കണ്ടുവരുന്ന വ്യതിയാനങ്ങളാണ്. രോഗപ്രതിരോധ സംവിധാനത്തെ വെട്ടിച്ച് രക്ഷപ്പെടുന്നതിനാൽ ഇവയ്ക്ക് കൂടുതൽ വളരാനും പടരാനും കഴിയും. ഇതിനു പുറമെ പുതിയ രക്തക്കുഴലുകൾ വളർത്തി ക്യാൻസർ ഭക്ഷണവും ഓക്സിജനും നേടുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായി കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ക്യാൻസറുകളെ കുറിച്ചുള്ള ചില വസ്തുതകൾ ഇനി പരിചയപ്പെടാം. നമ്മുടെ നാട്ടിലെ പുരുഷന്മാരിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ക്യാൻസറാണ് വായിലെ ക്യാൻസർ. പുകയില കൂട്ടിയുള്ള മുറുക്ക്, പുകവലി, പാൻ മസാല, മദ്യപാനം എന്നിവയെല്ലാം ഇതിന് കാരണമാണ്. പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വായിലുണ്ടാകുന്ന ഉണങ്ങാത്ത വ്രണങ്ങൾ, പ്രത്യേകിച്ചും കൂർത്ത പല്ലുകൾ അഥവാ കൃത്രിമ പല്ലുകൾ എന്നിവയിൽ നിന്നും ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, അതേപോലെ ആഹാരത്തിൽ ചില പോഷകങ്ങളുടെ കുറവ്, ദന്ത ശുചിത്വമില്ലായ്മ, ചിലതരം അണുബാധകൾ എന്നിവയും ക്യാൻസറിന് കാരണമാകാം. വായിൽ ക്യാൻസർ ബാധിക്കുന്നതിന് മുൻപ് തന്നെ മുന്നോടികളായ ലക്ഷണങ്ങൾ അഥവാ പ്രീ ക്യാൻസറുകൾ വായിൽ പ്രത്യക്ഷപ്പെടുന്നു. വായിലുണ്ടാകുന്ന വെളുത്ത പാട, ചുവന്ന പാട, തടിപ്പുകൾ, വ്രണങ്ങൾ, എരിവ് കൂട്ടുവാനുള്ള പ്രയാസം, വായ തുറക്കുവാനുള്ള പ്രയാസം എന്നിവയുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഇനി എങ്ങനെ വായിലെ ക്യാൻസറിനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് പരിശോധിക്കാം. പുകയില, മദ്യപാനം എന്നിവയുടെ ഉപയോഗം ഉപേക്ഷിക്കുക. സ്വയം വായ പരിശോധന നടത്തുക. ദിവസവും ഭക്ഷണത്തിൽ ഇലക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തുക. വായ്ക്കുള്ളിൽ എന്തു മാറ്റം കണ്ടാലും ഡോക്ടറെ സമീപിക്കുക. വർഷത്തിൽ ഒരിക്കൽ ദന്തഡോക്ടറെ കൊണ്ട് വായ പരിശോധിക്കുക. ഇനി നമുക്ക് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ചില പ്രധാനപ്പെട്ട ക്യാൻസറുകൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം. സ്തനാർബുദമാണ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. എന്നാൽ പ്രാരംഭ ലക്ഷണങ്ങൾ മനസ്സിലാക്കാതിരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നത് നല്ലതല്ല. എന്തെല്ലാമാണ് സ്തനാർബുദത്തിന്റെ കാരണങ്ങൾ? ഏതാണ്ട് 70% രോഗികളിലും ഇതിനുള്ള കാരണം കണ്ടുപിടിക്കാൻ സാധ്യമല്ല. എന്നാൽ രക്തബന്ധുക്കൾക്ക് സ്തനാർബുദം വന്നിട്ടുള്ളത്, അതേപോലെ അവിവാഹിതർ, ജീനുകളിലെ തകരാറുകൾ, കൂടി വരുന്ന പ്രായം, ജീവിതശൈലി ഘടകങ്ങൾ, പ്രത്യേകിച്ചും അമിതഭാരം, വ്യായാമമില്ലായ്മ, പ്രസവിക്കാത്ത സ്ത്രീകൾ, ആദ്യ പ്രസവം, വളരെ വൈകുന്നത്, ഹോർമോൺ സംബന്ധമായ ഘടകങ്ങൾ എന്നിവയും സ്തനാർബുദത്തിന് കാരണമായേക്കാം. എന്തെല്ലാമാണ് സ്തനാർബുദത്തിന്റെ ലക്ഷണങ്ങൾ? മാറിലോ കക്ഷത്തിലോ കാണുന്ന വേദനയുള്ളതോ ഇല്ലാത്തതോ ആയ മുഴകൾ അഥവാ തടിപ്പുകൾ, സ്തനഞ്ഞട്ടിൽ നിന്നുള്ള ചുവന്ന നിറത്തിലുള്ള സ്രവം, സ്തനാഗ്രം ഉള്ളിലേക്ക് വലിയുക, അടുത്ത കാലത്തായി കാണപ്പെട്ട സ്തനത്തിലെ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള വ്യത്യാസം, ഈ ലക്ഷണമുള്ളവർ വിദഗ്ധ ഡോക്ടറെ കണ്ട് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. ഇനി

0: സ്തനാർബുദം നേരത്തെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. മാസത്തിലൊരിക്കൽ സ്വയം സ്തനപരിശോധന ചെയ്യുക. 20 വയസ്സ് മുതൽ സ്വയം സ്തന പരിശോധനയിലൂടെ സ്തനത്തിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുകയും ഡോക്ടറെ സമീപിക്കുകയും വേണം. ആർത്തവമുള്ള സ്ത്രീകളിൽ ആർത്തവത്തിന് 10 ദിവസങ്ങൾക്ക് ശേഷം സ്വയം സ്തനപരിശോധന ചെയ്യാവുന്നതാണ്. ആർത്തവം നിലച്ച സ്ത്രീകളിൽ എല്ലാ മാസവും ഒരു നിശ്ചിത ദിവസത്തിൽ സ്വയം സ്തനപരിശോധന നടത്തേണ്ടതാണ്. സ്തനത്തിൽ അസാധാരണമായ മാറ്റങ്ങളോ മുഴയോ കണ്ടെത്തുകയാണെങ്കിൽ വിദഗ്ധ ഡോക്ടറുടെ നേതൃത്വത്തിൽ ക്ലിനിക്കൽ സ്തന പരിശോധന നടത്തുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായാൽ മാമോഗ്രഫി പരിശോധന, സൂചി ഉപയോഗിച്ചുള്ള FNAC അഥവാ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി പരിശോധന, ബയോപ്സി പരിശോധന എന്നിവയും നടത്തേണ്ടി വരും. രോഗനിർണയം കൃത്യമായി ഉറപ്പാക്കുന്നതിനും ചികിത്സ തീരുമാനിക്കുന്നതിനും ഈ പരിശോധനകൾ സഹായകരമാണ്. പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ സ്തനാർബുദം സുഖമാക്കുവാൻ സാധിക്കും. സ്തനാർബുദം കണ്ടുപിടിക്കാനുള്ള രീതികൾ എന്തെല്ലാമെന്ന് നോക്കാം. 1, ക്ലിനിക്കൽ സ്തനപരിശോധന, അതായത് ഡോക്ടർ നടത്തുന്ന പരിശോധന. 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെ 3 വർഷത്തിൽ ഒരിക്കലെങ്കിലും ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ അഥവാ സ്തനപരിശോധന നടത്തേണ്ടതാണ്. 40 വയസ്സിന് മുകളിലുള്ളവർ വർഷത്തിൽ ഒരിക്കലും പരിശോധിക്കുക. 2, മാമോഗ്രാം, വളരെ ചെലവ് കുറഞ്ഞതും ലളിതവുമായ സ്തനത്തിന്റെ എക്സ്റേ പരിശോധന. 3, സൂചി ഉപയോഗിച്ചുള്ള കുത്തി പരിശോധന അഥവാ FNAC, അതേപോലെ തന്നെ ബയോപ്സി പരിശോധന. ഇവയെല്ലാം ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ചെയ്യേണ്ടതാണ്. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസറിന്റെ നിർദ്ദേശമനുസരിച്ച് 40 വയസ്സിനും 49 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാമോഗ്രഫി പരിശോധന നടത്തുക. 50 വയസ്സോ അതിലധികമോ പ്രായമുള്ള സ്ത്രീകൾ ഒന്നിടവിട്ട വർഷങ്ങളിൽ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാമോഗ്രഫി പരിശോധന നടത്തേണ്ടതാണ്. സ്ത്രീകളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്യാൻസറാണ് ഗർഭാശയഗള ക്യാൻസർ. എന്താണ് ഗർഭാശയഗള ക്യാൻസറിന്റെ കാരണങ്ങൾ? ഹ്യൂമൻ പാപ്പിലോമ വൈറസിലൂടെയുള്ള അണുബാധ, പ്രത്യേകിച്ചും HPV അഥവാ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് നമ്പർ 16-18 ഗണത്തിൽപ്പെട്ടവയുടെ അണുബാധ മൂലമാണ് പ്രധാനമായും ഈ രോഗം വരുന്നത്. ഇവ കൂടാതെ മറ്റു കാരണങ്ങൾ നേരത്തെയുള്ള വിവാഹം, തുടർച്ചയായുള്ള പ്രസവം അല്ലെങ്കിൽ ഗർഭം അലസിപ്പിക്കൽ, ലൈംഗിക ശുചിത്വമില്ലായ്മ എന്നിവയെല്ലാമാണ്. ലൈംഗിക ബന്ധത്തിലൂടെ ഇത് പകരാം. എന്നിരുന്നാലും സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൊണ്ട് ഇത്തരം അണുബാധയെ ഫലപ്രദമായി അതിജീവിക്കാൻ സാധിക്കും. എന്നാൽ ചിലരിൽ ഈ അണുബാധയെ അതിജീവിക്കാൻ ശരീരത്തിന് കഴിയാതെ വരികയും അണുബാധ ഗർഭാശയഗള കോശങ്ങളിൽ ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യുന്നു. ഇത് ക്യാൻസറിലേക്ക് നയിക്കാൻ കാരണമായേക്കാം. ഇനി രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. അമിത രക്തസ്രാവം, ആർത്തവം നിലച്ച സ്ത്രീകളിൽ രക്തം പോക്ക്, സംഭോഗത്തിന് ശേഷം രക്തസ്രാവം, രക്തം കലർന്ന വെള്ളപ്പോക്ക്, ആർത്തവ സമയത്തല്ലാതെയുള്ള രക്തപോക്ക് എന്നിവ രോഗലക്ഷണം ആയേക്കാം. ഇതെങ്ങനെ മുൻകൂട്ടി കണ്ടുപിടിക്കാം എന്ന് മനസ്സിലാക്കാം. 30 വയസ്സ് കഴിഞ്ഞ് പ്രസവിച്ചിട്ടുള്ള എല്ലാ അമ്മമാരും ഗർഭാശയഗള സ്ക്രീനിംഗ് പരിശോധനയ്ക്ക് വിധേയരാകണം. ഗർഭാശയഗള ക്യാൻസർ സ്ക്രീനിംഗ് 3 രീതിയിൽ ചെയ്യാവുന്നതാണ്. HPV DNA പരിശോധനയാണ് ഏറ്റവും മികച്ച സ്ക്രീനിംഗ് രീതി. ഇത് കൂടാതെ പാപ്സ്മിയർ, കോൾപോസ്കോപ്പി, ഗർഭാശയഗള ദൃശ്യ പരിശോധന അഥവാ വിഷ്വൽ ഇൻസ്പെക്ഷൻ യൂസിംഗ് അസറ്റിക് ആസിഡ് എന്നിവ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ചെയ്യാവുന്നതാണ്. ഇവ എങ്ങനെ തടയുവാൻ സാധിക്കും? വാക്സിനേഷൻ വഴി ഗർഭാശയഗള ക്യാൻസറിനും പ്രീ ക്യാൻസറിനും കാരണമാകുന്ന HPV അണുബാധ തടയാവുന്നതാണ്. സാധാരണയായി 9 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ വാക്സിനേഷൻ നൽകാനാണ് മാർഗനിർദ്ദേശങ്ങൾ. നിലവിൽ സംസ്ഥാനത്ത് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഈ സൗകര്യം ലഭ്യമാണ്. ഇപ്പോൾ 14 വയസ്സ് തികഞ്ഞ പെൺകുട്ടികൾക്ക് സൗജന്യ HPV വാക്സിനേഷൻ സൗകര്യം സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ ഗർഭാശയഗള ക്യാൻസർ സുഖമാക്കുവാൻ സാധിക്കും. ഇനി ക്യാൻസറിന്റെ പൊതുവെയുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം, ക്യാൻസറിന് മാത്രമായി ലക്ഷണങ്ങളില്ല. ഇതിൽ പറയുന്ന ലക്ഷണങ്ങളിൽ പലതും മറ്റ് പല ശാരീരിക അസ്വസ്ഥതകൾക്കും വരാം. അതിനാൽ ഇതിന് മാത്രമുള്ള ലക്ഷണങ്ങളായി ഇതിനെ തെറ്റിദ്ധരിക്കരുത്. പ്രധാനമായും കാണുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഉണങ്ങാത്ത മുറിവുകൾ, ഉദാഹരണത്തിന് വായിലുണ്ടാകുന്ന 2 ആഴ്ചയായിട്ടും ഉണങ്ങാത്ത വ്രണങ്ങൾ, അതേപോലെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉള്ള മുഴകൾ, അസാധാരണമായ രക്തസ്രാവം, പ്രത്യേകിച്ചും ആർത്തവ വിരാമത്തിന് ശേഷമുള്ള രക്തസ്രാവം, മൂത്രത്തിൽ കൂടെയോ മലത്തിൽ കൂടെയോ രക്തമോ രക്തം കലർന്ന പഴുപ്പോ പോകുക, തുടർച്ചയായ ശബ്ദമടപ്പും ചുമയും, അകാരണമായി ശരീരഭാരം കുറയുന്ന അവസ്ഥ, അരിമ്പാറ, കാക്കപ്പുള്ളി തുടങ്ങിയവയിലുള്ള മാറ്റങ്ങൾ, മാറി മാറി വരുന്ന മലബന്ധവും വയറിളക്കവും, ഇവയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് കൂടുതൽ പരിശോധനകൾ നടത്തി ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അതിനായി ചിട്ടയായ ജീവിതശൈലി അനുവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ആരോഗ്യമുള്ള ഒരു നല്ല നാളേക്കായി നമുക്ക് ഏവർക്കും ഒരുമിച്ച് കൈകോർക്കാം.
1: ശരീരം കാണിക്കുന്ന ക്യാൻസർ ലക്ഷണങ്ങൾ. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ജയകൃഷ്ണൻ ആർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ശേഖാ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. അഭിനന്ദനങ്ങൾ അറിയിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. രാജ്യത്തെ പ്രമുഖ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭക്തജനത്തിരക്ക്. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും നിരവധി പ്രതിനിധികൾ പങ്കെടുക്കുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് പുലർച്ചെ 2:55 GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഒരു റിപ്പോർട്ട്.
1: അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഈ ഉപഗ്രഹം ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യ ഇമേജിംഗ് ഉപഗ്രഹമാണ്. ഭൌമനിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം എന്നിവയ്ക്ക് ഏറെ സഹായകരമാകും. ദുരന്ത സമയത്ത് സമയബന്ധിതമായ വിവരങ്ങൾ നൽകാനും അടിയന്തര സാഹചര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും ഉപഗ്രഹം ഫലപ്രദമാകും. ഈ ദൌത്യം ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഭൌമനിരീക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞു. തദ്ദേശീയ സാങ്കേതിക വിദ്യയിലുള്ള ഇന്ത്യയുടെ വളർച്ചയാണ് ഈ ദൌത്യം പ്രകടമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായ വിക്ഷേപണത്തിൽ അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ചരിത്ര വിജയം ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയുടെ മികവിന്റെയും നവീകരണത്തിന്റെയും വർദ്ധിച്ചുവരുന്ന ശേഷിയുടെയും പ്രതിഫലനമാണെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു. വിക്ഷേപണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രിയും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രിയും അഭിനന്ദനങ്ങൾ അറിയിച്ചു. EOS-05 ഇന്ത്യയുടെ ഭൌമനിരീക്ഷണ ശേഷികളെ ശക്തിപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികളുടെ വളർച്ചയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സാമൂഹ്യ മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ഈ നേട്ടം ആഗോള ബഹിരാകാശ ശക്തിയെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്നുവെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്രസിംഗ് അഭിപ്രായപ്പെട്ടു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. സർവകലാശാലയുടെ ഗവേഷണം, നവീകരണം, സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിലെ നിർണായക ചുവടുവയ്പായ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനായി ഇന്ത്യ 2 കൂടി സഹായ സാമഗ്രികൾ അയച്ചു. 21.5 ടൺ മാനുഷിക സഹായ സാമഗ്രികളുമായി എത്തിയ 2 കാഠ്മണ്ഡുവിൽ ഇറങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2026 വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനായി 31 സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകി കേന്ദ്ര സർക്കാർ. FCRI ഭേദഗതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സംയുക്ത പാനലിന് ലോക്സഭാ MP സഞ്ജയ് ജയ്സ്വാൾ നേതൃത്വം നൽകും. ലോക്സഭയിൽ നിന്ന് ഭർതൃഹരി മക്താബ്, തേജസ്വി സൂര്യ, നിഷികാന്ത് ദുബെ, എ രാജ, സുപ്രിയ സുലെ എന്നിവരും ഉൾപ്പെടുന്നു. രാജ്യസഭയിൽ നിന്ന് ഹർഷവർദ്ധൻ ശൃംഗ്ല, സഞ്ജീവ്കുമാർ ഝാ, പ്രഫുൽ പട്ടേൽ, മേനക ഗുരുസ്വാമി എന്നിവരെ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. സുപ്രീംകോടതിയുടെ ആതിഥേയത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ചീഫ് ജസ്റ്റിസുമാരും പ്രതിനിധികളും പങ്കെടുക്കുന്നു. നീതിന്യായ വിതരണം, അന്താരാഷ്ട്ര തർക്ക പരിഹാരം, സാങ്കേതിക വിദ്യ, സുസ്ഥിര വികസനം

0: എന്നീ വിഷയങ്ങളിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ചർച്ചകൾ നടത്താനും ഈ ഫോറം വേദിയാകും. ഹരിത ഷിപ്പിംഗ് എന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് അനിവാര്യതയാണെന്ന് കേന്ദ്ര തുറമുഖ കപ്പൽ ഗതാഗത ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ ഗുരുഗ്രാമിലെ ദ എനർജി ആൻഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസ് സന്ദർശിച്ച് ഹരിത ഷിപ്പിംഗ് സംരംഭങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ, തുറമുഖങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തത്തിലൂടെ രാജ്യത്തെ ഹരിത ഷിപ്പിംഗിൽ ആഗോളതലത്തിൽ മുൻനിരയിലെത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാജ്യമാകെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷങ്ങളിലാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ മധുരയിലും വൃന്ദാവനത്തിലും തിരക്ക് കണക്കിലെടുത്ത് വ്യാപകമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാഷ്ടമി ദിനത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. ഭഗവാൻ കൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും ഭാരതത്തിന്റെ സാംസ്കാരിക ദർശനങ്ങൾക്ക് പുതുജീവൻ നൽകുന്നതാണെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്ദേശങ്ങൾ നിസ്വാർത്ഥ പ്രവർത്തനത്തിനായി എല്ലാവരെയും പ്രചോദിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ദർശനത്തിനെത്തുന്നത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടന്നു. ദർശനത്തിനായി ഭക്തർക്ക് പ്രത്യേക സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റെജു കോലിയക്കോട്.
2: ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ മുതൽ പ്രത്യേക പൂജകൾ നടന്നു. വൻ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. രാവിലെ പ്രത്യേക ദർശനം ഒരുക്കിയിരുന്നു. പുലർച്ചെ 3:30 ആരംഭിച്ച ദർശനം ഉച്ചയ്ക്ക് 12:15 വരെ തുടർന്നു. ഇന്ന് വൈകുന്നേരവും പ്രത്യേക ദർശന സമയം ക്രമീകരിച്ചിട്ടുണ്ട്. 4:30 മുതൽ 5:30 വരെയും 6:45 മുതൽ 7:20 വരെയുള്ള സമയവും അനുവദിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ അത്താഴശീവേലിക്ക് ശേഷവും ഭക്തർക്ക് ദർശനത്തിന് അവസരമുണ്ടായിരിക്കും.
0: ശോഭായാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ ഇന്ന് നടക്കും. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജന്മാഷ്ടമി ദിനത്തിൽ കണ്ണൂർ ജില്ലയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: തളിപ്പറമ്പ്, തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം, തലശ്ശേരി തലായി ബാലഗോപാല ക്ഷേത്രം, കണ്ണൂർ ശ്രീകൃഷ്ണൻ കോവിൽ, എടക്കാട് മഹാവിഷ്ണു ക്ഷേത്രം, കല്യാശ്ശേരി കണ്ടന്താളി ശ്രീകൃഷ്ണ ക്ഷേത്രം തുടങ്ങി പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെല്ലാം അതിരാവിലെ മുതൽ ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങിയിരുന്നു. ബാലഗോകുലത്തിന് നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ 500 പരം ശോഭായാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകിട്ട് കണ്ണൂർ നഗരത്തിലെ വിളക്കുന്നറയിൽ നിന്ന് 100 ബാലികാ ബാലന്മാർ അണിനിരക്കുന്ന ശോഭായാത്രയും ഉണ്ടാവും.
0: ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്ക്. അഷ്ടമിരോഹിണി ഉത്സവത്തോടനുബന്ധിച്ച് കണ്ണനെ തൊഴുതു വണങ്ങാൻ 10,000 തീർത്ഥാടകരാണ് പുലർച്ചെ മുതൽ ഗുരുവായൂർ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത്. വിയറ്റ്നാമിലെ ദാനാങ്ങിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പിലെ ടീം ഇനത്തിന്റെ ആദ്യ ദിനം പൂർണ്ണ ആധിപത്യം പുലർത്തി ഇന്ത്യ. കരുത്തരായ ആന്റിഗ ആൻഡ് ബാർബുഡ, ഇസ്രയേൽ, ചെക്ക് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളെയാണ് ലീഗ് ഘട്ടത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടത്. ഇന്ത്യൻ താരങ്ങൾ ഇതുവരെ 30 മെഡലുകൾ നേടിയിട്ടുണ്ട്. മെഡൽ പട്ടികയിൽ 4 മരിച്ചവരുടെ എണ്ണം 1282 ഉയർന്നു. 5,000 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ചിത്വാൻ പ്രദേശത്തു നിന്നാണ്. 355 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. ഈ മഹാദുരന്തത്തിന് പിന്നിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സ്വാധീനം അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ ബാലേന്ദ്ര. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. ആദ്യ സെമി ഉച്ചയ്ക്ക് 2:30 രണ്ടാം സെമി രാത്രിയിലാണ് മത്സരങ്ങൾ. വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. അഭിനന്ദനങ്ങൾ അറിയിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ

പരിപാടിയിൽ പങ്കെടുക്കുന്നു. യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു.

0: വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 5 സെക്കൻഡ്.

ഗാനോത്സവം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനോത്സവത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. എല്ലാം ശരിയാകും ഈ ചിത്രത്തിൽ കെ എസ് ഹരിശങ്കർ പാടിയ ഗാനം. ഗാനരചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഔസേപ്പച്ചൻ.

ജ്യോതിഷ് ടി കാശി രചിച്ച്, മണികണ്ഠൻ അയ്യപ്പ സംഗീതം നൽകി. സൂരജ് സന്തോഷ് പാടിയ ഗാനം. ചിത്രം കാറൽ മാക്സ് ഭക്തനായിരുന്നു.

0: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യം മാറും.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 നാനോ LED TV ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഗാനോത്സവത്തിൽ അടുത്ത ഗാനം വരയൻ എന്ന ചിത്രത്തിനു വേണ്ടി സന മൊയ്തൂട്ടി പാടിയത്. BK ഹരിനാരായണന്റെ വരികൾക്ക് പ്രകാശ് അലക്സിന്റെ സംഗീതം.

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
0: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല,
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
3: സന്തോഷ് വർമ്മ, PS ജയഹരി കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ഗാനം. പ്രദീപ് കുമാറും നിത്യമാമനും പാടിയത്. ചിത്രം കൊച്ചാൽ

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: ഗാനോത്സവം തുടരുന്നു. കപിൽ കപിലൻ പാടിയ ഗാനം. ഗാനരചന ടിറ്റോ പി തങ്കച്ചൻ, സംഗീതം ജോയൽ ജോൺസ്, ചിത്രം അനുരാഗം.

0: ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ചുമായി മൈജി.
1: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
1: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ജിഎംസി അപ്ലൈ.
2: സുഹൈൽ കോയയും ജസ്റ്റിൻ വർഗീസും ചേർന്നൊരുക്കിയ ഗാനം

0: സെപ്റ്റംബർ 5 പിട്ടാപ്പിള്ളി ഏജൻസീസിന്റെ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. വാഷിംഗ് മെഷീൻ ഒരു അപ്ഗ്രേഡ് കൊടുത്താലോ? വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഒരു ലോണ്ടറി ബാസ്കറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത്. 9000 വരെ ക്യാഷ് ബാക്ക്, SBI കാർഡിന് 10000 വരെ ഇൻസ്റ്റന്റ് ഡിസ്കൌണ്ട്, 888 രൂപ മുതൽ EMI 000 ഫിനാൻസ്. അത് മാത്രമല്ല, 5000-ലധികം വിജയികൾക്ക് കൊമ്പൻ സമ്മാനങ്ങളാണ് പിട്ടാപ്പിള്ളി ഏജൻസീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ ഈ സാറ്റർഡേ നേരെ വിട്ടോ പിട്ടാപ്പിള്ളി ഏജൻസീസിലേക്ക്.
1: ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഗാനോത്സവം. വിനീത് ശ്രീനിവാസൻ, ദിവ്യ വിനീത് എന്നിവർ പാടിയ ഗാനം. മനു മഞ്ജിത്തിന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ സംഗീതം. ചിത്രം സാറാസ്.

0: എസിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി
1: 1.5 to 2 എയർ കണ്ടീഷണറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ
0: ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് എസി ബ്രാൻഡും സ്വന്തമാക്കാം.
1: ഓരോ പർച്ചേസിലും 3,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകളും നേടാം.
0: സെപ്റ്റംബർ 6 വരെ കിൻസി പ്ലൈ.
2: ചൈന ടൗൺ ഈ ചിത്രത്തിൽ സന്തോഷ് വർമ്മ രചിച്ച് ജാസി ഗിഫ്റ്റ് സംഗീതം നൽകി. എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയ ഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച 7-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0484-2-42-63-87 അല്ലെങ്കിൽ 0484-2-42-63-97 അല്ലെങ്കിൽ 0944-45-58-88. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച 7-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോത്സവം തുടരുന്നു. ONV കുറിപ്പ് രചിച്ച് M ജയചന്ദ്രൻ സംഗീതം നൽകി ചിത്രപാടിയ ഗാനം. ചിത്രം കരയിലേക്ക് ഒരു കടൽ ദൂരം.

0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കേരള ഹൈക്കോടതി എസ്റ്റാബ്ലിഷ്മെന്റ് ഗാർഡനർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC ഡിപ്ലോമ ഇൻ ഗാർഡനിംഗ്, VHSC ഇൻ നഴ്സറി, ഇൻ മാനേജ്മെന്റ് ആൻഡ് ഓർണമെന്റൽ ഗാർഡനിംഗ് ആണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ 1986 ജനുവരി 2 2008 ജനുവരി 1 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഉദ്യോഗാർത്ഥി റിക്രൂട്ട്മെന്റ് പോർട്ടൽ വഴി ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 04842562235 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04842562235.
1: ഇഷ്ടമുള്ള വിഷയത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കാൻ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിവിധ UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഓൺലൈനായി. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in സന്ദർശിക്കുക.
2: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
3: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
2: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാഭപരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
3: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തിശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
4: ഈട്രേറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
0: ജില്ലാ സൈനിക ബോർഡിന്റെ നോൺ ഒഫീഷ്യൽ അംഗങ്ങളുടെ പുതിയ പാനൽ രൂപീകരിക്കുന്നു. താൽപര്യമുള്ള വിമുക്ത ഭടന്മാർ ഈ മാസം 10 വൈകിട്ട് 5 സമ്മതപത്രവും ബയോഡേറ്റയും പാലക്കാട് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04912971633. നമ്പർ ആവർത്തിക്കാം, 04912971633.
5: അങ്ങനെ ഓണം വെക്കേഷനും കഴിഞ്ഞു, പക്ഷെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സുകൾ ഇങ്ങനെ കുന്നുകൂടി ഇരിക്കുകയല്ലേ. വിഷമിക്കണ്ട, ഈ ശനിയാഴ്ച ഫിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് ഉഗ്രൻ ഓഫർ ഉണ്ട്. പിന്നെ എല്ലാ വാഷിംഗ് മെഷീൻ പെർച്ചേസിനും ലോണ്ടറി ബാസ്കറ്റ് ഫ്രീ, കൂടാതെ 80,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്. പിന്നെ ഫിട്ടാപ്പള്ളിയിൽ കൊമ്പൻ ഓഫറിൽ 5,000-ലധികം പേർക്ക് ഉഗ്രൻ സമ്മാനങ്ങളും.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മേൽനോട്ടത്തിൽ എറണാകുളം ജില്ലയിൽ പ്രധാനമന്ത്രി ദേശീയ അപ്രന്റീസ്ഷിപ്പ് മേള ഈ മാസം 7-ാം തീയതി രാവിലെ 9 മുതൽ 5 വരെ കളമശ്ശേരി RI സെന്ററിൽ വെച്ച് നടത്തുന്നു. കേന്ദ്ര സംസ്ഥാന സ്വകാര്യ സഹകരണ മേഖലകളിലെ വിവിധ സ്ഥാപനങ്ങളായ HMT, ടെൽക്, കാംകോ, TCC, കേരള വാട്ടർ അതോറിറ്റി, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി, FACT തുടങ്ങിയവർ ഈ മേളയിൽ അന്ന് പങ്കെടുത്ത് ട്രെയിനികളെ തിരഞ്ഞെടുക്കുന്നു. 5-ാം ക്ലാസ് പാസ്സായവർ മുതൽ ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്രന്റീസ് ട്രെയിനിങ്ങിന് താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ www.apprenticeshipindia.gov.in എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ബന്ധപ്പെട്ട ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 7 രാവിലെ 9 കളമശ്ശേരി RI സെന്ററിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04842555866. 04842555866.
8: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
9: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലാ ഓഫീസിൽ നിന്നും 2025 ഡിസംബർ 31 പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ മാസം 30 കാലയളവിൽ സമീപത്തുള്ള അക്ഷയ സെന്ററുകൾ മുഖാന്തരം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 04842341677.

0: മുഖ്യമന്ത്രി വി ഡി സതീശനും മുഴുവൻ മന്ത്രിസഭാംഗങ്ങളും ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും സത്യത്തിന്റെ പാതയിലൂടെ മനുഷ്യരാശിയെ നയിക്കുന്നത് തുടരുന്നതായി ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു. ഹരിത ഷിപ്പിംഗ് എന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് അനിവാര്യതയാണെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഗുരുഗ്രാമിലെ ദ എനർജി ആന്റ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസ് സന്ദർശിച്ച് ഹരിത ഷിപ്പിംഗ് സംരംഭങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ കൂട്ടായ്മ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സുപ്രീംകോടതിയുടെ ആതിഥേയത്വത്തിൽ നടക്കുന്ന കൂട്ടായ്മയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിലെയും ചീഫ് ജസ്റ്റിസുമാരടക്കം പങ്കെടുക്കുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കൊച്ചി മട്ടാഞ്ചേരിയിൽ 2.5 കിലോയിലധികം MDMA രണ്ട് പേർ പിടിയിൽ. മട്ടാഞ്ചേരി സ്വദേശി നൌഫലും സുഹൃത്തുമാണ് ഡാൻസാവ് സംഘത്തിന്റെ പിടിയിലായത്. ഇന്നലെ തിരുവനന്തപുരത്ത് അന്തരിച്ച മുസ്ലീം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഭീമാപള്ളി റഷീദിന്റെ ഖബറടക്കം ഉച്ചകഴിഞ്ഞ് നടത്തും. UDF ജില്ലാ കൺവീനർ കൂടിയാണ് റഷീദ്. സംസ്ഥാനത്ത് സ്വർണവില വർദ്ധിച്ചു. പവന് 920 രൂപ കൂടി 114,880 രൂപയായി. ഗ്രാമിന് 120 രൂപ വർദ്ധിച്ച് 14,360 രൂപയായി. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ സെമിയിൽ. ദുബായിൽ രണ്ടാം മത്സരത്തിൽ ഹോങ്കോങ്ങിനെ 137 റൺസിന് തകർത്താണ് ഇന്ത്യയുടെ സെമി പ്രവേശം.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയരെ, എല്ലാവർക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ ഇപ്പോൾ മുതൽ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 94 46 45 58 88. മറ്റൊരു നമ്പർ 04 84 24 26 397. പിന്നെ 04 84 24 286. അപ്പോൾ ഈ മൂന്ന് നമ്പറുകളിലും വിളിക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായിട്ട്. അപ്പോൾ വിളിച്ചു തുടങ്ങിക്കോളൂ. ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
2: ഹലോ.
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം മാഡം. ഇത് മൂവാറ്റുപുഴ ഈസ്റ്റ് കടാതി സുമതിയാ വിളിക്കുന്നത്.
1: സുമതി അല്ലേ, ആദ്യമായിട്ടാണോ വിളിക്കണേ?
2: ഇല്ല, ഞാൻ ഒരുപാട് തവണ വിളിക്കാറുള്ളു, ഇപ്പൊ 4 മാസമായി വിളിച്ചിട്ട്. പിന്നെ ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ അല്ലേ, അപ്പൊ ഭഗവാന്റെ പാട്ട് ഓർമ്മ ആവശ്യപ്പെടാന്ന് കരുതി വിളിച്ചതാ.
1: ശരി ശരി, ഓക്കെ. അപ്പൊ ആശംസകൾ
2: എല്ലാവർക്കും.
1: അതെ, എന്താന്നറിയോ ഞാൻ ചോദിച്ചത്? ഈസ്റ്റ് കടാതെ ഇങ്ങനെ സുമതി എന്നുള്ള ഒരു പേരും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല വെള്ളിത്തിരയിൽ, അതുകൊണ്ടാട്ടോ ഞാൻ ചോദിച്ചത്.
2: മാഡത്തിന്റെ പേര്?
1: എന്റെ പേര് റിയ.
2: റിയ, റിയ മാഡായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ.
1: ആണോ?
2: എത്രയോ തവണ സംസാരിക്കുന്നുണ്ട്, അല്ലാതെ എന്റെ മനസ്സിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും മാഡായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ.
1: ആണോ? അയ്യോ, അപ്പൊ ഞാനൊന്ന് നാണിക്കണം.
2: അത് കഴിഞ്ഞിട്ട് ഞാന് ഒരുപാട് പ്രാവശ്യം വിളിച്ചപ്പോഴൊക്കെ വേറെ സാർമാരെയാണ് കിട്ടിയത്, വേറെ ആൾക്കാരെ കിട്ടിയത്. ഇപ്പൊ കുറെ നാളായി, ഇപ്പൊ 1 വർഷം അടുത്തായിട്ട് മാഡത്തിന് എനിക്ക് ഇപ്പൊ കിട്ടുന്നത്.
1: അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കാതിരുന്നത്. എന്തായാലും നമുക്ക് ഒന്നുകൂടെ ഒരു റിഫ്രഷർ ആകാം. ശരി, പിന്നെ എന്തൊക്കെയാ അവിടെ വിശേഷങ്ങള്?
2: നല്ല വിശേഷം. ഇന്നിപ്പോ വൈകുന്നേരം ജാഥ ഉണ്ട് ഇവിടെ, ജാഥ വരും അമ്പലത്തിന്ന്. ഊണൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. മാഡം ചോറൊക്കെ?
1: ആ, ഞാൻ കഴിച്ചു.
2: ാണ് അപ്പൊ 4 മാസം കഴിഞ്ഞ, അപ്പൊ ഒന്ന് വിളിച്ചേക്കാന്ന് ഓർത്തു. നമ്മളെ കൂട്ട് എല്ലാവരും വിളിച്ചോണ്ടിരിക്കുന്നല്ലേ, അവർക്കൊരു അവസരം കൊടുക്കട്ടെ.

0: പുറത്ത് കുറച്ച് മാറിയിരുന്നു.
1: ഇന്നിപ്പോ
0: ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് അവിടെ കഴിഞ്ഞിട്ടാ വിളിക്കുള്ളായിരുന്നു.
1: ശരി, അപ്പൊ ഇനിയിപ്പോ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടങ്ങ് കേൾക്കാം.
0: അതെ അതെ,
1: ഏതാ പാട്ട് വേണ്ടത്?
0: എനിക്ക് കേശാദി പാദം തൊടുന്നു എന്നുള്ള പറഞ്ഞ പാട്ട്, പകൽ കിനാവ് എന്ന ചിത്രത്തിലെ എസ് ജാനിയമ്മ പാടിയ പാട്ട്.
1: ഓക്കെ, നമുക്കത് കേൾക്കാട്ടോ.
0: ശരി എന്നാ.
1: അപ്പോ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ.
0: ശ്രീകൃഷ്ണ ജയന്തിയുടെ അവർക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നു.
1: ശരി കേട്ടോ, അപ്പൊ സന്തോഷം, നമുക്ക് ഒന്നുകൂടെ പരിചയപ്പെടാൻ പറ്റി.
0: ശരി എന്നാ.
1: ഓക്കെ.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ഹലോ,
3: ഹലോ, ഹലോ,
2: നമസ്കാരം.
3: നമസ്കാരം മാഡം.
2: നമസ്കാരം, ആരാ സംസാരിക്കുന്നത്?
3: അംബിക അതാട്ടാമടി, ഇടയ്ക്ക് വിളിക്കാറുള്ളതാണ്.
2: ആ, എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
3: അതെ, എന്റെ മോന്റെ വെഡ്ഡിങ്ങാണ് ഇളയ മോന്റെ 10-ാം തീയതി.
2: ഈ 10-ാം തീയതി അല്ലേ? സെപ്റ്റംബർ 10.
3: 10-ാം തീയതി.
2: എത്രാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാ? 15-ാമത്തെ. ഓക്കെ, ആളുടെ പേരെന്താ?
3: സഞ്ജീവ്.
2: ഓക്കെ, ഭാര്യയുടെ പേരോ?
3: ഭാര്യയുടെ പേര് ലൗലി.
2: ലൗലി, ഓക്കെ.
3: ലൗലി മാഡം ഉണ്ടല്ലോ അവിടെ.
2: ആ, അതെ അതെ.
3: ആ,
2: അതെ.
3: പിന്നെ മോളുടെ പേര് തൃഷ.
2: തൃഷ,
3: തൃഷ. മോന്റെ പേര് ശിവാൻസ്.
2: ഇവാൻസോ?
3: ശിവാൻസ്.
2: ശരി ശരി, ഓക്കെ.
3: മൂത്ത മോക്ക് 14 വയസ്സായി. ഇപ്പൊ ഒരു കുഞ്ഞുണ്ടായതാണ്, ശിവാൻസ്.
2: ഓ, കൊള്ളാം. ഓക്കെ, അപ്പോ സഞ്ജീവിന്റെയും ലൗലിയുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടാണ് വിളിച്ചത് അല്ലെ, ആശംസകൾ അറിയിക്കാൻ. ഓക്കെ, അവര് കേൾക്കോ?
3: പിന്നെ അവരോട് ഉണ്ടല്ലോ.
2: അവരുണ്ടോ അവിടെ? ആഹ്, അപ്പൊ ഞങ്ങളുടെ വിവാഹ വാർഷിക ആശംസകൾ അവർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
3: കേൾക്കുന്നുണ്ട്. അതെ, കുഞ്ഞു കൊച്ചിന് പാൽ കൊടുക്കണം മോളെ.
2: ശരി ശരി.
3: അപ്പൊ ഞാൻ പറഞ്ഞത് കഥ ഞാൻ പറഞ്ഞപ്പോ കൊച്ചു കരയാണ്. അവര് അമ്പലത്തിൽ പോയി വന്നതാണ്. ഇപ്പൊ ഞാൻ പുറത്തെങ്ങും പോകൂല മാഡം, സുഖമില്ലാത്താണ്. ഇതാണ് റേഡിയോ.
2: റേഡിയോ കേൾക്കുന്നുണ്ടല്ലോ.
3: റേഡിയോ ആണ് കൂട്ട്. അത് നിങ്ങളോട് സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മോളെ.
2: നമുക്ക് സംസാരിക്കാം എന്തായാലും. 3 മാസം കഴിഞ്ഞ് വിളിക്കാലോ.
3: ഇപ്പൊ ഞാൻ കൊറേ നാളായി വിളിച്ചിട്ട്, എല്ലാവർക്കും അവസരം കൊടുക്കാം. ഞാനിവിടെ വെറുതെ ഇരിക്കാണ്, എന്നാലും ഞാൻ വിളിക്കാറില്ല. എല്ലാവർക്കും അവസരം വേണ്ടത് ഇപ്പൊ മോന്റെ വെഡ്ഡിങ് ആൻസറി ആയതുകൊണ്ടാണ്.
2: ഓക്കെ, അപ്പൊ ഏതാ പാട്ട് വേണ്ടത്?
3: ആ, തുടരും സിനിമയിലേ
2: കൊണ്ടാട്ടം അല്ലേ?
3: അതന്നെ.
2: ഒരു അടിപൊളി പാട്ടാണ്.
3: അടിപൊളി പാട്ട്. മോനെ അതൊക്കെ ഇഷ്ടം. അവനെ ഒരു പാട്ട് എന്നോട് പറഞ്ഞേ, അതൊന്നും ഇറങ്ങിയിട്ടില്ല തോന്നണ്.
2: ഏത് പാട്ടായിരുന്നു?
3: തെലുങ്കിലേ ഷേറായ എന്നും പറഞ്ഞൊരു പാട്ടില്ലേ, ഷേറായ.
2: ഓ, അതേതാണെന്ന് എനിക്കും അറിയില്ല. എന്തായാലും നമ്മള് വെള്ളിത്തിരയില് തെലുങ്ക് കൊടുക്കാറില്ല. നമ്മള് മലയാളാണല്ലോ വെള്ളിത്തിരയിൽ കൂടെ കൊടുക്കുന്നത്.
3: പിന്നെ മലയാളത്തിലൊരു പാട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ അവന് ഇഷ്ടം കമലഹാസന്റെ വയസ്സായപ്പോ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട് കമലഹാസന്റെ.
2: ആണോ?
3: അപ്പൊ ആ, അപ്പൊ ഞങ്ങൾ കൊച്ചിനോട് പറയുന്നത് അച്ഛൻ്റെ ഡാൻസ് എന്നും പറഞ്ഞ് കാട്ടിക്കൊടുക്കും. അതൊക്കെയാണ് ഇവിടെ വെച്ച് കാണുന്നത് ഇവര്.
2: ശരി, ആൾക്കെല്ലാം ഇഷ്ടം അടിപൊളി സംഗതികളാണ്. അപ്പൊ പിന്നെ എന്തായാലും ഈ പാട്ട് ഇഷ്ടപ്പെടും
3: മാഡം. കഴിഞ്ഞല്ല ഞാൻ ആവശ്യപ്പെട്ടത് പിന്നെ ഇത് ഈ പാട്ടായിരുന്നു. പിന്നെ അയ്യോ, അത് ഇതുപോലെ തന്നെ നല്ല പാട്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞല്ലോ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അന്ന് പ്രിയ മാഡം ആയിരുന്നു.
2: ഓക്കെ, അപ്പൊ എന്തായാലും ആൾക്ക് ഈ പാട്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കാം. പിന്നെ നമുക്ക് സഞ്ജീവനും ലൗലിക്കും വിവാഹ വാർഷിക ആശംസകളും. ഇപ്പൊ പാട്ട് കേട്ടാലോ?
3: ആ, ശരി
2: ശരി കേട്ടോ.
3: ശരി,
2: ഓക്കെ.

0: ഉദാഹരണത്തിന് മൈ ജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഹലോ.
3: ഹലോ,
2: നമസ്കാരം.
3: നമസ്കാരം.
2: ആ, ഇതാരാ സംസാരിക്കുന്നത്?
3: മഹിമ.
2: ആ, ഓക്കെ, പറയൂ മഹിമ, എന്തുണ്ട് വിശേഷം?
3: നല്ല വിശേഷം.
2: സുഖായിരിക്കുന്നല്ലോ അല്ലേ?
3: ജലദോഷം.
2: ജലദോഷാണോ? പക്ഷെ ജലദോഷാണെങ്കിലും മഹിമയുടെ ശബ്ദം നല്ലത് തന്നെയാ. ഇത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ.
3: ആ,
2: അതെ അതെ. പിന്നെ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങളൊക്കെ?
3: നല്ല വെയിലൊക്കെയാണ്.
2: വെയിലാണോ?
3: മഴ മാറി
2: വെയിലായി. മഴയാണോ ഇഷ്ടം, വെയിലാണോ ഇഷ്ടം?
3: രണ്ടും ഇഷ്ടം, പക്ഷെ രണ്ടു കുറേശ്ശെ മതി.
2: അങ്ങ് എല്ലാവും വേണ്ട അല്ലേ? ഇച്ചിരി എന്തു പറഞ്ഞു? ആ, കുറേശ്ശം. ഓക്കെ ഓക്കെ. പിന്നെ എന്താണ് ഇന്ന് വിളിക്കാൻ കാരണം? എന്താ, വെറുതെ ഇരുന്നപ്പോ വിളിച്ചാണോ, അത് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ വിശേഷങ്ങള്? വെറുതെ ഇരുന്നപ്പോ ഒന്ന് വെള്ളിത്തിരയിലേക്ക് വിളിക്കാം, ഒരു പാട്ട് കേൾക്കാന്ന് വിചാരിച്ചല്ലേ. അപ്പൊ ഏതാ പാട്ട് വേണ്ടതെന്ന് പറഞ്ഞു? അതാണ് വേണ്ടത്. മൂക്കടഞ്ഞിരിക്കുന്നോണ്ട് പാടാൻ പറയണോ? അപ്പൊ ഒന്ന് ശ്രമിക്കുന്നു. ഏതെങ്കിലും രണ്ടു വരി.
3: എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു.
2: ഓക്കെ, കുഴപ്പമില്ല. ഈ സിനിമ കണ്ടിട്ടുണ്ടോ? അപ്പോ ഇത് ഈ
3: പാട്ടാർക്കും
2: ആണോ? ആ, ശരി ശരി. അപ്പൊ ഈ പാട്ട് ആർക്ക് വേണ്ടിട്ട്? ഉണരു ഉണരു എന്നുള്ള പാട്ട്.
3: എല്ലാവർക്കും വേണ്ടി.
2: എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ ശരി, എന്നാ നമുക്ക് പാട്ട് കേട്ടാലോ.
3: ഓക്കെ
2: എന്നാ.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: ഹലോ.
3: ഹലോ,
2: നമസ്കാരം.
3: നമസ്കാരം ചേച്ചി.
2: ആ, ഇത് ആരാ സംസാരിക്കുന്നത്?
3: എന്റെ പേര് ഫാത്തിമ, ഞാൻ കളമശ്ശേരി നിന്നാണ് വിളിക്കണേ. യൂണിവേഴ്സിറ്റി കോളനി.
2: ഓക്കേ, ഇവിടെ അടുത്ത് തന്നെ, നമ്മുടെ അടുത്ത് തന്നെ.
3: അതെ അതെ.
2: ശരി.

0: എന്താ ഫാത്തിമ ചെയ്യുന്നേ?
1: വീട്ടമ്മയാണ്.
0: ആ, വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് അവിടെ? അവിടെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്?
1: പിന്നെ ഓ
0: സുഖായിട്ട് പോകുന്നു അല്ലേ?
1: ആ സുഖായിരിക്കണ.
0: ആ,
1: നാളെ മറ്റന്നാളെ ഓണപ്പരിപാടിയാണ്, തകഴി ഉത്സവത്തിന്റെ.
0: എവിടെ ഓണപ്പരിപാടി?
1: ഇവിടെ കോളനിയില്.
0: ആഹാ,
1: അപ്പൊ അത് കാണാൻ വേണ്ടി നിക്കാ.
0: ഓ ശരി. അപ്പൊ എന്തിലെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ?
1: ഇല്ല ഇല്ല, ഒന്നിനും പങ്കെടുക്കണം, കാണാന്ന് വിചാരിച്ച.
0: ആ, കാണാനാണ് ഇഷ്ടം, പങ്കെടുക്കാനല്ല അല്ലേ?
1: അതെ അതെ, പങ്കെടുക്കാനല്ല, കാണാൻ ഇഷ്ടമാണ്. നേരത്തെ ഒക്കെ പങ്കെടുക്കാറുണ്ട്, ഇപ്പൊ പങ്കെടുക്കാൻ മടിയാവട്.
0: അയ്യോ, നമ്മൾ മടിയൊന്നും പിടിക്കണ്ട, അടിപൊളിയായിട്ട് പങ്കെടുത്തിട്ട് വാ, അടുത്ത ഓണത്തിന് പിടിക്കാം അല്ലേ?
1: അതെ അതെ.
0: ആ ശരി. മുമ്പ് ഇങ്ങനെ അവിടെ മത്സരങ്ങളൊക്കെ ഉണ്ടോ? അതായത് ഇങ്ങനെ സ്പൂൺ നാരങ്ങ? ആ,
1: അതൊക്കെ ഉണ്ട്, കസേര കളി, സ്പൂണും നാരങ്ങ വെച്ചിട്ട് ചുണ്ടൽ വെച്ചിട്ട് അതുണ്ട്. പിന്നെ
0: സുന്ദരിക്ക് പൊട്ട്, ആ സുന്ദരിക്ക് പൊട്ട് തൊടൽ
1: അതുണ്ടായിരുന്നു. ഇപ്പില്ല.
0: ആണോ? അതെന്ത് പറ്റി? സുന്ദരിയോട് ആർക്കാണ് ദേഷ്യം?
1: അല്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ഓണത്തിനുണ്ടായില്ല, ഈ ഓണത്തിനുണ്ടാന്നറിയില്ല.
0: ശരി. ആ, അപ്പൊ മത്സരത്തിനൊക്കെ പങ്കെടുക്കുക കേട്ടോ, പറ്റുമെങ്കില്.
1: ആ
0: ഓക്കെ. അത് എന്ത് പറ്റി താമസിക്കാൻ? ഇപ്പൊ ഓണം കഴിഞ്ഞിട്ടല്ലേ പരിപാടി നടത്തുന്നത്, അതെന്ത് പറ്റി?
1: നാട്ടിൽ പോയവരൊക്കെ വന്നതിന് ശേഷമാണ്.
0: ആ, അതാണ്. ഇവിടെ എന്ന് വെച്ചാല് പുറത്തുനിന്ന് വരുന്നവരാണല്ലോ അല്ലെ കൂടുതലും ഉള്ളത്.
1: അതെ അതെ.
0: അപ്പൊ എല്ലാരും നാട്ടിൽ പോയി വന്നു കഴിഞ്ഞപ്പോ ഓണപ്പരിപാടി അങ്ങ് നടത്താന്ന് വിചാരിച്ചു.
1: അതെ.
0: ആ, അപ്പൊ ഞങ്ങളൊക്കെ നാളെ സാധാരണ ഫുഡ് കഴിക്കുമ്പോ നിങ്ങള് നല്ല സദ്യയും കൂട്ടി അടിക്കും അല്ലേ, പായസമൊക്കെ കൂട്ടി?
1: അത് മറ്റന്നാളാണ്, ഞായറാഴ്ച 6-ാം തീയതി.
0: ആഹാ, അതെന്തെങ്കിലും 2 ദിവസമായിട്ടാണോ പരിപാടി നടത്തണേ?
1: അതെ അതെ,
0: ഓ
1: 2 ദിവസമായിട്ട്.
0: ഓക്കെ, കൊള്ളാം. അവിടെ എത്ര കുടുംബങ്ങൾ ഉണ്ടപ്പോ?
1: ഇവിടെ കൊറേ ഉണ്ട്.
0: നിങ്ങളൊരു വലിയ എന്താ കമ്മ്യൂണിറ്റി തന്നെയാണ് അല്ലേ അവിടെ?
1: അതെ അതെ, കോളനി പോലെ.
0: ആ, കൊള്ളാം, അടിപൊളി. അപ്പൊ എന്തായാലും എൻജോയ്. ഏതാ പാട്ട് വേണ്ടേ?
1: എനിക്ക് ഓണം മൂഡ്, സെൽഫി മൂഡ്, ആ പാട്ട് മതി.
0: ആ ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഞങ്ങൾക്കെല്ലാം ഇങ്ങനെ പയ്യെ പയ്യെ ഓണം മൂഡ് മാറി വരുന്നതേ ഉള്ളൂ. നമ്മുടെ ഫാത്തിമയ്ക്ക് അങ്ങ് ഓണം മൂഡ് തുടങ്ങുകയാണ്. അപ്പൊ പിന്നെ പറ്റിയ പാട്ട് തന്നെ.
1: എനിക്ക് വേറെ പാട്ട് ഞാൻ ചോദിക്കാൻ ഉണ്ടല്ലോ, പക്ഷെ സിനിമയുടെ പേര് അറിയില്ല, വരി അറിയില്ല, അതാ ഞാൻ ഈ പാട്ട് വെച്ചത്.
0: അയ്യോ, അതേത് പാട്ടായിരുന്നു? സിനിമയുടെ പേരും അറിയില്ല, വരി അറിയാത്ത പാട്ട്. ശരി. പിന്നെ ആ പാട്ട് എങ്ങനെയാ? അപ്പൊ ഇടയ്ക്കുള്ള വരികളാണ് ഓർമ്മ വരുന്നത്, അതോ ട്യൂൺ മാത്രമേ ഓർമ്മയുള്ളൂ?
1: കൊറേ നാളെ പാട്ട് കേട്ടത്.
0: ആണോ, ട്യൂൺ മാത്രാണോ ഓർമ്മ വരണേ?
1: അതെ അതെ, കിട്ടാള വായില് വന്നില്ല വരിയൊന്നും.
0: ശരി, അപ്പൊ എന്തായാലും ആലോചിച്ചോ.
1: ഹലോ.
0: ആ, പറഞ്ഞോ.
1: വേറെ റേഡിയോയില് കേട്ട പാട്ടാണ്, പിന്നെ ടിവിയിലും വരും.
0: ആണോ?
1: ആ പാട്ടൊക്കെ മറന്നും പോയാണ്ടായി റേഡിയോ മംഗലുണ്ടായി.
0: ആഹാ, ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നമുക്കിപ്പോ ഓണം മൂട് കേൾക്കാം നമ്മുടെ ആകാശവാണി കൊച്ചി FM-ലൂടെ.
1: ആ, എല്ലാവർക്കും വേണ്ടിട്ട്.
0: ഓക്കെ, എല്ലാവർക്കും വേണ്ടിട്ട്.
1: പിന്നെ ചേച്ചി, ഹലോ.
0: ആ, പറഞ്ഞോ.
1: ആ, ചേച്ചിനും ബാലേട്ടനും കാണാൻ പറ്റുമോ?
0: അയ്യോ, അവരിവിടെ അല്ലല്ലോ. നമ്മുടെ ഇവിടെ അല്ല, ഓഫീസിലല്ല കേട്ടോ. എന്തായാലും എന്തെങ്കിലും അവരോട് ഞാൻ സംസാരിക്കുവാണെന്നുണ്ടെങ്കിൽ ഫാത്തിമ കളമശ്ശേരി എന്ന് വിളിച്ച് അന്വേഷണം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഓ ശരി. അവർക്കൊരു കത്തയച്ചോളൂ, ഇന്നത്തെ അവര് പറയുന്നുണ്ടല്ലോ, അതിലേക്ക് ഒരു കത്തയച്ചൂടെ.
1: എനിക്ക് കത്തയക്കറിയില്ല, അതുകൊണ്ടാ.
0: ഓ ശരി. അപ്പൊ എന്തായാലും ഇപ്പൊ എന്തായാലും ശ്രമിക്കാം കേട്ടോ. ഓക്കെ ഫാത്തിമ എന്നാ. ആ ശരി. ആ.

0: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
1: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ, ഒപ്പം സമ്മാനങ്ങളും.
2: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
1: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
2: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: ടിഎൻസി അപ്ലൈ.
3: ഹലോ.
4: ഹലോ,
3: നമസ്കാരം.
4: നമസ്കാരം.
3: എന്താ പേര് പറഞ്ഞേ? സുകുമാരൻ കാക്കനാടുന്നല്ലേ. ആ ശരി, പാട്ട് ഏതാ വേണ്ടതെന്ന് പറയാം, വന്നിട്ട് നമുക്ക് സംസാരിക്കാം. പാട്ടൊന്ന് പറയാമോ? കൃഷ്ണന്റെ ഒരു പാട്ട്. ഓക്കെ, ശരി. എന്താണ്? കൊറേ നേരായി വിളിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ കിട്ടുന്ന പ്രതീക്ഷ ഇല്ലായിരുന്നു അല്ലേ, അതല്ലേ പറഞ്ഞത്? ശരി, ഓക്കെ, ശരി. അപ്പൊ ഇന്ന് എന്തായാലും ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ ആണല്ലോ, അപ്പോ നമുക്ക് അതുകൊണ്ടൊരു പാട്ടും വെക്കാം. ഇച്ചിരി അടിപൊളി പാട്ടും കൂടെ ആയിക്കോട്ടെ അല്ലേ, ആ ഒരു മൂഡിന് പറ്റിയതും. ശരി, അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ. എനിക്ക് ഞാൻ കൂടുതൽ സംസാരിക്കാത്ത എന്താന്ന് വെച്ചാൽ എനിക്ക് അത്ര ക്ലിയർ ആവുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ആ ഈ ഇപ്പൊ ഒരു കേൾക്കുന്നുണ്ട്. ഹലോ, ആ കേൾക്കുന്നുണ്ട്. ഈ കാക്കനാട് എവിടെയായിട്ടാ? ഇതിൽ തന്നെയാണോ? കളക്ടറേറ്റിന്റെ അടുത്താണ്. ശരി, വീടാണോ കടയാണോ? ഹലോ,
4: ഹലോ.
3: നമുക്കെന്നാ പാട്ട് കേട്ടാലോ? ശരി കേട്ടോ. ഓക്കെ എന്നാ.

0: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈ ജി. ഓരോ ടി വി പർച്ചേസിലും 5000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
1: 43-inch ടി വി വെറും 11,999 രൂപ മാത്രം.
0: ഓഫർ

0: ഹലോ
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം, ഞാൻ ഷൊർണൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. എന്റെ പേര് രവീന്ദ്രനാഥൻ.
0: ഓക്കേ, ശരി.
1: അപ്പൊ ഞാൻ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് എല്ലിക്കര എനിക്ക് വിളിക്കുന്നത്.
0: അടുത്ത പ്രാവശ്യം
1: എനിക്ക് അഖിൽ ശിവകുമാറിനാണ് കിട്ടിയത്. പിന്നെ എം വി ശശികുമാറായിട്ട് സംസാരിച്ചായിരുന്നു. ഇപ്പം മേഡത്തിനെ കിട്ടിയാലും അതിയായ സന്തോഷം.
0: അപ്പൊ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. ആപ്പ് വഴിയാണോ കേൾക്കുന്നത്, മൊബൈൽ ആപ്പ് വഴി?
1: അല്ല, ഇവിടെ ഞാൻ കൊച്ചി. അപ്പം എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. കൊച്ചി കിട്ടും, മഞ്ചേരി കിട്ടും. ഞാനൊരു വലിയൊരു ആന്റിനൊക്കെ വെച്ചിട്ടുണ്ട്.
0: ഓക്കേ, ശരി.
1: വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാസറ്റ് ഇട്ട് കേൾക്കുമ്പോ പോലെ കേൾക്കാം.
0: കൊള്ളാം. അപ്പൊ നന്നായിട്ട് തന്നെ എല്ലാ പരിപാടികളും കിട്ടും അല്ലേ?
1: ഞങ്ങളിപ്പോ ഒരാഴ്ച അവിടെ കാക്കനാടായിരുന്നു. ഓണത്തിന് മക്കൾ അവിടെയാണ്, ഇൻഫോ പാർക്കിലാണ്.
0: അപ്പൊ എന്തായാലും അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ ഈ ഓണം ഓണമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് തിരിച്ചു പോകുന്നു അല്ലേ ഷൊർണൂരേക്ക്? ശരി, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഓണം, കാക്കനാടത്തെ ഓണം?
1: സൂപ്പർ ആയിരുന്നു. എപ്പോഴും അവിടെ തിരക്കാക്കര. പക്ഷെ ഞങ്ങള് ഭക്ഷണത്തിൽ നിന്നില്ല, അവിടെ തൊഴുകാൻ പോയിരുന്നു. ഭയങ്കര തിരക്കാണല്ലോ അവിടെ.
0: അമ്പലത്തിൽ നല്ല തിരക്കായിരിക്കും ആ സമയത്ത്.
1: ഞാൻ എപ്പോഴും വരുമ്പോ അങ്ങോട്ട് വരണം എന്ന് വിചാരിക്കും. രണ്ടു മൂന്ന് മാസം കൂടുമ്പോ ഞങ്ങൾ എറണാകുളം വരാറുണ്ട്. വരണം വന്നാൽ കാണാൻ കയറി കാണാൻ പറ്റില്ല എന്നറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ
0: ഒന്ന് മടിച്ചു അല്ലേ?
1: അതെ.
0: പക്ഷെ ആ സമയത്ത് വന്നിട്ടും കാര്യമില്ലായിരുന്നു കേട്ടോ. കാര്യം ഇവിടെ അധികം ആളുകളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അതുപോലെ നമുക്ക് അവധിയൊക്കെ ആയിരുന്ന കാരണം ആരും തന്നെ ഉണ്ടാവില്ലായിരിക്കും ആ സമയത്ത്. അങ്ങനെയല്ല, നമ്മളിവിടെ അവധി ദിവസങ്ങളൊക്കെയാണല്ലോ ആ സമയം എന്ന് പറയുന്നത്. അപ്പൊ തന്നെ ആള് കുറവായിരിക്കും. ഇവിടെ വന്നാലും ആരെയും കാണാനൊന്നും പറ്റില്ല. അങ്ങനെ അതാണ് ആ സമയത്തൊക്കെ വന്നു
1: കഴിഞ്ഞു.
0: കുറച്ചു പേരൊക്കെ മാറിയിട്ടുണ്ട്. അതെ അതെ, കുറച്ചു പേർക്കൊക്കെ ട്രാൻസ്ഫർ ആയി. അങ്ങനെയൊക്കെ ഉണ്ട്.
1: അപ്പൊ ഞാൻ എന്റെ കുടുംബത്തിനെ പരിചയപ്പെടുത്താം. വൈഫിന്റെ പേര് ശാന്ത. അവര് വയനാടാണ്, ചൂരൽമല. അപ്പൊ ഈ വലിയ ദുരന്തമൊക്കെ ഉണ്ടായില്ലേ,
0: ഓ അവിടെയാണോ വീട്?
1: അവിടെ. അതെ അതെ, കുഞ്ചിരിമട്ടം താഴെ ചൂരൽമല എന്ന് പറയും.
0: ബന്ധുക്കളൊക്കെ ഉണ്ടോ അവിടെ ഇപ്പോഴും?
1: ബന്ധുക്കൾ എന്ന് പറഞ്ഞാല് അവരൊക്കെ മാറി. ആർക്കും ജീവനാശം വന്നില്ല. കൊറേ വീടും സ്ഥലങ്ങളൊക്കെ വലിച്ചു പോയി. എന്തോ അറിയാൻ തന്നെ കഴിയില്ല. അവിടെ ഒരു വീട് ഉണ്ടായിരുന്നു എന്നുള്ള ഇതിലായിരിക്കും. പിന്നെ മൂത്ത മോൻ ടൈംസ് ഓഫ് ഇന്ത്യയിലാണ്, ബോംബെയില്. പിന്നെ ചെറിയ ആള് അവിടെ പാലാരിവട്ടം, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. മോള് അത് IBM. അങ്ങനെയാണ് കുടുംബവിശേഷം. ഞാൻ ആവശ്യപ്പെട്ട പാട്ട് നന്ദനത്തിലെ മൗലിയിൽ മൈസീലി ചാർത്തി.
0: ഓക്കെ, അത് കൊടുക്കാം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ടായിരിക്കും തന്നെ ചോദിച്ചത് അല്ലേ?
1: ശരി,
0: ഓ പാടിക്കോളൂ പാടിക്കോളൂ.
1: വെൺചന്ദ്രലേയോരസര സ്ത്രീ വിത്രലംബ ശൃംഗാരമൃത്തമാടാൻ വരും അപ്സര സ്ത്രീ.
0: നന്നായിട്ട് പാടി, സത്യമായിട്ട് നന്നായിട്ട് പാടി. അതെന്താ പറയുക, നമ്മുടെ ഈ മൈക്കിൽ ആ ഒരു റിവേർബ് ഇല്ലേ, അതിലും കൂടെ കേൾക്കുമ്പോ ഒരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു. നന്നായിട്ട് പാടി കേട്ടോ.
1: മാഡത്തിന്റെ എന്താ പറയാ സ്പീച്ച്, എന്റെ ചെറിയ മരുമകളുടെ സ്പീച്ച് ഒരേ പോലെ. അപ്പൊ ഞങ്ങള് പറയും മാഡാണെങ്കിൽ പറയാ അന്നും മരുമകളാണെന്ന് പറയും.
0: ശരി, അപ്പൊ എനിക്കൊരു അപരം അവിടെ ഉണ്ട്.
1: തൃപ്പുണിത്തരക്കാരാണ് അവര്.
0: ശരി ശരി.
1: കാക്കനാടുണ്ട്, മറ്റേ ഭാരത്മാതാ കോളേജിന്റെ ഓപ്പോസിറ്റ്.
0: അപ്പൊ എന്തായാലും കുടുംബത്തോടെ എല്ലാവരോടും അന്വേഷണം പറഞ്ഞോളൂ.
1: ഷുവർ.
0: ഓക്കെ കേട്ടോ, എന്നാ പാട്ട് കേൾക്കാമേ.
1: ഓക്കെ, താങ്ക് യു.
0: ശരി.

0: ഹലോ,
1: ഹലോ.
0: നമസ്കാരം.
1: നമസ്കാരം. അതെ, നമ്മുടെ
0: ആ ആരാ സംസാരിക്കുന്നത്?
1: സീമ.
0: എവിടെ നിന്നാ?
1: ഞാൻ ഇവിടെ കാണിനാട് കരിമുകൾ.
0: ആ, കരിമുകൾ. ഓക്കെ ഓക്കെ, ഇപ്പൊ കിട്ടി. ശരി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: പ്രോപ്പറാണ്, പെരിഞ്ഞാല.
0: പെരിങ്ങാലയിലാണ് അല്ലേ?
1: പക്ഷെ ഞങ്ങളിപ്പോ ഇവിടെ താമസിക്കുന്നത് കാണിനാട്.
0: ആ ആ ആ ഓക്കെ, ശരി. എത്ര കാലമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്?
1: ഇവിടെ ഇപ്പോ ഞങ്ങളുടെ പ്രോപ്പർ പെരിഞ്ഞാല സ്ഥലമാണെങ്കിലും ഞങ്ങൾക്ക് അവിടെ സ്ഥലമുണ്ട്. ഇപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് താമസം വാടകയ്ക്കാണ്. ഒരു 8 വർഷത്തോളമായിട്ടുണ്ട്.
0: ആ ശരി ശരി, ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ പറയൂ.
1: നല്ല വിശേഷം മാഡം. ഞാൻ ഇവിടെ വെളിത്തറ മിക്കപ്പോഴും വിളിക്കാറുണ്ട്. റിയ സാറിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ജയമോൻ സാറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ചാളായിട്ട് വിളിച്ചിട്ട് കിട്ടാറില്ല. എപ്പോഴെപ്പോഴും ട്രൈ ചെയ്യും, പക്ഷെ കിട്ടാറില്ല.
0: ശരി, ഓക്കെ.
1: ഫോൺ ചൂടായി, ട്രൈ ചെയ്ത്.
0: അയ്യോ,
1: കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കല്ലേ.
0: അതുകൊണ്ട് ഫോൺ ചൂടായല്ലേ, നമ്മൾ നെക്കി നെക്കി.
1: അതെ അതെ അതെ. അപ്പൊ എനിക്കൊരു വാശിണ്ടായി, എനിക്ക് ഇന്ന് തന്നെ കിട്ടണം.
0: എന്നിട്ടേ വെക്കുള്ളൂ എന്നുള്ള വാശിയായി.
1: അതെ, കിട്ടിയിരുന്നു അതിനു വേണ്ടി.
0: ഇന്നെന്തോ ഭാഗ്യത്തിന് കിട്ടുകയും ചെയ്തു.
1: അതെ, സുഖമാണോ?
0: ഓ, സുഖമായിരിക്കുന്നു. അവിടെ എങ്ങനെ? അപ്പൊ ഏതാ പാട്ട് വേണ്ടേ?
1: ഇന്ന് നമുക്ക് വേണ്ടത് വേണ്ട ഡാനിയലിലെ നീലക്കണ്ണ നീലക്കണ്ടു എന്നുള്ള പാട്ടില്ല.
0: ആ, ഗുരുവായൂർ നടയിൽ അല്ലേ ആ പാട്ട്?
1: നമ്മുടെ കണ്ണന്മാരായിട്ട് രാധന്മാരായിട്ട് എല്ലാവരും ഇപ്പോ ഏതാണ്ട് അണിയറയിലായിരിക്കും.
0: ആ അതെ, അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ടാണ്
1: മേക്കപ്പ്. അതെ, എല്ലാവരും ഇപ്പൊ മേക്കപ്പിലായിരിക്കും. കണ്ണന്മാർക്കും രാധന്മാർക്കും എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്ന എല്ലാവർക്കും.
0: ഓക്കെ, ശരി. അപ്പൊ ഇന്ന് വൈകുന്നേരം നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അല്ലേ? വളരെ.
1: അതൊന്നും മഴയില്ലാത്തത് നല്ല അന്തരീക്ഷമല്ലേ?
0: ആ അതെ, മഴയില്ലാത്തത് നന്നായി കേട്ടോ.
1: കഴിഞ്ഞ സീസൺ ജയന്തി ഭയങ്കര മഴയത്തായിരുന്നു.
0: ആണോ? കഴിഞ്ഞ വർഷം നല്ല മഴയായിരുന്നു ഈ സമയത്തും.
1: ഈ നിമിഷം വരെ നല്ലൊരു അന്തരീക്ഷമാണ്.
0: ആ എന്തായാലും വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് കുഴപ്പമില്ല, ഒരുപാട് വെയിലും അങ്ങ് കാണില്ല. നമുക്കൊരു പറ്റിയ അന്തരീക്ഷമാണ് കാണുന്നവർക്കും ജാഥയിൽ പങ്കെടുക്കുന്നവർക്കും ഒക്കെ.
1: കുട്ടികൾക്ക് മഴ വരുമ്പോ പിള്ളേരെ നമ്മൾ എടുക്കണം. പക്ഷെ നടന്നു പോകുന്നോളുള്ള ഒരു ഭംഗി ഉണ്ടല്ലോ.
0: കണ്ണന്മാരും
1: രാധന്മാരും ഇങ്ങനെ നടന്നു പോകുമ്പോ അതായത് പ്രത്യേക ഒരു ഭംഗിയാണ്. മഴ വരുമ്പോ ആ ശോഭയാത്രയുടെ ഭംഗി
0: മങ്ങിപ്പോകും. അപ്പൊ എന്തായാലും ശോഭയാത്രയുടെ ശോഭ മങ്ങാതെ നമുക്ക് ഇന്നത്തെ എന്താണ് ഇത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാം അല്ലേ?
1: ഓക്കെ.
0: അപ്പൊ എന്തായാലും പാട്ട് കേട്ടാലോ.
1: ഓക്കെ,
0: ശരി കേട്ടോ. സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞില്ല.
1: ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ.
0: ഓ, തിരിച്ചും അങ്ങനെ തന്നെ, ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ആ ശരി, ഓക്കെ.

പ്രിയരെ, ഈ ഗാനത്തോടെ ഇന്നത്തെ വെള്ളിത്തിര സമാപിക്കുകയാണ്. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ഷിബ ശ്യാംലാൽ, പാട്ടുകളെടുക്കാൻ സഹായിച്ചത് ഹണി അഞ്ജൻ. ഞാൻ റിയ. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.

0: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: ആരെ കാണാനാണ്? അതോ അപ്പോയിൻമെന്റ് ഉണ്ടോ? അയാൾ ഉദ്ദേശം അറിയിച്ചു. ഒറ്റയ്ക്കാണോ വന്നത്? അതെ. അയാൾ അവളുടെ കണ്ണുകളിലേക്ക് ഊളിയിട്ടു.
0: കെ രതീഷിന്റെ കഥ സമ്മോഹനം.
2: കാണുമ്പോൾ ഓലയുരിഞ്ഞ, തുമ്പുകൾ കെട്ടി ദൃശ്യഭംഗിയുള്ള വളയം കോർത്തെടുത്ത രണ്ടീർക്കിൽ.
0: വിനോദ് കുമാർ കടമക്കുടിയുടെ കവിതകൾ.
3: പ്രധാനമായും ചെറുകഥാകൃത്തും നാടകകൃത്തുമായ ചെക്കോ ചില ലഘു നോവലുകളും രചിച്ചിരിക്കുന്നു. ലോക ചെറുകഥയുടെ രാജകുമാരൻ എന്ന് ചെക്കോ വിശേഷിപ്പിക്കപ്പെട്ടു വരുന്നു.
0: ചെക്കോ ആധുനിക ചെറുകഥയുടെ രാജകുമാരൻ. വേണുവി ദേശം നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ഇന്ത്യയുടെ അത്യാധുനിക ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. അഭിനന്ദനങ്ങൾ അറിയിച്ച് രാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ള

0: ഭക്തജനത്തിരക്ക്. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും സത്യത്തിന്റെയും കരുണയുടെയും പാതയിലൂടെ മനുഷ്യരാശിയെ നയിക്കുന്നത് തുടരുന്നതായി ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാന മന്ത്രിസഭയ്ക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ശില്പശാല മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ബീഹാറിൽ ഗംഗ, കോസി എന്നിവയുൾപ്പെടെ 10 പ്രധാന നദികളിലെ ജലനിരപ്പുയരുന്നു. 16 ജില്ലകളിൽ വെള്ളപ്പൊക്ക സാഹചര്യം നിലനിൽക്കുന്നതായി ദുരന്ത നിവാരണ അതോറിറ്റി. രാജ്യത്തെ തുറമുഖങ്ങൾ ഹരിത ഇന്ധനങ്ങൾക്കായി സജ്ജമാകേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ബ്രിക്സ് രാജ്യങ്ങളിലെ ചീഫ് ജസ്റ്റിസുമാരുടെ ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും നിരവധി പ്രതിനിധികൾ പങ്കെടുക്കുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 കഴിഞ്ഞ് 2:30. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ലാഡ്ല എന്ന ചിത്രത്തിൽ ഉദിത് നാരായൺ പാടിയ ഗാനം. ഗാനരചന സമീർ, സംഗീതം ആനന്ദ് മിലിന്ദ്.

ആനന്ദ് ബക്ഷി രചിച്ച്, ലക്ഷ്മികാന്ത് പ്യാരിലാൽ സംഗീതം നൽകി, മൻഹർ ഉദ്ദാസ്, അനുരാധ പൗദ്വാൾ എന്നിവർ പാടിയ ഗാനം. ചിത്രം രാം ലഖൻ.

സുനിധി ചൗഹാൻ പാടിയ ഗാനം. ചിത്രം ഏക് അജ്നബി. ഗാനരചന വിശാൽ ദദ്ലാനി. സംഗീതം വിശാൽ ശേഖർ.

0: ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
1: ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനം ആഘോഷിക്കാൻ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം മുന്നോട്ട് വച്ചത് വളരെ മഹത്തായ ഒരു ആശയമായിരുന്നു.
0: സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ.

0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 8:05.
1: ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ലംഹേ എന്ന ചിത്രത്തിനു വേണ്ടി സുരേഷ് വാഡ്കർ, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയ ഗാനം ആനന്ദ് ബക്ഷിയുടെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ശിവ് ഹരി.

മന്നാ ഡേയും സോനു നിഗവും കവിതയും സംഘവും പാടിയ ഗാനം. ഗാനരചന ശൈലി ശൈലേന്ദ്ര. സംഗീതം ഷമീർ ടണ്ടൻ. ചിത്രം ഉമർ.

ആനന്ദ് ബക്ഷി രചിച്ച്, ഡബ്ബു മാലിക് സംഗീതം നൽകി, ഉദിത് നാരായണനും അനുരാധ പൗദ്വാളും ആലപിച്ച ഗാനം. ചിത്രം ഏക് ഹിന്ദുസ്ഥാനി.

0: ഒരു വട്ടം കൂടി. മഴയത്ത് ഉല്ലസിച്ച് നടന്ന ആ കാലം, ഒന്നിനെക്കുറിച്ചും വേവലാതിയില്ലാതെ പാടവരമ്പത്തുകൂടി ഓടി നടന്ന, മാവിൻ ചോട്ടിലേക്ക് കാറ്റിനേക്കാൾ വേഗത്തിൽ പാഞ്ഞ ആ ഓർമ്മക്കാലത്തേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോയാലോ? ഓർമ്മ ചിന്ത് നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ച കഴിഞ്ഞ് 2 മണിക്കും ബുധനാഴ്ചകളിൽ 10:35 നിങ്ങളുടെ പ്രിയപ്പെട്ട അനുഭവങ്ങൾ ഞങ്ങൾക്കെഴുതൂ. നമുക്കൊന്നുകൂടി ജീവിക്കാം. വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, തൃക്കാക്കര PO 68 20 21. ഇനി വാട്സാപ്പിലും അയക്കാം. ഓർമ്മചിന്ത് എന്ന് എഴുതിയതിന് ശേഷം നിങ്ങളുടെ സന്ദേശം മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. നമ്പർ 9447 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 9447562212. ഓർമ്മചിന്ത് നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര.
1: മോഹിത് ചൌഹാൻ, നിഖിത ഗാന്ധി എന്നിവർ പാടിയ ഗാനം. ഗാനരചന ഇർഷാദ് കാമിൽ, സംഗീതം പ്രീതം. ചിത്രം ജബ് ഹാരി മെറ്റ് സെജാൾ.

0: പ്രദീപ് സിംഗ് സരൺ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന ഇർഷാദ് കാമിൽ, സംഗീതം പ്രീതം. ചിത്രം ജബ് ഹാരി മെറ്റ് സെജാൾ. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: പിറന്നാളോ വിവാഹ വാർഷികമോ ഏതാഘോഷവേളയുമാകട്ടെ, പ്രിയപ്പെട്ടവരെ ഓർക്കാൻ, അവരോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു ഗാനം സമ്മാനമായി നൽകിയാലോ? ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക് കൊച്ചി ആകാശവാണിയിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം, ആകാശവാണിയിലൂടെ സ്നേഹം പകരാം. വിളിക്കേണ്ടയാളുടെ പേരും നമ്പറും സഹിതം ഞങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കൂ. നിങ്ങളുടെ പേര് വെക്കാൻ മറക്കരുതേ. POG എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. തപാലിൽ അയക്കുന്നവർ ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021 എന്ന വിലാസത്തിലും അയച്ചോളൂ. ഫോൺ ഔട്ട് ഗാനോത്സവം ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടവർക്കായൊരു ഗാനസമ്മാനം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്തുവരുന്ന എന്ത് പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച 7 വൈകിട്ട് 4 മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 04842423877, 04842423397, അല്ലെങ്കിൽ 94464558588. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച 7 വൈകിട്ട് 4 മുതൽ. അറിയിപ്പ് കഴിഞ്ഞു.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിൽ യൂണിവേഴ്സിറ്റി ടെക് ഇന്നോവേഷൻ ഫോറം ഉദ്ഘാടനം ചെയ്തു. ഇറ്റലിയുടെ യുദ്ധാനന്തര ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി എന്ന ഖ്യാതി നേടിയ ജോർജിയ മെലോണിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 3800 കുട്ടികളെ ബാലവേലയിൽ നിന്ന് മോചിപ്പിച്ച് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. അഖിലേന്ത്യാ തലത്തിൽ റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ യജ്ഞത്തിലൂടെയാണ് കുട്ടികളെ മോചിപ്പിച്ചത്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ ഇ ഒ എസ്

0: മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിങ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് കോഴിക്കോട് IIMൽ തുടക്കമായി. ബീഹാറിൽ 16 ജില്ലകളിൽ വെള്ളപ്പൊക്ക ഭീഷണി തുടരുന്നു. ഗംഗയുൾപ്പെടെ 8 നദികൾ അപകടരേഖയ്ക്ക് മുകളിലാണ്. കേരള ക്രിക്കറ്റ് ലീഗ് 3 സീസണിന്റെ ആദ്യ സെമി ഫൈനലിൽ ടോസ് നേടിയ ട്രിവാൻഡ്രം റോയൽസ് തൃശൂർ ടൈറ്റൻസിനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. രാത്രി 7 നടക്കുന്ന 2 സെമിയിൽ ആലപ്പീർ പുൾസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സും ഏറ്റുമുട്ടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

നാലുമണി പൂക്കൾ. നമ്മുടെ നാലുമണി പൂക്കൾ ഇതാ വിരിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം നാലുമണി പൂക്കളിലേക്ക്. അപ്പോൾ എല്ലാവരും വേഗം തന്നെ മെസ്സേജ് അയച്ചു തുടങ്ങിക്കോളൂ. നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജ് വായിക്കാനും വിശേഷങ്ങൾ അറിയാനുമായി ഞാനും കാത്തിരിക്കുകയാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ പറയാം: 9444555888. മെസ്സേജ് അയക്കുന്നവർ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത്. അപ്പോ നമുക്ക് നാലുമണിപ്പൂക്കളിലെ ആദ്യത്തെ മെസ്സേജ് നോക്കിയാലോ. ഹായ് നാലുമണിപ്പൂവേ, നമസ്കാരം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. എല്ലാവർക്കും എന്റെ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. എല്ലാവർക്കും എന്റെയും ആകാശവാണി കൊച്ചിയുടെയും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ ഞാനും നേരുന്നു. എന്റെ പേര് ദീപ, സ്ഥലം മാമ്പ്ര. എനിക്കൊരു പാട്ട് വെച്ചു തരണം. രാക്ഷസ രാജാവ് എന്ന സിനിമയിലെ കണ്ണാരെ കണ്ണാരെ എന്ന ഗാനം വെച്ചു തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും, ഇന്ന് ശ്രീകൃഷ്ണന്റെയും രാധയുടെയും വേഷം കെട്ടുന്ന എല്ലാ കുട്ടികൾക്കും, പിന്നെ നാലുമണിപ്പൂവ് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേട്ടാലോ.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷീബയാണ്. ഇന്നെന്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. ചേട്ടന്റെ പേര് രമേഷ്. 38 വർഷമായി. ഞങ്ങൾക്ക് നല്ലൊരു പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാക്കനാട് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഷീബയ്ക്കും രമേഷിനും എല്ലാവിധ വിവാഹ വാർഷിക ആശംസകളും നേരുന്നു. നമുക്ക് ഒരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ അർച്ചന. എന്റെ സ്ഥലം തൃശ്ശൂരാണ്. ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ബർത്ത്ഡേ ആണ്. ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓം ശാന്തി ഓശാന എന്ന മൂവിയിലെ സ്നേഹം ചേരും നേരം എന്ന സോങ് വെച്ച് തരുമോ പ്ലീസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരുടെ ബർത്ത്ഡേ ആന്ന് പറഞ്ഞിട്ടില്ല, പ്രിയപ്പെട്ട ആളുടേന്നാ പറഞ്ഞേക്കുന്നത്. പേരും കൂടെ പറയാമായിരുന്നു. അപ്പോൾ എന്തായാലും ഷീബ രമേഷ് അവരുടെ വിവാഹ വാർഷികത്തിനും പ്രിയപ്പെട്ട ആളുടെ, അർച്ചനയുടെ പ്രിയപ്പെട്ട ആളുടെ ബർത്ത്ഡേക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

നാലുമണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജ് നമുക്ക് നോക്കിയാലോ. ഹായ് നാലുമണിപ്പൂവേ, എനിക്കൊരു പാട്ട് വേണം. ഞങ്ങളുടെ പ്രിയങ്കരനായ നോബൽ ഏട്ടൻ, ജിനേഷ്, ലിജോ, കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു പാട്ട് വേണം. മധുരയ്ക്ക് പോകാം മെടി എന്ന തമിഴ് സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. വരന്തരപ്പള്ളിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നോബൽ ഏട്ടനും ജിനേഷിനും ലിജോയ്ക്കും എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് കേൾക്കാം.

ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? സുഖമാണല്ലോ. എനിക്കൊരു പാട്ട് വേണം. കൃഷ്ണേന്ദുവിനും കൃഷ്ണപ്രിയയ്ക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരടിച്ചുപൊളി പാട്ട്, വിജയുടെ ഒരടിച്ചുപൊളി സോങ്, പുതിയത് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിജു മറ്റൂറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണേന്ദുവിനും കൃഷ്ണപ്രിയയ്ക്കും ആകാശവാണി കൊച്ചി FM എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുന്നു. നമുക്ക് വിജയുടെ ഈ അടിച്ചുപൊളി പാട്ട് കേൾക്കിട്ട് വരാം.

0: നേടാ
1: വൺ ലാസ്റ്റ് ഡാൻസ്
0: ഓക്കേടാ പോടേ.
2: വാഷിംഗ് മെഷീൻ വാങ്ങണം, വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
3: 6,499 രൂപയിൽ വാങ്ങാം വാഷിംഗ് മെഷീൻ.
2: ടോപ്പ് ലോഡ് 15,490 രൂപ മാത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
3: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.

നാലുമണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് അങ്കമാലിയിൽ നിന്ന് ജോഷിയാണ്. ഗോകുലപാല ബാലക എന്ന ഗാനം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീകൃഷ്ണ ജയന്തി ദിനാശംസകളോടെ ആണ് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. പാർത്ഥൻ കണ്ട പരലോകം എന്ന സിനിമയിലെ പാട്ടാണിത്. നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവെ, കൊച്ചി എഫ് എമ്മിൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കാഞ്ഞൂരിൽ നിന്നും അഷ്ന. ഇന്ന് ജന്മാഷ്ടമി, എല്ലാ ശ്രോതാക്കൾക്കും ജന്മാഷ്ടമി ആശംസകൾ നേർന്നുകൊണ്ട് പാർത്ഥൻ കണ്ട പരലോകം എന്ന മൂവിയിലെ ഗോകുലപാല ബാലക എന്ന സോങ് വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും ഒരേ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടുപേർക്കും വേണ്ടിയും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും നമുക്ക് ഈ പാട്ട് കേൾക്കാം.

നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9444-6455888. എല്ലാവരും വേഗം മെസ്സേജ് അയച്ചോളൂ. നാലുമണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നോർത്ത് പറവൂരിൽ നിന്നും സോണികയാണ്. പ്ലീസ് പ്ലേ ദ സോങ് മാന്ത്രികം. ബദ്ലഹേം കുടുംബ യൂണിറ്റിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഹാപ്പി ശ്രീകൃഷ്ണ ജയന്തി ആശംസകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും സോണികയ്ക്ക് വേണ്ടി ഈ പാട്ട് കേൾക്കാം. നമുക്ക് ഒരു മെസ്സേജ് കൂടി വായിക്കാം. എനിക്കൊരു പാട്ട് വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നു ഡൽസി. ഡൽസി സ്ഥലം എവിടെയാന്ന് പറഞ്ഞിട്ടില്ല, ഈ ഒരു മെസ്സേജ് മാത്രമേ ഉള്ളൂ. ഡൽസി എവിടെയാ സ്ഥലം, ഡെഡിക്കേഷൻ എന്തെങ്കിലുമൊക്കെ പറയണേ. അപ്പം ശരി, രണ്ടുപേർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: ആക്സസറീസ് വാങ്ങാൻ ഇറങ്ങും മുമ്പ് മൈജിയുടെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കിയാലോ.
1: സെംബ്രോണിക് സൗണ്ട് ബാറിന് 76% ഓഫ്,
0: നോയ്സ് സ്മാർട്ട് വാച്ചിന് 79% ഓഫ്,
1: ബോട്ട് പാർട്ടി സ്പീക്കർ 72% ഓഫ്.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
1: മൈജി പ്രൈസ് ചലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്.
2: നാലുമണിപ്പൂക്കളിലെ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് പാലയിൽ നിന്നുമാണ് മനു. ഹായ് നാലുമണിപ്പൂവേ, നിനക്ക് സുഖമാണോ? സുഖമാണല്ലോ. എനിക്ക് കൈറ്റ്സ് എന്ന മൂവിയിലെ ഒരു പാട്ട് വെച്ചു തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനുവിന് വേണ്ടി നമുക്ക് ഈ പാട്ട് കേട്ടാലോ?

0: മൊബൈൽ മുതൽ ഹോം പ്ലാൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
1: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച് മൈജി പ്രൈസ് ചാലഞ്ച്.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
1: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ.
2: നാല് മണിപ്പൂവിലെ അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാല് മണിപ്പൂവേ, ഞാൻ മിനി കൂനമാവിൽ നിന്ന്. എന്റെ മകൾ നിമ്മയളുടെ മകളായ ജിയ മോൾക്കും ജോ മോൾക്കും വേണ്ടി മഞ്ഞക്കുഞ്ഞിക്കാലുള്ള ചക്കിപ്പൂച്ചിക്ക് എന്ന് തുടങ്ങുന്ന പാട്ട് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജിയ മോൾക്കും ജോ മോൾക്കും വേണ്ടിയിട്ട് മിന്നാരം എന്ന സിനിമയിലെ ഈ പാട്ട് നമുക്ക് കേൾക്കാം.

നാലുമണിപ്പൂക്കളിൽ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. ശ്രീകൃഷ്ണ ജയന്തിക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. നമുക്ക് എല്ലാ മെസ്സേജും വായിക്കാൻ പറ്റില്ല, എന്നാലും ഒന്ന് രണ്ടെണ്ണം ഞാൻ വായിക്കാം. ഹായ് നാലുമണിപ്പൂവേ, അവതാരികയ്ക്കും ശ്രോതാക്കൾക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ഞാൻ ആലുവയിൽ നിന്നും സുധാകരനാണ്. മുകുന്ദ മുകുന്ദ എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു മെസ്സേജ് വായിക്കാം. എൻ്റെ സ്ഥലം തിരുവാണിയൂർ. എൻ്റെ പേര് സന്ധ്യ, സന്ധ്യ മണിക്കുട്ടൻ. പ്രിയ നാലുമണിപ്പൂവേ, ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ എൻ്റെ ചേട്ടൻ മണിക്കുട്ടൻ മാഷിനും ശിഷ്യകൾക്കും വേണ്ടി ഒരു ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടും ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് പാട്ട് ചോദിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടും നമുക്ക് ഈ പാട്ട് കേൾക്കാം.

ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് കൃഷ്ണകുമാർ. ഞാൻ കോട്ടയം ജില്ലയിലെ മറ്റക്കര എന്ന സ്ഥലത്ത് നിന്ന് എഴുതുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഷാർജയിലാണ്. ഞാൻ ഈ പരിപാടി കേൾക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കരുമാടിക്കുട്ടൻ എന്ന സിനിമയിലെ ഒരു ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ പാട്ട് എൻ്റെ അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു മെസ്സേജ് കൂടി വായിക്കാം. ഹായ് നാലുമണിപ്പൂവേ, ഉണ്ണിക്കണ്ണൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനം കൊണ്ടാടുന്ന ഇന്ന് നാടെങ്ങും ബാലഗോകുലം സംഘടിപ്പിക്കുന്ന ഓരോ ഉണ്ണിക്കണ്ണന്മാർക്കും രാധമാർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒരു കൃഷ്ണഭക്തിഗാനം കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സൗത്ത് വാഴക്കുളത്ത് നിന്ന് എം കെ അനിക്കൂട്ടൻ. അപ്പം നമുക്ക് ഇവർക്ക് രണ്ടുപേർക്കും എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് കേൾക്കാം.

ഇന്നത്തെ നമ്മുടെ നാലുമണിപ്പൂക്കളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. മെസ്സേജസ് അയച്ച എല്ലാവർക്കും നന്ദി. മെസ്സേജസ് വായിക്കാത്തവർ വിഷമിക്കേണ്ട, നാളെയും മെസ്സേജ് അയച്ചുകൊണ്ടേയിരുന്നോളൂ. നാലുമണിപ്പൂക്കൾ നാളെയും വിരിയും, വൈകിട്ട് 4 മണിക്ക്.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രേഡ് ഫിനാൻസ് ഓഫീസർ തസ്തികയിലേക്ക് 35 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 19 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഔദ്യോഗിക വെബ്സൈറ്റായ www.sbi.bank.in സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.sbi.bank.in.
1: നോവില്ല ചികിത്സ.

0: എന്തിന്റെ യാഥാർത്ഥ്യം?
1: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വസമേഘാൻ, ഹോമിയോപ്പതി.
0: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
2: പ്ലസ് ടു വി എച്ച് എസ് ഇ പഠനത്തിനൊപ്പം പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ പരിശീലനത്തിനായി ഓരോ വർഷവും 10,000 രൂപ വീതം അനുവദിക്കുന്ന വിഷൻ പദ്ധതി പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കി വരുന്നു. 2026-27 അധ്യയന വർഷം വിഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിന് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. വിശദ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0471-2-7372-38. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0471-2-7372-38.
3: ഈ സെപ്റ്റംബർ 5 പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. വാഷിംഗ് മെഷീൻ ഒരു അപ്ഗ്രേഡ് കൊടുത്താലോ? വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഒരു ലോണ്ടറി ബാസ്കറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത്. 9,000 വരെ ക്യാഷ് ബാക്ക്, SBI കാർഡിന് 10,000 വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, 888 രൂപ മുതൽ EMI, 000 ഫിനാൻസ്. അത് മാത്രമല്ല, 5,000-ലധികം വിജയികൾക്ക് കൊമ്പൻ സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളി ഏജൻസീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ ഈ സാറ്റർഡേ നേരെ വിട്ടോ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക്.
4: ഇനി ആർക്കും പഠിക്കാം, എപ്പോഴും പഠിക്കാം, എവിടെ ഇരുന്നും പഠിക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ മലയാളത്തിൽ പരീക്ഷയും എഴുതാം. കേരള സർക്കാരിന്റെ പ്രഥമ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ തുടരുന്നു. www.stou.ac.in സന്ദർശിക്കും. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ചേരൂ, ഡിഗ്രി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
6: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ സ്കൂൾ അധികൃതർ ലഭ്യമായ അപേക്ഷകൾ ഇ ഗ്രാൻസ് പോർട്ടൽ മുഖേന ഈ മാസം 30 മുൻപ് ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്ക് www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിലോ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായോ ബന്ധപ്പെടുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 0484298-3130.
7: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
2: കളമശ്ശേരി നഗരസഭാ പരിധിയിലെ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ മാസം 30 തീയതിക്ക് മുൻപായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.
8: ആകാശവാണി FM വാർത്തകൾ.
9: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ചെന്നൈ സന്ദർശിക്കും. ഇന്ത്യ വാൽപ്സ് 2026 ദേശീയ അക്കാദമിക് സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഇറ്റലി പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് കരുത്തേകുന്നതിൽ ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണിയയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് കാണാതായ ഇന്ത്യക്കാരുടെ അടുത്ത ബന്ധുക്കളുടെ DNA പ്രൊഫൈലിംഗ് നടത്താൻ നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. മരിച്ച വ്യക്തികളെ തിരിച്ചറിയുന്നതിനാണ് നടപടി. അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യാപക പുരസ്കാര വിതരണവും ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും മന്ത്രി N. ഷംസുദ്ദീൻ നാളെ കോഴിക്കോട് നിർവഹിക്കും. സവാളയുടെ ക്രമാതീതമായ വിലവർദ്ധന നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി T. സിദ്ദിഖ്. 3,800-ലധികം കുട്ടികളെ ബാലവേലയിൽ നിന്ന് മോചിപ്പിച്ച് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. അഖിലേന്ത്യാ തലത്തിൽ റെസ്ക്യൂ ആൻഡ് റിഹാബിലിറ്റേഷൻ യജ്ഞത്തിലൂടെയാണ് കുട്ടികളെ മോചിപ്പിച്ചത്. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. ഭുസ്ഥിര ഭ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. ഇന്ന് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേരള ഗവർണർ തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു.

കേരള ക്രിക്കറ്റ് ലീഗ് മൂന്നാം സീസണിന്റെ ആദ്യ സെമി ഫൈനലിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 164 റൺ വിജയലക്ഷ്യം. രാത്രി 7 നടക്കുന്ന രണ്ടാം സെമിയിൽ

സമയം 5 മണി കഴിഞ്ഞ് 2:45. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അൻവർ എന്ന ചിത്രത്തിൽ ശ്രേയാ ഘോഷാൽ, നരേഷ് അയ്യർ എന്നിവർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: ലൂസിഫർ എന്ന ചിത്രത്തിൽ ജ്യോത്സ്ന രാധാകൃഷ്ണൻ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. സംഗീതം ദീപക് ദേവ്.
1: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
2: ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
3: ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനം ആഘോഷിക്കാൻ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം മുന്നോട്ടു വച്ചത് വളരെ മഹത്തായ ഒരു ആശയമായിരുന്നു.
2: സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ.

0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 8:05.
1: അടുത്ത ഗാനം റിമി ടോമി മുല്ല എന്ന ചിത്രത്തിൽ പാടിയത്. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസാഗർ.

സുഷിൻ ശ്യാമിന്റെ സംഗീത സംവിധാനത്തിൽ ശ്രീനാഥ് ഭാസി പാടിയ ഗാനം. ചിത്രം ഭീഷ്മപർവം. ഗാനരചന വിനായക് ശശികുമാർ.

0: സാഹിത്യ സുരഭി
1: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
0: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
1: കേൾക്കൂ.
0: സാഹിത്യ സുരഭി
1: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9:00.
0: സാഹിത്യ സുരഭി
1: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
0: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മുഴുമുത്തുകൾ
1: സാഹിത്യ സുരഭി
0: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30,
1: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9:00.
0: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.
2: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈ ജി പ്രൈസ് ചലഞ്ച്.
3: ഇൻഡക്ഷൻ കെറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബേണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ, ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
2: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈ ജി പ്രൈസ് ചലഞ്ച്, എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
4: ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം, ഗായകർ യേശുദാസ്, രാധിക തിലക്, യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം.

അടുത്ത ഗാനം കാവാലം ശ്രീകുമാറിനൊപ്പം നജീം അർഷാദ് പാടിയത്, ചിത്രം മറിയം മുക്ക്. സന്തോഷ് വർമ്മയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് വിദ്യാസാഗർ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഈ വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കും. ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. ഇതിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 0484-2-42-63-87. മറ്റൊരു നമ്പർ 0484-2-42-63-97. മൊബൈൽ നമ്പർ 94-46-45-58-88. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0484-2-42-63-87.

0: 87 04 842 42 63 97 അല്ലെങ്കിൽ 94 46 45 58 88. വിളിക്കേണ്ട സമയം ഈ മാസം 7-ാം തീയതി, അതായത് അടുത്ത തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി തന്നെ പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു.
1: സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
2: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ.
1: ഓരോ പർച്ചേസിലും 25,000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ നേടാനും അവസരം.
2: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.
1: ഈ ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: സമയം 5:33:12. ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ചാർലി എന്ന പടത്തിൽ വിജയ് യേശുദാസ്, സന്തോഷ് വർമ്മ എന്നിവർ പാടിയത്. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ഗോപി സുന്ദർ.
3: അരിതരി കളയരുതരിതരി കളയരുതൊരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപതു പട്ടിണി വരുമത് പഴമൊഴി കരുതണം എഴുതിരുതേ. പല നര കയറിയ വഴിയവരുടിയ മൊഴികളിലൊട്ടും പതിലുകളില്ല, വെറുമൊരു മിരുതിനു തറുതല പറയരുതടലിനു മുതിരരുതേ. പല നര കയറിയ വഴിയവരുടിയ മൊഴികളിലൊട്ടും പതിലുകളില്ല, വെറുമൊരു മിരുതിനു തറുതല പറയരുതടലിനു മുതിരരുതേ. അരിതരി കളയരുതരിതരി കളയരുതൊരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപതു പട്ടിണി വരുമത് പഴമൊഴി കരുതണം എഴുതിരുതേ. അരിതരി കളയരുതരിതരി കളയരുതൊരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപതു പട്ടിണി വരുമത് പഴമൊഴി.

ചതിക്കാത്ത ചന്തു എന്ന പടത്തിൽ എം ജി ശ്രീകുമാർ, വിധു പ്രതാപ് എന്നിവർ പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് അലക്സ് പോൾ.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ട ഈ ഗാനം മിന്നാരം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, സുജാത മോഹൻ എന്നിവർ പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം.
1: ന്യൂസ് ഓൺ എയർ എന്ന ആകാശവാണിയുടെ ഇന്റർനെറ്റ് സ്ട്രീമിംഗ് സേവനം ഇപ്പോൾ വേവ്സ് എന്ന ആപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. കൂടുതൽ മെച്ചപ്പെട്ട ശ്രവ്യാനുഭവവും വ്യക്തതയും പ്രദാനം ചെയ്യുന്ന വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് WAVES എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ www.wavespb.com സന്ദർശിക്കുക. ആകാശവാണി നിലയങ്ങൾക്ക് പുറമെ രാജ്യത്തെ എല്ലാ ദൂരദർശൻ ചാനലുകളും പ്രമുഖ വാർത്താ ചാനലുകളും മികച്ച സിനിമകളും വേവ്സ് ആപ്പിൽ സൗജന്യമായി ലഭ്യമാണ്. ഇന്ന് തന്നെ വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. സന്ദർശിക്കൂ www.wavespb.com.
0: ചിത്രം ഫോർ ദ പീപ്പിൾ, ഗായകർ ദീപാങ്കുരൻ കൈതപ്പുറം, ജാസി ഗിഫ്റ്റ്. ഗാനമൊരുക്കിയവർ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, ജാസി ഗിഫ്റ്റ്.

Shut up, you know, fuck, fuck, ain't no, so you could call me my nigga, throw a ball with more blades than a pistol. ചിത്രം ചമ്പക്കുളം തച്ചൻ. പാടിയവർ യേശുദാസ്, എം ജി ശ്രീകുമാർ എന്നിവരും സംഘവും. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം രവീന്ദ്രൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഗ്രാമഫോൺ എന്ന പടത്തിൽ ബൽറാം അയ്യർ, സുജാത മോഹൻ എന്നിവരും സംഘവും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൂടുതൽ ഗാനങ്ങൾ 6:40 കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3, സമയം 5:59:50. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നീ പരിപാടിയിൽ രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ച് അറിയാം.
1: കഴിഞ്ഞ സെൻസസ് കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ മുതിർന്ന പൌരന്മാരുടെ ജനസംഖ്യ 10 കോടിയിലധികമാണ്. അതിൽ 1 കോടിയിലധികം പേർ 80 വയസ്സിനു മുകളിലുള്ളവരാണ്. മുതിർന്ന പൌരന്മാരുടെ ജനസംഖ്യയിൽ 70% കൂടുതൽ താമസിക്കുന്നത് രാജ്യത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലാണ്. ഇവരിൽ വലിയൊരു ശതമാനം വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. 2026 പ്രായമായവരുടെ എണ്ണം 173 ദശലക്ഷമായി ഉയരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 2017 കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ച ഒരു പദ്ധതിയാണ് രാഷ്ട്രീയ വയോശ്രീ യോജന. BPL വിഭാഗത്തിൽപ്പെട്ട പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മുതിർന്ന പൌരന്മാർക്ക് അസിസ്റ്റഡ് ലിവിംഗ് ഉപകരണങ്ങൾ നൽകുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഇത്. മുതിർന്ന പൌരന്മാരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ ആശയവിനിമയം, സ്വാതന്ത്ര്യം എന്നിവ നിലനിർത്തുന്നതിനുള്ള ഉപകരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വയോജന സൗഹൃദ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുമായാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി ഏതൊക്കെ പരിമിതികൾ നേരിടുന്നവർക്കാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ സാധിക്കുക എന്ന് നോക്കാം. കാഴ്ചക്കുറവ്, ശ്രവണ വൈകല്യം, പല്ലുകൾ നഷ്ടപ്പെടൽ, ചലനാത്മകത നഷ്ടപ്പെടൽ എന്നിങ്ങനെ പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൌരന്മാർക്ക് സഹായങ്ങളും സഹായ ജീവന ഉപകരണങ്ങളും നൽകുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. എന്തൊക്കെ ഉപകരണങ്ങളാണ് ഈ പദ്ധതി പ്രകാരം ലഭ്യമാകുന്നത്? വാക്കിംഗ് സ്റ്റിക്കുകൾ, എൽബോ ക്രച്ചസുകൾ, ട്രൈപോഡുകൾ, ക്വാഡ് പോഡുകൾ, ഊന്നുവടികൾ, കണ്ണട, ശ്രവണ സഹായികൾ, കൃത്രിമ

പല്ലുകൾ, വീൽചെയർ എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് നൽകുന്നു. ഇത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. 60 വയസ്സിന് മുകളിലുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിച്ച് ഈ പദ്ധതിയുടെ പ്രയോജനം നേടാവുന്നതാണ്. പൊതുമേഖലാ സ്ഥാപനമായ ആർട്ടിഫിഷ്യൽ ലിംസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ

0: രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ചാണ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

ഗ്രാമീണ സംസ്കൃതിയുടെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന നാടൻ ശീലുകൾ തേടിയുള്ള യാത്രകൾ തുടരുന്നു എല്ലാ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലും രാവിലെ 11 മണിക്ക്.

0: സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ് 36 സെക്കൻഡ്. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. തേനീച്ച കൃഷിയിലും തേൻ വ്യാപാരത്തിലും മികവ് തെളിയിച്ച യുവ കർഷകനും സംരംഭകനുമായ റോബിൻ ജോർജ് പടവിൽ സംസാരിക്കുന്നു. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്, ഇതിൽ നിലവറ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 ആസ്റ്റർ മെഡ്സിറ്റി FM ഹെൽത്ത് ലൈൻ. സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രാജീവ് സിയുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് FM ഡയറിയിലെ ഇന്നത്തെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സാഹിത്യ സുരഭി. കെ രതീഷ് അവതരിപ്പിക്കുന്ന കഥ സമ്മോഹനം. ചെഖോവ്, ആധുനിക ചെറുകഥയുടെ രാജകുമാരൻ. വി വേണുഗോപാലിന്റെ പ്രഭാഷണം. PP വിനോദ് കുമാറിന്റെ കവിതകൾ. 10:00 പണ്ഡിറ്റ് CR വ്യാസ് അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. PE വാലാവാൽക്കർ ഹാർമോണിയം. നാനാ മ്യൂലെ തബ്ല. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: ഈ പാതിരാത്രി SMS KYC അപ്ഡേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ അക്കൗണ്ട് ലോക്ക് ആകും. ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ബ്ലോക്കായി പോയാലോ?
2: നിൽക്കൂ, ചെക്ക് ചെയ്തോ ലിങ്ക് സുരക്ഷിതമാണോ. അയച്ചത് നിങ്ങളുടെ ബാങ്ക് തന്നെയല്ലേ? KYC അപ്ഡേറ്റ് ചെയ്യാൻ പരിചിതമല്ലാത്ത ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് അപരിചിതർക്കായി നിങ്ങളുടെ അക്കൗണ്ടിന്റെ വാതിൽ തുറക്കുന്നത് പോലെയാണ്. അനാവശ്യമായ തിടുക്കത്തിൽ കബളിക്കപ്പെടരുത്. വ്യാജ KYC അപ്ഡേറ്റ് ലിങ്കുകൾ സൂക്ഷിക്കുക. RBI പറയുന്നു.
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈ ജി പ്രൈസ് ചലഞ്ച്.
5: ഇലക്ട്രിക് കെറ്റിൽ 249 രൂപ, അയൺ ബോക്സ് 299 രൂപ,

0: ബർണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
1: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈജി പ്രൈസ് ചലഞ്ച്, എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
2: അറിയിപ്പ് തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ പി അംബുജാക്ഷി. 6 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ജി കുമാരപിള്ളയുടെ മഴക്കാലം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. തുടർന്ന് ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം. റോഡിലെ കുഴി ആരടയ്ക്കും? 7:50 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് RCR കായം, എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. ബോക്സ് ഓഫ് മെമ്മറീസ്, വിന്റേജ് ക്രാഫ്റ്റ് സംരംഭക റൈസ മനാലുമായി അഭിമുഖം, ആദ്യ ഭാഗം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 8:40 സ്പൈൻ ഫൗണ്ടേഷൻ FM ഹെൽത്ത് ലൈൻ. നട്ടെല്ലിനുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ ഒഴിവാക്കാം. കൺസൾട്ടന്റ് സ്പൈൻ സർജൻ ഡോക്ടർ R കൃഷ്ണകുമാറുമായി അഭിമുഖം. 9:00 സാഹിത്യ സുരഭി. കെ രതീഷിന്റെ കഥ സമ്മോഹനം. ചെഖോവ്, ആധുനിക ചെറുകഥയുടെ രാജകുമാരൻ. വി വേണുഗോപാലിന്റെ പ്രഭാഷണം. PP വിനോദ് കുമാറിന്റെ കവിതകൾ. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 നേർവഴി തിരുവനന്തപുരം റിലേ. 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് സംഗീത ലഹരി. 10:55 നാട്ടുവിശേഷം.
3: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം, എന്തു പഠിക്കണം, എന്താകണം. പ്രായോജകർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി. ഓരോ TV പർച്ചേസിലും 5,000 വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
1: 43-inch TV വെറും 11,999 മാത്രം.
0: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം. TNC apply.
2: നാളെ രാവിലെ 11:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 12:05 ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 3:00 ആകാശവാണി FM വാർത്തകൾ, ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4:00 ആകാശവാണി FM വാർത്തകൾ, വാർത്തകളെ തുടർന്ന് 4:00 വാട്സ്ആപ്പ് സന്ദേശ ഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
4: റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജുവല്ലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
2: നാളെ വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജന നന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. റോഡിലെ കുഴി ആരടയ്ക്കും? 7:55 ഒരിടത്തൊരിടത്ത്, മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 സൺറൈസ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ്, റീനൽ ട്രാൻസ്പ്ലാന്റ് ആൻഡ് റോബോട്ടിക് സർജൻ ഡോക്ടർ അതുൽ കൃഷ്ണയുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് FM ഡയറിയിലെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ.

0: 9 മണിക്ക് News@9 ഡൽഹിയിലെ, 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി ഡൽഹിയിലെ, 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പ് കഴിഞ്ഞു.
1: മൊബൈൽ മുതൽ ഹോം പ്ലാൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
2: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്, മൈജി പ്രൈസ് ചാലഞ്ച്.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
2: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: ടിഎൻസി അപ്ലൈ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: സമയം 6:19:19. ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: മധുരം ഗീതത്തിൽ ശ്രോതാക്കൾ കേട്ട ലളിതഗാനം പാടിയത് എം ജി ശ്രീകുമാർ. ബിച്ചു തിരുമലയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നുള്ള മറ്റൊരു ഗാനവുമായി മധുരം ഗീതം വീണ്ടും നാളെ വൈകിട്ട് ഇതേ സമയത്ത്.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
2: ആരെ കാണാനാണ്? അതോ അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? അയാൾ ഉദ്ദേശം അറിയിച്ചു. ഒറ്റയ്ക്കാണോ വന്നത്? അതെ. അയാൾ അവളുടെ കണ്ണുകളിലേക്ക് ഊളിയിട്ടു.
1: കെ രതീഷിന്റെ കഥ സമ്മോഹനം.
3: കാണുമ്പോൾ ഓലയുരിഞ്ഞ, തുമ്പുകൾ കെട്ടി ദൃശ്യഭംഗിയുള്ള വളയം കോർത്തെടുത്ത രണ്ടിർക്കിൽ.
1: വിനോദ് കുമാർ കടമക്കുടിയുടെ കവിതകൾ.
4: പ്രധാനമായും ചെറുകഥാകൃത്തും നാടകകൃത്തുമായ ചെക്കോവ് ചില ലഘു നോവലുകളും രചിച്ചിരിക്കുന്നു. ലോക ചെറുകഥയുടെ രാജകുമാരൻ എന്ന് ചെക്കോവ് വിശേഷിപ്പിക്കപ്പെട്ടു വരുന്നു.
1: ചെക്കോവ് ആധുനിക ചെറുകഥയുടെ രാജകുമാരൻ. വേണുവി ദേശം നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. ആലുവ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ദ്വിദിന പരിശീലന പരിപാടി. ഈ മാസം 8-9 ആലുവ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ നടത്തുന്നു. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കർഷകർ ഈ മാസം 5 മുൻപായി 94-95-02-61-03 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് പേരുകൾ രജിസ്റ്റർ ചെയ്യുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 94-95-02-61-03.
5: ഈ സെപ്റ്റംബർ 5 പിട്ടാപ്പിള്ളി ഏജൻസീസിന്റെ സാറ്റർഡേ സർപ്രൈസ് സെയിൽ. വാഷിംഗ് മെഷീൻ ഒരു അപ്ഗ്രേഡ് കൊടുത്താലോ? വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ ഒരു ലോണ്ടറി ബാസ്കറ്റ് ആണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത്. 9,000 ക്യാഷ്ബാക്ക്, SBI കാർഡിന് 10,000 ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, 888 മുതൽ EMI, 000 ഫിനാൻസ്. അത് മാത്രമല്ല, 5,000+ വിജയികൾക്ക് കൊമ്പൻ സമ്മാനങ്ങളാണ് പിട്ടാപ്പിള്ളി ഏജൻസീസ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ ഈ സാറ്റർഡേ നേരെ വിട്ടോ പിട്ടാപ്പിള്ളി ഏജൻസീസിലേക്ക്.
6: വെറും 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ കിട്ടും?
7: മൈജിയിൽ കിട്ടും.
8: മൈജി പ്രൈസ് ചലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
9: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോൾ തുടരുന്നു.
8: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 6 വരെ.
0: കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ 18-49 വയസ്സുള്ളവർക്ക് സെൽഫോൺ റിപ്പയർ ആൻഡ് സർവീസ്, ബ്യൂട്ടി പാർലർ മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിൽ സൗജന്യ പരിശീലനം നൽകുന്നു. ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുവാനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം. 0481-2-30-33-07. 0481-2-30-33-07.
9: സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
8: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ.
9: ഓരോ പർച്ചേസിലും 25 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ നേടാനും അവസരം.
8: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.
9: ഈ ഓഫർ September 6 വരെ മാത്രം. AC വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
8: 1.5 2-10 എയർ കണ്ടീഷണറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
9: ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് AC ബ്രാൻഡും സ്വന്തമാക്കാം.
8: ഓരോ പർച്ചേസിലും 3,000 രൂപ വരെ വില വരുന്ന പ്രോഡക്റ്റുകളും നേടാം.
9: September 6 വരെ.
0: ബാങ്ക് ഓഫ് ഇന്ത്യ വിവിധ വിഭാഗങ്ങളിലായി സ്കെയിൽ 4 വരെയുള്ള ഓഫീസർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഈ മാസം 10 ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.bankofindia.bank.in സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം. www.bankofindia.bank.in.
10: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
11: എവിടുന്ന് വാങ്ങിക്കണം?
10: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാണ്.
11: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
10: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
11: എന്നാ മൈജി തന്നെ പോവാം.
10: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
0: LIC ഗോൾഡൻ ജൂബിലി സ്കോളർഷിപ്പ് 2026 അപേക്ഷ ക്ഷണിച്ചു. സാമ്പത്തികമായി പിന്നാക്കം

0: നിൽക്കുന്ന അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് LIC India.in സന്ദർശിക്കുക. www.LIC India.in.
1: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗവളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
2: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
2: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
3: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി. ഓരോ ടിവി പർച്ചേസിലും 5000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
4: 43-inch ടിവി വെറും 11,999 രൂപ മാത്രം.
3: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
5: TNC അപ്ലൈ.
0: ചെറിയ കലവൂർ അസാപ്പ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക്, വെയർഹൌസ് അസോസിയേറ്റ്, സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് എന്നീ കോഴ്സുകളിലേക്ക് സൗജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം. 94-95-96-82. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സമയം 6:29:46. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം.
6: സമയം 6:30. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
7: Most suitable for your loved ones. RPL Life. Nothing better than this.
8: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
9: Aakashavani. Namaskaram. Pradeshika Vartakal. Vaikunnathu Narendra Mohan. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ ഭൗമ നിരീക്ഷണ സേവനങ്ങൾ ഇനി കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് ശ്രീകൃഷ്ണ ജയന്തി ദിനം വിപുലമായി ആഘോഷിച്ച് ഭക്തലക്ഷങ്ങൾ. ആശംസയറിയിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീഇമാജിനിങ് കേരളം ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യത ചർച്ച ചെയ്ത് ശില്പശാല. ഭാവിയിൽ നിർമ്മിത ബുദ്ധിയുടെയും നാനോ ടെക്നോളജിയുടെയും സഹായത്തോടെ ആരോഗ്യമേഖലയിൽ വൻ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള ക്രിക്കറ്റ് ലീഗ് 3rd സീസണിന്റെ ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ച് ISRO. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെയായിരുന്നു വിക്ഷേപണം. വിക്ഷേപണം നടന്ന് 18 മിനിറ്റിനുള്ളിൽ 2,367 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തെ സുസ്ഥിര ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ചതായി ISRO അറിയിച്ചു. ഭൗമനിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം, ദുരന്ത നിവാരണം എന്നിവയ്ക്ക് ഏറെ സഹായകരമാകും. ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞു. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായ വിക്ഷേപണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഭാരതത്തിന്റെ ബഹിരാകാശ മേഖലയുടെ മികവിന്റെയും നവീകരണത്തിന്റെയും വളരുന്ന ശേഷിയുടെയും പ്രതിഫലനമാണ് ഈ വിജയമെന്ന് സമൂഹമാധ്യമ കുറിപ്പിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ISRO-യും ഇന്ത്യൻ വ്യവസായ മേഖലയും തമ്മിൽ വളർന്നുവരുന്ന പങ്കാളിത്തം രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾക്ക് പുതിയ കരുത്തും വ്യാപ്തിയും നൽകുന്നുണ്ടെന്നും ബഹിരാകാശ മേഖലയിലാകെ ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.

0: യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ചണ്ഡിഗഡിലെ പഞ്ചാബ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രത്തെ ലക്ഷ്യബോധത്തോടെ പിന്തുടരണമെന്നും പരാജയങ്ങളെ ധൈര്യത്തോടെ നേരിടണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ടെക് ഇന്നൊവേഷൻ ഫോറവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. ഹൃദ്രോഗ ചികിത്സാ രംഗത്തെ മുന്നേറ്റം പ്രതിഫലിപ്പിക്കുന്ന ഇന്ത്യ വാൽവ്സ് 2026 എന്ന ദേശീയ അക്കാദമിക മീറ്റിൽ അദ്ദേഹം പങ്കെടുക്കും. ഇതിന്റെ ഭാഗമായി ഇന്ത്യ വാൽവ് രജിസ്ട്രിയുടെ ഉദ്ഘാടനവും ഉപരാഷ്ട്രപതി നിർവഹിക്കും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് കോഴിക്കോട് IIMൽ തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിസഭാ അംഗങ്ങളും പങ്കെടുക്കുന്ന പരിപാടിയിൽ സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ചയാകും. വിശദാംശങ്ങളിലേക്ക്.
1: കോഴിക്കോട് IIMലെ റീ ഇമാജിനിംഗ് കേരളം ദ്വിദിന പരിശീലന പരിപാടിയിൽ സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അവലോകനം ചെയ്യും. IIM കോഴിക്കോടിലെ അധ്യാപകർ, രാജ്യാന്തര വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ കാലാവസ്ഥാ പ്രതിരോധം, പൊതുജനാരോഗ്യം, സംരംഭകത്വം, നൈപുണ്യ വികസനം, ഉന്നത വിദ്യാഭ്യാസത്തിലെ മികവ്, സമൂഹാധിഷ്ഠിത ദുരന്ത നിവാരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഭരണരംഗത്ത് പ്രൊഫഷണലിസവും കാര്യക്ഷമതയും ഉറപ്പുവരുത്തുകയാണ് കോഴിക്കോട് IIMൽ ആരംഭിച്ച രണ്ട് ദിവസത്തെ പരിശീലന പരിപാടിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇത് രണ്ടാം തവണയാണ് കേരള മന്ത്രിസഭയ്ക്കായി IIM കെ സമർപ്പിത നേതൃത്വ പരിപാടി സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലോകത്ത് ഓരോ നിമിഷവും പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും മാറുന്ന കാലത്തിനനുസരിച്ച് അറിവുകൾ നിരന്തരം ആർജിക്കേണ്ടത് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാക്കനാട് കിൻഫ്ര കൺവെൻഷൻ സെന്ററിൽ നടന്ന ടെക്കോൺ 26 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകും. അടുത്ത മാസം 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. സംസ്ഥാന സ്കൂൾ കായികമേള സംഘാടക സമിതി യോഗം മറ്റന്നാൾ രാവിലെ 11 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് ദർശനത്തിനെത്തിയത്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടന്നു. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും അരങ്ങേറി. 52 പള്ളിയോടക്കരക്കാരുൾപ്പെടെ 600,000 ഭക്തർ ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുത്തു. അഷ്ടമിരോഹിണി ദിനത്തിൽ ഭക്തിസാന്ദ്രമായി ഗുരുവായൂർ ശ്രീകൃഷ്ണക്ഷേത്രം. ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭക്തജന തിരക്കാണ് ഇന്ന് പുണ്യസന്നിധി സാക്ഷ്യം വഹിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഭക്തിനിർഭരമായ ഘോഷയാത്രകൾ ഉച്ചയോടെ ഗുരുവായൂർ തിരുനടയിൽ സംഗമിച്ചു. മമ്മയൂർ ക്ഷേത്രസന്നിധിയിൽ നിന്ന് പുറപ്പെട്ട ഉറിയടി നൃത്തം, ഗോപികാ നൃത്തം, എഴുന്നള്ളിപ്പ് എന്നിവയടങ്ങുന്ന ഘോഷയാത്ര ഉച്ചയോടെയാണ് ക്ഷേത്രമുറ്റത്തേക്ക് എത്തിച്ചേർന്നത്. പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്രകളും നെന്മണി ബലരാമ ക്ഷേത്രത്തിൽ നിന്നുള്ള ഉറിയടി, ദേവസഹോദര സംഗമം എന്നിവയും ഭക്തർക്ക് ദൃശ്യവിരുന്നായി. ജയന്തി പ്രമാണിച്ച് 40,000 പേർക്കാണ് ദേവസ്വം എന്ന വിഭവസമൃദ്ധമായ പ്രസാദവൂട്ട് നൽകിയത്.
0: ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവും ഉപദേശങ്ങളും സത്യത്തിന്റെയും കരുണയുടെയും പാതയിലൂടെ മനുഷ്യരാശിയെ നയിക്കുന്നതായി ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു. DD മലയാളത്തിൽ സംപ്രേക്ഷണം ചെയ്യുന്നതിനായി പ്രസാർഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്കായി ഈ ടെൻഡർ ക്ഷണിക്കുന്നു. വിശദവിവരങ്ങൾക്കായി ഈ പോർട്ടൽ പ്രസാർഭാരതി .eproc.in എന്ന പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി September 14. മറയൂർ കാന്തല്ലൂർ മേഖലയിലെ കർഷകർക്ക് ആശ്വാസമായി വെളുത്തുള്ളി വില കിലോയ്ക്ക് 300 രൂപയായി ഉയർന്നു. ഭൌമസൂചിക പദവിയുള്ള കാന്തല്ലൂർ വെളുത്തുള്ളിക്ക് തമിഴ്നാട്ടിലെ വടുക്കുപെട്ടി വിപണിയിലാണ് നിലവിൽ മികച്ച വില ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: മുൻപ് 130 രൂപയായിരുന്ന വെളുത്തുള്ളി വിലയാണ് ഇപ്പോൾ വടുകുപെട്ടി വിപണിയിൽ 300 രൂപ വരെയായി ഉയർന്നത്. തമിഴ്നാട്ടിലെ പ്രമുഖ വെളുത്തുള്ളി വിപണിയായ വടുകുപെട്ടിയിലാണ് കാന്തല്ലൂരിലെ കർഷകർ വിളവുകൾ എത്തിച്ച് വിൽക്കുന്നത്. 200 കിലോമീറ്റർ അകലെയുള്ള വിപണിയിലെത്തി ലേലത്തിൽ പങ്കെടുക്കുമ്പോൾ മാത്രമാണ് കർഷകർക്ക്

0: നിലവിലെ വില അറിയാൻ സാധിക്കുന്നത്. ശീതകാല പച്ചക്കറി കൃഷിക്ക് ന്യായവില കിട്ടാതായതോടെയാണ് കാന്തല്ലൂരിലെ കർഷകർ വെളുത്തുള്ളി കൃഷിയിലേക്ക് തിരിഞ്ഞത്.
1: കേരള ക്രിക്കറ്റ് ലീഗ് മൂന്നാം സീസണിന്റെ ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ ഒരു വിക്കറ്റിന് പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ട്രിവാൻഡ്രം റോയൽസ് ഉയർത്തിയ 164 റൺസ് വിജയലക്ഷ്യം 9 വിക്കറ്റ് നഷ്ടത്തിൽ 167 റൺസ് നേടി തൃശൂർ ടൈറ്റൻസ് മറികടന്നു. രാത്രി 7 മണിക്ക് നടക്കുന്ന രണ്ടാം സെമിയിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 362 പോയിന്റ് ഉയർന്ന് 76,515, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 24 പോയിന്റ് ഉയർന്ന് 23,897 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. ഗ്രാമിന് 120 രൂപ വർദ്ധിച്ച് 14,360 രൂപയും പവന് 960 ര�പ വർദ്ധിച്ച് 1,14,880 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ ഭൗമ നിരീക്ഷണ സേവനങ്ങൾ ഇനി കൂടുതൽ മെച്ചപ്പെടുമെന്ന് ISRO. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി നാളെ ചെന്നൈയിൽ സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് ശ്രീകൃഷ്ണ ജയന്തി ദിനം വിപുലമായി ആഘോഷിച്ച് ഭക്തലക്ഷങ്ങൾ. ആശംസയറിയിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾക്കായി കോഴിക്കോട് IIMൽ നടക്കുന്ന റീ ഇമാജിനിങ് കേരളം ദ്വിദിന ശില്പശാലയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യത ചർച്ച ചെയ്ത് ശില്പശാല. ഭാവിയിൽ നിർമ്മിത ബുദ്ധിയുടെയും നാനോ ടെക്നോളജിയുടെയും സഹായത്തോടെ ആരോഗ്യമേഖലയിൽ വൻ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരള ക്രിക്കറ്റ് ലീഗ് മൂന്നാം സീസണിന്റെ ആദ്യ സെമിയിൽ ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:40:25. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം സസ്നേഹം സുമിത്ര എന്ന പടത്തിൽ ഗായത്രി അശോകൻ പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. സുജാത എന്ന പടത്തിൽ ഹേമലത പാടിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, രവീന്ദ്ര ജെയിനിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കാലാവസ്ഥാ അറിയിപ്പ്. ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 31°C, കുറഞ്ഞ താപനില 25.8°C. ആകാശവാണി കൊച്ചി FM 102.3.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: കാർഷിക ജീവനം.
4: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: ശരിയായ തയ്യാറെടുപ്പും പരിപാലനവും വഴി ലാഭകരമായി തേനീച്ച കൃഷി ചെയ്യുന്ന യുവ കർഷകനും സംരംഭകനുമായ തൊടുപുഴയിലെ റോബിൻ ജോർജ് പടവിൽ ആണ് ഇന്ന് കാർഷിക ജീവനത്തിൽ നമ്മോടൊപ്പമുള്ളത്. ഉപജീവന മാർഗമായി തേനീച്ച കൃഷി തിരഞ്ഞെടുത്ത കാലത്ത് വർഷം 500 കിലോ തേൻ പോലും വിൽക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് റോബിൻ പറയുന്നത്. എന്നാൽ ഇന്ന് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നതും മറ്റു കർഷകരിൽ നിന്നും സംഭരിക്കുന്നതും ചേർത്ത് വർഷം 25 മുതൽ 30 ടൺ വരെ തേൻ വ്യാപാരം നടത്തുന്നുണ്ട് ഈ കർഷകൻ. അമല ഹണി എന്ന തനതു ബ്രാൻഡിൽ ചില്ലറയായും ഔഷധ നിർമ്മാതാക്കൾക്ക് മൊത്തമായും തേൻ വിൽപ്പന നടത്തി വരുന്നു. തേൻ ഡബിൾ ബോയിലിംഗ് നടത്തി സൂക്ഷിച്ചുവച്ച് ചില്ലറയായി വിൽക്കാൻ ശ്രമിക്കണമെന്ന് റോബിൻ തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നും പറയുന്നു. ചില്ലറ വിൽപ്പന കൂട്ടാനായി ചെറുകിട കർഷകർ പുതുസാധ്യതകൾ പരീക്ഷിക്കണമെന്നും ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നു. മെഡിക്കൽ സ്റ്റോറുകളിലെ തേൻ വിപണന സാധ്യത ഫലപ്രദമായി വിനിയോഗിക്കുന്ന കർഷകനാണ് റോബിൻ. രാജ്യത്തെ തേൻ വിപണിയിൽ കേരളത്തിൽ നിന്നുള്ള തേനിന് മുൻതൂക്കമുണ്ടെന്നും അത് നമ്മുടെ കർഷകർക്ക് ഗുണകരമാണെന്നും പ്രയോജനപ്പെടുത്താൻ കഴിയണമെന്നും റോബിൻ പറയുന്നു. നമുക്ക് ഇദ്ദേഹത്തോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്? എത്ര വർഷമായി?
1: ഞാൻ ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ റബ്ബർ ബോർഡിൽ നിന്ന് തൊട്ടടുത്ത വീടുകളിലൊക്കെ തേനീച്ചപ്പെട്ടി വിതരണം ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു കൗതുകം തോന്നി, അവരിൽ നിന്ന് 2 പെട്ടി മേടിച്ചാണ് ഇത് തുടക്കം. സ്വന്തം ആവശ്യത്തിന് വേണ്ടി തേനീച്ച വളർത്താൻ തുടങ്ങി. പിന്നെ തേനീച്ചപ്പെട്ടിയുടെ എണ്ണം കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കുമ്പം കുറച്ച് ബിസിനസ് പരമായിട്ട് നല്ല രീതിയിൽ ചെയ്താലോ എന്ന് ആലോചിച്ച് തുടങ്ങിയതാണ്. അമല ഹണി എന്നുള്ള ബ്രാൻഡിൽ വിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 15 വർഷമായി.
0: ഒരു ഉപജീവന മാർഗമായി തേനീച്ച കൃഷി തിരഞ്ഞെടുത്ത കാലത്ത് പ്രതിവർഷം 500 കിലോ തേൻ പോലും വിൽക്കാൻ കഴിയില്ലെന്നാണല്ലോ താങ്കൾ ആദ്യം കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് അതിന്റെ ഉൽപാദനം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അത് എത്രത്തോളമാണ് എന്നൊക്കെ ഒന്ന് ആ ഒരു വളർച്ച ഒന്ന് വിവരിക്കാമോ?

0: ഞാൻ അറക്കുളം പഞ്ചായത്തിൽ ജീവിക്കുന്നയാളാ. ഇവിടെ വന്ന ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വെട്ടികൾ കാണാം എല്ലാ തോട്ടങ്ങളിലും. പക്ഷെ ഇത് ഈ ഇവിടുത്തുകാരുടെ വെട്ടിയല്ല, ഇതെല്ലാം മാർത്താണ്ഡത്തു നിന്നും നെയ്യാറ്റിൻകരയിൽനിന്നും അവിടെ ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ സീസൺ കഴിയുമ്പം തേനും പെട്ടിയുമായിട്ട് തിരിച്ചു പോകുന്നവരാ. ഈ കേരളത്തിലെ എല്ലായിടത്തും കൊണ്ടുപോയി പെട്ടി വെക്കുന്ന മാർത്താണ്ഡംകാരാ. അവരുടെ കുലത്തെഴിലാ, അവര് സീസൺ ആകുമ്പം അവർ അവിടുന്ന് പെട്ടി കൊണ്ടുവന്ന് കേരളത്തിലെ എല്ലാ ഇടത്തും കൊണ്ടുവന്ന് വെക്കും. അവരാ സീസൺ കഴിയുമ്പം തേനും പെട്ടി എല്ലായിട്ട് തിരിച്ചും പോകും. നമ്മുടെ മലയാളികൾക്ക് അത്ര താല്പര്യം ഇല്ലായിട്ടാന്ന് തോന്നുന്നു, ഈ ഫീൽഡിൽ അത്ര പിടിച്ചു നിൽക്കുന്നത് കണ്ടിട്ടില്ല.
1: എന്തിനും തേനീച്ചയാണ് താങ്കൾ കൃഷിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്, അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊന്ന് വിവരിക്കാമോ?
0: കരിഞ്ഞൊടിയും തേനീച്ചേനെയാണ് നമ്മൾ കൂടുതലായിട്ട് വളർത്തുന്നത്. അതാകുമ്പം കൂടുതൽ ഉൽപാദനം കിട്ടും. ഒരു പെട്ടിയിൽ നിന്ന് ഒരു 20-25 കിലോ വരെയും തേൻ കിട്ടും. ഈ തേനിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഈ കുട്ടികളുടെ ബുദ്ധി വികാസത്തിന് പ്രേരകമാകുന്നുണ്ട്. പിന്നെ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ വർദ്ധിക്കാൻ തേന് പതിവായിട്ടുള്ള ഉപയോഗം നല്ലതാണ്. രാവിലെ ഓടിപ്പിടിച്ച് തിരക്കിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് തേൻവെള്ളം കൊടുത്തു വിടുവാണെങ്കിൽ അവർക്ക് ക്ഷീണവും തളർച്ചയും ഒന്നും ഉണ്ടാവില്ല. അവർക്കൊരു ഉണർവും ഉന്മേഷവും ഒക്കെ കിട്ടും. ഇടയ്ക്കിടയ്ക്ക് കുടിക്കുകയും ചെയ്യാം, ദാഹവും മാറും. അതുപോലെ തന്നെ ദഹനം ആവശ്യമില്ല, അതുകൊണ്ട് ശരീരം പെട്ടെന്ന് വലിച്ചെടുക്കും. അപ്പം പെട്ടെന്ന് ഉണർവും ഉന്മേഷവും എല്ലാം കിട്ടും.
1: ഇനി ഇതിന്റെ കൃഷി രീതി വ്യക്തമാക്കാമോ, എങ്ങനെയാണ് ഈ ഒരു തേനീച്ച കൃഷി ചെയ്യുന്നത് എന്ന്?
0: ഈ തേനീച്ചക്കൂട് നമ്മൾ സ്ഥാപിക്കുന്ന റബ്ബർ തോട്ടത്തിലാണ്. അതിപ്പോ ഒരു ബാച്ച് എന്ന് പറഞ്ഞാൽ 25-30 എണ്ണമാണ് നമ്മുടെ ഒരു ബാച്ച്. അത് ഒരിടത്ത് വെച്ച് കഴിഞ്ഞാല് അടുപ്പിച്ച് വെക്കാം, 1 മീറ്റർ അകലത്തിൽ വെക്കാം. അടുത്തത് അടുത്ത ഒരു 500 മീറ്റർ അകലെ അടുത്ത തോട്ടത്തിൽ, റബ്ബർ തോട്ടത്തിലാണ് നമ്മൾ വീണ്ടും അടുത്ത ബാച്ചായിട്ട് 25-30 എണ്ണം സ്ഥാപിക്കുന്നത്. തേനീച്ചക്ക് 3 കാലങ്ങളുണ്ട്: ക്ഷാമകാലം, വളർച്ചാകാലം, പിന്നെ തേൻകാലം. അതായത് ജൂൺ തൊട്ട് ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ മാസം വരെ ക്ഷാമകാലമാണ് തേനീച്ചക്ക്. പൂമ്പടിയും തേനൊന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ വളർച്ചാകാലമാണ്. അപ്പോഴത്തേനും ഈച്ച നല്ല ആക്റ്റീവാകും, വളർച്ചാകാലമാവും. പിന്നെ ജനുവരി തൊട്ട്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ തേൻകാലം, തേന്റെ സീസൺ ആണ്. അങ്ങനെ 3 കാലങ്ങളുണ്ട്.
1: എന്തെല്ലാം കീടാക്രമണങ്ങൾ കണ്ടിട്ടുണ്ട്, അതിനുവേണ്ടി എന്തെല്ലാം പ്രതിരോധ മാർഗങ്ങൾ താങ്കൾ സ്വീകരിച്ചിട്ടുണ്ട്?
0: തേനീച്ച കൂടുതലായിട്ട് ആക്രമിക്കുന്നത് കൊളവിയാണ്. ഈ മഴക്കാലത്ത് കൊളവി വരും, രാവിലെയും വൈകിട്ടും മലങ്കൊളവി. അതിനെ നമ്മൾ ബാറ്റ് കൊണ്ട് അടിച്ചു കൊല്ലണം. പിന്നെയുള്ളത് മഴക്കാലത്ത് ഈ പൂപ്പലും മെഴുകുപുഴു എന്ന് പറയുന്നൊരു ഇതുണ്ട്. അത് തന്നെത്താനെ ഈ പഴയ അടയില് മെഴുകുപുഴു ഉണ്ടാവും. നല്ലപോലെ ക്ലീൻ ചെയ്ത് ഒരു 15 ദിവസം കൂടുമ്പം നമ്മള് പെട്ടി ക്ലീൻ ചെയ്ത് റെഡിയാക്കി കൊടുക്കണം.
1: താങ്കൾ അവലംബിച്ചിരിക്കുന്ന ഡബിൾ ബോയിലിംഗ് രീതിയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണ്?
0: ഈ തേനീച്ച കർഷകർക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്, തേനിലെ ജലാംശം നേരത്തെ 25% വരെ ആകായിരുന്നു, അത് ഒറ്റയടിക്ക് 20% കുറച്ചു നിയമപ്രകാരം. അതൊരു വലിയൊരു ബുദ്ധിമുട്ട് ആയിട്ടുണ്ട്. നമ്മൾ ഈ തേനീച്ചപ്പെട്ടിയിൽ നിന്ന് എടുക്കുന്ന തേനില് ജലാംശം ഒരു 23-24% ഒക്കെ കാണും. അത് ഡബിൾ ബോയിലിംഗ് വഴി നമ്മൾ 20% കൊണ്ടുവരും, എന്നിട്ടാണ് നമ്മൾ വിൽക്കുന്നത്. ഇങ്ങനെ നല്ല രീതിയിൽ പ്രോസസ് ചെയ്താൽ എത്ര വർഷം വേണേലും ആ തേൻ കേടുകൂടാതെ ഇരുന്നോളൂ.
1: അമല ഹണി ബ്രാൻഡിനെ കുറിച്ചിട്ട് ഒന്ന് വിവരിക്കാമോ?
0: ഓരോ വർഷം ചെല്ലും തോറും തേനിന് ആവശ്യക്കാർ കൂടിക്കൂടി വരുന്നുണ്ട്. പിന്നെ അമല ഹണി എന്നുള്ള ബ്രാൻഡിൽ നമ്മൾ നല്ല ഫാം ഫ്രഷ് ഹണിയാണ് കൊടുക്കുന്നത്. ഓരോ വർഷവും അതുകൊണ്ട് കച്ചവടം കൂടിക്കൂടി വരുന്നുണ്ട്. ഇപ്പൊ ഒരു 30 ടണ്ണിന്റെ അടുത്ത് കച്ചവടം ഉണ്ട്.
1: എന്തെങ്കിലും അവാർഡുകൾ അല്ലെങ്കിൽ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ?
0: എനിക്ക് അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ല. സർക്കാർ നല്ലപോലെ പരിശീലന ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഖാദി ബോർഡ്, റബ്ബർ ബോർഡ്, ഹോർട്ടികോർപ്പ്, ഇവരെല്ലാം നല്ലപോലെ ക്ലാസ്സുകളും ട്രെയിനിങ്ങും എല്ലാം നടത്തുന്നുണ്ട്.
1: ഗവൺമെന്റിന്റെ അതുപോലെ തന്നെ കൃഷി ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്ന പിന്തുണ എന്തെല്ലാമാണ്?
0: നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നാച്ചുറൽ ഹണി അതുപോലെ തന്നെ നാച്ചുറൽ ഹണി ആയിട്ട് വിൽക്കുവാനുള്ള ഒരു സംവിധാനം സർക്കാർ ചെയ്തു തരുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ ഈ സ്കൂൾ കുട്ടികളെ തേനീച്ച കൃഷി പരിശീലിപ്പിക്കണം. ഒരു 2-3 പെട്ടിയൊക്കെ കൊടുത്ത് താല്പര്യമുള്ളവരെ അതിനുള്ള പരിശീലനം കൊടുത്ത് വളർത്താൻ പ്രേരിപ്പിക്കണം. കുട്ടികൾക്ക് അതൊരു വലിയ സന്തോഷമായിരിക്കും, അവർക്ക് ഒരു പോക്കറ്റ് മണിക്കുള്ള വരുമാന മാർഗം ആകുമല്ലോ. ഒരു 30 പെട്ടി തേനീച്ച വളർത്തുവാണെങ്കിൽ അവർക്ക് ഒരു 1.5 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അത് മതി അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന്.
1: വീട്ടുകാരുടെ പിന്തുണയെ കുറിച്ച്?
0: ആ, വീട്ടുകാര് നല്ല സപ്പോർട്ടാ. സമയം കിട്ടുമ്പോ അവര് നമ്മളെ സഹായിക്കും. വൈഫിന് സമയം കിട്ടാറില്ല, ജോലിക്ക് പോണം. പിന്നെ മോന് കോളേജിൽ പോണം. ഇല്ലാത്ത സമയങ്ങളിൽ എന്നോടൊപ്പം കൂടും.
1: കൃഷിയെ സ്നേഹിക്കുന്ന നമ്മുടെ ആകാശവാണി ശ്രോതാക്കളോട് ഒരു യുവ കർഷകൻ, യുവ സംരംഭകൻ എന്ന നിലയിൽ താങ്കളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നും നൽകാനുള്ള സന്ദേശം എന്താണ്?
0: ഒരു തേനീച്ച കർഷകന് ഏറ്റവും കൂടുതൽ തിരക്ക് തേന്റെ സീസണിലാണ്. അപ്പം

0: തേനെടുക്കണം, ആഴ്ചയിലാഴ്ച തേനെടുക്കണം, പ്രോസസ് ചെയ്യണം, അത് ബോട്ടിൽ ചെയ്യണം, മാർക്കറ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സാധാരണ കർഷകർക്ക് ഇതിനെല്ലാം അതിജീവിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ്. ഈ ഒരുപാട് പൈസ മുടക്കി വലിയ പ്രോസസ്സും മെഷീനൊക്കെ മേടിച്ച് പ്രോസസ്സ് ചെയ്യാനൊന്നും സാധിക്കില്ലല്ലോ, അതൊരു പ്രശ്നമാണ്.
1: നമ്മൾ ഈ തേനെ മാക്സിമം തേന്റെ സീസണിൽ സംഭരിച്ചാൽ മാത്രമേ നമുക്ക് വർഷം മുഴുവൻ ഈ തേൻ വിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സ്റ്റോക്ക് തീർന്നു പോകും. സ്റ്റോക്ക് തീർന്നു പോയാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് തേൻ കൊടുക്കാൻ പറ്റാതെ വരും. വലിയ വലിയ കമ്പനിക്കാര് തേൻ മേടിക്കുന്ന ആയുർവേദ കമ്പനിക്കാര് നമ്മളിൽ നിന്ന് വിട്ടുപോകും. അങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങളുണ്ട്.
0: ഈ തേനീച്ച കൃഷി പെട്ടെന്ന് പഠിച്ചെടുക്കണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. പെട്ടെന്ന് കാശുണ്ടാക്കാന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞാല് അത് പരാജയപ്പെട്ടു പോവുള്ളൂ. അതിൻ്റെതായ സമയം എടുക്കും. അതുകൊണ്ടാണ് യുവതലമുറ ഈ ഫീൽഡ് പിടിച്ചു നിൽക്കാത്തത്.
1: ആകാശവാണി ശ്രോതാക്കളോട് പറയാനുള്ളത്, ഒരു രണ്ടു മൂന്ന് പെട്ടിയെങ്കിലും നമുക്ക് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ സ്ഥാപിക്കണം. അപ്പൊ നമുക്ക് തേനിന് വേണ്ടി മറ്റെങ്ങും പോകാതെ ഒരു ആവശ്യം വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തേനെടുത്ത് ഉപയോഗിക്കാം.
0: എനിക്ക് തേനീച്ച കൃഷി ഒരു ഹോബി മാത്രമല്ല, ഒരു ജീവിതമാർഗം കൂടിയാണ്. അതുകൊണ്ട് നന്നായിട്ട് പരിശ്രമിക്കുന്നു, മുന്നോട്ട് പോകുന്നു.
2: അപ്പോ ഇനിയും താങ്കളുടെ ഈ ഒരു കൃഷിയും സംരംഭവും എല്ലാം വളരെ വിജയകരമായി മുന്നോട്ട് പോവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇതുവരെ കാർഷിക ജീവനത്തിൽ അനുഭവങ്ങൾ പങ്കുവച്ചത് തേനീച്ച കൃഷിയിലും തേൻ വ്യാപാരത്തിലും മികവു തെളിയിച്ച തൊടുപുഴയിലെ യുവകർഷകനും സംരംഭകനുമായ റോബിൻ ജോർജ് പടവിൽ. കൂടുതൽ വിവരങ്ങൾക്കായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്: 9447029275. നമ്പർ വീണ്ടും പറയാം: 9447029275.
3: വെണ്ടകൃഷി ലാഭകരമാക്കാനുള്ള വഴികൾ എന്തെല്ലാമെന്ന് നോക്കാം. കേരളത്തിന്റെ ഏത് കാലാവസ്ഥയിലും എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്നതും വാണിജ്യാടിസ്ഥാനത്തിൽ നല്ല നേട്ടം കൊയ്യാവുന്നതുമായ ഒരു വിളയാണ് വെണ്ട. സാധാരണയായി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും വേനൽക്കാല വിളയായി ജനുവരി ഫെബ്രുവരി മാസങ്ങളിലുമാണ് വെണ്ട കൃഷി ചെയ്യാറ്. എന്നാൽ ആനക്കൊമ്പൻ എന്ന ഇനം മെയ് അവസാനവും ജൂൺ ആദ്യവുമായി കൃഷി ചെയ്യാം. മൊസൈക്ക് രോഗത്തിനെതിരെ പ്രതിരോധ ശേഷിയുള്ള മഴക്കാലത്ത് നടാൻ പറ്റുന്ന സുസ്ഥിര, ഇളം പച്ച നിറത്തിലുള്ള കായകൾ നൽകുന്ന സൽകീർത്തി, അരമീറ്റർ നീളം വയ്ക്കുന്ന ഇളം പച്ച നിറമുള്ള മഴക്കാലത്തും കൃഷിയിറക്കാവുന്ന കിരൺ എന്നിവയും നല്ല ചുവപ്പ് നിറമുള്ള കായകൾ നൽകുന്ന അരുണ CO1, മൊസൈക്ക് രോഗത്തിനെതിരെയും നിമാവിരകളെയും ഫംഗസ് രോഗത്തെയും പ്രതിരോധിക്കുന്ന അർക്ക, അനാമിക, വർഷ, ഉപഹാർ, അർക്ക അഭയ, അഞ്ചിത എന്നിവയുമാണ് സങ്കര ഇനങ്ങളിൽ ചിലത്. വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം. കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഉഴുത് വൃത്തിയാക്കുക. പേപ്പർ ഗ്ലാസിലോ നിലത്തോ വിത്ത് പാകാവുന്നതാണ്. ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റും മണ്ണും കൂട്ടിക്കലർത്തിയ മിശ്രിതം ഇതിനായി ഉപയോഗിക്കാം. ദിവസവും ചെറിയ തോതിൽ നന ആവാം. ഒരാഴ്ച കഴിയുമ്പോൾ ഒരു തവണ കൂടി വളം ചെയ്യുക. രണ്ടാഴ്ച കൊണ്ട് ചെടികൾ പറിച്ചു നടാവുന്നതാണ്. ഇതിനായി കൃഷിസ്ഥലം ഒരു തവണ കൂടി ഉഴുത് വൃത്തിയാക്കുക. കുഴികൾ തമ്മിൽ 2 മുതൽ 3 അടി അകലം ഉണ്ടായാൽ വളരുമ്പോൾ കായ്ഫലം കൂടും. നട്ട് 10 ദിവസം കഴിയുമ്പോൾ ആട്ടിൻകാട്ടമോ ചാണകപ്പൊടിയോ ഇടാം. ഇത് ചെടികൾക്കിടയിൽ വളരുന്ന പുല്ലുകളെ ഇല്ലാതാക്കും. ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിൽ ഒരു കവറിൽ 1 ചെടി വീതം നടേണ്ടതാണ്. ദഹനത്തിന് സഹായകരമായ നാരുകൾ ജീവകം A, ജീവകം C, ജീവകം K, തയാമിൻ, ജീവകം B6, ഫോളറ്റ്, കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, മാംഗനീസ്, നിയാസിൻ, ഇരുമ്പ്, സിങ്ക്, ചെമ്പ് എന്നീ പോഷക ഘടകങ്ങൾ വെണ്ടയിൽ അടങ്ങിയിരിക്കുന്നു. സ്ഥലമില്ലാത്തവർക്ക് ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ ഉപയോഗശൂന്യമായ പാത്രങ്ങളിലോ ചാക്കിലോ ഒക്കെ നടാവുന്നതാണ്. വിത്ത് നേരിട്ട് പാകുകയോ സീഡിൻ ട്രേയിൽ നട്ടുമുളപ്പിച്ച ശേഷം മാറ്റി നടുകയോ ചെയ്യാം. 3-4 ദിവസം കൊണ്ട് വിത്ത് മുളച്ചു തുടങ്ങും. 4 ഇലകൾ വിരിഞ്ഞ ശേഷം വേണം മാറ്റി നടാൻ. മണ്ണിന് നനവ് കിട്ടാൻ പാകത്തിന് വെള്ളം ആവശ്യമാണ്. അതേസമയം വേനൽ കടുക്കുമ്പോൾ നന്നായി നനച്ചു കൊടുക്കുകയും വേണം. പാഴ്ചെടികൾ കൊണ്ട് പുതയിടുന്നതും ഇടയ്ക്ക് മണ്ണ് കൂട്ടിക്കൊടുക്കുന്നതും നല്ലതാണ്. ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, മണ്ണിര കമ്പോസ്റ്റ്, കോഴിക്കാഷ്ടം തുടങ്ങിയ വളങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. വെണ്ടകൃഷിയിലെ പ്രധാന ശല്യമാണ് ഉറുമ്പ്. ഉറുമ്പിനെ നേരിടാൻ പൊടിയുപ്പോ മഞ്ഞൾ പൊടിയോ ഇട്ടുകൊടുത്താൽ മതി. വെള്ളീശകളാണ് മറ്റൊരു ശല്യക്കാരൻ. ഇലകളിലെ മഞ്ഞപ്പിന് കാരണം

വെള്ളീച്ചകളാണ്. ഇവയെ നേരിടാൻ വെളുത്തുള്ളി മിശ്രിതം തളിക്കണം. വേപ്പെണ്ണ മിശ്രിതം തളിക്കുന്നതും കീടങ്ങളെ അകറ്റാൻ ഉത്തമമാണ്. ഇനി എന്തൊക്കെ രോഗങ്ങളാണ് വെണ്ടക്കൃഷിയിൽ വരുന്നതെന്നും അതിനുള്ള

0: കീടനാശിനികൾ ഉപയോഗിച്ചും രോഗനിവൃത്തി വരുത്താം. അതായത് ജൈവ കീടനാശിനികൾ ഉപയോഗിച്ച് രോഗനിവൃത്തി വരുത്താം. തണ്ടുതുരപ്പൻ, കായത്തുരപ്പൻ, വേരിനെ ആക്രമിക്കുന്ന നിമാവിരകൾ, നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ, ഇലചുരുട്ടിപ്പുഴു എന്നിവയാണ് വെണ്ടകൃഷിയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ. കായുടെ ഇളം തണ്ടുകളിലും കായകളിലും തുളച്ചു കയറി ഉൾഭാഗം തിന്ന് കേടാക്കുന്ന പുഴുക്കളാണ് കായ്തുരപ്പൻ, തണ്ടുതുരപ്പൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. വിത്ത് നട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ വേപ്പിൻ പിണ്ണാക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കുക, അടിവളമായി അല്പം വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുക എന്നിവയാണ് ഇതിന്റെ പ്രതിവിധി. ആക്രമണം തുടങ്ങുമ്പോൾ വേപ്പിൻ കുരുസത്ത് 5% വീര്യത്തിൽ തളിക്കുക. ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാവുന്നതാണ്. മുഞ്ഞ, വെള്ളീച്ച, പച്ചത്തുള്ളൻ എന്നിവയാണ് വെണ്ടയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന മറ്റു കീടങ്ങൾ. ഇവ ഇലയുടെ അടിഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന നീരൂറ്റി കുടിക്കുന്നു. ഇലകൾ മഞ്ഞളിച്ച് ഉണങ്ങിപ്പോകും. വെള്ളീച്ച രോഗവാഹകരാണ്. വെണ്ടയെ ബാധിക്കുന്ന മറ്റൊരു കീടം ഇലചുരുട്ടിപ്പുഴുവാണ്. വെള്ളച്ചിറകിന്റെ മുന്നിൽ പച്ച പൊട്ടുകളുള്ള ശലഭങ്ങളുടെ മുട്ട വിരിഞ്ഞാണ് ഇലചുരുട്ടിപ്പുഴുകൾ ഉണ്ടാകുന്നത്. ഇത് പച്ചിലകൾ തിന്ന് നശിപ്പിക്കുകയും കായ് തുരക്കുകയും ചെയ്യുന്നു. വേപ്പ് അടിസ്ഥാനമാക്കി വരുന്ന ജൈവ കീടനാശിനികളാണ് ഇതിന് ഉത്തമം. ചുരുണ്ട ഇലകൾ പറിച്ച് നശിപ്പിച്ചു കളയുകയും വേപ്പിൻ കുരുസത്ത് തളിക്കുകയും ചെയ്താൽ ഇതിനെ നിയന്ത്രിക്കാം. മഞ്ഞക്കണികൾ ഒരുക്കിയും ഇലചുരുട്ടിപ്പുഴുവിനെ നശിപ്പിക്കാം.
1: കാർഷിക വാർത്തകൾ. കൃഷി വകുപ്പ്, ഫാം ഇൻഫോർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗപ്പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്ഥാനമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. എൻട്രികൾ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫോർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 69500 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുൻപ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078095860 എന്ന നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ വീണ്ടും 8078095860. കാർഷിക സർവകലാശാലയിലെ PG PhD പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് സെപ്റ്റംബർ 30 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ICAR എൻട്രൻസ് ഫലം വന്ന് 7 ദിവസം വരെ സാവകാശം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-8139 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ വീണ്ടും 0487-243-8139. കെ എക്ടെക് ലോഞ്ച് പാഡ് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ കൂൺകൃഷി പരിശീലനം വെള്ളായണി കാർഷിക കോളേജിൽ സെപ്റ്റംബർ 9-10 തീയതികളിൽ നടത്തുന്നു. ശാസ്ത്രീയ കൂൺകൃഷി രീതികൾ, സബ്സ്ട്രേറ്റ് തയ്യാറാക്കൽ, രോഗനിയന്ത്രണം, സ്പോൺ മാനേജ്മെന്റ്, വിളവെടുപ്പ്, വിപണനം എന്നിവ ഈ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപ. രജിസ്ട്രേഷനുള്ള അവസാന തീയതി സെപ്റ്റംബർ 6. കൂടുതൽ വിവരങ്ങൾക്ക് 9995-624-888 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ വീണ്ടും 9995-624-888. നാളികേര വികസന ബോർഡ് നടപ്പാക്കുന്ന തെങ്ങ് പുതുകൃഷി പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്കുള്ള സഹായധനം വർദ്ധിപ്പിച്ചു. തെങ്ങിൻതൈ 1 ഇനി മുതൽ 350 രൂപ വരെ ധനസഹായം ലഭിക്കും. കുറഞ്ഞത് 20 സെന്റ് സ്ഥലത്ത് 10 തെങ്ങിൻ തൈകളെങ്കിലും പുതുതായി നടുന്നവർക്കും സഹായധനത്തിന് അർഹതയുണ്ട്. തൈകൾ നട്ടതിനു ശേഷം

0: നിർദ്ദിഷ്ട ഫോമിൽ അതത് കൃഷിഭവൻ മുഖേന അപേക്ഷ സമർപ്പിക്കണം. പദ്ധതികളുടെ വിശദവിവരങ്ങളും അപേക്ഷാ ഫോമുകളും നാളികേര വികസന ബോർഡിന്റെ coconutboard.gov.in വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0484-237726 അല്ലെങ്കിൽ 0484-237726 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 5 വരെ നീട്ടി. അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും സെപ്റ്റംബർ 5 AIMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടിട്ടോ അപേക്ഷ സമർപ്പിക്കാം. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര ഇൻസ്ട്രക്ഷണൽ ഫാമിൽ വിവിധയിനം നടീൽ വസ്തുക്കളും പച്ചക്കറി വിത്തുകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487-2961-457 അല്ലെങ്കിൽ 8281651457 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഒന്നാം വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാക്കുന്ന എല്ലാ കർഷകരും ഈ മാസം 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ supplycopaddy.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. ഇടുക്കി ജില്ലയിലെ 9 ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളിൽ അടുത്ത വർഷം മാർച്ച് വരെ പരമാവധി 10 കരാർ അടിസ്ഥാനത്തിൽ അതത് ബ്ലോക്ക് പരിധിയിൽ ഡയറി പ്രമോട്ടർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർക്കുള്ള അഭിമുഖം തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ ഈ മാസം 14 രാവിലെ 10 നടത്തും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 5 സെപ്റ്റംബർ 3 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് 0484-222-0999 നമ്പർ വീണ്ടും 0484-222-0999. കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു.
1: മണ്ണു പൊലിയണം, മനസ്സ് പൊലിയണം, മാനം പൊലിയണം, ഇത് നാട്ടുപാട്ടിൻ്റെ താളമാണ്. ഇതാ ഒരു നാടൻ പാട്ട്.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7 മണി കഴിഞ്ഞ് 20:13. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു തമിഴ് ചലച്ചിത്ര ഗാനം കേൾക്കാം. സ്വർണലത പാടിയത് ചിത്രം ഊരെല്ലാം ഉൻ പാട്ട്. ഗാനരചന വാലി, സംഗീതം ഇളയരാജ.

സ്വർണലത പാടിയ തമിഴ് ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ചിത്രം ഊരെല്ലാം ഉൻപാട്ട്. സമയം 7 മണി കഴിഞ്ഞ് 24:45. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. പുത്തൻ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി അധ്യാപകർ സ്വയം നവീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അധ്യാപക ദിന സന്ദേശത്തിൽ ഏവർക്കും ആശംസകൾ നേർന്ന് രാഷ്ട്രപതി. രാജ്യത്തിന് അഭിമാനമായി കുതിച്ചുയർന്ന് അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹം EOS-05. കാർഷിക മേഖലയ്ക്കും പ്രകൃതി വിഭവ നിരീക്ഷണത്തിനും വിക്ഷേപണം കരുത്തേകും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ചെന്നൈ സന്ദർശിക്കും. ഹൃദ്രോഗ ചികിത്സയ്ക്കായുള്ള ഇന്ത്യ വാൽവ് രജിസ്ട്രിക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ഇറ്റലിയുടെ യുദ്ധാനന്തര ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി എന്ന ഖ്യാതി നേടിയ ജോർജിയ മെലോണിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യവ്യാപക ദൌത്യത്തിലൂടെ 3,800-ലധികം കുട്ടികളെ ബാലവേലയിൽ നിന്ന് മോചിപ്പിച്ച് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. വിയറ്റ്നാമിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ വിശദമായി. മാറ്റങ്ങൾക്കനുസരിച്ച് അധ്യാപകർ അറിവുകൾ പുതുക്കണമെന്നും സാങ്കേതികവിദ്യയും പുതിയ ബോധനരീതികളും പ്രയോജനപ്പെടുത്തണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. നാളെ ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ എല്ലാ അധ്യാപകർക്കും രാഷ്ട്രപതി ആശംസകൾ നേർന്നു. മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മവാർഷികമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ GSLV-F17 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൌമ നിരീക്ഷണം ശക്തമാക്കുന്നതിനും തത്സമയ ചിത്രങ്ങൾ നൽകുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത ഈ ഉപഗ്രഹം കൃഷി, പ്രകൃതി വിഭവ നിരീക്ഷണം എന്നിവയ്ക്ക് ഏറെ സഹായകമാകും. ശാസ്ത്രത്തെ ലക്ഷ്യബോധത്തോടെ പിന്തുടരണമെന്ന് യുവാക്കളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. യഥാർത്ഥ സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള നൂതനാശയങ്ങൾ വികസിപ്പിക്കാൻ യുവ ഗവേഷകരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിൽ നൂതന ഗവേഷണ സൌകര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: Endeavors is huge today. Their ambition and the hard work and their involvement of these youngsters is incomparable to the previous generations. As we move towards the goal of developed Bharat, our research must increasingly focus on national priorities.
0: ഉപരാഷ്ട്രപതി നാളെ ചെന്നൈ സന്ദർശിക്കും. ഹൃദ്രോഗ ചികിത്സാ രംഗത്തെ മുന്നേറ്റം പ്രതിഫലിപ്പിക്കുന്ന ഇന്ത്യ വാൽവ്സ് 2026 ദേശീയ അക്കാദമിക സംഗമത്തിൽ ഇന്ത്യ വാൽവ് രജിസ്ട്രിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിക്കും. ഇറ്റലിയുടെ യുദ്ധാനന്തര ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി എന്ന ഖ്യാതി നേടിയ ജോർജിയ മെലോണിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യ ഇറ്റലി പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് കരുത്തേകുന്നതിൽ ജോർജിയ മെലോണിയയുടെ സൌഹൃദം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കും. അധ്യാപക ദിനാഘോഷങ്ങളും ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ രാജ്യവ്യാപകമായി നടത്തിയ ദൌത്യത്തിലൂടെ ബാലവേലയിൽ നിന്ന് 3,800-ലധികം കുട്ടികളെ മോചിപ്പിച്ചു. ഈ വർഷം June 12 മുതൽ August 31 വരെ നടത്തിയ അഖിലേന്ത്യാ രക്ഷാ പുനരധിവാസ യജ്ഞത്തിലൂടെയാണ് കുട്ടികളെ രക്ഷപ്പെടുത്തിയത്. ഒരു റിപ്പോർട്ട്.
2: ബാലവേലയിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റുകൾ, പോലീസ്, ജില്ലാ മജിസ്ട്രേറ്റ് എന്നിവരുമായി ചേർന്നാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പ്രത്യേക യജ്ഞം സംഘടിപ്പിച്ചത്. ബാലചൂഷണം, മനുഷ്യക്കടത്ത് എന്നിവ കൂടുതലായുള്ള പ്രദേശങ്ങളിൽ തീവ്ര പരിശോധന നടത്തിയാണ് 3,800-ലധികം കുട്ടികളെ മോചിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് 575-ലധികം FIR രജിസ്റ്റർ ചെയ്തു. കൂടാതെ കുട്ടികളുടെ പുനരധിവാസം, വിദ്യാഭ്യാസം എന്നിവ സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കാനും കമ്മീഷൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് കാണാതായ ഇന്ത്യക്കാരുടെ അടുത്ത ബന്ധുക്കളുടെ DNA പ്രൊഫൈലിംഗ് നടത്താൻ നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കണ്ടെത്തിയ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനാണ് നടപടി. ഇതിനായി കേന്ദ്ര സംസ്ഥാന ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ, നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി ലബോറട്ടറികൾ എന്നിവയുടെ സേവനങ്ങൾ ലഭ്യമാക്കും. നേപ്പാൾ പ്രളയത്തിൽ ഇതിനകം 1,300 മരണം സ്ഥിരീകരിച്ചു. 5,000-ലധികം പേരെ കാണാതായി. അതിനിടെ നേപ്പാളിലെ ത്രിശൂലി 3A ജലവൈദ്യുത പദ്ധതിയിലെ തുരങ്കത്തിൽ 10 ദിവസമായി കുടുങ്ങിക്കിടന്ന 2 പേരെ ജീവനോടെ രക്ഷപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മൂന്ന് ദിവസം നീളുന്ന ബ്രിക്സ് ചീഫ് ജസ്റ്റിസ് ഫോറസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് റഷ്യ, ചൈന, UAE, ദക്ഷിണാഫ്രിക്ക, ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ജുഡീഷ്യൽ പ്രതിനിധി സംഘ തലവന്മാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. തമിഴ്നാടും കർണാടകവും ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങളിലെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62 വയസ്സായി ഉയർത്താൻ സുപ്രീംകോടതി നിർദ്ദേശം. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അടങ്ങുന്ന 3-അംഗ ബെഞ്ചാണ് സർവീസ് ചട്ടങ്ങളിൽ ആവശ്യമായ ഭേദഗതി വരുത്താൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. വിരമിക്കാൻ ഒരു ദിവസം മാത്രം അവശേഷിക്കെ DGP തടാഷ മിശ്രയെ നിയമിച്ച ഝാർഖണ്ഡ് സർക്കാരിന്റെ നടപടി നിയമലംഘനമാണെന്ന് സുപ്രീംകോടതി. DGP സ്ഥാനമേൽക്കുന്ന സമയത്ത് കുറഞ്ഞത് 6 മാസമെങ്കിലും ഉദ്യോഗസ്ഥന് സർവീസ് ബാക്കിയുണ്ടായിരിക്കണമെന്ന മാനദണ്ഡം ലംഘിച്ചാണ് തടാഷ മിശ്രയുടെ നിയമനമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സംഘടിപ്പിക്കുന്ന റീ ഇമേജിനിങ് കേരളം ദ്വിദിന നേതൃത്വ ശില്പശാലയ്ക്ക് കോഴിക്കോട് IIMൽ തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യമെമ്പാടും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷപൂർവ്വം കൊണ്ടാടി. അഷ്ടമി രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് കേരളത്തിലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രവും സാക്ഷ്യം വഹിച്ചത് വലിയ ഭക്തജനപ്രവാഹത്തിനാണ്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ശോഭായാത്രകളും അരങ്ങേറി. ആറന്മുളയിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ അഷ്ടമി രോഹിണി വള്ളസദ്യ നടന്നു. ഭക്തരുടെ വൻ തിരക്കാണ് ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ അനുഭവപ്പെട്ടത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: 52 പള്ളിയോടക്കരക്കാരും ഭക്തജനങ്ങളും ഉൾപ്പെടെ 600,000+ പേർ ഭഗവാന്റെ അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പങ്കെടുത്തു. ക്ഷേത്രമുറ്റത്ത് 52 കരക്കാർക്കും സദ്യ വിളമ്പി. 11:30 തന്നെ പള്ളിയോടങ്ങൾ ക്ഷേത്രക്കടവിൽ എത്തിത്തുടങ്ങിയിരുന്നു. ആദ്യമെത്തിയ മേലുകര പള്ളിയോടത്തെ പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ വെറ്റിലയും പുകയിലയും നൽകി ചടങ്ങുകളോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ക്ഷേത്രമുറ്റത്ത് തെക്കുവശത്ത് സദ്യാലയത്തിൽ ഭക്തർക്കായി സമൂഹ സദ്യയും മറ്റു 2 സദ്യാലയങ്ങളിലായി ക്ഷണിതാക്കൾക്കും സദ്യ നടന്നു.
0: വിയറ്റ്നാമിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പ് ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ജർമ്മനിയെയും നേപ്പാളിനെയും തോൽപ്പിച്ച ഇന്ത്യൻ സീനിയർ ടീം റൌണ്ട് ഓഫ് 32 യോഗ്യത നേടി. ടൂർണമെന്റിൽ 6 സ്വർണവും 16 വെള്ളിയും 15 വെങ്കലവും ഉൾപ്പെടെ 37 മെഡലുകൾ കരസ്ഥമാക്കിയ ഇന്ത്യ നിലവിൽ 4-ാം സ്ഥാനത്താണ്. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിൽ തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. ട്രിവാൻഡ്രം റോയൽസിനെ 1 wicketന് പരാജയപ്പെടുത്തിയാണ് തൃശൂർ ഫൈനലിൽ കടന്നത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന 2-ാം സെമിയിൽ ടോസ് നേടിയ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ ബാറ്റിംഗിനയച്ചു. ഇക്കൊല്ലത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാവും. അടുത്തമാസം 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. DD മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുന്നതിനായി പ്രസാർ ഭാരതി 56 എപ്പിസോഡുകൾ അടങ്ങുന്ന സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് ഷോയ്ക്കായി ഇ-ടെൻഡർ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്കായി prasarbharathi.eproc.in എന്ന പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബഹിരാകാശ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച് മന്ത്രിതല ചർച്ച നടന്നു. കേന്ദ്ര ബഹിരാകാശ സഹമന്ത്രി ജിതേന്ദ്ര സിംഗും ഫ്രഞ്ച് ബഹിരാകാശ മന്ത്രി ഫിലിപ്പ് ബാപ്റ്റിസ്റ്റും വീഡിയോ കോൺഫറൻസ് വഴിയാണ് ചർച്ച നടത്തിയത്. മനുഷ്യ ബഹിരാകാശ ദൌത്യം ബഹിരാകാശ ഏജൻസികൾ തമ്മിലുള്ള

0: പങ്കാളിത്തം എന്നിവ ചർച്ചയായി. ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ള വജ്രവ്യാപാര പങ്കാളിത്തം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും പരസ്പര വിശ്വാസത്തിലും സഹകരണത്തിലുമാണ് പടുത്തുയർത്തിയിരിക്കുന്നതുമെന്ന് ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവർ. മുംബൈയിലെ ഭാരത് ഡയമണ്ട് ബോസിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന എയർ ഇന്ത്യ വിമാനം നിർദ്ദിഷ്ട ആകാശപാതയിൽ നിന്ന് താഴേക്ക് പതിച്ച് ഏതാനും യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവത്തിൽ പൈലറ്റ് ലഹരി മരുന്ന് ഉപയോഗിച്ചതായി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പുത്തൻ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി അധ്യാപകർ സ്വയം നവീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അധ്യാപക ദിന സന്ദേശത്തിൽ ഏവർക്കും ആശംസകൾ നേർന്ന് രാഷ്ട്രപതി. രാജ്യത്തിന് അഭിമാനമായി കുതിച്ചുയർന്ന് അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹം EOS-05. കാർഷിക മേഖലയ്ക്കും പ്രകൃതി വിഭവ നിരീക്ഷണത്തിനും വിക്ഷേപണം കരുത്തേകും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ചെന്നൈ സന്ദർശിക്കും. ഹൃദ്രോഗ ചികിത്സയ്ക്കായുള്ള ഇന്ത്യ വാൽബ് രജിസ്ട്രിക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ഇറ്റലിയുടെ യുദ്ധാനന്തര ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി എന്ന ഖ്യാതി നേടിയ ജോർജിയ മെലോണിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യവ്യാപക ദൌത്യത്തിലൂടെ 3,800-ലധികം കുട്ടികളെ ബാലവേലയിൽ നിന്ന് മോചിപ്പിച്ച ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. വിയറ്റ്നാമിൽ നടക്കുന്ന പിക്കിൾ ബോൾ ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 29 സെക്കൻഡ്.

FM ഈവനിംഗ്. പ്രിയ ശ്രോതാക്കളെ, വിവിധങ്ങളായ നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി ഇന്നത്തെ FM ഈവനിംഗ് ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം FM ഈവനിംഗിലേക്ക്.

0: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാറും.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്. പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
2: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
2: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
3: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
4: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
5: ആരെ കാണാനാണ്? അതോ അപ്പോയിൻമെൻ്റ് ഉണ്ടോ? അയാൾ ഉദ്ദേശം അറിയിച്ചു. ഒറ്റയ്ക്കാണോ വന്നത്? അതെ. അയാൾ അവളുടെ കണ്ണുകളിലേക്ക് ഊളിയിട്ടു.
4: കെ രതീഷിൻ്റെ കഥ സമ്മോഹനം.
6: കാണുമ്പോൾ ഓലയുരിഞ്ഞ, തുമ്പുകൾ കെട്ടി ദൃശ്യഭംഗിയുള്ള വളയം കോർത്തെടുത്ത രണ്ടീർക്കിൽ.
4: വിനോദ് കുമാർ കടമക്കുടിയുടെ കവിതകൾ.
7: പ്രധാനമായും ചെറുകഥാകൃത്തും നാടകകൃത്തുമായ ചെക്കോവ് ചില ലഘു നോവലുകളും രചിച്ചിരിക്കുന്നു. ലോക ചെറുകഥയുടെ രാജകുമാരൻ എന്ന് ചെക്കോവ് വിശേഷിപ്പിക്കപ്പെട്ടു വരുന്നു.
4: ചെക്കോവ് ആധുനിക ചെറുകഥയുടെ രാജകുമാരൻ. വേണുവി ദേശം നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

KCB അറിയിപ്പ്. തേവയ്ക്കൽ സെക്ഷൻ പരിധിയിൽ ഉണിച്ചിറ തൈക്കാവ്, ഉണിച്ചിറ കണ്ണോത്ത്, ഉണിച്ചിറ പള്ളി, ഇഞ്ചിപ്പറമ്പ് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ വൈദ്യുതി

0: ഉണ്ടായിരിക്കുന്നതല്ല. എരൂർ സെക്ഷൻ പരിധിയിൽ കപ്പട്ടിക അമ്പലം പരിസരം, സെയിന്റ് മേരീസ് പുത്തൻകുളങ്ങര ക്ഷേത്ര പരിസരം, പൾസ് നഗർ, കോഴിവെട്ടും വിളി, അറക്കക്കടവ്, കർഗപ്പാടം എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ വൈദ്യുതി മുടങ്ങുമെന്ന് KCB എറണാകുളം കൺട്രോൾ റൂം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: ഞായറാഴ്ച രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
4: ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനം ആഘോഷിക്കാൻ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം മുന്നോട്ട് വച്ചത് വളരെ മഹത്തായ ഒരു ആശയമായിരുന്നു.
3: സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ.

0: സമയം 7 മണി കഴിഞ്ഞ് 46:06. സേവന വാർത്തകളുമായി എഫ് എം ഈവനിംഗ് തുടരുന്നു. ബാങ്ക് ഓഫ് ബറോഡയിൽ ഓഫീസർ തസ്തികയിൽ 2482 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിൽ മലയാളം അറിയുന്നവർക്കായി 49 ഒഴിവുകളുണ്ട്. ഈ മാസം 7 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങളും അപേക്ഷയും ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള www.bankofbaroda.bank.in സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.bankofbaroda.bank.in.
1: ഇത്രയും കുറഞ്ഞ വിലയിൽ ഇതെങ്ങനെ കിട്ടുന്നു?
2: അതാണ് മൈ ജി പ്രൈസ് ചലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചലഞ്ചിങ് വില.
3: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച് മൈ ജി പ്രൈസ് ചലഞ്ച്.
2: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
3: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
2: TNC apply.

0: എൽ ബി എസിന്റെ പാമ്പാടി ഉപകേന്ദ്രത്തിൽ ഡിസിഎ, PGDCA എന്നീ കോഴ്സുകളിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. SC ST OEC വിഭാഗങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ഉണ്ടായിരിക്കും. വിശദവിവരങ്ങൾക്ക് 04812 50 59 00 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04812 50 59 00.
1: സെപ്റ്റംബർ 6 വരെ.

സന്ദേശങ്ങൾ, ആശംസകൾ, സുഹൃത്തുക്കളെ അറിയിക്കണമെങ്കിൽ കൊച്ചി എഫ് എമ്മിൻ്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് എഴുതുക. ഫോൺ ഔട്ട് ഗാനോത്സവം നിങ്ങളുടെ ആ സുഹൃത്തിന് സന്ദേശം, ആശംസകൾ എന്നിവ നേരിട്ട് വിളിച്ച് കൈമാറും. ഒപ്പം ഇഷ്ടഗാനങ്ങളും. നിങ്ങളുടെ സന്ദേശങ്ങൾ അയക്കേണ്ട വ്യക്തിയുടെ പേര്, ഫോൺ നമ്പർ, മറ്റു വിവരങ്ങൾ ഇവ POG എന്ന് ടൈപ്പ് ചെയ്ത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയക്കുക. ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 9447562212. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447562212. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഈ വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കും. ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. ഇതിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 0484-2-42-63-87 മറ്റൊരു നമ്പർ 0484-2-42-63-97 അല്ലെങ്കിൽ 94-46-45-58-88. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0484-2-42-63-87 0484-2-42-63-97 അല്ലെങ്കിൽ 94-46-45-58-88. വിളിക്കേണ്ട സമയം ഈ മാസം 7-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു.
1: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
2: ചേട്ടാ ചായ എടുക്കട്ടെ?
1: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
1: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല.
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.

0: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും അംഗങ്ങളായവരുടെ മക്കൾക്ക് 2026-27 വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLC പാസ്സായതിനു ശേഷം കേരള സർക്കാരിന്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സിൽ ഉപരിപഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ കോഴ്സിൽ പ്രവേശനം കിട്ടി 60 ദിവസത്തിനകം വിദ്യാഭ്യാസാനുകൂല്യത്തിനായി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30. ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പും അനുബന്ധ രേഖകളും ആലപ്പുഴ പവർഹൌസ് വാർഡിലുള്ള ജില്ലാ ഓഫീസിൽ നേരിട്ട് ഹാജരാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം: 04-772-24-14-55. 04-772-24-14-55.
1: മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
2: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്.

0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രേഡ് ഫിനാൻസ് ഓഫീസർ തസ്തികയിലേക്ക് 35 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 19 വരെ അപേക്ഷിക്കാവുന്നതാണ്. വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള www.sbi.bank.in സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.sbi.bank.in.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: സമയം 7 കഴിഞ്ഞ 55:15 FM ഈവനിങ് തുടരുന്നു.
3: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും, മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

ഉണ്ണിമോൾ വരാറായി. ജാനൂട്ടിക്കും അപ്പൂച്ചിക്കും അവൾ വരുന്ന സമയമറിയാം. അതുകൊണ്ടാണ് രണ്ടുപേരും ഗേറ്റിനടുത്ത് വന്ന് നിൽക്കുന്നത്. ഉണ്ണിയമ്മയും ഉണ്ണിമോളും ഉണ്ണിയച്ചനും യാത്രയ്ക്കൊരുങ്ങിയിറങ്ങുമ്പോൾ ജാനൂട്ടിയും അപ്പൂച്ചിയും പിറകെ കൂടി. ജാനൂട്ടി കമോൺ, ജാനൂട്ടി കമോൺ, ഉണ്ണിയമ്മ വിളിച്ചപ്പോൾ രണ്ടുപേരും വരാന്തയിലേക്ക് കയറി. ജാനൂട്ടി സിറ്റ് സിറ്റ്. ഉണ്ണിയമ്മ ചൂണ്ടിക്കാണിച്ച കാർപ്പറ്റിൽ ജാനൂട്ടി അനുസരണയോടെ ഇരുന്നു. ആ സമയം ചെടിച്ചട്ടിയിൽ പാറി വന്ന പക്കിയെ കണ്ട് അപ്പൂച്ചി അതിന് ഉന്നം വെച്ച് നോക്കിക്കൊണ്ടിരുന്നു. കാർ ഗേറ്റ് കടക്കുമ്പോൾ ഉണ്ണിമോൾ പിന്നിലെ ഗ്ലാസിലൂടെ ടാറ്റ എന്ന അപ്പൂച്ചിയെയും ജാനൂട്ടിയെയും കൈവീശി കാണിച്ചു. നമ്മൾ എങ്ങോട്ടാ അച്ഛാ പോകുന്നേ? നമ്മൾ ജെറി ഡോക്ടറെ കാണാൻ പോവുകയാ മോളെ. അമ്മേ, ജെറി ഡോക്ടറെ ഞാൻ കണ്ടിട്ടുണ്ട്. ഡോക്ടറുടെ മോൻ എൻ്റെ ക്ലാസ്മേറ്റാ. മോനെയും കൂട്ടി സ്കൂളിൽ വരുമ്പോഴാണ് കാണാറ്. ലൂക്ക് എന്നാ പേര്, നന്നായി പഠിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആരെങ്കിലും വഴക്ക് പറഞ്ഞാലോ ദേഷ്യപ്പെട്ടാലോ അപ്പം അവൻ ആരോടും പറയാതെ വീട്ടിൽ നിന്നൊരു ഇറങ്ങിപ്പോക്കുണ്ട്. ആഹാ, അതെങ്ങോട്ടാ പോകുന്നേ? ഒരു ദിവസം പള്ളിയിൽ പോയിരുന്നു, വേറൊരു ദിവസം അവൻ കൊപ്രക്കളത്തിൽ പോയിരുന്നു. കൊപ്രക്കളമോ, അമ്പടം മിടുക്ക. ഉണ്ണിയച്ചൻ പറയുന്ന കേട്ട് ഉണ്ണിമോൾക്കും ചിരിയായി. അവൻ എവിടെ പോയാലും അവൻ്റെ ടിപ്പുവിനെയും കൊണ്ടാ പോകുന്നത്. അന്ന് അവൻ്റെ അപ്പാപ്പൻ വന്ന് ചെവിയിലൊരു നുള്ളു വെച്ചു കൊടുത്ത് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അവർ ഡോക്ടർ ജെറിയുടെ വീട്ടിലെത്തുമ്പോൾ ഡോക്ടർ അവിടെ ഇല്ല. ഹോസ്പിറ്റൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഹോം കെയറിന് പോയതാണ്. അതായത് പാലിയേറ്റീവ് പേഷ്യൻസിനെ കാണാൻ പോയതാണ്. ഉണ്ണിയമ്മയും ഉണ്ണിയച്ഛനും പിന്നെ നമ്മുടെ ഉണ്ണിമോളും അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ എത്തി. ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ വീട്ടുകാർ വിളിച്ചിട്ട് പോയതാണ്. കുറച്ച് ദിവസമായി തീരെ വയ്യ, ഭക്ഷണം കഴിക്കുന്നില്ല, വല്ലാതെ ക്ഷീണിതനാണ് അദ്ദേഹം. കുറച്ചുനേരം അടുത്തിരുന്നു, കയ്യിലും നെറ്റിയിലും തലോടി. ഭക്ഷണം കഴിച്ചോ? ഇന്ന് ആരൊക്കെ വന്നു? എന്തൊക്കെയാ സംസാരിച്ചേ? എന്നൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചോദിച്ചു. മിക്സിയിൽ അടിച്ചു വെച്ച ഭക്ഷണം സ്പൂണിൽ കോരിക്കൊടുത്തു. കുറച്ച് വാങ്ങിക്കഴിച്ചു. മുഖത്തിനൊരു തെളിച്ചം വന്നു. എന്ത് വിഷമം വന്നാലും ഏത് പാതിരാത്രിക്കാണെങ്കിലും വിളിച്ചോളൂ കേട്ടോ എന്നും പറഞ്ഞ് നമ്പറും കൊടുത്തപ്പോൾ മുഖം വിടർന്നു. തിരിച്ചിറങ്ങാൻ നേരം പിന്നെ വരാട്ടോ എന്ന് തോളി തട്ടി പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ഒരു ചെറു ചിരി ചിരിച്ചു. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. ഒരു ചെറു സന്തോഷമെങ്കിലും നൽകാൻ എനിക്കായല്ലോ. ഉണ്ണിമോൾക്ക് അത്ഭുതം. കൊമ്പും കുഴലും വച്ച് നടക്കുന്ന ഡോക്ടർ രോഗിയോട് അടുത്തിരുന്ന് എന്തൊക്കെയാ വിശേഷങ്ങൾ ചോദിക്കുന്നത്? ഭക്ഷണം വാരിക്കൊടുത്തെന്നോ? എന്താ ഉണ്ണിമോളെ അല

0: ജിക്കുന്നത്? ഡോക്ടർ ഉണ്ണിമോളുടെ തലയിൽ പതിയെ തട്ടി. ഉണ്ണിമോൾ നാണത്തോടെ ഉണ്ണിയമ്മയെ പറ്റിച്ചേർന്ന് നിന്ന് ചിരിച്ചു. ഡോക്ടർ ഉണ്ണിമോൾക്ക് ഒരു ചോക്ലേറ്റ് കൊടുത്തു.
1: കേണൽ ജാനുട്ടിയും മേജർ അപ്പൂച്ചി. മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും.
2: വായിച്ചത് ലൗലി.

0: സമയം 8 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: നാളെ ദേശീയ അധ്യാപക ദിനം. പുത്തൻ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി അധ്യാപകർ സ്വയം നവീകരിക്കണമെന്ന് സന്ദേശത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്തിന് അഭിമാനമായി കുതിച്ചുയർന്ന അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS-05 കാർഷിക മേഖലയ്ക്കും പ്രകൃതി വിഭവ നിരീക്ഷണത്തിനും വിക്ഷേപണം കരുത്തേകും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ചെന്നൈ സന്ദർശിക്കും. ഹൃദ്രോഗ ചികിത്സയ്ക്ക് സഹായകമാകുന്ന ഇന്ത്യ വാൽവ് രജിസ്ട്രിക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ഇറ്റലിയുടെ യുദ്ധാനന്തര ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി എന്ന ഖ്യാതി നേടിയ ജോർജിയ മെലോണിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. 3 ദിവസം നീളുന്ന ബ്രിക്സ് ചീഫ് ജസ്റ്റിസ് ഫോറത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജുഡീഷ്യൽ പ്രതിനിധി സംഘത്തലവന്മാരുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. രാജ്യവ്യാപക ദൌത്യത്തിലൂടെ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ 3,800-ലധികം കുട്ടികളെ ബാലവേലയിൽ നിന്ന് മോചിപ്പിച്ചു. സംസ്ഥാനത്ത് ശ്രീകൃഷ്ണ ജയന്തി ദിനം വിപുലമായി ആഘോഷിച്ച് ഭക്തലക്ഷങ്ങൾ. ആശംസയറിയിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. ഭാവിയിൽ നിർമ്മിത ബുദ്ധിയുടെയും നാനോ ടെക്നോളജിയുടെയും സഹായത്തോടെ ആരോഗ്യമേഖലയിൽ വൻ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാവും. അടുത്ത മാസം 24 മുതൽ 29 വരെയാണ് സ്കൂൾ കായികമേള. കേരള ക്രിക്കറ്റ് ലീഗ് 3rd സീസണിൽ ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് ഫൈനലിൽ. കരിവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന 2nd സെമിയിൽ ടോസ് നേടിയ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ ബാറ്റിംഗിന് അയച്ചു.
1: ആകാശവാണി FM വാർത്തകൾ.
2: സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
3: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ.
2: ഓരോ പർച്ചേസിലും 25 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ നേടാനും അവസരം.
3: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.
2: ഈ ഓഫർ September 6 വരെ മാത്രം.
4: ശാസ്ത്രദീപ്തി.
5: ദേഷ്യം വരുമ്പോൾ, ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണ്? ദേഷ്യം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാമാണ് സംഭവിക്കുന്നത്? ദേഷ്യം നിയന്ത്രിക്കാനുള്ള കഴിവ് ലഭിക്കാൻ നാം പലപ്പോഴും ധ്യാനിക്കാറുണ്ട്. സന്തോഷം, ഭയം, വിഷമം എന്നിവയൊക്കെ പോലെ തന്നെയുള്ള ഒരു വികാരമാണ് ദേഷ്യം. ദേഷ്യം വരുമ്പോൾ നാം വഴക്കിടുകയും കയ്യിൽ കിട്ടുന്നത് എടുത്തെറിയുമൊക്കെ ചെയ്യുകയാണ് പുറമേ കാണുന്ന പ്രവർത്തനങ്ങൾ. അതേസമയം നമ്മുടെ ശരീരത്തിലും ചില പ്രവർത്തനങ്ങളും മാറ്റങ്ങളും നടക്കുന്നുണ്ട്. അവ നമുക്ക് കാണാൻ കഴിയുന്നില്ലെന്ന് മാത്രം. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ ബീച്ചിൽ സുന്ദരമായ ഒരു മൺ കൊട്ടാരം നിർമ്മിക്കുന്നുവെന്ന് കരുതുക. മറ്റൊരാൾ ഓടി വന്ന് അത് തകർക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ വികാരം? ആ വികാരം തുടങ്ങുന്നത് നമ്മുടെ തലച്ചോറിലെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമായ അമിഗ്ഡാലയിൽ നിന്നാണ്. അമിഗ്ഡാല ഉത്തേജിക്കപ്പെടുകയും കാറ്റക്കോളമിൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി നാം ദേഷ്യം പല വിധത്തിൽ പ്രകടിപ്പിക്കുന്നു. കൂടാതെ മറ്റു ചില ഹോർമോണുകളായ എപ്പിനെഫ്രിൻ, അഡ്രിനാലിൻ, നോർ എപ്പിനെഫ്രിൻ എന്നിവയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇവയാണ് നമ്മുടെ ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും ഉയർത്തുന്നത്. ഇതൊക്കെയാണെങ്കിലും തലച്ചോറിൻ്റെ തന്നെ ചില ഭാവങ്ങൾ നമ്മുടെ ദേഷ്യം ശമിപ്പിക്കുവാനും ശ്രമം തുടങ്ങും. കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന തലച്ചോറിൻ്റെ ഭാഗമായ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഉത്തേജിക്കപ്പെടുന്നു.

ഇതിൻ്റെ ഭാഗമായി മെല്ലെ നമ്മുടെ ദേഷ്യം ശമിക്കുന്നു. ഇനിയൊരു ചോദ്യം, ദേഷ്യം വന്നാൽ കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. തുടർച്ചയായി ദേഷ്യം വരുന്നത് ഹാർട്ട് അറ്റാക്കിനും രക്തസമ്മർദ്ദത്തിനും സ്ട്രോക്കിനും കാരണമാകാം. കൂടാതെ ദേഷ്യം വരുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസവസ്തുക്കൾ നമ്മുടെ തലച്ചോറിലെ ഹിപ്പോ ക്യാമ്പസിലെ ന്യൂറോണുകളെ നശിപ്പിക്കുകയും പുതിയ ന്യൂറോണുകൾ ഉണ്ടാകുന്നത് തടയുകയും ചെയ്യുന്നു. ഇതുവഴി

0: ദേഷ്യം വരുന്ന സ്വഭാവം മാറ്റാൻ സഹായിക്കും.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: ആസ്റ്റർ മെഡ്സിറ്റി FM ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ ആസ്റ്റർ മെഡ്സിറ്റി എറണാകുളം. ആസ്റ്റർ മെഡ്സിറ്റിയിലെ സേവനങ്ങൾക്കും ഡോക്ടർ അപ്പോയിന്റ്മെന്റിനുമായി വിളിക്കുക 8111998098.
2: ഇന്ന് ഈ പരിപാടിയിൽ ആൻജിയോപ്ലാസ്റ്റി, ഇതേക്കുറിച്ച് എറണാകുളം ആസ്റ്റർ മെഡ്സിറ്റിയിലെ സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രാജീവ് സിയുമായി അഭിമുഖം.
3: സെപ്റ്റംബർ മാസം എന്ന് പറയുമ്പോൾ ഹൃദയാരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട മാസമാണ്. ലോക ഹൃദയ ദിനം വരുന്നത് ഈ മാസമാണ്. ഇന്ന് FM ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് ആൻജിയോപ്ലാസ്റ്റിയെ കുറിച്ചാണ്. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ ശരിക്ക് എന്താണ് ആൻജിയോപ്ലാസ്റ്റി, അത് ഹൃദ്രോഗങ്ങളെ എങ്ങനെയാണ് നിയന്ത്രിക്കാൻ അതല്ലെങ്കിൽ ഇല്ലാതാക്കാൻ സഹായിക്കുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം.
4: ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് ഹൃദ്രോഗം? സാധാരണ നമ്മൾ ഹൃദയത്തിൻ്റെ മസിലുകൾക്ക് രക്തം കൊടുക്കുന്ന രക്തക്കുഴലുകളുണ്ട്, അതിനാണ് കൊറോണറി ആർട്ടീസ് എന്ന് പറയുന്നത്. ഹൃദയത്തിനകത്ത് നിറച്ച് ബ്ലഡാണ്, പക്ഷെ അത് മസിലിന് കിട്ടില്ല. നമ്മളൊരു ഓയിൽ ടാങ്കറിൽ നിറച്ച് ഓയിലുണ്ടെങ്കിലും അതിന് സെപ്പറേറ്റ് ടാങ്കർ വേണമല്ലോ. അതേപോലെ ഹാർട്ടിൻ്റെ മസിൽ ബ്ലഡ് കിട്ടാനായിട്ട് പ്രത്യേകിച്ച് ബ്ലഡ് വെസൽസ് ഉണ്ട്, ഹാർട്ടിൻ്റെ പുറത്തൂടെ പോകുന്ന കൊറോണറി ആർട്ടറീസ്. അത് റൈറ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്. അതിൽ തടസ്സം വരുമ്പോഴാണ് ഈ ബ്ലോക്ക് വരിക, നമുക്ക് അഞ്ചേന നടക്കുമ്പോൾ നെഞ്ചുവേന വരിക, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ബ്ലോക്ക് കാരണം ഉണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് അതൊക്കെ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയുള്ള ബ്ലോക്കുകളെ കണ്ടുപിടിക്കുകയും പ്രാധാന്യമുള്ള ബ്ലോക്കുകളെ ഓപ്പറേഷൻ കൂടാതെ മാറ്റുന്ന ചികിത്സാ രീതിയാണ് ആൻജിയോപ്ലാസ്റ്റി
3: എന്ന് പറഞ്ഞാൽ. ഒരു സർജറി കൊണ്ട് നീക്കം ചെയ്യേണ്ട ബ്ലോക്ക് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി വഴി നീക്കം ചെയ്യുകയാണ് അല്ലേ?
4: അതെ, സർജറി വേണം നിർബന്ധമില്ല. ഇപ്പോൾ പണ്ട് ചെയ്യാൻ പറ്റാതിരുന്ന ഒരുപാട് ബ്ലോക്കുകൾ ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് തന്നെ മാറ്റാൻ പറ്റും. ഇത് ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയത് 1977 അതിൻ്റെ ഐഡിയ തന്നെ തുടങ്ങിയത്. പിന്നീട് ഒരുപാട് പ്രോഗ്രസ് ഓവർ ദി ഇയേഴ്സ് വന്നിട്ട് ഇപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. പണ്ട് ബൈപ്പാസ് മാത്രം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്ന ഒരു 80% കേസുകൾ ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് തന്നെ ചികിത്സിക്കാൻ സാധിക്കും.
3: ഈ ആൻജിയോപ്ലാസ്റ്റി പലപ്പോഴും ഒരു എമർജൻസിയിൽ ജീവൻ രക്ഷാ പ്രവർത്തനമായിട്ട് നമുക്ക് പറയാൻ കഴിയുമോ?
4: പറയാൻ കഴിയും. ബിക്കോസ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് വരികയാണെങ്കിൽ, ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ കൊറോണറി ആർട്ടീസ് പെട്ടെന്ന് അടയുമ്പോഴാണ് ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നത്. സ്ലോ ആയിട്ട് അടഞ്ഞാൽ അങ്ങനെ വരില്ല. ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ പെട്ടെന്ന് ആ ബ്ലഡ് വെസൽ അടയുന്നു, മസിൽ ഡാമേജ് ഉണ്ടാവും. ഒരു 6 മണിക്കൂറിനുള്ളിൽ ആ ബ്ലോക്ക് തുറക്കുകയാണെങ്കിൽ ആ മസിൽ ഡാമേജ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഒരു 12 മണിക്കൂർ കഴിഞ്ഞൊക്കെ തുറന്നാൽ പലപ്പോഴും മസിൽ ഡാമേജ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന എമർജൻസി ആയിട്ട്, നമ്മളിപ്പോൾ നൈറ്റിലാണെങ്കിൽ പോലും ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യന്റ് വന്നു എന്ന് വെച്ചാൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി നമ്മൾ റഷ് ചെയ്ത് ഏറ്റവും സ്പീഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡോർ ടു ബലൂൺ എന്ന് പറയുന്നത്, നമ്മൾ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് എത്തുന്നു, ഏറ്റവും പെട്ടെന്ന് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക, ആ സമയം കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഇമ്പോർട്ടൻറ്റ് ഗോൾ. കാര്യം സമയം പോകും തോറും മസിൽ ഡാമേജ് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ മസിൽ ഡാമേജ് ആകുന്നതിന് മുമ്പേ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ബ്ലോക്ക് മാറ്റി മസിൽ സേവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം.
3: ഇത് ശരിക്കും നമുക്ക് ഈ ഗോൾഡൻ അവർ എന്ന് പറയുന്ന പോലെ ഒരു മണിക്കൂറിനുള്ളിലൊക്കെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ
4: എത്ര നേരത്തെ അത്ര നല്ലത്.
3: അപ്പൊ ഹൃദയം പൂർവ്വസ്ഥിതിയിലേക്ക് എത്താം.
4: വളരെ നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും മസിൽ ഡാമേജ് കാണത്തില്ല.
3: സാധാരണ പലപ്പോഴും പറയാറുണ്ട് ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടി പോയതാണ്, പക്ഷെ ആൻജിയോപ്ലാസ്റ്റി കൂടി ചെയ്യേണ്ടി വന്നു, അങ്ങനെ ഒരു അവസ്ഥ എപ്പോഴാണ് വരുന്നത്?
4: ആൻജിയോഗ്രാം സാധാരണ ചെയ്യുന്നത് നമുക്കൊരു ബ്ലോക്ക് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നപ്പോഴാണ്. ഒരാൾക്ക് നെഞ്ചുവേദന നടക്കുമ്പോൾ നെഞ്ചുവേദന വരുന്നു, അല്ലെ സ്റ്റെപ്പ് വരുമ്പോൾ മാത്രം നെഞ്ചുവേദന വരുന്നു, അത് ബ്ലോക്ക് ആണെന്നുള്ള ഏതാണ്ട് തീർച്ചയാണ്. പിന്നെ വേറെ നമുക്ക് നെഞ്ചുവേദന വന്നപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റ് ട്രോപ്പോണിൻ പോലെയുള്ള ബ്ലഡ് ടെസ്റ്റിൽ പോസിറ്റീവ് ആവുന്നു, അപ്പോഴും ബ്ലോക്ക് ആണെന്ന് ഏതാണ്ട് ഉറപ്പാണ്. പിന്നെ ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴും ബ്ലോക്ക് ആണെന്ന് ഉറപ്പാണ്. അപ്പോൾ ആൻജിയോഗ്രാം ചെയ്യുന്നത് ബ്ലോക്ക് എങ്ങനെയുണ്ട്, എത്രമാത്രമുണ്ട്, ഏത് രീതിയിലാണ് അതിൻ്റെ ചികിത്സ, ഏറ്റവും ബെസ്റ്റായിട്ട് ചികിത്സ ഏതാണെന്നുള്ളത്. ചില ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മരുന്ന് മതിയായിരിക്കും, പക്ഷെ ചിലതിന് ആൻജിയോപ്ലാസ്റ്റി അത്യാവശ്യമാണ്. ചെറുക്കും ചില കേസിൽ ബൈപ്പാസ് തന്നെ വേണ്ടി വരും. അതപ്പോൾ ആ ബ്ലോക്കിൻ്റെ രീതിയും എല്ലാം നോക്കിയിട്ടാണ് നമ്മളത് തീരുമാനമെടുക്കുന്നത്. ആൻജിയോഗ്രാം കഴിയുമ്പോഴാണ് നമുക്ക് ഒരു ക്ലിയർ ആകുന്നത് ഞാൻ പറഞ്ഞ ഈ മൂന്ന് ചികിത്സാ രീതിയിൽ ഏതായിരിക്കും ഈ പറഞ്ഞ രോഗിക്ക് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്.
3: അതോടൊപ്പം തന്നെ പലപ്പോഴും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്തതായി കേൾക്കാറുണ്ടല്ലോ, അങ്ങനെ ചെയ്യാറുണ്ടോ?
4: അങ്ങനെ ചെയ്യാറുണ്ട്. പലപ്പോഴും നമുക്ക് അറിയാം ഇവർക്ക് ബ്ലോക്ക് ഉണ്ട്, പക്ഷേ അതിന്റെ രീതി നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാം. അപ്പോൾ ആൻജിയോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ലാരിറ്റി ആകും. ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി

0: അവസ്ഥ നന്നാകും. അപ്പോൾ നമ്മൾ രോഗിയോടും രോഗിയുടെ ബന്ധുക്കളോടും സംസാരിച്ചിട്ട് അവരും വില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് ആൻജിയോപ്ലാസ്റ്റി പ്രയോജനം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അത് അന്നേരം തന്നെ ചെയ്യാറുണ്ട്.
1: ശരിക്കും ബൈപാസ് സർജറിയിൽ നിന്ന് ഇത് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? രണ്ടും ബ്ലോക്ക് നീക്കുന്ന ഒരു ചികിത്സ തന്നെയാണ്.
0: രണ്ടും ബ്ലോക്ക് നീക്കുന്നതല്ല ശരിക്കും. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് മാറ്റുകയാണ്. ഉദാഹരണത്തിന് നമുക്ക് റോഡ് മോശമായി കിടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ റോഡ് ശരിയാക്കിയിട്ട് മുന്നോട്ട് പോവുക. പക്ഷെ ബൈപാസ് അങ്ങനെയല്ല,
1: പുതിയൊരു വഴി ഉണ്ടാക്കുക,
0: വേറെ വഴി, ആ ബ്ലോക്കിനെ ഒന്നും ചെയ്യുന്നില്ല, വേറെ വഴി വന്ന് നമ്മൾ കണക്ഷൻ കൊടുക്കുക. അപ്പൊ രണ്ട് രീതിയാണ്. പക്ഷെ പ്രധാന ഉദ്ദേശം താഴോട്ടുള്ള രക്തയോട്ടം നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ്.
1: പലപ്പോഴും ഈ ആൻജിയോപ്ലാസ്റ്റിയുടെ കൂടെ കേൾക്കുന്ന പദമാണ് സ്റ്റെന്റ് എന്ന് പറഞ്ഞാൽ, ഈ സ്റ്റെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് പറയാമോ? വ്യത്യസ്ത രീതിയിലുള്ള സ്റ്റെന്റുകൾ ഉണ്ടെന്നും പറയാറുണ്ട്, ഏതെല്ലാമാണ് അതിന്റെ?
0: നമ്മൾ ഇത് ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയ സമയത്ത് വെറും ബലൂൺ ആൻജിയോപ്ലാസ്റ്റി ബലൂൺ കൊണ്ട് തുറക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബലൂൺ എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അത് വീണ്ടും കൊളാപ്സ് ചെയ്യാം, സ്പാസം വരാം, ചിലപ്പോൾ അതിന്റെ ഭിത്തിയിൽ വിള്ളൽ വന്നിട്ട് അത് അടഞ്ഞു പോകാം. ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് പിന്നീട് ഈ സ്റ്റെൻഡ് എന്ന് പറഞ്ഞത്. അതൊരു മെറ്റൽ മെഷ് എന്ന് വേണം പറയാം, സ്ലോട്ടഡ് ട്യൂബ്, അതുപോലത്തെ ഒരു വളരെ തിന്നായിട്ട് 81 microns അത്ര സൈസുള്ള വളരെ തിന്നായിട്ടുള്ള മെറ്റൽ സ്ലോട്ടഡ് ട്യൂബ്സ് ആണ്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ആ വീണ്ടും അത് കൊളാപ്സ് ചെയ്യാതിരിക്കാനും അകത്ത് ഭിത്തിയിൽ വന്ന വിള്ളൽ വന്ന് കാരണം വീണ്ടും അടയാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ രക്തക്കുള്ളിൽ തുറന്ന് വെക്കും, ഒരു മെറ്റൽ സപ്പോർട്ടാണ്. പക്ഷെ കണ്ടിന്യൂസ് മെറ്റൽ അല്ല, മിനിമം മെറ്റലാക്കുക, പക്ഷെ എന്നാൽ സപ്പോർട്ട് വേണം. അതുകൊണ്ടാണ് അതിന്റെ നടുക്കെല്ലാം സ്ലോട്ടഡ് ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം അതൊരു നമ്മളൊരു ബെയർ മെറ്റൽ സ്റ്റെൻഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കണ്ടത് ഒരു 30-40% ആൾക്കാർക്ക് വീണ്ടും അവിടെ ബ്ലോക്ക് വരുന്നു. കാര്യം ബോഡിയിൽ ഒരു ഫോറിൻ ബോഡി വെക്കുന്നു, അപ്പം ബോഡി റിയാക്ട് ചെയ്യും, റിയാക്ട് ചെയ്തിട്ട് ഭയങ്കര എക്സ്യൂബറൻറ്റ് ഹീലിംഗ്, ഭയങ്കര ഹീലിംഗ് വരുമ്പോൾ അതിൻ്റെ നാരോയിങ് വീണ്ടും ഉണ്ടാവും. അതൊരു 30-40% നാരോയിങ് റീസ്റ്റിനോസിസ് പറഞ്ഞു, അത് വലിയ പ്രശ്നമായിരുന്നു. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് പിന്നീട് ഡ്രഗ് എല്യൂട്ടിംഗ് സ്റ്റെൻസ്, ഈ സ്റ്റെന്റിന്റെ അകത്ത് തന്നെ ഒരു തരം ഡ്രഗ് ഭയങ്കരമായിട്ടുള്ള ഹീലിംഗ് കുറയ്ക്കാൻ വേണ്ടി ഉള്ള മരുന്നാണ് ഈ സ്റ്റെന്റിന്റെ അകത്ത്. അതാണ് ഡ്രഗ് എല്യൂട്ടിംഗ്
1: സ്റ്റെന്റ്.
0: അത് ഭയങ്കര ഒരു അഡ്വാൻസ്മെന്റ് ആയി. അപ്പോൾ പണ്ട് 30-40% റീസ്റ്റിനോസ് ഉണ്ടായിരുന്നു, വീണ്ടും വരുന്നത് ഇപ്പോൾ ഒരു 3-4% അത്രയിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ഡ്രഗ് എല്യൂട്ടിംഗ് സ്റ്റെൻസ്. അതിന്റെ തന്നെ ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് വന്നിട്ടുണ്ട്, തിന്നർ സ്ട്രെറ്റ്സ് ആയിട്ടുണ്ട്, ഒരുപാട് ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ്സ് ആ സ്റ്റെന്റിൽ തന്നെയുണ്ട്. ഇതല്ലാതെ ഡ്രഗ് എല്യൂട്ടിംഗ് ബലൂൺ ഉണ്ട്, ഇപ്പോൾ സ്റ്റെൻഡ് ഇല്ല. ചില കേസിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ബലൂൺ ഡയലേറ്റ് ചെയ്യുമ്പോൾ നല്ല ക്ലീൻ റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഡ്രഗ് ബലൂൺ മാത്രം, അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് വന്നാണ് ഒരു ബയോ അബ്സോർബൽ സ്റ്റെൻറ്. ഈ മെറ്റൽ സ്റ്റെൻറ്റ് പ്രശ്നം എന്നാൽ അത് അവിടെ കിടക്കും, ലൈഫ് ലോങ് അവിടെ കിടക്കും. പക്ഷെ ബയോ അബ്സോർബൽ സ്റ്റെൻറ് ആണെങ്കിൽ 1-2 വർഷം കൊണ്ട് അത് കംപ്ലീറ്റ് അബ്സോർബ് ആയി പോകും. പക്ഷേ അത് അതിൻ്റെ ആദ്യത്തെ ഒരു ഇറ്ററേഷൻ വന്നിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അത് ഡ്രഗ് റെക്കോർഡഡ് സ്റ്റെൻറ്റിനേക്കാൾ ബെറ്റർ അല്ല എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത്. ഇപ്പോഴും അതുണ്ട്, പക്ഷെ എന്നാലും ഇപ്പോഴും ഡ്രഗ് എല്യൂട്ടിംഗ് സ്റ്റെൻറ് തന്നെയാണ് ഇപ്പോഴും
1: ഉപയോഗിക്കുന്നത്. ശരിക്കും അബ്സോർബബിൾ സ്റ്റെൻറ് എന്ന് പറയുമ്പോൾ അത് അലിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്?
0: ഇത് ഈ ശരിക്കും ഇതിൻ്റെ ആവശ്യം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. വീണ്ടും സ്റ്റെൻറ് കൊളാപ്സ് ചെയ്യുക, ആ പ്രശ്നം വരുന്നത് ഇനിഷ്യൽ ഡേയ്സിലാണ്, ഇനിഷ്യൽ ഡേയ്സിലാണ് ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബയോ അബ്സോർബബിൾ വളരെ നല്ല കോൺസെപ്റ്റാണ്, പക്ഷെ അതിന് എക്സലന്റ് റിസൾട്ട് മറ്റേനേക്കാൾ സ്റ്റെൻറ്റിനേക്കാൾ ഉപരിയായിട്ട് നല്ല റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ കോൺസെപ്റ്റ് വൈസ് വളരെ നല്ലതാണ്.
1: ഒരു ആൻജിയോപ്ലാസ്റ്റി ഒരു രോഗിക്ക് ചെയ്യാൻ വേണ്ടി ഏകദേശം എത്ര സമയം എടുക്കും? ശരിക്കും
0: അത് അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം ചിലത് 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്നതുണ്ട്, 5 മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്നതുണ്ട്. അതിൻ്റെ ബ്ലോക്കിൻ്റെയും ഡിഫിക്കൽറ്റി ഡിഫറെൻ്റ് ആണ്. കോംപ്ലക്സ് പ്രൊസീജിയേഴ്സിന് വളരെ നീണ്ടു പോകാം, പക്ഷെ ചിലത് വളരെ ഈസിയാണ്, 5 മിനിറ്റ്സ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന ആൻജിയോപ്ലാസ്റ്റി ഉണ്ട്.
1: സാധാരണ ചിലത് പറയാറുണ്ട് റേഡിയൽ റൂട്ടാണ്, അല്ലെങ്കിൽ ചിലത് കാലിലൂടെയാണ്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
0: റേഡിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയുടെ തള്ളവരലിന് മുകളിലുള്ള ആർട്ടറി ഉണ്ട്, റേഡിയൽ ആർട്ടറി. ഫിമറൽ ആർട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിലെ ഗ്രോയിൻ അവിടെയുള്ളതാണ്. പക്ഷെ ഈ രണ്ട് ആർട്ടറിയുടെയും വ്യത്യാസം പറഞ്ഞാൽ റേഡിയൽ ആർട്ടറി ഒരു 3 മില്ലിമീറ്റർ അങ്ങനെ സൈസേ കാണത്തുള്ളൂ, പക്ഷേ ഫിമറൽ ആർട്ടറി വളരെ വലുതാണ്, ചിലപ്പോൾ 6 മില്ലിമീറ്റർ 7 മില്ലിമീറ്റർ അങ്ങനെ ഉണ്ടാകും. അപ്പോൾ റേഡിയൽ ആർട്ടറിയിൽ ചെയ്താലോ പേഷ്യന്റിന് കുറച്ച് കംഫർട്ടുണ്ട്, കാര്യം നമുക്ക് നടക്കുന്നതിനൊന്നും പ്രയാസമില്ല. പക്ഷേ ചിലപ്പോൾ നമ്മൾ കോംപ്ലക്സ് പ്രൊസീജിയറിന് പോകുമ്പോൾ ചിലപ്പോൾ ആ റേഡിയൽ ആർട്ടറി ചെറിയ രക്തക്കുഴലിൻ്റെ സ്പാസം വരാം, അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. ഞാൻ ജനറലി ചെയ്യുന്നത് എല്ലാം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി എല്ലാം ആൻജിയോഗ്രാം റേഡിയൽ കൂടെ ചെയ്യും, പിന്നെ ഫെയർലി സിമ്പിൾ ആയിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റി എല്ലാം റേഡിയൽ കൂടെ ചെയ്യും. പക്ഷേ വളരെ കോംപ്ലക്സ് പ്രൊസീജിയേഴ്സ് ആണെങ്കിൽ ഞാൻ ഫിമറൽ ആർട്ടറിയിലേക്ക് പോകാറുണ്ട്, ബിക്കോസ് അവിടെ വലിയ ഷീത്തിടാം, അവിടെ പിന്നെ റേഡിയൽ സ്പാസം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. പക്ഷേ അതിന് കാലിലും അവിടെ കുറച്ച് ലോക്കൽ കോംപ്ലിക്കേഷൻസും ബ്ലീഡിംഗ് ചാൻസ് ഒക്കെ റേഡിയലിനേക്കാൾ കൂടുതലാണ്. പക്ഷേ ഇപ്പം അതും നമുക്ക് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് അടയ്ക്കാവുന്ന ടെക്നിക്കുകളുണ്ട്.
1: സാധാരണ എത്ര ദിവസത്തെ ഈ ഹോസ്പിറ്റലൈസേഷൻ, ആശുപത്രി വാസം വേണ്ടി വരും? ഈ
0: ജനറലി ഒരു ദിവസം മതി, ഇന്ന് ചെയ്യാൻ നാളെ വിടാം. പക്ഷെ പലപ്പോഴും കോംപ്ലക്സ് പ്രൊസീജിയേഴ്സ് ആണ്, അവർക്ക് ഒരു ദിവസം കൂടെ ഹോസ്പിറ്റലിൽ വെക്കും, അവരുടെ ഒരു കോൺഫിഡൻസ് കൂടെ. നമ്മളിപ്പം നെക്സ്റ്റ് ഐ സി എന്ന് വീട്ടിൽ പോകുമെന്ന് പറയുമ്പോൾ പലരും കോൺഫിഡൻറ്റ് ആയിരിക്കത്തില്ല, അപ്പൊ അവരെ റൂമിലോട്ട് വിട്ടു, അവിടെ നടന്ന് കംഫർട്ടബിൾ ആയിട്ട് വിടാം. ജനറലി ഒരു ദിവസം മതി.
1: ശരിക്കും രോഗിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ സാധാരണ നോർമൽ ലൈഫിലേക്ക് ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയുമോ?
0: ഡിപ്പെൻസ്, വേറെ ഒരുപാട് കോംപ്ലിക്കേഷൻ ആൾക്കാരുണ്ട്. ഇപ്പൊ ഹാർട്ട് പമ്പിംഗ് തീരെ കുറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ ആൻജിയോപ്ലാസ്റ്റി അതിൻ്റെ അകത്ത് ട്രീറ്റ്മെന്റ് ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ, അപ്പൊ അവർക്ക് വേറെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ കുറെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവും. നല്ല പമ്പിംഗ് ഉള്ളവർക്ക് നല്ല എക്സലന്റ് റിസൾട്ട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മിഡിൽ തന്നെ ഇനി നോർമൽ ലൈഫിലേക്ക് പോകാം. ഇപ്പൊ നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയിൽ ഇപ്പം വളരെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ്

0: ഇമേജിംഗ് യൂസ് ചെയ്യും, ഇമേജിംഗ് അപ്പോൾ ഹാർട്ടിന്റെ ഈ ബ്ലഡ് വെസലിന് അകത്തെ പിക്ചേഴ്സ് എടുക്കുന്ന ഒരു ക്യാമറ പോലെ ഉള്ളതുണ്ട്, ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ OCT എന്ന് പറഞ്ഞ. അപ്പോൾ നമുക്ക് ആ സ്റ്റെൻറ് പ്ലേസ് ചെയ്ത് പെർഫെക്റ്റ് ആയോ അതിന്റെ എക്സ്പാൻഷൻ പെർഫെക്റ്റ് ആയോ അതിന്റെ സൈഡിൽ എന്തെങ്കിലും മിഡിൽ വന്നിട്ടുണ്ട് എല്ലാം നമുക്ക് അകത്തുനിന്ന് കാണാം.
1: പലപ്പോഴും ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ ഒരു സ്റ്റെൻ്റ് ഇട്ടുള്ളൂ, ഒരു ബ്ലോക്കേ കളഞ്ഞുള്ളൂ, അടുത്ത ബ്ലോക്ക് പിന്നെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കാറുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ശരിക്കും അങ്ങനെ ഒരു ബ്ലോക്ക്?
0: അങ്ങനെ വരുന്നത് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, അതായത് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ നമ്മൾ ആ കൾപ്രീറ്റ് വെസൽ എന്ന് പറയും, ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ രക്തക്കൊഴലിൽ മാത്രമേ പൊതുവെ ചെയ്യാറുള്ളൂ. കാര്യം ഓൾറെഡി ഭയങ്കര അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്, പേഷ്യന്റ് സിക്ക് ആണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൻ വെസൽ മാത്രം തുറന്നിട്ട് ബാക്കിയുള്ള ബ്ലോക്ക്സ് ഒരു ഫ്യൂ ഡേയ്സ് ലേറ്റർ ചെയ്യുന്നതാണ് ഓപ്ഷൻ.
1: ഒരിക്കലും ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് ബ്ലോക്ക് ഉണ്ടാവില്ല
0: എന്ന് പറയാൻ പറ്റില്ല. ആൻജിയോപ്ലാസ്റ്റിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പം രക്തോട്ട തടസ്സമുള്ള ഒരു രക്തക്കുള്ളിൽ നമ്മൾ തുറന്ന് കൊടുക്കുന്നുള്ളേ ഉള്ളൂ, ഫ്ലോ റീഗെയിൻ ചെയ്യാം. പക്ഷേ ആൻജിയോപ്ലാസ്റ്റി ബേസിക് ഡിസീസിനെ ഒന്നും തന്നെ ചെയ്യുന്നില്ല, ബൈപ്പാസും അത് തന്നെ. ബേസിക് ഡിസീസ് അതായത് അതറോസ്ക്ലോറസ് എന്ന് പറഞ്ഞാൽ അതിനെല്ലാം മെഡിക്കൽ മാനേജ്മെന്റ് ആണ്. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാത്ത വേറെ സ്ഥലത്ത് വേറെ ബ്ലോക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ റീസ്റ്റോസിസ് ഇപ്പം കുറവാണെങ്കിൽ തന്നെ ചിലപ്പോൾ സ്റ്റെൻറ്റിനകത്ത് തന്നെ വരാം, 3-5% അങ്ങനെ വരാം.
1: ഈ ആൻജിയോപ്ലാസ്റ്റി 100% സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ?
0: 100% അതൊരു വളരെ എക്സലന്റ് ട്രീറ്റ്മെന്റ് ആണ്. ഒന്നും 100% ബിക്കോസ് എല്ലാം നമ്മൾ പേഷ്യന്റ് ബേസിക്കലി പലരും വളരെ സിക്ക് ആയിരിക്കും, ഹാർട്ട് മാത്രമല്ല ഹാർട്ട് പമ്പിംഗ് കുറവായിരിക്കും, അരിത്മിയാസ് ഉണ്ടാകും, വേറെ കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ടാകും. സോ അത് വളരെ നല്ല എക്സലന്റ് റിസൾട്ട്സ് ആണ്. സോ 100% സേഫ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, കോംപ്ലിക്കേഷൻസ് വരാം, ഈവൻ എന്റെ അടുത്ത് തന്നെ വരാം. പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് നിറച്ച് ബ്ലഡ് ക്ലോട്ട് ഒക്കെ ഉള്ളപ്പം ബസ്സിൽ തുറന്നാലും ചിലപ്പം ഫ്ലോ റീഗെയിൻ ചെയ്യാൻ നിർബന്ധമില്ല, ക്ലോട്ട് എല്ലാം കൂടെ പോയി അടഞ്ഞിട്ട്.
1: ഒരുപക്ഷേ പഴയ കാലത്ത് ആൻജിയോപ്ലാസ്റ്റിയും ഇപ്പോഴത്തെ ആധുനിക ആൻജിയോപ്ലാസ്റ്റിയും തമ്മിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടല്ലോ, എന്താണ് പ്രധാന വ്യത്യാസമായിട്ട് പറയാൻ കഴിയുക? ഈ സ്റ്റെന്റിന്റെ അല്ലാതെ
0: നമുക്ക് പണ്ട് ഉദാഹരണത്തിന് ഒരുപാട് ബ്ലഡ് ക്ലോട്ട് ഉള്ള രക്തക്കുള്ള, അത് ബ്ലഡ് ക്ലോട്ട് എപ്പോഴും ഒരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ക്ലോട്ട് വലിച്ചെടുക്കുന്ന ഡിവൈസുകളുണ്ട്, ഈ സ്റ്റെൻറ്റിൽ ക്ലോട്ടിംഗ് വരാതിരിക്കാനുള്ള ഒരുപാട് മെഡിക്കേഷൻസ് ഉണ്ട്, അതിൽ തന്നെ ഒരുപാട് നല്ല മെഡിസിൻസ് ആണ്, വളരെ എക്സലന്റ് ഇഫക്ട്സ് ഉള്ള മെഡിസിൻസ് ആണ് ഇപ്പോൾ ഉള്ള ആന്റി പ്ലേറ്റ്ലെറ്റ് എന്ന് പറയും. പണ്ടുള്ള ആസ്പിൻ ആണ് ഇപ്പം ടിക്കാഗ്ലോർ അങ്ങനെ പ്രസുഖിൽ അങ്ങനെയുള്ള മരുന്നുകളുണ്ട്, അത് ആ ക്ലോട്ടിംഗ് പ്രിവെൻഷൻ വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഇപ്പം ലേസർ ഉണ്ട്, ഒരുപാട് ക്ലോട്ടുള്ളടുത്ത് നമുക്ക് ലേസർ ഉപയോഗിച്ച് ആ ക്ലോട്ടിനെ അബ്ലേറ്റ് ചെയ്യാം. പിന്നെ ഉള്ള ഒരു മേജർ പ്രോബ്ലം എന്നാൽ കാൽഷ്യം, ഈ ബ്ലഡ് വെസലെല്ലാം കാൽഷ്യം വരും, കാൽഷ്യം ഡെപ്പോസിഷൻ വരുമ്പോഴത്തേക്ക് പണ്ട് അത് ഡിഫിക്കൽട്ടാണ് ട്രീറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ആ കാൽഷ്യം മാനേജ്മെന്റ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഈ റോട്ടാബ്ലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹൈ സ്പീഡ് റൊട്ടേറ്റിംഗ് ബേർ, അത് 2 lakh times per minute റൊട്ടേറ്റ് ചെയ്യുന്ന ഡയമണ്ട് സ്റ്റഡഡ് ബോർ ആണ്. അപ്പോൾ ഈ കാൽഷ്യത്തെ പൊടിച്ചത് അഡ്വാൻസ് ചെയ്യാം. പിന്നെ വേറെ ഉണ്ട് അതുപോലെ ഓർബിറ്റൽ അതരക്ടമി, കുറച്ച് സിമിലാരിറ്റി ഉണ്ട് റോട്ടോബ്ലേഷനെ പോലെ. പിന്നെ ലിത്തോട്രിപ്സി ബലൂൺ, ബലൂൺ തന്നെ ഹൈ പ്രഷർ സോണിക് വേവ്സ് വെച്ചിട്ട് ഈ കാൽഷ്യത്തെല്ലാം ക്രാക്ക് ചെയ്യാം. ലേസറും കാൽഷ്യത്തിന് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഈ കാൽഷ്യത്തെ മാനേജ് ചെയ്യാൻ പഠിച്ചുകൊണ്ട് പണ്ട് പറ്റാത്ത ഒരുപാട് കേസിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം. പണ്ട് ഒരുപാട് നീളമുള്ള ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പം നീളമുള്ള ബ്ലോക്ക്സും ചെയ്യാം, കാൽഷ്യമുള്ള ബ്ലോക്ക്സും ചെയ്യാം, ഒരുപാട് ജംഗ്ഷനിലുള്ള ഒരുപാട് ബ്ലോക്ക്സ് അതെല്ലാം ഇപ്പം ചെയ്യാം.
1: സാധാരണ ഈ ഹൃദയത്തിന്റെ പ്രവർത്തനം കുറഞ്ഞവർക്ക്, ഇപ്പൊ പമ്പിംഗ് കുറഞ്ഞവർക്ക്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മസിലിന് ഡാമേജ് പറ്റിയവർക്ക്, അവർക്കൊക്കെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ കഴിയുമോ?
0: അത് ബ്ലോക്ക് കാരണമാണ് പമ്പിംഗ് കുറഞ്ഞതെങ്കിൽ അവർക്ക് പ്രയോജനമുണ്ട്. പമ്പിംഗ് കുറഞ്ഞതിന് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്, അങ്ങനെയുള്ളവർക്ക് ആൻജിയോപ്ലാസ്റ്റി ഒന്നും പ്രയോജനമില്ല. പക്ഷേ ബ്ലോക്കായ വെസൽസിൽ ലൈവായിട്ട് മസിലിനാണ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുറന്ന പ്രയോജനം ചെയ്യും. ഓൾറെഡി നമ്മുടെ ഹാർട്ട് അറ്റാക്ക് ഒന്ന് കംപ്ലീറ്റ്ലി ഡാമേജ് മസിലാണ്, അത് തുറന്നിട്ട് പ്രയോജനമൊന്നുമില്ല.
1: ഇപ്പൊ ആൻജിയോപ്ലാസ്റ്റി നമുക്ക് അപ്പോഴത്തെ ഒരു അവസ്ഥ രോഗിയുടെ മാറ്റിക്കൊടുക്കുകയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതിനുശേഷവും നമ്മൾ അതുവരെ കഴിച്ചിരുന്ന മരുന്നുകളെല്ലാം പലപ്പോഴും തുടർച്ചയായി കഴിക്കേണ്ടി വരും.
0: ബേസിക് ഡിസീസ് പ്രോസസ്സിനെ നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ്, കൊളസ്ട്രോൾ റിഡക്ഷനും പമ്പിംഗ് കുറവുള്ളവർക്ക് അതിന്റെ പ്രത്യേക മരുന്നുകൾ അതെല്ലാം കറക്റ്റ് ആയിട്ട് വേണം. ഈ ആൻജിയോപ്ലാസ്റ്റിയും ഒപ്റ്റിമൽ മെഡിക്കൽ മാനേജ്മെന്റും എല്ലാം കൂടെ ചേർന്നാണ് അതിന്റെ ചികിത്സ.
1: ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ രോഗികൾക്കും അപ്പോൾ നമുക്ക് സാധാരണ പറയുന്ന കഴിക്കുന്ന മരുന്നുകൾ ആജീവനാന്തം കഴിക്കേണ്ടി വരും. ഇപ്പോൾ ആസ്പിരിൻ ടാബ്ലറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം
0: മരുന്നുകൾ മിക്കവാറും ലൈഫ് ലോങ് ആണ്, പ്രത്യേകിച്ച് കൊളസ്ട്രോൾ മരുന്നുകളൊക്കെ ലൈഫ് ലോങ് ആണ്.
1: സ്റ്റാറ്റിൻ ടാബ്ലറ്റ്സ്,
0: സ്റ്റാറ്റിൻ ഉണ്ട്, ഇപ്പം അഡ്വാൻസ് ഒരുപാട് സ്റ്റാറ്റിന് കൺട്രോൾ ആകാത്തവർക്ക് ഇഞ്ചക്ഷൻസ് വരെ ഉണ്ട്, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻസ് ഉണ്ട്. ഹൈ റിസ്ക് ആയ ആൾക്കാർ, ഒരുപാട് തവണ പ്രോബ്ലംസ് വരുന്ന യങ് ആൾക്കാർ, മൾട്ടിപ്പിൾ വെസൽസിന്, കാര്യം ഹാർട്ടിന് മാത്രമല്ല ബ്രെയിനിലുള്ള ബ്ലഡ് വെസൽസ്, കിഡ്നിയുടെ ബ്ലഡ് വെസൽ, കാലിലെ ബ്ലഡ് വെസൽ അങ്ങനെയൊക്കെ ബ്ലോക്ക് ആകുന്നവർക്കൊക്കെ നമ്മൾ അഗ്രസീവ് കൊളസ്ട്രോൾ റിഡക്ഷൻ, അതിന് അങ്ങനെയുള്ളവർ പലർക്കും നമ്മൾ ഇഞ്ചക്ഷൻസ് വരെ ഉണ്ട്.
1: ഇഞ്ചക്ഷൻസ് വൺസ് ഡെയിലി അങ്ങനെയാണോ അതോ ലോങ്
0: ആക്ടിംഗ്? രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് വൺസ് ഇൻ 6 months ഉള്ള ഇൻക്ലിസറാൻ പറയുന്നുണ്ട്, പിന്നെ വൺസ് ഇൻ 2 weeks ഉള്ള ഇതുണ്ട് ഇവിടെയൊക്കെ മാപ്പ് എന്ന് പറഞ്ഞാൽ. പക്ഷെ 2 weeks ഉള്ളതൊക്കെ നമ്മൾ ഒരു ഹാർട്ട് അറ്റാക്കിന് ശേഷം ഒരു ഫ്യൂ മന്ത്സേ കൊടുക്കത്തുള്ളൂ. ഇൻക്ലീസർ എന്ന് പറഞ്ഞാൽ 6 monthly ഇഞ്ചക്ഷൻ ആണ്, നല്ലപോലെ നമുക്ക് ലോങ് ടേം കൊടുക്കാം.
1: ഈ ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം നമ്മൾ ഈ നമ്മുടെ ആഹാര രീതിയിലുള്ള അതല്ലെങ്കിൽ ജീവിതശൈലിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ?
0: ആഹാരത്തിൽ കൺട്രോൾ വേണം, പിന്നെ കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുക, കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, പക്ഷെ എന്നാലും പ്രോട്ടീൻ വേണം. ഇപ്പം നമുക്ക് ചിക്കൻ്റെ തൊലി കളഞ്ഞ് കഴിക്കാം, ബീഫ് മട്ടൺ അങ്ങനെയുള്ള അവോയ്ഡ് ചെയ്യാം, എഗ് വൈറ്റ് കഴിക്കാം, എഗ് വോക്ക് വല്ലപ്പോഴും കഴിക്കാം. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറഞ്ഞ ഒരു 4 egg yolks per week വരെ കഴിക്കാം എന്നുള്ളതാണ് ഡിസീസ് ഉള്ളവർക്ക്. പിന്നെ കൂടുതൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫിഷ് നല്ല ഷെൽ ഫിഷ് അല്ലാത്ത ഫിഷ് വളരെ നല്ലതാണ്. പിന്നെ ഓഫ് കോഴ്സ് റെഗുലർ എക്സസൈസ്,
1: ഒരിക്കലും ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ നമുക്ക് വെരി നെക്സ്റ്റ് ഡേ പിറ്റേ ദിവസം തന്നെ എക്സസൈസ് ചെയ്യാൻ കഴിയുമോ?
0: അത്

0: പേഷ്യൻ്റെ അനുസരിച്ചിരിക്കും. നമ്മുടെ ഒന്ന് റിസൾട്ടിൻ്റെ ഇത്, അവരുടെ ഹാർട്ടിന് പമ്പിങ് നെക്സ്റ്റ് തന്നെ നടക്കാം. റിഗ്രസ് എക്സസൈസ് എത്ര ദിവസം കഴിഞ്ഞ് വേണമെന്നുള്ളത് ആ ഓരോ പേഷ്യൻ്റെ അനുസരിച്ചിരിക്കും. ഉദാഹരണത്തിന് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ഒരാൾക്ക് നമ്മൾ അത്ര പെട്ടെന്ന് ചെയ്യില്ല. ഹാർട്ട് അറ്റാക്ക് ഇല്ലാത്ത ഒരാൾക്ക് ബ്ലോക്ക് മാറ്റുമ്പോൾ നേരത്തെ തന്നെ എക്സസൈസ് തുടങ്ങാൻ പറ്റും.
1: നമുക്കിപ്പോൾ ഒരു ഹൃദ്രോഗ സാധ്യതയുള്ള കുടുംബത്തിൽ നിന്ന് വരുന്നൊരു വ്യക്തിയാണ്, അവർക്ക് ഈ ആൻജിയോപ്ലാസ്റ്റിയിലേക്കോ ഒക്കെ എത്താതിരിക്കാൻ എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും?
0: അത് ഒന്ന് നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് അസസ് ചെയ്യണം. ഈ പറഞ്ഞ ഫാമിലി ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഹാർട്ട് ഡിസീസ് റിസ്ക് 4 times, സ്മോക്കിംഗ് ഉണ്ടെ 4 times, സ്മോക്കിംഗ് പ്ലസ് ഡയബറ്റീസ് ഉണ്ടെ 10 times, സ്മോക്കിംഗ് പ്ലസ് ഡയബറ്റീസ് പ്ലസ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെ ഇവൻ മോർ. അപ്പോൾ അവിടെ റിസ്ക് ഒന്ന് നമ്മൾ അസസ് ചെയ്യണം. അങ്ങനെ റിസ്ക് ഉള്ളവർ നമ്മൾ ഒന്ന് സ്മോക്കിംഗ് തൊടാൻ പാടില്ല. പിന്നെ ഈ കൊളസ്ട്രോളിന്റെ ട്രീറ്റ്മെന്റ് വളരെ നേരത്തെ എടുക്കാൻ തുടങ്ങണം. സ്റ്റാറ്റിൻസ് ഒക്കെ നേരത്തെ തന്നെ എടുക്കാൻ തുടങ്ങണം.
1: ശരിക്കും ഏത് പ്രായത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു അസസ്മെന്റ് നമ്മുടെ ഹൃദയാരോഗ്യത്തെ കുറിച്ച് ശ്രദ്ധിക്കണം?
0: വളരെ റിസ്ക് ഉള്ള ഫാമിലീസ് ആണെങ്കിൽ ഇവൻ ചെറുപ്പ കുട്ടികൾക്ക് തന്നെ നോക്കി വെക്കാം. പക്ഷെ അല്ല, പിന്നെ വലിയ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തവർക്ക് ഒരു മേ ബി 30 years തൊട്ട് 1 in 5 years കൊളസ്ട്രോൾ നോക്കുക, അങ്ങനെ ചെയ്യാം. റിസ്ക് ഫാക്ടേഴ്സ് കുറവുള്ളവർക്ക്, റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്ക് കുറച്ചുകൂടെ ഫ്രീക്വന്റ് ആയിട്ട് നോക്കുകയും സ്റ്റാറ്റിൻസ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം.
1: പ്രമേഹ രോഗമുള്ളവർക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ പ്രമേഹം തുടങ്ങി ഏത് വർഷം മുതൽക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ?
0: അല്ല, പ്രമേഹം എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ് വന്നാൽ തന്നെ 4 times റിസ്ക് ആയി. പ്രമേഹം ഉണ്ടെങ്കിൽ സ്റ്റാറ്റിൻ തുടങ്ങണം. കൂടുതൽ അല്ലെങ്കിൽ പോലും സ്റ്റാറ്റിൻ കൂടി തുടങ്ങണം. ബിക്കോസ് 4 times റിസ്ക് ഉള്ളത് നമുക്ക് അറ്റ്ലീസ്റ്റ് 40% എങ്കിലും റിസ്ക് കുറയ്ക്കാം ഈ മരുന്നുകൊണ്ട്.
1: ഈ സ്റ്റാറ്റിൻ തുടർച്ചയായി കഴിക്കേണ്ട ഒരു മരുന്നാണല്ലോ, അപ്പോൾ ഇത് തുടർച്ചയായി കഴിക്കുമ്പോൾ പാർശ്വഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത
0: ഉണ്ട്? പാർശ്വഫലങ്ങളുണ്ട്. വരാവുന്ന മസിലിന് ചിലപ്പോൾ നീര് വരാം, നമുക്ക് ചെറുക്ക് മസിൽ പെയിൻ വരാം. ബ്ലഡ് നോക്കുമ്പോൾ CPK എന്ന് പറഞ്ഞ മസിൽസേയും കൂടാം. വളരെ റെയറായിട്ട് വളരെ സിവിയർ പെയിൻ ഉള്ളവർക്ക് ഈവൻ കിഡ്നി പ്രോബ്ലം വരെ വരാം. പക്ഷെ അത് വളരെ റെയറാണ്. അത് കാരണം നമ്മൾ സ്റ്റാറ്റിൻ കൊടുക്കുന്ന എല്ലാവർക്കും നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. പിന്നെ റെയറായിട്ട് ലിവറിൻ്റെ എൻസൈം SGPT അത് കൂടാം. നമ്മൾ സ്റ്റാറ്റിൻ കൊടുക്കുന്ന ആൾക്കാർക്ക് കൊളസ്ട്രോൾ നോക്കുന്നതിന് പുറമെ ടോട്ടൽ CPK SGPT മോണിറ്റർ ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ സേഫാണ്.
1: സാധാരണ സ്ത്രീകളിൽ ആർത്തവവിരാമത്തിന് ശേഷം ഹൃദ്രോഗ സാധ്യത കൂടുതലാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അവരെല്ലാം എന്തെല്ലാമാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്?
0: ആ പ്രായത്തിലുള്ള മേലിനേക്കാൾ കൂടുതലൊന്നുമില്ല, സെയിം ഇതാവും. ആ പ്രൊട്ടക്ഷൻ മാറും. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഫീമെയിൽസ് പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ വളരെ അവരുടെ റിസ്ക് കൂടുതലാണ്. ട്രീറ്റ്മെൻറ്റ് നേരത്തെ എടുക്കണം.
1: ഈ ആൻജിയോഗ്രാം എന്ന് പറയുമ്പോൾ ശരിക്ക് ആൻജിയോപ്ലാസ്റ്റിയിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത് എങ്ങനെയാണ്? കാരണം ആൻജിയോഗ്രാം ഒരു ഡൈ ആണ് ഇഞ്ചെക്ട് ചെയ്യാന്ന് പറയുന്നത്.
0: ആൻജിയോഗ്രാം ഒരു ടെസ്റ്റ് മാത്രമാണ്. ആൻജിയോഗ്രാം തന്നെ രണ്ട് രീതിയിലുണ്ട്. നമുക്ക് CT ആൻജിയോഗ്രാം, അത് വെയിനിലെ ഇഞ്ചക്ഷൻ എടുക്കുന്നതാണ്. പിന്നെ നമ്മൾ സാധാരണ പറയുന്ന പ്രോപ്പർ കൊറോണ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റീഡിൽ ആർട്ടറിയിലോ ഫിമൽ ആർട്ടറി കൂടെ പോയി ആ ബ്ലഡ് വെസ്സിൽ ഡയറക്റ്റ് അവിടെ പോയി മരുന്ന് ഇഞ്ചെക്ട് ആണ്.
1: ഒരു ഡൈ ഇഞ്ചെക്ട്
0: ചെയ്യുക, അത് ആൻജിയോപ്ലാസ്റ്റി അത് വേണം. അതേ റൂട്ടിൽ കൂടാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക.
1: അപ്പോൾ ആൻജിയോപ്ലാസ്റ്റിക്ക് മുമ്പേ എന്തായാലും ഒരു ആൻജിയോഗ്രാം ചെയ്യേണ്ടി വരും. ഇതിന്റെ ബ്ലോക്ക് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ആൻജിയോഗ്രാം ആവശ്യമാണ്.
0: ടെക്നിക്ക് ഉപയോഗിക്കണം, എല്ലാം ആൻജിയോഗ്രാം വെച്ചേ പറ്റുള്ളൂ.
1: സാധാരണ ഏത് പ്രായക്കാർക്ക് നമ്മളിങ്ങനെ ഈ ആൻജിയോപ്ലാസ്റ്റിയും ആൻജിയോഗ്രാം ഒക്കെ നിർദ്ദേശിക്കാറുണ്ടോ?
0: അതെല്ലാം റിസ്ക് അനുസരിച്ചിട്ട്. ചിലപ്പോൾ ഇപ്പോൾ വളരെ ചെറുപ്പക്കാർക്ക് വരെ വരുന്നുണ്ട്. ഹാർട്ട് അറ്റാക്ക് വന്ന 19 വയസ്സൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ അത് റെയറാണ്. ജനറലി ഒരു 45 to 75 ആണ്.
1: പ്രായം കൂടിയവർക്ക് സുരക്ഷിതമായി ചെയ്യാൻ കഴിയുമോ ഈ ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം ഒക്കെ?
0: ഇപ്പം ചെയ്യാറുണ്ട്. ഇപ്പം ഇവൻ 90 years വരെ നമ്മൾ ചെയ്യും. നമ്മൾ നോക്കുന്ന വെച്ചാൽ ഇവർക്ക് മരുന്നിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് പ്രയോജനം കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ചെയ്യുന്നത്. സപ്പോസ് വലിയ സിംറ്റം ഒന്നും ഇല്ലാത്തൊരു 85-year-old നമുക്ക് ഒന്നും വെറുതെ വിടും, മരുന്ന് നോക്കാം. പക്ഷെ അവർക്ക് ജീവിതം ഒരു ദുസ്സഹമായി വരുന്ന ഒരു അടി നടക്കാൻ വയ്യ, പെയിനൊക്കെ വരുമ്പോൾ നമ്മൾ പ്രൊസീജിയറിന് കുറച്ച് റിസ്ക് കൂടുതലുണ്ടെങ്കിലും ആ ബെനിഫിറ്റ് കൊടുത്ത് അവരുടെ ലൈഫ് ബെറ്റർ ആക്കാൻ നോക്കും. അത് ഓരോരുത്തർ അത് ഇൻഡിവിജ്വലൈസ് നോക്കേണ്ടി വരും.
1: ഈ ആൻജിയോപ്ലാസ്റ്റി നമുക്ക് ചെയ്യാൻ കഴിയാത്ത രോഗികൾ അങ്ങനെ പറയാൻ കഴിയുമോ?
0: അങ്ങനെയുണ്ട്. കാര്യം ഈ ബ്ലോക്ക് നിറച്ച് ഡിഫ്യൂസ് ബ്ലോക്ക്സ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു വെസല് തുറന്നാൽ താഴ്ത്ത് ബ്ലഡ് ഫ്ലോ വീണ്ടും ഇമ്പ്രൂവ് ആയത്തില്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ പലർക്കും നമ്മൾ ബൈപ്പാസ് ഇപ്പോഴും വിടുന്ന കേസ് അങ്ങനെയാണ്. ഒരുപാട് മൾട്ടിപ്പിൾ നീണ്ട ബ്ലോക്ക്സ്, ഹെവി കാൽഷ്യം അങ്ങനെയുള്ളവർക്ക്, പക്ഷെ താഴെയുള്ള രക്തക്കൊഴിൽ വലിയ കുഴപ്പമില്ലാന്നുണ്ടെ അങ്ങനെയുള്ളവർക്ക് വിടും. ചിലർക്ക് ബൈപ്പാസും ഗുണമില്ല, ആൻജിയോപ്ലാസ്റ്റിയും ഗുണമില്ല.
1: അങ്ങനെയുള്ളവർക്ക്
0: മാക്സിമൈസ് മെഡിക്കൽ മാനേജ്മെന്റ് മാക്സിമൈസ്. ഇപ്പം മെഡിക്കൽ മാനേജ് വളരെ നല്ലതാണ്. മാക്സിമം മെഡിക്കൽ മാനേജ്മെന്റ്
1: വളരെ ചെറിയ രക്തക്കുഴലുകളിലാണ്, മൈക്രോ വെസൽസിലാണ് ബ്ലോക്കെങ്കിൽ നമുക്ക് അവിടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ കഴിയുമോ?
0: ഇല്ല, ആൻജിയോപ്ലാസ്റ്റി നമ്മൾ ചെയ്യണം അറ്റ്ലീസ്റ്റ് ഒരു 2 mm എങ്കിലും ഉള്ള വെസൽസിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തോളൂ.
1: അത്തരം ചെറിയ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് വന്നാൽ എന്താണ് ചെയ്യാൻ കഴിയുക? മെഡിക്കേഷൻ മാത്രമേ
0: മരുന്ന്? അപ്പം നമ്മൾ മേജർ ബ്ലോക്ക്സ് എല്ലാം മാറ്റും. അപ്പോൾ താഴത്തുള്ള ഡൗൺ സ്ട്രീം ബ്ലഡ് ഫ്ലോ ബെറ്റർ ആവും. പക്ഷേ തീരെ കുഞ്ഞു വെസൽസിലൊക്കെയാണ് മെഡിക്കൽ മാനേജ്മെന്റ് എടുത്തുള്ളൂ.
1: ഡോക്ടർ പറഞ്ഞു തരുന്നത് ആൻജിയോപ്ലാസ്റ്റി വളരെ സേഫായി ഏത് പ്രായക്കാർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ചികിത്സാ രീതിയാണ്. അതൊരു എമർജൻസി ചികിത്സയാണ് യഥാർത്ഥത്തിൽ.
0: വെസൽ സേവ് ചെയ്യാന്നുള്ളതാണ്.
1: വളരെ സുരക്ഷിതമായി ചെയ്യാനും കഴിയും.
0: വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്, കഴിഞ്ഞ ഒരു 30 ഇയേഴ്സ് ആയിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്.
1: ഇതിന്റെ ചെലവ് എങ്ങനെയാണ്?
0: ഇപ്പോൾ സ്റ്റെന്റിന് ഗവൺമെന്റ് ക്യാപ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് സ്റ്റെന്റിന് പോലും അറൌണ്ട് 41,300 അതിക്കുള്ളിൽ എടുക്കാൻ പറ്റില്ല. പണ്ട് ഇത് 1.3 ലാക്സിന് കൊടുത്തിരുന്ന ആ സ്റ്റെന്റുകളെല്ലാം അതിനേക്കാൾ ബെറ്റർ സ്റ്റെന്റാണ് ഇപ്പോൾ, പക്ഷെ ഗവൺമെന്റ് ക്യാപ് ചെയ്തിട്ടുണ്ട്. 41.3
1: പരമാവധി വില നിശ്ചയിച്ചു.
0: അതിക്കുള്ളിൽ അവർക്ക് എത്ര നല്ല സെന്റ് വന്നാലും അതിക്കുള്ളിൽ വിൽക്കാൻ പറ്റില്ല ഇന്ത്യയിൽ. അപ്പൊ അത് നല്ലൊരു കാര്യമായി.
1: ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്നൊരു ഡോക്ടർ നിർദ്ദേശം.

0: ചികിത്സിക്കുകയാണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല, സുരക്ഷിതമായി നമുക്ക് ചെയ്യാൻ കഴിയും. ആൻജിയോപ്ലാസ്റ്റിയെക്കുറിച്ചും ഹൃദ്രോഗ സാധ്യതകളെക്കുറിച്ചും ഇത്രയും കാര്യങ്ങൾ വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
1: ആൻജിയോപ്ലാസ്റ്റി, ഇതേക്കുറിച്ച് എറണാകുളം ആസ്റ്റർ മെഡ്സിറ്റിയിലെ സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രാജീവ് സിയുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
2: ഈ പരിപാടിയുടെ പ്രായോജകർ ആസ്റ്റർ മെഡ്സിറ്റി, എറണാകുളം. ആസ്റ്റർ മെഡ്സിറ്റിയിലെ സേവനങ്ങൾക്കും ഡോക്ടർ അപ്പോയിന്റ്മെന്റിനുമായി വിളിക്കുക 8111998098.
1: FM ഹെൽത്ത് ലൈൻ.

0: സമയം 8 മണി കഴിഞ്ഞ് 25:36. സേവന വാർത്തകളുമായി എഫ് എം ഈവനിംഗ് തുടരുന്നു. കോട്ടയം ജില്ലയിലെ ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ IIT, IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് പഠിക്കുന്ന OEC, OBCH വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് OEC പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസാനുകൂല്യ പദ്ധതിക്ക് നവംബർ 30 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായും ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ ഇതാണ്: 04842983130. 04842983130. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം: www.egrants.kerala.gov.in.
1: ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ചുമായി മൈജി.
2: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
2: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: TNC apply.
0: ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെയും സമ്പൂർണ്ണ UDID രജിസ്ട്രേഷൻ എന്ന നേട്ടം നേടാൻ ജില്ലാ ഭരണകൂടം, സാമൂഹ്യനീതി വകുപ്പ്, സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നിവർ സംയുക്തമായി പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. 2 ആഴ്ചക്കാലം നീളുന്ന ക്യാമ്പയിനിൽ ഭിന്നശേഷി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് കൈവശമുള്ള, UDID കാർഡ് ലഭിച്ചിട്ടില്ലാത്ത മുഴുവൻ ഗുണഭോക്താക്കൾക്കും പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 1800-120-1001 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം: 1800-120-1001.
2: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
1: അതെ, മൈജിയുടെ പ്രൈസ് ചലഞ്ച് ഏറ്റെടുത്തോളൂ, ഒപ്പം സമ്മാനങ്ങളും.
2: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
1: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
2: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: TNC apply. AC വിലയിൽ പ്രൈസ് ചലഞ്ചുമായി മൈജി.
2: 1.5 to 10 എയർ കണ്ടീഷണറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
1: ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് AC ബ്രാൻഡും സ്വന്തമാക്കാം.
2: ഓരോ പർച്ചേസിലും 3,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകളും നേടാം.
1: സെപ്റ്റംബർ 6 വരെ TNC apply.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുഞ്ഞാലിമരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിൽ ടെന്യൂർ അടിസ്ഥാനത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കോഴ്സ് ഇൻചാർജ്, അസോസിയേറ്റ് പ്രൊഫസർ മറൈൻ എഞ്ചിനീയറിംഗ്, അസിസ്റ്റന്റ് പ്രൊഫസർ എഞ്ചിനീയറിംഗ് മാത്തമെറ്റിക്സ് എന്നീ തസ്തികകളിലാണ് ഒഴിവുകളുള്ളത്. താൽപ്പര്യമുള്ളവർ ഈ മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ സ്വയം സാക്ഷ്യം വഹിച്ച കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ പകർപ്പും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിൽ ഈ മാസം 22 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കേണ്ടതാണ്.

0: അപേക്ഷയ്ക്കും യോഗ്യത മറ്റ് വിശദവിവരങ്ങൾക്കും www.recruit.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484257606 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484257606.
1: വാഷിംഗ് മെഷീൻ വാങ്ങണം, വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
2: 6,499 രൂപയിൽ വാങ്ങാം വാഷിംഗ് മെഷീൻ,
1: ടോപ്പ് ലോഡ് 15,490 രൂപ മാത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
2: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
0: സമയം 8:30:21. ഇനി ഇന്നത്തെ ഈവനിംഗ് മെലഡി, വാരണം 1000 എന്ന തമിഴ് ചിത്രത്തിൽ സുധാ രഘുനാഥൻ പാടിയ ഗാനം. ഗാനരചന താമരൈ, സംഗീതം ഹാരിസ് ജയരാജ്.

0: ആക്സസറീസ് വാങ്ങാൻ ഇറങ്ങും മുമ്പ് മൈജിയിലെ പ്രൈസ് ചലഞ്ച് ഒന്ന് നോക്കിയാലോ.
1: സെംബ്രോണിക് സൗണ്ട് ബാറിന് 76% ഓഫ്,
0: നോയ്സ് സ്മാർട്ട് വാച്ചിന് 79% ഓഫ്,
1: ബോട്ട് പാർട്ടി സ്പീക്കർ 72% ഓഫ്.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി മാസ് ഓണം ഓഫർ തുടരുന്നു.
1: മൈജി പ്രൈസ് ചലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്.
2: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജകർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: ടിവിയുടെ വിലയിൽ പ്രൈസ് ചലഞ്ചുമായി മൈജി, ഓരോ ടിവി പർച്ചേസിലും 5000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്ടുകൾ.
1: 43-inch TV വെറും 11,999 രൂപ മാത്രം.
0: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
3: TNC apply.

0: കോട്ടയം ജില്ലയിലെ വിമുക്ത ഭടന്മാരുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രവേശനം നേടിയവർക്ക് കേന്ദ്രീയ സൈനിക ബോർഡിന്റെ പ്രധാനമന്ത്രി സ്കോളർഷിപ്പിനായി 31 ഡിസംബർ വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.ksb.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
2: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
1: ആഘോഷം തുടങ്ങിയല്ലേ.
2: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
3: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: IBPS നടത്തുന്ന റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്കുള്ള ഓഫീസർ സ്കെയിൽ 1, 2, 3 വിഭാഗങ്ങളിലേക്കും ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കും ഈ മാസം 21 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.ibps.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം ഒരിക്കൽ കൂടി പറയാം, www.ibps.in.
6: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈജി പ്രൈസ് ചലഞ്ച്.
7: ഇലക്ട്രിക് കെറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബേണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
6: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈജി പ്രൈസ് ചലഞ്ച്, എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും 6 സെപ്റ്റംബർ വരെ.
8: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
9: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: സമയം 8:39:08. FM ഇവനിംഗിൽ ഒരു ഗാനം കൂടി കേൾക്കാം. മേട്ടുകുടി എന്ന തമിഴ് ചിത്രത്തിൽ മനോ, ചിത്ര എന്നിവർ പാടിയത്. ഗാനരചന പളനി ഭാരതി, സംഗീതം സിർപ്പി.

cash price 50 international trips mega bumper samaram bmw car scratch and win cheyal tv refrigerator washing machine smartphones 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.

0: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. എഫ് എം ഈവനിങ്ങിൽ ഇനി നോവൽ പാരായണം.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: നാലാമത്തെ ദിവസം കാലത്ത് മൈനർ ബാലൻ തിടുക്കപ്പെട്ട് വീട്ടിൽ വന്നു കയറിയപ്പോൾ രാമർക്ക് അസാധാരണമായി ഒന്നും തോന്നിയില്ല. അതേസമയം ഇന്ന് അയാൾ വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കുകയും ചെയ്തു. രണ്ടാഴ്ച കഴിഞ്ഞാലേ ഇനി തെങ്ങ് കയറാനുള്ളൂ. ബാലൻ ഏതോ ഒരിടത്ത് തെങ്ങ് കയറിയിട്ടുള്ള വരവാണ്. ദേഹത്താകെ വിയർപ്പ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അടിച്ചാര പറ്റിപ്പിടിച്ചിരിക്കുന്നു. കൊടുവാളും തളയും കൈകളിലുണ്ടായിരുന്നു. വന്നപാടെ അയാൾ ചോദിച്ചു, എന്തിനാ നിങ്ങളെ ചേക്കു എന്റെ മെക്കിട്ട് കയറുന്നത്? തേങ്ങ വിറ്റവർക്ക് കൊടുക്കാനുള്ള പണം കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു രാമർ. കണക്കുകൾ മാറ്റിവെച്ച് ചോദിച്ചു, എന്താ ഉണ്ടായത് ബാല? ഞാൻ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് അയാൾ എന്റെ മെക്കിട്ട് കയറുക. നീ എന്താ പറഞ്ഞത്? ചേക്കു ഇനി ഈടെ തന്നെ നിൽക്കുക എന്ന് കേട്ടപ്പോ ഞാൻ ആരോടോ എന്തോ പറഞ്ഞോയി. അത് പറഞ്ഞാണ് അയാൾ എന്റെ നേരെ ചാടിയത്. സാരമില്ല, ഇനി പോയിക്കോ, ഞാൻ അന്വേഷിച്ച് മാണ്ടത് ചെയ്തോളാം. എല്ലാം കേട്ടുകൊണ്ട് കല്യാണി തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ബാലൻ പോയപ്പോൾ കല്യാണി പറഞ്ഞു, ചേക്കുവിന് കുട്ടിയാളെ സ്വഭാവ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ എടുത്തു ചാടും. അതും കുഴപ്പമല്ലേ? അപ്പോ? രാമർ പറഞ്ഞു, ചേക്കു ചരക്കും കൊണ്ട് കോഴിക്കോട്ട് പോയതായിരുന്നു. തിരികെ വരുമ്പോൾ ലോറിയിൽ നിറയെ ലോഡുണ്ടാവും. അവ കൊയിലാണ്ടിയിലും തിക്കോടിയിലും പയ്യോളിയിലും ഇറക്കിയ ശേഷം തക്ഷൻകുന്നിലെത്താൻ രാത്രിയാവും. എത്ര വൈകിയാലും കണക്കുകൾ ഏൽപ്പിച്ച് ലോറിയുടെ താക്കോൽ തന്ന ശേഷമേ ചേക്കു വീട്ടിലേക്ക് പോവുകയുള്ളൂ. അന്ന് ചേക്കു മടങ്ങാനൊരുങ്ങുമ്പോൾ രാമർ ചോദിച്ചു, എന്താ ഉണ്ടായത് മൈനറുമായിട്ട്? ചേക്കു പരിങ്ങി. ഒന്നുമില്ല എന്നാദ്യം പറഞ്ഞുവെങ്കിലും തെല്ലിട കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്താണെന്ന് അയാൾ വ്യക്തമാക്കി. ഞാൻ നാട്ടിൽ തന്നെ നിൽക്കാനാണെന്ന് കേട്ടപ്പോൾ മൈനർ ആരോടോ പറഞ്ഞുത്രേ കോഴിക്കോട്ടങ്ങാടിയിൽ പണിയൊന്നും കിട്ടാത്തതുകൊണ്ടാണ് നാട്ടിലേക്ക് പോന്നതെന്ന്. അക്കാര്യം ചോദിച്ചു എന്ന് മാത്രം. ചേക്കു, നിന്റെ നാവിലൊരു ഗുളികനുണ്ട്. ഇഞ്ഞി വല്ലാണ്ട് ശ്രദ്ധിക്കണോ? പിന്നെ മുന്നും പിന്നും നോക്കാതെ നിന്റെ എടുത്തു ചാട്ടവും ഇഞ്ഞി മാണ്ടാന്ന് വെക്കണോ? അത് നിന്നെ വല്ലാത്ത എടങ്ങാറിലാക്കും. കല്യാണിയും ഇത് തന്നെ പറയുന്നത്. ഇഞ്ഞും ഞാനും ഒരേ പ്രായക്കാരാ. ഇതിൽ കൂടുതൽ ഞാൻ എന്താ നിന്നോട് പറയേണ്ടത്? ചേക്കു തലയാട്ടിപ്പോയിട്ടും രാമർ ഉറച്ചു വിശ്വസിച്ചിരുന്നു, ഇനിയും ഇതിനേക്കാൾ വലിയ എടുത്തുചാട്ടം ചേക്കുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന്. പത്രത്തിൽ വരുന്ന വാർത്തകളും ആളുകളിൽ നിന്ന് കേൾക്കുന്ന വിവരങ്ങളും എല്ലാം ഏറെ ആശ്വാസം തരുന്നവയായിരുന്നു. ഇന്ത്യക്ക് ഉടൻ സ്വാതന്ത്ര്യം കിട്ടും. ചേക്കു കോഴിക്കോട്ട് പോയി വരുമ്പോഴാണ് വിശദമായ വിവരങ്ങൾ ലഭിക്കാറുള്ളത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരുന്നതിന്റെ മുന്നോടിയായി ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്നും കേട്ടിരുന്നു. എന്നാൽ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയത് ഇന്ത്യ വിഭജിക്കപ്പെടുമെന്ന വാർത്തയായിരുന്നു. അതൊഴിവാക്കാൻ കഴിയില്ല. ചേക്കുവാണ് അതിലേറെ അസ്വസ്ഥനായിരുന്നത്. മുസ്ലിം ലീഗിന്റെ നിലപാടിനെതിരായി മുഹമ്മദ് അബ്ദുറഹിമാൻ പലപ്പോഴും പറഞ്ഞിരുന്ന കാര്യങ്ങൾ ചേക്കു ആവർത്തിക്കുമായിരുന്നു. അബ്ദുറഹിമാന്റെ പ്രസംഗത്തിലെ പല വരികളും ചേക്കുവിന് കാണാപാഠമാണ്. ഹിന്ദു ഭൂരിപക്ഷം നമ്മെ വിഴുങ്ങിക്കളയും എന്ന വിശ്വാസമാണ് പാകിസ്ഥാൻ വാദത്തിന് കാരണമെങ്കിൽ അത് വിശ്വസിക്കുവാൻ കഴിയുന്ന കാര്യമല്ല. ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് 850 കൊല്ലത്തോളം നാം ഹിന്ദു രാജാക്കന്മാരുടെ ഭരണത്തിൽ കഴിച്ചു. ആ കാലത്ത് നാം ഇന്നുള്ളതിന്റെ പകുതിയോ പകുതിയുടെ പകുതിയോ ഉണ്ടായിരുന്നുവോ? മലബാറിലാണെങ്കിൽ 13-4 എന്നത് 13 ലക്ഷമായതാണോ ഭയത്തിന് കാരണം? ഇന്ത്യക്കാരുടെ മുഖ്യ ശത്രു ബ്രിട്ടീഷുകാരാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒത്തൊരുമിച്ച് നിന്ന് അവരെ ഓടിച്ചാൽ മുസ്ലിങ്ങൾക്ക് യാതൊരു ഭയത്തിനും അവകാശമില്ല. മുഹമ്മദ് അബ്ദുറഹിമാന്റെ പ്രസംഗം മനഃപ്പാഠമെന്ന പോലെ പറഞ്ഞുകൊണ്ട് ചേക്കു പറഞ്ഞു, സായിബ് പറഞ്ഞ കാര്യം ആരും മറക്കാതിരുന്നാൽ നന്ന്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ഉറപ്പായതോടെ അത് ഗംഭീരമായി ആഘോഷിക്കണമെന്നും ആലോചനകൾ നടന്നു. രാമുണ്ണി കിടാവായിരുന്നു അതിന് നേതൃത്വം കൊടുത്തിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രായവും പലതവണ ജയിലിൽ പോയിട്ടുണ്ടെന്ന പരിഗണനയും വെച്ചാണ് രാമുണ്ണി കിടാവിനെ തന്നെ മുൻപന്തിയിൽ നിർത്തി.

0: എത്തിയത്. രാമറും ചേക്കുവും കുഞ്ഞിക്കേളുവും പിന്നിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു. ചൊവ്വാ വയലിൽ എല്ലാ കൊല്ലവും നാടകം കളിക്കാറുണ്ട്. ഇപ്രാവശ്യം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നാടകം അരങ്ങേറാനാണ് നിശ്ചയിച്ചത്. സ്വാതന്ത്ര്യസമരം പ്രമേയമാക്കി ചാത്തുക്കുട്ടി എഴുതിയ നാടകം അവതരിപ്പിക്കുവാനും തീരുമാനിച്ചു. ആഗസ്റ്റ് 14 അർദ്ധരാത്രി വരെ നാടകം തുടരും. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയരുന്നതോടെ നാടകം അവസാനിക്കും. സ്വാതന്ത്ര്യത്തിന്റെ പുതുപ്പിറവിയിലേക്ക് കാലെടുത്ത് വെക്കുന്നു എന്ന സന്ദേശം തന്നുകൊണ്ടാണ് നാടകത്തിന് തിരശ്ശീല വീഴുന്നത്. 15 കാലത്ത് എല്ലാവർക്കും പായസദാനം. അങ്ങാടി മുഴുവൻ ത്രിവർണ പതാകകൾ കൊണ്ടലങ്കരിക്കും. ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ചുമതലക്കാരെ വെച്ചു. കൊടി മുഴുവൻ തുന്നിക്കൊടുക്കുന്ന ജോലി കുഞ്ഞിക്കേളു ഏറ്റെടുത്തു. നാടകത്തിന്റെ നടത്തിപ്പ് രാമർക്കും പായസ വിതരണം ചേക്കുവിനും പകുത്തുകൊടുത്തു. എന്ത് ഭാരം ഏറ്റെടുക്കുന്നതിനും ആർക്കും ഒരു വിമുഖതയുമില്ലായിരുന്നു. നാടിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്ന അറിവാണ് അവരിൽ തളരാത്ത ആവേശമുണ്ടാക്കിയത്.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
2: കുളം മലയാളിയുടെ സാമൂഹിക സാംസ്കാരിക ജീവിതവുമായി ഇഴചേർന്നിരിക്കുന്ന ഒരു ഭാഷാരൂപകമാണ് കുളം. കുളങ്ങൾക്ക് വലിയ പാരിസ്ഥിതിക പ്രാധാന്യമാണ് ഉള്ളതെങ്കിലും കുളം ചേർന്ന ശൈലികൾ പലതും അഭികാമ്യമല്ലാത്ത സ്ഥിതിവിശേഷത്തെ ദ്യോതിപ്പിക്കുന്നതിനാണ് ഉപയോഗിക്കാറുള്ളത്. ഏതെങ്കിലും ഉദ്യമം തകരാറിലാകുമ്പോൾ സാധാരണയായി ഉണ്ടാകുന്ന ഒരു പ്രതികരണമാണ് കാര്യങ്ങളെല്ലാം കുളമായി എന്ന്. കാര്യങ്ങൾ ക്രമീകൃത രീതിയിൽ നടക്കാത്തപ്പോഴും ഈ ശൈലി പ്രയോഗിക്കപ്പെടാറുണ്ട്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പെരുമാറ്റം കാരണം നാട്ടുകുളങ്ങൾ പലപ്പോഴും കലങ്ങിയ അവസ്ഥയിലാകാം. അതായിരിക്കണം ഇത്തരമൊരു അർത്ഥരൂപീകരണത്തിന് പിന്നിലുള്ള സാഹചര്യം. കുളം തോണ്ടുക ഇത്തിരി കൂടി കടന്ന പ്രയോഗമാണ്. അടിത്തറ ഇളക്കുന്നതുപോലെയുള്ള പൂർണ്ണനാശത്തെയാണ് വക്താവ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാർത്ഥ ലാഭത്തോടെയുള്ള തന്ത്രങ്ങൾ പയറ്റുന്നതിനെ പരാമർശിക്കാനാണ് കുളം കലക്കൽ എന്ന ശൈലി പ്രയോഗിക്കുന്നത്. കുളം സാഹിത്യത്തിലും സിനിമയിലുമെല്ലാം സ്മൃതി പ്രതീകമായി ആവിഷ്കരിക്കപ്പെടാറുണ്ട്. പത്മരാജന്റെ പെരുവഴി അമ്പലത്തിലെ രാമൻ കുളത്തിലേക്ക് ഉരുളൻ കല്ലുകളിട്ട് സ്മൃതിയാനം നടത്തുന്നതായി അവതരിപ്പിച്ചിട്ടുണ്ട്. സേതുവിന്റെ പൊട്ടക്കുളം എന്ന കഥയിൽ കുളം ഓർമ്മകൾ ഉണർത്തുന്ന ജലപ്രതിനിധാനമാണ്. പൊട്ടക്കുളത്തിന്റെ ആകർഷണ വലയത്തിൽ നിന്ന് മോചിതനാകാൻ വിസമ്മതിക്കുന്ന കുട്ടിയാണ് ആ കഥയിലെ കേന്ദ്രം. കുളവുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ രൂപപ്പെട്ട ഭാഷാസഞ്ചയം ശ്രദ്ധേയമാണ്. ആമ്പൽക്കുളം, താമരക്കുളം, പാറക്കുളം, മീൻകുളം, അമ്പലക്കുളം, ചേറ്റുകുളം, വറ്റാക്കുളം തുടങ്ങി വിശേഷണ വിശേഷീയ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ സാധാരണമാണ്. പാടശേഖരങ്ങളോട് ചേർന്ന് ഏറ്റവും ഉയർന്ന സ്ഥലത്ത് നിർമ്മിച്ചിരുന്ന കുളങ്ങളെയാണ് തലക്കുളങ്ങളെന്ന് വിശേഷിപ്പിച്ചിരുന്നത്. അതേസമയം പാടശേഖരങ്ങളുടെ താഴ്ന്ന സ്ഥലത്ത് നിർമ്മിച്ചവയ്ക്ക് വാൽക്കുളങ്ങൾ എന്നാണ് പറഞ്ഞിരുന്നത്. തിരുവനന്തപുരത്തെ കളിപ്പാൻകുളവും കൊടുങ്ങല്ലൂരിലെയും വൈക്കത്തെയും തെളവാക്കുളവും ഒക്കെ ചരിത്ര പ്രാധാന്യത്തോടെ പരാമർശിക്കപ്പെടുന്നവയാണ്. നിഴൽ വീഴാത്ത നിർമ്മിതി എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ട കുളമാണ് കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കുട്ടംകുളം. കേരളത്തിലെ സ്ഥലനാമങ്ങളിൽ വലിയൊരു വിഭാഗം കുളം ചേർന്നവയാണ്. പ്രാചീനകാലത്ത് കുളങ്ങളും ചിറകളും കേന്ദ്രീകരിച്ചാണ് ജനവാസ കേന്ദ്രങ്ങളും കച്ചവട പാതകളും വികസിച്ചു വന്നത്. പിന്നീട് അവിടം നഗരങ്ങളായി മാറിയിട്ടുമുണ്ട്. എറണാകുളം, കായംകുളം, കുന്നംകുളം, ചമ്പക്കുളം, തിരുവാങ്കുളം, മാരാരിക്കുളം, പുതുക്കുളം, തളിക്കുളം, ഇളംകുളം, മാങ്കുളം, ആനക്കുളം തുടങ്ങിയ സ്ഥലനാമങ്ങളൊക്കെ കേരളത്തിന്റെ പാരിസ്ഥിതിക സ്വത്വത്തെ കൂടി വെളിപ്പെടുത്തുന്നുണ്ട്.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

ഇനി ഇന്ന് രാവിലെ FM ഡയറിയിൽ ചോദിച്ചിരുന്ന ചോദ്യം, അതിൻ്റെ ഉത്തരം ഒരിക്കൽ കൂടി. ചോദ്യം ഇതായിരുന്നു, 1972 മ്യൂണിക് ഒളിമ്പിക്സിൻ്റെ നിറം കെടുത്തിയ ഒളിമ്പിക്സ് എന്ന കായിക സംസ്കാരത്തിന് തന്നെ മങ്ങലേൽപ്പിച്ച ദിവസമായിരുന്നു സെപ്റ്റംബർ 5. അന്ന് എന്താണ് നടന്നത്? ഉത്തരം പറയാം. ബ്ലാക്ക് സെപ്റ്റംബർ എന്ന പാലസ്തീൻ ഭീകരവാദ സംഘടനയിലെ 8 അംഗങ്ങൾ ഒളിമ്പിക്സ് ഗ്രാമത്തിൽ പ്രവേശിച്ച് 2 ഇസ്രയേലി കായിക താരങ്ങളെ വെടിവെച്ചു കൊല്ലുകയും 9 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. തുടർന്ന് പശ്ചിമ ജർമ്മൻ പോലീസ് നടത്തിയ മോചന ശ്രമത്തിനിടയിൽ കായിക താരങ്ങളും ഭീകരവാദികളും കൊല്ലപ്പെട്ടു. ഇസ്രായേൽ തടവിലാക്കിയ പാലസ്തീൻകാരുടെ മോചനം ആവശ്യപ്പെട്ടായിരുന്നു ഈ ആക്രമണം.

നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ പി അംബുജാക്ഷി. 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ജി കുമാരപിള്ളയുടെ മഴക്കാലം എന്ന കവിത. നാളെ രാവിലെ 8:05 യുവവാണിയിൽ ബോക്സ് ഓഫ് മെമ്മറീസ്, വിന്റേജ് ക്രാഫ്റ്റ് സംരംഭക റൈസ മനാലുമായി അഭിമുഖം ആദ്യഭാഗം.

നാളെ രാവിലെ 8:40 സ്പൈൻ ഫൗണ്ടേഷൻ FM ഹെൽത്ത് ലൈൻ. നട്ടെല്ലിനുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ ഒഴിവാക്കാം. കൺസൾട്ടന്റ് സ്പൈൻ സർജൻ ഡോക്ടർ ആർ കൃഷ്ണകുമാറുമായി അഭിമുഖം. നാളെ രാവിലെ 9:00 സാഹിത്യ സുരഭിയിൽ കെ രതീഷിന്റെ കഥ സമ്മോഹനം, ചെഖോവ് ആധുനിക ചെറുകഥയുടെ രാജകുമാരൻ, വി വേണുഗോപാലിന്റെ പ്രഭാഷണം, പി വിനോദ് കുമാറിന്റെ കവിതകൾ.

നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം, 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സാപ്പ് സന്ദേശ ഗാന പരിപാടി.

നാളെ വൈകിട്ട് 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ, 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. നാളെ രാത്രി 8:05 സൺറൈസ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ. കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ്, റീനൽ ട്രാൻസ്പ്ലാന്റ് ആൻഡ് റോബോട്ടിക് സർജൻ ഡോക്ടർ അതുൽ കൃഷ്ണയുമായി അഭിമുഖം. രാത്രി 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹിയിലെ. നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കൾ, ഇതോടുകൂടി ഇന്നത്തെ FM ഈവനിങ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വൈവിധ്യമാർന്ന നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി FM ഈവനിങ് വീണ്ടും നാളെ വൈകിട്ട് 7:35. ഏവർക്കും സുഖാശംസകൾ.

ജി വി പ്രകാശ് കുമാറിന്റെ സംഗീത സംവിധാനത്തിൽ സോനു നിഗം, സൈന്ധവി എന്നിവർ പാടിയ ഗാനം. ചിത്രം മദ്രാസപട്ടണം. ഗാനരചന നാ മുത്തുകുമാർ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. മെർസൽ എന്ന ചിത്രത്തിലെ എ ആർ റഹ്മാൻ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. ഗാനരചന വിവേക്, സംഗീതം എ ആർ റഹ്മാൻ.

0: ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 കഴിഞ്ഞ് 30.
1: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി.

0: സുരഭി. പ്രിയ ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ കെ രതീഷിന്റെ കഥ, വേണുവിദേശത്തിന്റെ പ്രഭാഷണം, വിനോദ് കുമാർ കടമക്കുടിയുടെ കവിതകൾ ഇവ കേൾക്കാം. ആദ്യം കെ രതീഷിന്റെ കഥ, സമ്മോഹനം.
1: ദീർഘനേരമായി പെയ്ത മഴ തോർന്നിരുന്നുവെങ്കിലും ഇലകളിൽ നിന്ന് ജലത്തുള്ളികൾ അപ്പോഴും ഇറ്റുവീഴുന്നുണ്ടായിരുന്നു. ഡോക്ടറുടെ വീട്ടിലേക്ക് തിരിയുന്ന വഴിയുടെ വശത്ത് കാർ നിർത്തി ഇറങ്ങി നടന്നു. വലിയ ഗേറ്റ് അടഞ്ഞുകിടന്നു. ചേർന്ന് നടന്നു പോവാവുന്ന ചെറിയ ഗേറ്റ് തുറന്നിരുന്നു. വീടിന് രണ്ട് പൂമുഖങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി, മറ്റേത് രോഗികൾക്കായി. അവ തമ്മിൽ അരമതിൽ കെട്ടി വേർതിരിച്ചിരുന്നു. വിവിധ അസുഖങ്ങൾ ബാധിച്ചവരുടെയും കൂടെ വന്നവരുടെയും തിരക്ക് ഉണ്ടായിരുന്നുവെങ്കിലും അധികം സമയം കാത്തിരിക്കാതെ അകത്തേക്ക് വിളിക്കപ്പെട്ടു. മേശയ്ക്ക് പുറകിൽ വലിയ കസേരയിൽ ഡോക്ടറെ ഇരിക്കുന്നു. ഏതു നിമിഷവും എടുത്ത് കഴുത്തിലണിയാവുന്ന ആഭരണം പോലെ മേശപ്പുറത്ത് സ്റ്റെതസ്കോപ്പ് ചുരുണ്ടുകിടന്നു. കസേരയുടെ പുറകുവശത്തായുള്ള അലമാരയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള നിരവധി പുസ്തകങ്ങൾ, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം അയാളുടെ കണ്ണുകളിലുടക്കി. ഒപ്പം ബഷീർ, MT, മുകുന്ദൻ, CV ബാലകൃഷ്ണൻ, OV വിജയൻ, ആനന്ദ്, ബെന്യാമിൻ തുടങ്ങിയവരുടെ അടക്കം അനേകം ഗ്രന്ഥങ്ങൾ. ഡോക്ടർക്ക് നല്ല വായനാശീലമുണ്ടെന്ന് തോന്നുന്നു. പ്രായം 50 അവിടെ അവിടെ നരകയറിയ തലമുടി, മെലിഞ്ഞ ശരീരം, ഊർജ്ജസ്വലമായ കണ്ണുകൾ, താടിരോമങ്ങളോ മീശയോ ഇല്ലാത്ത വട്ടമുഖത്ത് കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയുണ്ട്, അയാൾ മനസ്സിൽ കരുതി. അഭിമുഖമായി ഇരുന്ന ഉടനെ ഡോക്ടർ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, പേരെന്താണ്? അയാൾ പേര് പറഞ്ഞു. എന്താണ് പ്രശ്നം? കുറച്ച് ദിവസങ്ങളായി, അല്ല കാലങ്ങളായി ഒരു സുഖവുമില്ല ഡോക്ടറെ, ശരീരത്തിനും മനസ്സിനും. എന്ന് പറഞ്ഞാൽ? മേലാസകലം വേദനയുള്ള പോലെ, പിന്നെ വേണ്ടാത്ത ചിന്തകളും തോന്നലുകളും. പനിയുണ്ടോ? ഇല്ല. വയസ്സെത്രയായി? എന്താണ് ജോലി? 41. താലൂക്ക് ഓഫീസിൽ UD ക്ലർക്കായിരുന്നു. ഇപ്പോൾ കുറച്ചു കാലമായി ലീവിലാണ്. ലീവ്? എഴുതുന്ന സ്വഭാവമുണ്ട്, ഒരു നോവൽ എഴുതാനുള്ള ശ്രമത്തിലാണ്. ഓഹോ, നല്ലത്. ഇതിനു മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? അയാൾ പ്രസിദ്ധീകരിക്കപ്പെട്ട കൃതികളുടെ പേര് പറഞ്ഞു. സോറി, ഞാൻ വായിച്ചിട്ടില്ല. നിരാശ കലർന്ന പുഞ്ചിരിയോടെ അയാൾ ഡോക്ടറെ നോക്കി. ഫാമിലി? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അവർ വിശദമായി സംസാരിച്ചു. സമഗ്ര പരിശോധനയ്ക്ക് ശേഷം ശരീരത്തിന് അസുഖമൊന്നുമില്ല എന്ന് ഉറപ്പിച്ചു. MBBS പഠനകാലത്തെ സൈക്യാട്രി പോസ്റ്റിംഗ് അനുഭവങ്ങൾ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. തുറന്നു പറയുകയാണ്, ഒരുപക്ഷേ ഇത് ചിലപ്പോൾ മാനസികമാവാം. എൻ്റെ സുഹൃത്തൊരാളുണ്ട്, മിടുക്കനാണ്. ഞങ്ങൾ ഒരുമിച്ച് MBBS പഠിച്ചതാണ്. പിന്നെ അവൻ സൈക്യാട്രിയിൽ PG ചെയ്തു. വലിയ ഡെഡിക്കേറ്റഡ് ആശുപത്രി സംവിധാനങ്ങളുമുണ്ട്. ഇവിടുന്ന് അരമണിക്കൂറിലെത്താം. ഡോക്ടർ ഒന്ന് നിർത്തി. പിന്നെ അയാളുടെ വലത് കൈ മുറുകെ പിടിച്ചുകൊണ്ട് തുടർന്നു. സൊമാറ്റിക് ഹാലൂസിനേഷൻസ്, ഡെല്യൂഷൻസ്, അല്ലെങ്കിൽ ബൈപോളാർ രോഗങ്ങളുടെ മാനസികാവസ്ഥകളുടെ ഒരു സ്പെക്ട്രം തന്നെയുണ്ട്. എന്തു തന്നെ ആയാലും അവന് നിസ്സാരമായി നോർമലാക്കി തരും. ഞാനിപ്പോൾ മരുന്നൊന്നും എഴുതുന്നില്ല. പിന്നെ അവിടെ പോകുമ്പോൾ ആരെങ്കിലും കൂടെ കൂട്ടണം. ശരിയെന്ന അർത്ഥത്തിൽ അയാൾ തലയാട്ടി. ഫീസ് കൊടുത്തിറങ്ങി നടന്നു. കാറിൽ കയറി ഡ്രൈവർ സീറ്റിലിരുന്നു. ഗൂഗിൾ മാപ്പിൽ ഡോക്ടർ പറഞ്ഞ ആശുപത്രിയിലേക്കുള്ള വഴി തിരഞ്ഞു. അല്പനേരത്തെ ഇടവേള അവസാനിപ്പിച്ചുകൊണ്ട് മഴ പിന്നെയും ശക്തിയായി പെയ്യാൻ തുടങ്ങുന്നത് അയാളറിഞ്ഞു. അകലങ്ങളിലേക്ക് കോട ഇറങ്ങിയ പോലെ അവ്യക്തമായ കാഴ്ച. പാതയുടെ ഇരുവശങ്ങളിലെയും ഇടതൂർന്ന മരങ്ങളിലെ ഇലകളിൽ മഴ ഓർമ്മ പോലെ ഒഴുകി. റോഡിൽ വാഹനങ്ങൾ വളരെ കുറവായിരുന്നു. ഒട്ടും ധൃതിയില്ലാതെ സഞ്ചരിക്കുന്ന കാറുകളും അപൂർവം ബൈക്കുകളും മാത്രം. മനസ്സിൻ്റെ താളം കൈമോശം വന്നവർക്ക് മാത്രമായുള്ള ആതുരാലയം ആയിരുന്നു അത്. ആശുപത്രി വളപ്പിലെ പാർക്കിംഗ് മൈതാനത്ത് കാർ നിർത്തി ഇറങ്ങിയപ്പോൾ ആ സ്ഥലം മുൻപരിചയമുള്ളതായി തോന്നി. പക്ഷേ ഓർമ്മ പിടിതരാതെ വഴുതി. സമയം ഉച്ചയോട് അടുത്തെങ്കിലും അന്തരീക്ഷം മഴയോടൊപ്പം ഇരുണ്ടു കിടന്നു. വസന്തകാലത്ത് പെയ്ത മഴവെള്ളത്തിൽ മതിലിനരികിൽ പൂത്തുനിന്ന ഗുൽമോഹർ മരത്തിലെ ചുവന്ന പൂക്കൾ മണ്ണിൽ വീണ് പറ്റിച്ചേർന്നിരുന്നു. നിരനിരയായി നട്ട ചെടികളിലെ വിവിധ നിറങ്ങളിലുള്ള പുഷ്പങ്ങൾ ഒട്ടും ആകർഷകമായി തോന്നിയില്ല.

0: ഇരുവശത്തും അലങ്കാര ചെടികൾ നിറഞ്ഞ പൂന്തോട്ടം അവസാനിക്കുന്ന വഴിയുടെ അറ്റത്ത് ആശുപത്രിയാണ്. മങ്ങിയ മഞ്ഞ നിറത്തിലുള്ള പഴക്കം ചെന്ന വലിയ കെട്ടിടം. ഡോക്ടർമാരുടെ പേരുകളും ബിരുദങ്ങളും എഴുതിയ ബോർഡുകളുള്ള നിരനിരയായി വാതിലുകൾ അടഞ്ഞ മുറികളിലേക്ക് നയിക്കുന്ന ഇടനാഴിയുടെ തുടക്കത്തിൽ ജീവിതത്തിൽ ഇനിയും ഒരുപാട് സന്തോഷങ്ങൾ തന്നെ തേടി വരുമെന്ന പ്രതീക്ഷ കണ്ണുകളിൽ നിറച്ച പെൺകുട്ടി റിസപ്ഷനിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആരെ കാണാനാണ്? അതോ അപ്പോയിൻമെൻ്റ് ഉണ്ടോ? അയാൾ ഉദ്ദേശം അറിയിച്ചു. ഒറ്റയ്ക്കാണോ വന്നത്? അതെ. അയാൾ അവളുടെ കണ്ണുകളിലേക്ക് ഊളിയിട്ടു. ഒരാളെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇല്ല, ആരുമില്ല. ഒരു ഉപകാരം ചെയ്യണം, അവസാനത്തെ ആളായി വിളിച്ചാൽ മതി, അയാൾ ഗൗരവത്തിൽ പറഞ്ഞു. കാത്തിരിപ്പ് കസേരകളിൽ കുറച്ചാളുകളുണ്ടായിരുന്നു. ഓരോരുത്തരും പരസ്പരം അകലങ്ങളിലായിരുന്നു ഇരുന്നിരുന്നത്. അവരുടെ മുഖങ്ങൾ അപരിചിതവും അവ്യക്തവുമായി അനുഭവപ്പെട്ടു. ഡോക്ടറുടെ മുറിയിലേക്ക് അയാൾ വിളിക്കപ്പെട്ടപ്പോഴേക്കും പുറത്ത് മഴ അതിശക്തിയായി പെയ്യുന്നുണ്ടായിരുന്നു. ഇരുട്ടും തണുപ്പും പതുക്കെ അകത്തേക്ക് അരിച്ചരിച്ചു വന്നു. വിശാലമായ മുറി, നിറം മങ്ങി തുടങ്ങിയ വെളുത്ത ചായം പൂശിയ ചുവരുകൾ, സുതാര്യമായ വലിയ ജാലകങ്ങൾ. മഴ വീഴുന്നത് അകത്താണോ പുറത്താണോ? അയാൾക്ക് സംശയം തോന്നി. ഹലോ, എന്താ ഈ വഴിക്ക്? ഡോക്ടറുടെ മേശക്കരികിലേക്ക് നടന്നെത്തിയ അയാളുടെ വലത് കൈ പിടിച്ചു കുലുക്കിക്കൊണ്ട് വളരെ കാലമായി പരിചയമുള്ള ഒരാളോട് എന്ന പോലെ ചോദിച്ചു. ഞാൻ, എന്നെ അറിയാമോ? അയാൾ അത്ഭുതം മറച്ചു വച്ചില്ല. പിന്നെ പ്രശസ്തനായ എഴുത്തുകാരനെ അറിയാത്തവരായി ആരുണ്ട്? എന്താ പ്രശ്നം? സന്തോഷം, എനിക്ക് ചില സംശയങ്ങൾ, അയാൾ മറുപടി പറഞ്ഞു. നമുക്ക് എല്ലാ സംശയങ്ങളും പ്രശ്നങ്ങളും തീർക്കാം, ഇരിക്കൂ. മുറുകെ പിടിച്ച കൈ വിടുവിച്ചുകൊണ്ട് മുൻവശത്തായുള്ള കസേരയിലേക്ക് ചൂണ്ടി. എഴുത്ത് സംബന്ധിച്ച ആവശ്യവും സംശയങ്ങളുമാണോ? അങ്ങനെയും പറയാം, അല്ലാത്തതുമുണ്ട്. എനിക്ക് ഏറെ ഇഷ്ടമുള്ള എഴുത്തുകാരനാണ് താങ്കൾ. കഴിഞ്ഞ ആഴ്ചയിലെ ആഴ്ചപ്പതിപ്പിൽ വന്ന കഥയിലെ സൈക്കാട്രിസ്റ്റിന് എൻ്റെ പേര് നൽകിയത് നന്നായി. താങ്ക് യു, ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച എൻ്റെ കഥ ഉണ്ടായിരുന്നോ? വായിച്ചോ? അയാൾ സംശയം ധനിപ്പിക്കുന്ന സ്വരത്തിൽ മറുപടി പറഞ്ഞു. ഇതാ നിങ്ങൾ എഴുത്തുകാരുടെ പ്രശ്നം, മറവി. പക്ഷേ കഥയിലെ പോലെ മനസ്സ് വായിക്കാൻ കഴിവുള്ള ഡോക്ടറൊന്നുമല്ല ഞാൻ. അവർ രണ്ടുപേരും ചിരിച്ചു. എന്നാലും കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിലെ ട്വിസ്റ്റ്, ഒടുവിലാണല്ലോ ആർക്കാണ് രോഗമെന്ന് മനസ്സിലാവുന്നത്, ഡോക്ടർ അഭിനന്ദനമെന്നോണം പറഞ്ഞു. എവിടുന്നാണ് എഴുത്തിനുള്ള മെറ്റീരിയലുകൾ കിട്ടുന്നത്? പ്ലോട്ടുകൾ, അങ്ങനെയല്ലേ പറയുക? അങ്ങനെ വല്ലതും തേടിയാണോ ഈ വരവ്? ഡോക്ടർ നിർത്താതെ സംസാരിക്കാൻ തുടങ്ങി. ഒരു നോവലുണ്ട്, പേരോർമ്മയില്ല, കുറച്ചു കാലം മുന്നേ വായിച്ചതാണ്. അതിലൊരു എഴുത്തുകാരനുണ്ട്, അയാൾ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങൾ, സംഭവങ്ങൾ യഥാർത്ഥ ലോകത്തിനും അതേപോലെ വരുന്നു. ഇല്ല ഡോക്ടർ, എനിക്കറിയില്ല, ഞാൻ വായിച്ചിട്ടില്ല. അല്ലെങ്കിലും എഴുത്തുകാർക്ക് വായനാശീലം കുറവാണല്ലോ. എഴുതാൻ ആവശ്യമുള്ള സംഗതികൾക്ക് വേണ്ടി മാത്രം വായിക്കും. പക്ഷെ നിങ്ങൾ എഴുതുന്ന എല്ലാവരും വായിക്കണം, ശരിയല്ലേ? ഡോക്ടർ ഉറക്കെ ചിരിച്ചു. ഡോക്ടർക്ക് എഴുത്തുകാരെക്കുറിച്ച് നല്ല ധാരണയാണല്ലോ. മനഃശാസ്ത്രമല്ലേ സുഹൃത്തെ വിഷയം? വന്ന കാര്യം പറഞ്ഞില്ല. വല്ലാത്ത ക്ഷീണമാണ് ചിലപ്പോൾ, ശരീരം ആസകലം വേദനയുള്ള പോലെ. അതുമാത്രമേ ഉള്ളോ? അല്ല ഡോക്ടർ, ആവശ്യമില്ലാത്ത ചിന്തകൾ, സങ്കല്പ മനയാത്രകൾ, ആളുകൾ, അല്ല കഥാപാത്രങ്ങൾ, അനുഭവങ്ങൾ, സംഭവങ്ങൾ, സ്ഥലങ്ങൾ. നല്ലതല്ലേ, എഴുത്തിന് ഉപകരിക്കും, ഡോക്ടർ ചെറുചിരിയോടെ പറഞ്ഞു. പക്ഷേ വേദനിപ്പിക്കുന്നതാണ്, മുറിവേൽപ്പിക്കുന്നതാണ് കൂടുതൽ. വേണ്ട, ഇതൊന്ന് അവസാനിപ്പിച്ചു തരണം, നമുക്ക് നോക്കാം. എനിക്ക് മനസ്സിലാവും കാര്യങ്ങൾ. നോർമലായ ഒരാളായാൽ മതി, എഴുത്ത് നിന്നുപോയാലും പ്രശ്നമില്ല. ഡോക്ടർ അയാൾക്കടുത്തേക്ക് വന്നു, രണ്ട് ചുമലുകളിലും മുറുകെ പിടിച്ച് കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നോർമൽ, അതൊരു കുഴയ്ക്കുന്ന അവസ്ഥയാണ്. ആരെങ്കിലും അങ്ങനെയുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഞങ്ങളെപ്പോലും ആളുകൾ തലക്കിത്തിരി പ്രശ്നമുള്ളവരായാണ് കാണുന്നത്. അത് പൂർണ്ണമായും തെറ്റുമല്ല. ഡോക്ടറുടെ ശബ്ദവും സ്പർശവും പതുക്കെ നിശബ്ദതയിൽ അലിഞ്ഞില്ലാതായി. അവിടം ഇരുട്ടുമൂടിയതായി അനുഭവപ്പെട്ടു. വെളിച്ചത്തിൻ്റെ നേർത്ത കണിക പോലുമില്ല. കനത്ത നിശബ്ദത തളംകെട്ടിക്കിടന്നു. പൊടുന്നനെ ചെവിയിൽ സ്വകാര്യമായി ആരോ പേര് ചൊല്ലി വിളിക്കുന്നു. സാവകാശം കണ്ണുകൾ തുറന്നു. മഴ തോർന്നിരുന്നു. മടിയിൽ കിടന്ന മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് അൺലോക്ക് ചെയ്തു. ഗൂഗിൾ മാപ്പിൽ മനോരോഗ ആശുപത്രിയുടെ പേരെഴുതി ഡയറക്ഷൻസ് ക്ലിക്ക് ചെയ്തു. ഡോക്ടർ പറഞ്ഞ വഴി കൃത്യമായിരുന്നു. 14 കിലോമീറ്ററുകൾ വളഞ്ഞു പുളഞ്ഞ വരകളായി നീല നിറത്തിൽ സ്ക്രീനിൽ തെളിഞ്ഞു. അയാൾ കാർ സ്റ്റാർട്ട് ചെയ്തു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കെ രതീഷിൻ്റെ കഥ

0: സമ്മോഹനം. ഇനി വിനോദ് കുമാർ കടമക്കുടിയുടെ കവിതകൾ.
1: കവിത കോർമ്പ. കാണുമ്പോൾ ഓലയുരിഞ്ഞ, തുമ്പുകൾ കെട്ടി ദൃശ്യഭംഗിയുള്ള വളയം കോർത്തെടുത്ത രണ്ടീർക്കിൽ. കാണുമ്പോൾ ഓലയുരിഞ്ഞ, തുമ്പുകൾ കെട്ടി ദൃശ്യഭംഗിയുള്ള വളയം കോർത്തെടുത്ത രണ്ടീർക്കിൽ. ജനാധിപത്യമെന്നും മതേതരത്വമെന്നും ദേശീയതയും അഖണ്ഡതയുമെന്നും സഹിഷ്ണുതയും സാഹോദര്യവുമെന്നുമൊക്കെ നിങ്ങളതിനെ വിളിക്കുമെന്ന്, രക്ഷപ്പെടാനും ചാകാനുമാകാതെ ചെകിള പിളർത്തി കൊരവള്ളി തുളച്ച് കോർത്തെടുത്ത അർദ്ധപ്രാണരായ ഞങ്ങൾക്കറിയാം. ജനാധിപത്യമെന്നും മതേതരത്വമെന്നും ദേശീയതയും അഖണ്ഡതയുമെന്നും സഹിഷ്ണുതയും സാഹോദര്യവുമെന്നുമൊക്കെ നിങ്ങളതിനെ വിളിക്കുമെന്ന്, രക്ഷപ്പെടാനും ചാകാനുമാകാതെ ചെകിള പിളർത്തി കൊരവള്ളി തുളച്ച് കോർത്തെടുത്ത അർദ്ധപ്രാണരായ ഞങ്ങൾക്കറിയാം. ജീവിച്ചിരിക്കുന്നുവെന്ന പെടപ്പുകൾ തുടരുന്നതുകൊണ്ട് മാത്രമാണ് പ്രതിധ്വനി പോലെ തിരമാലകളുണ്ടാവുന്നതും പ്രളയങ്ങളുണ്ടാവുന്നതും. ജീവിച്ചിരിക്കുന്നുവെന്ന പെടപ്പുകൾ തുടരുന്നതുകൊണ്ട് മാത്രമാണ് പ്രതിധ്വനി പോലെ തിരമാലകളുണ്ടാവുന്നതും പ്രളയങ്ങളുണ്ടാവുന്നതും. മനുഷ്യ, ആ വിത്ത് നീയാകുന്നു. തളിരിട്ട് പൂവാകുന്ന ഒരു വാക്കാകണം. തളിരിട്ട് പൂവാകുന്ന ഒരു വാക്കാകണം. പൂവടർന്ന് പാട്ടാകണം. പാട്ട് പടർന്ന് പടർന്ന് ആരും ഭയക്കുന്ന പടയാവണം. തളിരിട്ട് പൂവാകുന്ന ഒരു വാക്കാകണം. പൂവടർന്ന് പാട്ടാകണം. പാട്ട് പടർന്ന് പടർന്ന് ആരും ഭയക്കുന്ന പടയാകണം. ഭയത്തിൻ്റെ കളനിറഞ്ഞ് തരിശായിപ്പോയ അതിൻ്റെ ഭൂമിക തേടി എൻ്റെ നെഞ്ചിലും നിന്റെ നാവിലും ഇരുന്ന് നിലവിളിക്കുന്നുണ്ട് ആ വാക്കിൻ്റെ വിത്ത്. ഭയത്തിൻ്റെ കളനിറഞ്ഞ് തരിശായിപ്പോയ അതിൻ്റെ ഭൂമിക തേടി എൻ്റെ നെഞ്ചിലും നിന്റെ നാവിലും ഇരുന്ന് നിലവിളിക്കുന്നുണ്ട് ആ വാക്കിൻ്റെ വിത്ത്. മീൻപിടച്ചിലുകൾ. ഭൂതകാലമെന്ന കായലിലേക്ക് ഉയരെ അകലെ അസാധ്യമൊരാംഗിളിൽ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചലനചിത്രത്തിലേതുപോലെ ഓർമ്മകളുടെ ഇറക്കവലിവ്. ഭൂതകാലമെന്ന കായലിലേക്ക് ഉയരെ അകലെ അസാധ്യമൊരാംഗിളിൽ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചലനചിത്രത്തിലേതുപോലെ ഓർമ്മകളുടെ ഇറക്കവലിവ്. ഒഴുക്കേറും ജലോപരിതം മുറിഞ്ഞ ചാന്ദ്രചാരുത പോലെ ചെറുവഞ്ചി കുതിക്കുന്നതിരെ രണ്ടുപേരുണ്ടതിൽ അണിയത്തും അമരത്തുമായി. ഒഴുക്കേറും ജലോപരിതം മുറിഞ്ഞ ചാന്ദ്രചാരുത പോലെ ചെറുവഞ്ചി കുതിക്കുന്നതിരെ രണ്ടുപേരുണ്ടതിൽ അണിയത്തും അമരത്തുമായി. മെരുങ്ങാത്ത ഏതോ ആദിമമൃഗത്തിൻ നിഴൽ പോലെ മരവഞ്ചി. മെരുങ്ങാത്ത ഏതോ ആദിമമൃഗത്തിൻ നിഴൽ പോലെ മരവഞ്ചി. അമരത്ത് കുട്ടിത്തം വിടാത്തൊരുവൻ നേർത്ത പിച്ചള ചുറ്റിട്ട പങ്കായത്തിനാൽ ജലത്തെ കുത്തിപ്പിളർത്തി മുകളിലേക്കുയർത്തുന്നു നുരമാലകൾ. അമരത്ത് കുട്ടിത്തം വിടാത്തൊരുവൻ നേർത്ത പിച്ചള ചുറ്റിട്ട പങ്കായത്തിനാൽ ജലത്തെ കുത്തിപ്പിളർത്തി മുകളിലേക്കുയർത്തുന്നു നുരമാലകൾ. ഉപ്പുകാറ്റിൻ ഗതിവേഗമളന്ന് നിശബ്ദ ജലപ്രവാഹത്തിലേക്ക് പ്രതീക്ഷകളുടെ ചുറ്റുകൾ അഴിഞ്ഞെട്ടുമുഴം വീശുവല. വായുവിൽ ജലഗതിയിൽ വർത്തുളം തീർത്തെറിയുന്നു അണിയത്തയാൾ. സ്വപ്നജാലത്തിൻ കൺകെട്ടിൽ കൗമാരക്കൈയിൽ തെറ്റും നമരം. സ്വപ്നജാലത്തിൻ കൺകെട്ടിൽ കൗമാരക്കൈയിൽ തെറ്റും നമരം. ഒറ്റത്തെറിയുടെ ചാട്ടമൂളും നമരത്ത്. ഒറ്റത്തെറിയുടെ ചാട്ടമൂളും നമരത്ത്. എത്ര വേഗേനയാണ് മരമൃഗമതിൻ്റെ വിധേയത്വത്തിലേക്ക് അടിമപ്പെടുന്നത്. എത്ര വേഗേനയാണ് മരമൃഗമതിൻ്റെ വിധേയത്വത്തിലേക്ക് അടിമപ്പെടുന്നത്. വലക്കഞ്ഞാണം കുരുക്കിക്കെട്ടിയ വഞ്ചിപ്പടിയിൽ നിന്നും അയാൾ ദീർഘശ്വാസം ഉള്ളിലേക്കെടുത്ത് ജലവേദിയായൊരസ്ത്രമായി അഗാധതയിലേക്ക് പരിണാമപ്പെടുന്നു. ദീർഘനിമിഷങ്ങൾക്കപ്പുറം നിവർന്നു പൊങ്ങിയ കൈകളിൽ ശ്വാസബന്ധനത്തിൻ്റെ വിറയലുമായ ഒറ്റമീൻ. കർമ്മത്താൽ ജലജന്മമായൊരു നീർനായയെന്നോർമ്മിപ്പിക്കുന്നയാൾ. വഞ്ചിപ്പള്ളയിൽ ചെകിളപ്പൂവുകൾ വിടർത്തി നിറയെ മീനുകൾ. വഞ്ചിപ്പള്ളയിൽ ചെകിളപ്പൂവുകൾ വിടർത്തി നിറയെ മീനുകൾ. ശ്വാസഗതിയേറിയും കുറഞ്ഞും പ്രാണനെ

0: ചേർക്കാനുള്ള ആക്രാന്ത പിടച്ചിലുകൾ, ശ്വാസഗതിയേറിയും കുറഞ്ഞും പ്രാണനെ ഇറുകെ ചേർക്കാനുള്ള ആക്രാന്ത പിടച്ചിലുകൾ, വിറഭരിതമായൊരു നിലകളിലേക്ക് ക്യാമറയുടെ ക്ലോസപ്പ് ഷോട്ട്, വിറഭരിതമായൊരു ഇന്നലകളിലേക്ക് ക്യാമറയുടെ ക്ലോസപ്പ് ഷോട്ട്, വഞ്ചിപ്പള്ള പോലൊരു കിടക്ക, നിറയെ ചെമന്ന ചെകിളപ്പൂവുകൾ വിടർന്ന ശരീരവുമായൊരാൾ, വഞ്ചിപ്പള്ള പോലൊരു കിടക്ക, നിറയെ ചെമന്ന ചെകിളപ്പൂവുകൾ വിടർന്ന ശരീരവുമായൊരാൾ, വെള്ളത്തിനു മുകളിലെ മീൻപിടച്ചിലുകൾ ആഴങ്ങളിൽ അച്ഛൻ്റെ നെഞ്ചകം തകരുന്ന കമ്പനങ്ങളായിരുന്നു. അടപടലം പ്രകമ്പിതമാവുന്നല്ലോ. വെള്ളത്തിൻ്റെ ഉടഞ്ഞ കണ്ണാടിച്ചില്ലുകളിൽ ചിതറിപ്പിടയുകയാണ് ആകാശവും ഞാനും. അടപടലം പ്രകമ്പിതമാവുന്നല്ലോ. വെള്ളത്തിൻ്റെ ഉടഞ്ഞ കണ്ണാടിച്ചില്ലുകളിൽ ചിതറിപ്പിടയുകയാണ് ആകാശവും ഞാനും. ഓർമ്മകളുടെ കായലിൽ നിന്ന് ഇനിയും മെരുക്കാനാവാത്ത ഈ വഞ്ചി എങ്ങനെ ഞാൻ കരയിലേക്കടുപ്പിക്കും? ഓർമ്മകളുടെ കായലിൽ നിന്ന് ഇനിയും മെരുക്കാനാവാത്ത ഈ വഞ്ചി എങ്ങനെ ഞാൻ കരയിലേക്കടുപ്പിക്കും? കരയേറ്റം. തിരയിൽ തിന്നിയും നുരയിൽ പതഞ്ഞും നനഞ്ഞ മണലിൽ മലർന്നുകിടന്നും, തിരയിൽ തിന്നിയും നുരയിൽ പതഞ്ഞും നനഞ്ഞ മണലിൽ മലർന്നുകിടന്നും, കടലിലേക്കിറങ്ങുമ്പോൾ കുട്ടികളെപ്പോലെയാകും, കടലിലേക്കിറങ്ങുമ്പോൾ കുട്ടികളെപ്പോലെയാകും. കുറുകുന്ന ഉപ്പായി കണ്ണിലേക്കും ഓർമ്മകളിലേക്ക് കാറ്റായും മണൽവീരുകളായി പാദങ്ങളിൽ നിന്ന് ഉടലുകളിലേക്കും പടരുമ്പോൾ, എളുപ്പമല്ലെന്നേ കടലിൽ നിന്നെന്ന പോലെ കവിതയിൽ നിന്നും കയറിപ്പോരാൻ, എളുപ്പമല്ലെന്നേ കടലിൽ നിന്നെന്ന പോലെ കവിതയിൽ നിന്നും കയറിപ്പോരാൻ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിനോദ് കുമാർ കടമക്കുടിയുടെ കവിതകൾ. ഇനി വേണുവി ദേശം നടത്തുന്ന പ്രഭാഷണം, ചെക്കോവ്, ആധുനിക ചെറുകഥയുടെ രാജകുമാരൻ.
2: പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ റഷ്യൻ സാഹിത്യത്തിൽ അനവധി പ്രതിഭാശാലികൾ ഉദയം കൊള്ളുകയുണ്ടായി. വിശ്വസാഹിത്യത്തിലേക്ക് അവർ സംഭാവന ചെയ്ത ഉദാത്ത രചനകളുടെ പ്രസക്തി ദേശകാലാതീതമായി നിലകൊള്ളുന്നു. പുഷ്കിൻ, ഗോഗോൾ, തർജനേവ്, ലെർമൻഡോവ്, ഇവാൻ ബുനിൻ, മിഖേൽ ബെൽഗക്കോവ്, ടോൾസ്റ്റോയ്, ഡസ്റ്റോവ്സ്കി തുടങ്ങിയവരുൾപ്പെട്ട ആ പട്ടികയിൽ ചെക്കോവിനും സ്ഥാനം ലഭിച്ചു. പ്രധാനമായും ചെറുകഥാകൃത്തും നാടകകൃത്തുമായ ചെക്കോവ് ചില ലഘു നോവലുകളും രചിച്ചിരിക്കുന്നു. ലോക ചെറുകഥയുടെ രാജകുമാരൻ എന്ന് ചെക്കോവ് വിശേഷിപ്പിക്കപ്പെട്ടു വരുന്നു. ആ നിലയ്ക്ക് താരതമ്യം ചെയ്യാവുന്ന ഒരേ ഒരാൾ ഫ്രഞ്ച് സാഹിത്യകാരനായ മൊപ്പസാങ്ങാണ്. ദൈവഗത്യ ഇവരിരുവരും അൽപ്പായുസുകളായിപ്പോയി. രണ്ടുപേരും ടോൾസ്റ്റോയിയുടെ മാനസപുത്രന്മാരുമായിരുന്നു. യൗവനാരംഭത്തിൽ തന്നെ ചെക്കോവിനെ അക്കാലത്തെ അപരിഹാര്യ രോഗമായ ക്ഷയം വേട്ടയാടി തുടങ്ങിയിരുന്നു. ഒരു മകളോടുള്ള വാത്സല്യമാണ് ടോൾസ്റ്റോയ്ക്ക് ചെക്കോവിനോട് ഉണ്ടായിരുന്നതത്രേ. മൊപ്പസാങ്ങാകട്ടെ മാനസിക രോഗ ചികിത്സാലയത്തിൽ വെച്ച് കഴുത്തിലെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യ അനുഷ്ഠിക്കുവാൻ ശ്രമിക്കുകയും വൈകാതെ മറ്റു രോഗമൂർച്ചകളാൽ മരണമടയുകയും ചെയ്തു. ചെക്കോവും മൊപ്പസാങ്ങും സമകാലികരുമായിരുന്നു. മൊപ്പസാങ്ങിൻ്റെ അകാല മരണം ഏൽപ്പിച്ച ആഘാതത്താൽ ടോൾസ്റ്റോയ് ഒരു സഹോദരനോടുള്ള അന്ത്യാഞ്ജലി എന്നോണം മൊപ്പസാങ്ങിൻ്റെ ജീവിതത്തെയും കലയെയും പറ്റി ഒരു ലഘുഗ്രന്ഥം രചിക്കുകയുമുണ്ടായി. ചെക്കോവിനെപ്പറ്റി ടോൾസ്റ്റോയ് പറഞ്ഞത്, എത്ര ദാരുണം, എന്നേക്കാൾ എത്രയോ മഹാനായ എഴുത്തുകാരനായിരുന്നു ചെക്കോവ് എന്നാണത്രേ. ഒരു കാലത്ത് ചെക്കോവ് ടോൾസ്റ്റോയുടെ വസതിയായ യാസ്നായ പോളിയാനയ്ക്ക് അരികിലുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു താമസം. പാവപ്പെട്ടവരെ സൗജന്യമായി ചികിത്സിക്കുക, ആവുംപടി സഹായിക്കുക എന്നതെല്ലാം ചെക്കോവ് ജീവിതവ്രതമായി സ്വീകരിച്ചിരുന്നു. ഒരു പള്ളി പണിയുവാനും ചെക്കോവ് സഹായിച്ചത്രേ. തിരക്കുകൾക്കിടയിൽ ടോൾസ്റ്റോയിയെ ചെന്ന് കണ്ട് അനുഗ്രഹം വാങ്ങിക്കുവാൻ ചെക്കോവ് വളരെ വൈകി. സോഫിയ ടോൾസ്റ്റോയി ചെക്കോവിൻ്റെ ആദ്യ സന്ദർശനത്തെപ്പറ്റി തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ചെക്കോവ് അവിടെ വന്നപ്പോൾ ടോൾസ്റ്റോയി തൻ്റെ കളിപ്പാൻ കുളത്തിൽ കിടക്കുകയായിരുന്നു. ജലോപരിതലത്തിൽ ഇഴഞ്ഞു കിടക്കുന്ന ടോൾസ്റ്റോയിയുടെ താടിരോമങ്ങളാണ് ചെക്കോവിൻ്റെ കണ്ണിന് കൗതുകമരുളിയത്. ഒരു തുള്ളി ജീവിതം എന്ന് വിശേഷിപ്പിക്കാവുന്ന അത്ര ഉള്ളടക്കമേ ചെക്കോവിൻ്റെ കഥകളിൽ കാണാനാവൂ. പക്ഷേ അവതരിപ്പിക്കുന്ന സമഗ്രതയും സൂക്ഷ്മ വിശകലനവും വായനക്കാരനെ ചിന്താകുലനും ഉൾക്കാഴ്ചയുള്ളവനുമാക്കി തീർക്കും. ഗ്രാമീണ

നീണ കന്യകുമാർ നെയ്യുന്ന പട്ടുതൂവാലകളുടെ നൈർമല്യമാണ് ചെക്കോവിൻ്റെ കഥകളിൽ ടോൾസ്റ്റോയി ദർശിച്ചത്. 19-ാം നൂറ്റാണ്ടിലെ റഷ്യൻ സാഹിത്യകാരന്മാർ പൊതുവെ മാനസിക വിശ്ലേഷണത്തിന് ഊന്നൽ നൽകിയതായി കാണാം. ചെക്കോവും അക്കാര്യത്തിൽ വ്യത്യസ്തനല്ല. ജീവിത സങ്കീർണതകളാണ് അവതരിപ്പിക്കുന്നതെങ്കിലും ലളിതമായിരുന്നു ചെക്കോവിൻ്റെ അവതരണ ശൈലി. ഈ ശൈലി സ്വരാജ്യത്ത് മാത്രമല്ല അന്യനാടുകളിലും സാഹിത്യകാരന്മാരെ സ്വാധീനിക്കുകയുണ്ടായി. ആ കഥകൾ പുരുഷാന്തരങ്ങളെ കടന്നു മുന്നേറുന്നു. ചെക്കോവ് സാധാരണക്കാരൻ്റെ സംത്രാസങ്ങളിലും അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളിലും പര്യവേക്ഷണം നടത്തി സദ്ഫലങ്ങൾ ഉളവാക്കി. യാഥാർത്ഥ്യത്തെ കണ്ണാടിയിലെന്ന പോലെ പകർത്തി ചിത്രീകരിച്ചു. ആ കഥകളിൽ വിഷാദത്തിൻ്റെ കസവുപോലെ നർമ്മവും പ്രത്യക്ഷപ്പെടുന്നു. ചോദ്യങ്ങൾ ചോദിക്കുകയാണ് തൻ്റെ മാധ്യമധർമ്മമെന്ന് വിശ്വസിച്ച ചെക്കോവിൻ്റെ വായനക്കാർ ആ കഥകളിൽ ഉത്തരങ്ങൾ കണ്ടെത്തി. നായ്ക്കുട്ടിയുമായി നടക്കുന്ന മാന്യ, ദുരിതം, പന്തയം തുടങ്ങിയ അനേകം രചനകൾ രൂപപരമായ ഭദ്രതയ്ക്ക് കൂടി കേൾവികേട്ടവയാണ്. ജെയിംസ് ജോയ്സിനെയും വെർജിനിയ വുൾഫിനെയും ചെക്കോവ് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് സാഹിത്യ നിരൂപകർ കണ്ടെത്തി. സാഹിത്യം തൻ്റെ ധർമ്മപത്നിയാണെന്നും വൈദ്യവൃത്തി തൻ്റെ വെപ്പാട്ടിയാണെന്നും ചെക്കോവ് പറഞ്ഞത്രേ. വൈദ്യവൃത്തിയാണ് ജീവിത നിരീക്ഷണത്തിനുള്ള അവസരങ്ങൾ ധാരാളമായി ചെക്കോവിന് തുറന്നുകൊടുത്തത്. 1860 റഷ്യയിലെ താഗൻഗോഗിൽ ഒരിക്കൽ അടിമയായിരുന്ന ഒരാളുടെ പൗത്രനായാണ് ചെക്കോവ് പിറന്നു വീണത്. രൂക്ഷസ്വഭാവിയായ പിതാവ് ചെക്കോവിനെ നിസ്സാര കാരണങ്ങൾക്ക് പോലും കഠിനമായി ശിക്ഷിച്ചിരുന്നു. ഒരു പലചരക്ക് കട ഉടമയായിരുന്ന ആ മനുഷ്യൻ പിന്നീട് തികച്ചും നിസ്വനായി. തുടർന്ന് കുടുംബത്തോടൊപ്പം മോസ്കോയിലേക്ക് മാറി താമസിക്കുവാൻ പ്രേരിതനുമായി. പക്ഷേ ചെക്കോവ് പഠനം തുടരുന്നതിനായി താഗൻഗോഗിൽ തന്നെ തുടർന്നു. 1884 വൈദ്യശാസ്ത്ര പഠനത്തിനായി മോസ്കോ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നതിന് ശേഷമാണ് പിന്നീട് ചെക്കോവ് കുടുംബവുമായി സന്ധിക്കുന്നത്. പ്രാദേശിക പത്രങ്ങളിൽ കഥകളെഴുതി കിട്ടുന്ന നിസ്സാര തുകകൾ കുടുംബത്തിന് നൽകി സഹായിക്കുവാൻ ചെക്കോവ് സന്നദ്ധനായത് ഇക്കാലത്താണ്. തൂലികാനാമങ്ങളിലാണ് അദ്ദേഹം അക്കാലത്ത് രചനകൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. കർഷകർ മുതൽ ഉപരിവർഗ സന്തതികൾ വരെയുള്ളവരുമായി ഇടപഴകുവാൻ ഉപജീവനവൃത്തിയായ ഡോക്ടർ പണി ചെക്കോവിന് സഹായകമായി. അതിലൂടെ ഒരുപാട് അനുഭവങ്ങൾ കൈവരികയും ഉൾക്കാഴ്ചകൾ തെളിയുകയും ചെയ്തു. ചെക്കോവിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കിയത് അക്കാലത്തെ ഒരു പ്രശസ്ത സാഹിത്യകാരൻ അദ്ദേഹത്തിനയച്ച ഒരു കത്തുവഴിയാണ്. സാഹിത്യരചനയെ ഗൗരവമായി പരിഗണിക്കണമെന്നും ഭാവമേന്മയിൽ ഊന്നണമെന്നുമായിരുന്നു ആ നിർദ്ദേശം. ചെക്കോവ് ആ നിർദ്ദേശം പാലിക്കുവാൻ സന്നദ്ധനാവുകയും 1888 തൻ്റെ മങ്ങൂഴത്തിൽ എന്ന കഥാസമാഹാരത്തിന് പുഷ്കിൻ പുരസ്കാരം നേടുന്നിടത്തോളം വളരുകയും ചെയ്തു. ഈ അംഗീകാരം ചെക്കോവിനെ സർവസമ്മതനാക്കി. ശിക്ഷിക്കപ്പെട്ട തടവുകാർ പാർക്കുന്ന ഒരു കോളനിയിലേക്ക് താമസം മാറ്റുക വഴി വലിയ ഒരു സാഹസമാണ് പിന്നീട് ചെക്കോവ് ചെയ്തത്. കുറ്റവാളികളോട് മനുഷ്യത്വരഹിതമായി പെരുമാറുന്നതിൻ്റെ അനവധി രംഗങ്ങൾക്ക് ആ മനുഷ്യസ്നേഹിക്ക് സാക്ഷ്യം വഹിക്കേണ്ടിയും വന്നു. സഖാലിൻ ദ്വീപ് എന്ന തൻ്റെ കൃതിയിൽ ചെക്കോവ് കടുത്ത സെൻസറിങ്ങിനെ ഭയക്കാതെ തന്നെ എല്ലാം തുറന്നെഴുതുകയുമുണ്ടായി. 14 നാടകങ്ങളാണ് ചെക്കോവിൻ്റേതായുള്ളത്. വാനിയ അമ്മാവൻ, കടൽപക്ഷി, 3 സഹോദരിമാർ, ചെറിമരങ്ങളുടെ ഉദ്യാനം എന്നീ കൃതികൾ വിശ്വവ്യാപകമായ അംഗീകാരം നേടി. രംഗാവതരണ സമർത്ഥങ്ങളുമായിരുന്നു ചെക്കോവിൻ്റെ നാടകങ്ങൾ. ടോൾസ്റ്റോയിയെയും ഡോസ്റ്റോയെവ്സ്കിയെയും പോലുള്ള വിജ്ഞ പിതാമഹന്മാരുടെ കാലത്ത് തന്നെ തൻ്റേതായ ഒരിടം ബുദ്ധിജീവിത മണ്ഡലത്തിൽ സ്ഥാപിക്കുവാൻ കഴിഞ്ഞു എന്നതാണ് ചെക്കോവിൻ്റെ മഹത്വത്തിനും പ്രാമാണ്യത്തിനും അടയാളം. അനേകം ലോകഭാഷകളിലേക്ക് ആ കഥകൾ വിവർത്തനം ചെയ്യപ്പെടുവാൻ കോൺസ്റ്റൻസ് ഗാർനറ്റ് ഇംഗ്ലീഷിൽ ചെയ്ത വിവർത്തനങ്ങൾ പ്രേരകമായി. ടോൾസ്റ്റോയിയെയും ഡോസ്റ്റോയെവ്സ്കിയെയും പോലെ തന്നെ മലയാളത്തിൽ പരിചിതനാണ് ചെക്കോവെങ്കിലും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഭൂരിഭാഗവും ഇന്നും മലയാളത്തിലേക്ക് വന്നിട്ടില്ല എന്ന് കാണാം. 1955 ഡി ശ്രീമാൻ നമ്പൂതിരി ചെക്കോവിൻ്റെ കഥകൾ എന്ന പേരിൽ ഇറക്കിയ പുസ്തകമാണ് മലയാളത്തിൽ ആദ്യമായി പ്രസിദ്ധീകൃതമാകുന്നത്. 1957 ശ്രീമാൻ നമ്പൂതിരി തന്നെ ചെക്കോവിൻ്റെ സ്റ്റെപ്പി എന്ന നീണ്ട കഥ വിവർത്തനം ചെയ്തു. 1959 ടി എൻ കൃഷ്ണപിള്ള പച്ചോന്ത് എന്ന പേരിൽ ചെക്കോവ് കഥകൾ ഇറക്കി. 60-കളുടെ ആദ്യത്തിൽ ഈ വാസു ചെക്കോവിൻ്റെ 3 വർഷങ്ങൾ എന്ന ലഘുനോവൽ വിവർത്തനം ചെയ്തിരുന്നു. ചെറുകഥയെയും നാടകത്തെയും ചെക്കോവ് പുതുക്കിപ്പണിതു. പിൽക്കാലത്ത് തിയററ്റിക്കൽ മോഡേണിസം എന്ന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായി പരിഗണിക്കപ്പെടുകയും ചെയ്തു. വൈരുദ്ധ്യപൂർണവും അസംബന്ധ പ്രകൃതിയുമായ മനുഷ്യാവസ്ഥയിലേക്ക് ചെക്കോവ് നേരിയൊരു ചിരിയോടെയാണ് കടന്നു ചെന്നത്. ഒരു അഭിനേത്രിയായ വോൾഗ നിപ്പറയാണ് ചെക്കോവ് പത്നിയായി സ്വീകരിച്ചത്. അനൗപചാരികവും ലളിതവുമായിരുന്നു വിവാഹ ചടങ്ങ്. സാഹിത്യകാരന് 41 അഭിനേത്രിക്ക് 32 അക്കാലത്ത് പ്രായം. 3 വർഷങ്ങൾ മാത്രം നീണ്ടുനിന്ന ആ ദാമ്പത്യത്തിനിടയിൽ പലപ്പോഴും സ്വരൈക്യരാഹിത്യം മൂലം ഇടവേളകൾ ഉണ്ടായിയെങ്കിലും ബന്ധം വേർപെടുത്തപ്പെട്ടില്ല. മരണസമയത്ത് ഭാര്യ അരികിലുണ്ടായിരുന്നു.
വിദഗ്ധ ചികിത്സയ്ക്കായി

0: ജർമ്മനിയിലെത്തിയപ്പോഴായിരുന്നു ആ അകാല മരണം. ഭർത്താവിൻ്റെ മരണശേഷം 55 വർഷങ്ങൾ കൂടി ആ സാധ്വി ജീവിച്ചു. ചെക്കോവിൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരുപാട് കാലമായി ഞാൻ ഷാമ്പെയ്ൻ കുടിച്ചിട്ട് എന്നതായിരുന്നു ചെക്കോവിൻ്റെ അവസാന വാക്കുകൾ എന്ന് വോൾഗ രേഖപ്പെടുത്തിയിരിക്കുന്നു. മരണം ആസന്നമായെന്നറിഞ്ഞ ഭിഷഗ്വരൻ ഒരു ഗ്ലാസ് ഷാമ്പെയ്ൻ കുടിക്കാൻ നൽകി. അദ്ദേഹം അത് കുടിച്ച് ചുവരിലേക്ക് ചേർന്ന് കിടന്നു, മരിച്ചു.
1: ചെക്കോവ് ആധുനിക ചെറുകഥയുടെ രാജകുമാരൻ. വേണുവിദേശം ചെയ്ത പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു.
2: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
4: ഈ പരിപാടി വീണ്ടും കേൾക്കാം നാളെ രാവിലെ 9 മണിക്ക്.

0: അതേ, മിഴികൾ കൊണ്ട് സന്ദേശകാവ്യം എഴുതിയാൽ മനസ്സിലാകണമെന്നില്ല.
1: നിങ്ങളുടെ മനോഗതം, സന്ദേശങ്ങൾ, ആശംസകൾ സുഹൃത്തുക്കളെ അറിയിക്കണമെങ്കിൽ കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് എഴുതുക. ഫോൺ ഔട്ട് ഗാനോത്സവം നിങ്ങളുടെ ആ സുഹൃത്തിന് സന്ദേശം, ആശംസകൾ എന്നിവ നേരിട്ട് വിളിച്ച് കൈമാറും. ഒപ്പം ഇഷ്ടഗാനങ്ങളും. നിങ്ങളുടെ സന്ദേശങ്ങൾ അയക്കേണ്ട വ്യക്തിയുടെ പേര്, ഫോൺ നമ്പർ, മറ്റു വിവരങ്ങൾ ഇവ POG എന്ന് ടൈപ്പ് ചെയ്ത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയക്കുക. ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 9447562212. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447562212. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ന്യൂസ് ഓൺ എയർ എന്ന ആകാശവാണിയുടെ ഇന്റർനെറ്റ് സ്ട്രീമിംഗ് സേവനം ഇപ്പോൾ വേവ്സ് എന്ന ആപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. കൂടുതൽ മെച്ചപ്പെട്ട ശ്രവ്യാനുഭവവും വ്യക്തതയും പ്രദാനം ചെയ്യുന്ന വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് WAVES എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ www.wavespb.com സന്ദർശിക്കുക. ആകാശവാണി നിലയങ്ങൾക്ക് പുറമെ രാജ്യത്തെ എല്ലാ ദൂരദർശൻ ചാനലുകളും പ്രമുഖ വാർത്താ ചാനലുകളും മികച്ച സിനിമകളും വേവ്സ് ആപ്പിൽ സൗജന്യമായി ലഭ്യമാണ്. ഇന്ന് തന്നെ വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. സന്ദർശിക്കൂ www.wavespb.com.

ആകാശവാണി കൊച്ചി FM 102.3, സമയം 10 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പണ്ഡിറ്റ് CR വ്യാസ് അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി കേൾക്കാം. പി വാലാവാൽക്കർ ഹാർമോണിയം, നാനാ മ്യൂലെ തബ്ല.

സമയം 10:29 9 സെക്കൻഡ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പണ്ഡിറ്റ് സി ആർ വ്യാസ് അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. കച്ചേരി തുടരുന്നു. രാഗ് ശുദ്ധ സാരംഗ്, വിലംബിത് ഛാപ്താൾ, ദ്രുത് ടീൻതാൾ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പണ്ഡിറ്റ് സി ആർ വ്യാസ് അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. പി വാലാവാൽക്കർ ഹാർമോണിയം, നാനാ മ്യൂലെ തബ്ല.

നാളെ രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ പി അംബുജാക്ഷി. നാളെ രാവിലെ 7:35 FM ഡയറിയുടെ തുടർഭാഗത്ത് സമകാലികം. റോഡിലെ കുഴി ആരടയ്ക്കും?

നാളെ രാവിലെ 8:40 സ്പൈൻ ഫൗണ്ടേഷൻ FM ഹെൽത്ത് ലൈൻ. നട്ടെല്ലിനുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ ഒഴിവാക്കാം. കൺസൾട്ടന്റ് സ്പൈൻ സർജൻ ഡോക്ടർ ആർ കൃഷ്ണകുമാറുമായി അഭിമുഖം നാളെ രാവിലെ 8:40. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ PMOS ഒരു മെറ്റബോളിക് ഡിസോർഡറാണോ, PMOSനെ വരുതിയിലാക്കാൻ മരുന്നു മാത്രം മതിയോ, ഡോക്ടർ വഹാബ് CP സംസാരിക്കുന്നു. തിരുവനന്തപുരം റിലേ.

റഷ്യ, ചൈന, ദ യു എ ഇ, സൗത്ത് ആഫ്രിക്ക, ഇറാൻ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ. ഡിസ്കഷൻസ് വർ ഹെൽഡ് ഫോർ സ്ട്രെങ്തനിങ് ഓഫ് ജുഡീഷ്യൽ കോഓപ്പറേഷൻ അമംഗ് കൺട്രീസ്, ടെക്നോളജി അഡ്വാൻസ്മെന്റ് ഇന്റിഗ്രേഷൻ ഫോർ ഇൻക്രീസിംഗ് എഫിഷ്യൻസി ഓഫ് ജുഡീഷ്യറി, എൻഹാൻസിംഗ് പീപ്പിൾ ടു പീപ്പിൾ ടൈസ് ത്രൂ എക്സ്പെഡിഷ്യസ് ജുഡീഷ്യൽ പ്രോസസ്സസ് ആൻഡ് ബെസ്റ്റ് ലീഗൽ പ്രാക്ടീസസ് ഓഫ് ഡിഫറെന്റ് കൺട്രീസ്.